ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതങ്ങൾ. ഇനി ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത കേൾക്കാം.

തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയാറുണ്ട്. എന്നെക്കൊണ്ട് കഴിയാത്ത കാര്യം ചെയ്യിപ്പിക്കുക. ഒരു കാര്യം ഒരാൾ ചെയ്യണമെങ്കിൽ വ്യത്യസ്ത ഘടകങ്ങൾ ചേർന്ന് വരണം. പ്രവൃത്തിയെക്കുറിച്ചുള്ള അറിവും ഇഷ്ടവും താല്പര്യവും ഉണ്ടാകണം. തനിക്ക് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയണം. അറിയാനും പ്രവർത്തിക്കാനുമുള്ള സാഹചര്യവും ആവേശവും ഉണ്ടാകണം. ഇതൊന്നുമില്ലാത്ത ഒരാൾ ഏതെങ്കിലും പ്രവൃത്തിയിലേർപ്പെട്ടാൽ ഫലവത്താവുകയില്ല. വിമർശനവും കുറ്റാരോപണവും ഒരുപക്ഷെ ആ വ്യക്തിയെ തന്നെ തകർക്കും. ഇതൊന്നുമില്ല എന്ന് കരുതി ഒരാൾ മണ്ടനോ ബുദ്ധിശേഷി കുറവുള്ളതോ പ്രവർത്തനശേഷി ഇല്ലാത്തതോ അല്ല. ആ വ്യക്തിയുടെ കർമ്മമേഖല അതല്ല എന്നതാണ് സത്യം. തൻ്റെ കർമ്മമേഖല തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അവകാശവും ഉത്തരവാദിത്വവും അവരവർക്കാണ്. അത് ബോധ്യമുണ്ടായാൽ ആരും കല്ലെടുപ്പിക്കില്ല. ശരിയല്ലേ? സ്വയം അറിഞ്ഞ് അഭിരുചിക്കനുസൃതമായി പ്രവർത്തന മേഖല തിരഞ്ഞെടുക്കാം.

0: ഇപ്പോൾ കേട്ട പ്രഭാതചിന്ത തയ്യാറാക്കി അവതരിപ്പിച്ചത് ബീന അനന്തപുരി.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളാണ്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലൂടെ കേൾക്കാം തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പാട്ടും പൊരുളും, അവതരണം ഡോക്ടർ PV ജയരാജ് ആൻഡ് ലീന ജയരാജ് മട്ടന്നൂർ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം, ഒരു സിനിമയിലെ എല്ലാ ഗാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:30 ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ട്. 10:30 താരസ്വരം. 11:00 വളയം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകളാണ്. 1:00 പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2:00 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. രാത്രി 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

കാവ്യധാര. നമസ്കാരം, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിത ഭൃംഗഗീതി ആലപിക്കുന്നു

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ജി ശങ്കരക്കുറിപ്പിൻ്റെ കവിത ഭൃംഗഗീതി, ആലപിച്ചത് ഗായത്രി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 9491.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ഒക്ടോബർ 10, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 10 വർഷത്തിലെ 283 ദിനമാണ്. ഇന്ന് ദേശീയ തപാൽ ദിനം. ഒക്ടോബർ 10 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1954 ഫ്രഞ്ച് സൈന്യം പിൻവാങ്ങിയതിനെ തുടർന്ന് വിയറ്റ്നാം നേതാവ് ഹോജിമിൻ ഹാനോയിൽ തിരിച്ചെത്തി. 1964 ഏഷ്യയിലെ ആദ്യ ഒളിമ്പിക്സ് ജപ്പാനിലെ ടോക്കിയോയിൽ തുടങ്ങിയത്. 1440 പ്രസിദ്ധീകരിച്ച USA മാപ്പ്, വിനിലാൻഡ് മാപ്പ് വീണ്ടുകിട്ടിയത് 1965 ഒക്ടോബർ 10. 1967 ആണവ ആയുധ മത്സരത്തിനായി ബഹിരാകാശങ്ങൾ ഉപയോഗിക്കരുതെന്ന ഉടമ്പടി നിലവിൽ വന്നത്. പസഫിക് ദ്വീപ് രാജ്യമായ ഫിജി ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1970 ഒക്ടോബർ 10. 1992 ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം ഹൂഗ്ലി നദിക്ക് കുറുകെ വിദ്യാസാഗർ സേതു രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 2006 ബാലവേല നിരോധന നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നു. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ്, സ്വാതന്ത്ര്യസമര സേനാനി ബദറുദ്ദീൻ തയ്യബ് ജി, 1977 ജ്ഞാനപീഠം നേടിയ കന്നഡ സാഹിത്യകാരൻ ശിവരാമകാരൻ, മാൽഗുഡി ഡേയ്സിന്റെ കഥാകാരനും ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ RK നാരായണൻ, മലയാളത്തിന്റെ കാൽപ്പനിക കവി മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഹിന്ദി സിനിമാ താരം രേഖ, മലയാള ഗായകൻ ജി വേണുഗോപാൽ, മലയാള സിനിമാ നടൻ ജയറാം, ഇന്ത്യയിലെ മികച്ച നടനുള്ള അവാർഡ് ജേതാവും മലയാള സിനിമാ നടനുമായ സലിം കുമാർ തുടങ്ങിയവരുടെ ജന്മദിനവും മുൻ MLA സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ലീല ദാമോദര മേനോൻ, ഉഗാണ്ടൻ നേതാവും പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിരുന്ന മിൽട്ടൺ ഒബോട്ട, ചെറുകഥാകൃത്ത് CV ശ്രീരാമൻ, ഗസൽ ചക്രവർത്തി ജഗജിത് സിംഗ്, പ്രസാർഭാരതി മുൻ ചെയർമാൻ MV കാമത്ത്, തെന്നിന്ത്യൻ സിനിമാ ഇതിഹാസമായ തമിഴ്നടി മനോരമ തുടങ്ങിയവരുടെ ചരമദിനവും ഒക്ടോബർ 10.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ബിജുട്ട, നീ എങ്ങോട്ടാ?
3: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
4: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
2: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളിത് ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ?
5: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
7: നമസ്കാരം. ഇന്ന് ഒക്ടോബർ 10, കന്നി 24, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സമൂഹത്തിലെ അതിദുർബലരായ ജനതയ്ക്കു വേണ്ടി പോരാടാൻ ജീവിതം മാറ്റിവെച്ച ഇന്ത്യൻ തമിഴ് വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവി പിള്ളയ്ക്ക് സമാധാന നോബൽ. ഐക്യരാഷ്ട്രസഭയുടെ മുൻ മനുഷ്യാവകാശ മേധാവിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ മുൻ ജഡ്ജിയുമാണ് 85-കാരിയായ നവി പിള്ള. തുറുങ്കിലടക്കപ്പെട്ട നെൽസൺ മണ്ടേലയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമയുദ്ധം തൊട്ട് ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്ന് കണ്ടെത്തിയ അന്വേഷണ സമിതിക്ക് നേതൃത്വം നൽകിയതുവരെയുള്ള സുദീർഘമായ ഔദ്യോഗിക ജീവിതത്തിന് ഉടമയാണ് നവി പിള്ള. യുദ്ധക്കുറ്റങ്ങൾക്കും വംശഹത്യയ്ക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിലെത്തിക്കാനുള്ള നിതാന്ത ശ്രമങ്ങൾക്കാണ് അംഗീകാരം. കേരള PSCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷാ ക്രമക്കേട് ശരിവച്ച് പരാതിക്കാരനായ ഉദ്യോഗാർത്ഥി 3-ാം റാങ്കിൽ നിന്ന് 1-ാമതെത്തി. പുനർമൂല്യനിർണയത്തിൽ പരാതിക്കാരനായ കെ ശ്യാംകൃഷ്ണൻ ജോലി ഉറപ്പാക്കിയപ്പോൾ നേരത്തെ 1-ാം റാങ്കുകാരനായി നിയമനം നേടിയ അരുൺ ജെ പ്രതാപിന് ജോലി നഷ്ടപ്പെടും. അരുണിന് ഇപ്പോൾ 5-ാം റാങ്കാണ്. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കും അസമിലെ നഗാവൺ ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടം. പുതുച്ചേരിയിലും NDA സ്ഥാനാർത്ഥി ജയിച്ചു. തമിഴ്നാട്ടിൽ 2 നിയമസഭാ മണ്ഡലങ്ങളിലും TVK ജയിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജിക്കായി CJPയും ഇടതുപക്ഷ സംഘടനകളും ഇന്ന് ജന്തർമന്ദിറിൽ നടത്തുന്ന പ്രക്ഷോഭത്തിന് തടയിടാൻ അടിച്ചമർത്തൽ നടപടികളുമായി കേന്ദ്ര സർക്കാർ. പ്രക്ഷോഭകരെ തടയാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. UP, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള 20 ട്രെയിൻ റദ്ദാക്കിയിട്ടുണ്ട്. സുരക്ഷാ പോലീസിനു പുറമെ 120 കമ്പനി കേന്ദ്ര സായുധ സേനകളെയും ഇറക്കിയിട്ടുണ്ട്. 25,000-ൽ പരം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നതെന്നാണ് കണക്ക്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ക്രമീകരണങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ. പ്രക്ഷോഭം അടിച്ചമർത്താൻ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയിൽ തിരിച്ചടി. സമരത്തിനെത്തുന്നവരെ തടയാൻ അടച്ച 57 മെട്രോ സ്റ്റേഷനുകളും ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനുകളും തുറക്കാൻ കോടതി ഉത്തരവിട്ടു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇന്ത്യ കൂട്ടായ്മ നേതാക്കൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാഡ്ഗെ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPI ജനറൽ സെക്രട്ടറി DRaja, VCK പ്രസിഡന്റ് തിരുമാളവൻ, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി, ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവരാണ് രാഷ്ട്രപതി ഭവനിലെത്തിയത്. സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ അഴിമതി തടയൽ നിയമപ്രകാരം ഉടൻ FIR രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിനായി സംസ്ഥാന പോലീസ് മേധാവി SIT രൂപവൽക്കരിച്ചത് നിയമപരമല്ലെന്ന് വിലയിരുത്തി റദ്ദാക്കി. September 30 ദുബായിൽ നിന്ന് ടെല്ലവീവിലേക്ക് പുറപ്പെട്ട ഫ്ളൈ ദുബായ് വിമാനം തട്ടിയെടുത്ത് ഇസ്രയേലിലെ ബെൻ ഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനലിലേക്ക് ഇടിച്ചുകയറ്റി വൻ ഭീകരാക്രമണം നടത്താനാണ് ഒമാനി കോ പൈലറ്റ് പദ്ധതിയിട്ടിരുന്നതെന്ന് UAE പബ്ലിക് പ്രോസിക്യൂഷൻ. UAE അറ്റോർണി ജനറൽ ഡോക്ടർ ഹമദ് സെയ്ഫ് അൽ ഷംസിയാണ് സമഗ്ര അന്വേഷണ റിപ്പോർട്ടിലെ പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ചെറുത്ത് വൻ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന് ഇസ്രയേലിന്റെ പരമോന്നത സിവിലിയൻ ധീരതാ പുരസ്കാരമായ പ്രസിഡൻഷ്യൽ അവാർഡ് ഫോർ സിവിലിയൻ ഹീറോയിസം. പൂർണ്ണമായി സുഖം പ്രാപിച്ച ശേഷം പുരസ്കാരം നേരിട്ട് സമ്മാനിക്കുമെന്ന് ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അറിയിച്ചു. മച്ചാറിന്റെ അസാമാന്യ ധീരതയും തൊഴിൽപരമായ മികവും ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ IT പ്രൊഫഷണലുകളുടെ സ്ഥിരതാമസ സ്വപ്നങ്ങൾക്ക് തിരിച്ചടി നൽകുന്ന അമേരിക്കൻ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. വിദേശ തൊഴിലാളികൾക്ക് സ്ഥിരതാമസം അനുവദിക്കുന്ന ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ പദ്ധതിയിൽ നിന്ന് പ്രമുഖ ഇന്ത്യൻ IT കമ്പനികൾ ഉൾപ്പെടെ 8 സ്ഥാപനങ്ങളെ അമേരിക്ക വിലക്കിയതിനു പിന്നാലെയാണ് പ്രതികരണം. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ വ്യാഴാഴ്ചയുണ്ടായ ഹൂതി മിസൈൽ ആക്രമണത്തിൽ ദേശീയ വിമാന കമ്പനിയായ സൗദിയയുടെ ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 സൗദി പൌരന്മാർ കൊല്ലപ്പെട്ടു. നിയമസഭയുടെ കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി November 1 മുൻ സാമാജികർ, നിയമസഭാ സെക്രട്ടറിമാർ എന്നിവരെ പങ്കെടുപ്പിച്ച് സ്നേഹസംഗമം നടത്തും. കേരള നിയമസഭ 1957 April 27 ആദ്യ സമ്മേളനം ചേർന്നത്. സഭയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം 2027 April 27 നടക്കും. ഈ ആഘോഷത്തിന്റെ തുടക്കമാണ് November 1 നടക്കുന്നതെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ആധാറിൽ ഇനി മുതൽ ഇമെയിൽ വിലാസവും ചേർക്കാം. ആധാർ അനുബന്ധ രേഖകളും പോർട്ടലിൽ ചേർക്കാൻ അവസരമൊരുക്കുമെന്ന് IT മിഷൻ അധികൃതർ അറിയിച്ചു. 5 മുതൽ 17 വരെ വയസ്സുള്ളവർക്ക് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സേവനം സൗജന്യമായി അടുത്ത വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കും. സർക്കാരിന്റെ നയപരമായ കാര്യങ്ങൾ പോലും കൂടിയാലോചിക്കുന്നില്ലെന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ആരോപണത്തിന് മറുപടി പറയുന്നില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. താൻ പാർട്ടിക്ക് വിധേയനാണെന്നും തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ പുതുതായി അവതരിപ്പിക്കുന്ന സ്വകാര്യ സർവകലാശാല നിയമത്തിൽ വിദേശ സർവകലാശാല സ്ഥാപിക്കുന്നതിനും വ്യവസ്ഥ. സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കുന്ന ഏജൻസിക്ക് അന്താരാഷ്ട്ര പങ്കാളിയാവാമെന്ന വ്യവസ്ഥയാണ് ഉൾപ്പെടുത്തുക. ഇതിലൂടെ വിദേശ സർവകലാശാല വരാൻ വഴിയൊരുക്കുമെന്ന് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. രാജ്യത്ത് വിദേശ സർവകലാശാലകൾ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ കേരളത്തിലും അതിന് അവസരമൊരുക്കാമെന്ന നിലപാടിലാണ് സർക്കാർ. വോട്ടർമാരെ ഒഴിവാക്കുന്നതിനുള്ള Form 7 യഥാർത്ഥ വോട്ടർമാരെ ഇല്ലാതാക്കാൻ ദുരുപയോഗിക്കുന്നതായി വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിൽ Form 7 സമർപ്പിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി മുതൽ ഒരാൾക്ക് 10 Form 7 അപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ അനുവദിക്കാവൂ എന്നറിയിച്ച് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ സർക്കുലർ അയച്ചു. ഓൺലൈൻ കുറ്റകൃത്യങ്ങളുടെ വെല്ലുവിളി നേരിടാൻ സംസ്ഥാനത്തെ സൈബർ ഡോം ശക്തിപ്പെടുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് സൈബർ ഡോമിന്റെയും ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷന്റെയും നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനമായ കൊക്കൂൺ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. 29 വരെ നീളുന്ന സമ്മേളനത്തിൽ 9 ദിവസമാണ് സഭ ചേരുക. 26 പുതുക്കിയ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളും 2017 മുതലുള്ള 5 സാമ്പത്തിക വർഷത്തെ അധിക ധനാഭ്യർത്ഥനകൾ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. ധനവിനിയോഗ ബില്ലുകൾ 29 പരിഗണിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തുലാവർഷത്തിന്റെ വരവറിയിച്ച് സംസ്ഥാനത്താകെ മഴ ശക്തമാകുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. BMS പ്രവർത്തകൻ പന്നിന്നൂർ കുറിച്ചിക്കരയിലെ വിനയൻ കൊല്ലപ്പെട്ട കേസിൽ 7 CPIM പ്രവർത്തകരെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി റൂബി കെ ജോസ് വെറുതെ വിട്ടു. 2 മുതൽ 8 വരെ പ്രതികളെയാണ് വെറുതെ വിട്ടത്. 1st ചമ്പാട്ടെ ജമീൻഡവിട ബിജുവിനെ കുറ്റക്കാരനെന്നും കണ്ടെത്തി. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. ട്രെയിനുകളിലും റെയിൽവേ പരിസരങ്ങളിലും മൊബൈൽ ഫോൺ ലൗഡ് സ്പീക്കറിലിട്ട് ഉപയോഗിക്കുന്നതും ഉച്ചത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളും ഒഴിവാക്കണമെന്ന് റെയിൽവേ. സുഖകരമായ യാത്ര ഉറപ്പാക്കാൻ യാത്രക്കാർ ഇയർഫോണുകൾ ഉപയോഗിക്കണമെന്നും ഫോണിൽ സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തണമെന്നും റെയിൽവേ കർശന നിർദ്ദേശം നൽകി. സൗദി അറേബ്യയിലെ സംഘർഷ സാഹചര്യത്തെ തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള 5 വിമാനങ്ങൾ വെള്ളിയാഴ്ച റദ്ദാക്കി. റിയാദിൽ നിന്നുള്ള 2 വിമാനങ്ങളും റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിലേക്കുള്ള 3 വിമാനങ്ങളുമാണ് റദ്ദാക്കിയത്. കൂടാളി സഹകരണ ബാങ്കിന് സമീപം ഇരിട്ടിയിലേക്ക് പോവുകയായിരുന്ന ബസും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ചാല സ്വകാര്യ ആശുപത്രിയിലും കണ്ണൂർ AKG ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഉളിക്കൽ മേഖലയിൽ വെള്ളിയാഴ്ച ഉച്ചയോടെ കാറ്റിലും മഴയിലും വ്യാപക നാശം. വയത്തൂർ UP സ്കൂളിലെ മേൽക്കൂര കാറ്റിൽ പറന്നുവീണ് 4 കാറുകൾ തകർന്നു. വിദ്യാർത്ഥികളൊന്നുമില്ലാത്ത ഭാഗത്തേക്ക് ഷീറ്റുകൾ വീണതിനാൽ വലിയ ദുരന്തം ഒഴിവായി. വെള്ളിയാഴ്ച ഉച്ചയോടെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും മരം പൊട്ടിവീണ് മട്ടന്നൂർ മേഖലയിൽ പരക്കെ നാശം. റോഡുകളിൽ മരം വീണ് ഗതാഗതം മുടങ്ങി. വൈദ്യുതി തൂണുകളും ലൈനുകളും തകർന്നു. 8 പകലുകളും രാത്രികളുമായി മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രാങ്കണത്തിൽ നടന്ന 4th കോട്ടയത്ത് തമ്പുരാൻ ദേശീയ കഥകളി മഹോത്സവത്തിന് സമാപനമായി. 2020 ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് റെക്കോർഡ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 5 വിക്കറ്റിന് 249 റൺസ് എടുത്തപ്പോൾ വെസ്റ്റിൻഡീസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. മത്സരത്തിൽ സഞ്ജു സാംസൺ 41 പന്തിൽ 82 റൺസ് എടുത്തു. ഫോഴ്സ കൊച്ചിയെ തകർത്ത് കണ്ണൂർ വാരിയേഴ്സ് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ പോയിന്റ് പട്ടികയിൽ 1st. ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഇന്ന് കിക്കോഫ്. ബാംഗ്ലൂരു ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ബാംഗ്ലൂരു FC സ്പോർട്ടിംഗ് ഡൽഹിയും തമ്മിൽ ഏറ്റുമുട്ടും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
6: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
6: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
6: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
8: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
6: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ്, പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247400, 7225900018.
9: ഗാനം ആദിമഹസിൽ അനന്ത ശയനം. നന്ദാത്മജൻ കൊതേരിയുടെ വരികൾക്ക് രഘുരാജ് ചാലോട് ഈണം പകർന്ന് കുഞ്ഞകൃഷ്ണൻ കൊതേരിയാണ് പാടിയത്.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
4: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
5: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
2: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ?
2: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: ഇനി പ്രാദേശിക വാർത്തകളാണ് തുടർന്ന്.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. യുവാക്കൾ കഴിവുകൾ മെച്ചപ്പെടുത്തി നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് രാഷ്ട്രപതിയോട് പ്രതിപക്ഷ നേതാക്കൾ. ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 മുതൽ ഡിസംബർ 30 വരെ ജനസ്പർശം അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. റാഞ്ചിയിൽ ഇന്ത്യക്കെതിരായ രണ്ടാം 2020 ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് ജയം. മൂന്നാം മത്സരം നാളെ ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്നും ഉയർന്നുവരുന്ന നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്നും

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷാങ്ഹായിൽ വേൾഡ് സ്കിൽസ് മത്സരം 2026 പങ്കെടുത്ത ടീം ഇന്ത്യ അംഗങ്ങളുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര വിപണിയുടെ ആവശ്യകതകൾക്ക് അനുസൃതമായി കഴിവുകൾ വികസിപ്പിക്കാൻ യുവാക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാരുടെ സംഘം രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിച്ചു. SIR നടപടിക്രമങ്ങളിലെ അപാകതകളെക്കുറിച്ച് രാഷ്ട്രപതിയെ അറിയിച്ചതായി സന്ദർശനത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങൾ പിൻവലിച്ച് ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രപതി തെളിവുകൾ തേടിയിട്ടുണ്ടെന്നും അത് സമർപ്പിക്കുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, സമാജ്വാദി പാർട്ടി നേതാക്കളായ രാജീവ് റോയ്, സുപ്രിയ സുലെ, CPI നേതാവ് ഡി രാജ, നാഷണൽ കോൺഗ്രസ് നേതാവ് ഒമർ അബ്ദുള്ള എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. പൊതു സുരക്ഷ മാനിച്ച് ഡൽഹിയിലെ ജന്തർമന്ദറിൽ ഇന്ന് CJP നടത്താനിരുന്ന പ്രതിഷേധ പരിപാടികൾക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. ജന്തർമന്ദറിൽ പ്രതിഷേധങ്ങളോ മറ്റു പരിപാടികളോ സംഘടിപ്പിക്കാൻ അനുമതിക്കായി 10 ദിവസം മുമ്പെങ്കിലും അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൂപുർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആവശ്യമായ അനുമതി ഇല്ലാതെയാണ് ഡൽഹിയിൽ ഒത്തുചേരൽ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും പൊതുപ്രകടനങ്ങൾ സംബന്ധിച്ച നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഡൽഹിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. 45 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് വൈകിട്ട് 6 വരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സരായ് കാലേഖാൻ, ന്യൂ അശോക് നഗർ സ്റ്റേഷനുകൾക്കിടയിൽ നമോ ഭാരത് ട്രെയിൻ സർവീസുകൾ രാത്രി 10 വരെ ഉണ്ടാകില്ല. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിലും ആക്ഷേപം ഉന്നയിക്കാനും പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനും ഫോം 7 പൂരിപ്പിച്ച് നൽകിയാൽ മതിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ആക്ഷേപങ്ങൾ സമർപ്പിക്കുമ്പോൾ പരമാവധി 10 അപേക്ഷകളും വോട്ടർ പട്ടിക തുടർച്ചയായി പുതുക്കുന്ന സമയത്ത് പ്രതിമാസം 5 അപേക്ഷകളും മാത്രമേ അനുവദിക്കൂ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് ഈ മാസം 15 മുതൽ December 30 വരെ ജനസ്പർശം ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 276,000 ഫയലുകൾ തീർപ്പാക്കാനാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓരോ ഫയലിലും ഓരോ ജീവിത പ്രശ്നങ്ങളുണ്ടെന്നും ഫയൽ നീക്കത്തിന് പുതിയ രീതി കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയോജന വകുപ്പിന് പുതിയ നിയമം കൊണ്ടുവരുമെന്നും ബില്ലിന്റെ കരട് മന്ത്രിസഭ അംഗീകരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമം പാസാക്കാനാണ് ശ്രമം. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. പിണറായി വിജയനെതിരെ വ്യക്തിവിരോധം തീർക്കാനില്ലെന്നും ED നൽകിയ കത്തിനെ നിയമപരമായാണ് കൈകാര്യം ചെയ്തതെന്നും അറിയിച്ച മുഖ്യമന്ത്രി FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകില്ലെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജൻസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കാൻ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ജാർഖണ്ഡിലെ ആദിവാസി സ്വാതന്ത്ര്യസമര സേനാനികളെക്കുറിച്ചാണ്.
1: സ്വാതന്ത്ര്യസമരത്തിന്റെ അനശ്വരയയുടെ എഴുതിച്ചേർത്ത മണ്ണാണ് ജാർഖണ്ഡിന്റേത്. എല്ലാ വർഷവും November 15 ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷിക്കുമ്പോൾ ജാർഖണ്ഡിന് പോരാട്ടത്തിന്റെ പുതിയ മുഖം സമ്മാനിച്ച അനശ്വര രക്തസാക്ഷി ബിർസാമുണ്ടയുടെ ജന്മദിനം കൂടിയാണിത്. ആദിവാസി സമൂഹത്തിന് ആ മഹാൻ നൽകിയ സംഭാവന രാജ്യമെക്കാലവും ഓർമ്മിക്കും. ബിർസാമുണ്ടയുടെ ദർശനത്തിനു കീഴിൽ 142 കോടി രൂപ ചെലവഴിച്ച് റാഞ്ചിയിൽ നിർമ്മിച്ച ഗ്രാൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം രാജ്യത്ത് പുതിയ അവബോധമുണർത്താൻ സഹായകമായി. 30 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മ്യൂസിയം സിദ്ധു കൻഹു, വീർബുദ്ധ് ഭഗത്, ഗയാമുണ്ട, ബിർസാമുണ്ട തുടങ്ങിയ ആദിവാസി വീരന്മാരുടെ പോരാട്ടങ്ങൾക്ക് ജീവൻ പകരുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനയില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അപൂർണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
0: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക രോഗത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്താനാണ് എല്ലാ വർഷവും October 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. കേട്ട അനുഭവങ്ങൾ യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റം എന്ന സന്ദേശമാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് വൈകിട്ട് ലൈഫ് ബ്രിഡ്ജ് സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, IMA, കാലിക്കറ്റ് ബൈക്കേഴ്സ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. KJ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ആരോഗ്യവകുപ്പും ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടി ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് കളക്ടർ മാളവിക ജി നായർ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 12 സൈക്കോളജി സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളുമായി സംസ്ഥാനതല മാനസികാരോഗ്യ ക്വിസ് മത്സരം സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ വാർഷിക സാങ്കേതിക മാനേജ്മെന്റ് ഫെസ്റ്റിവൽ തത്വ 26 സിൽവർ ജൂബിലി പതിപ്പിന് തുടക്കമായി. വിശദാംശങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റിവലായ തത്വയുടെ 25 വാർഷികാഘോഷങ്ങൾ 3 ദിവസങ്ങളിലായാണ് സംഘടിപ്പിക്കുന്നത്. സോഹോ HR ലീഡർ ചാൾസ് ഗോഡ്വിൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസ്ഥിരിയ എന്ന പേരിട്ടിരിക്കുന്ന ബഹിരാകാശ അധിഷ്ഠിത ആധുനിക പ്രമേയത്തിലാണ് ഇത്തവണ ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. കോസ്മോപോളോ എന്ന മസ്കറ്റാണ് തത്വ 26 ദൃശ്യാവിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 3 ദിവസങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 80,000+ വിദ്യാർത്ഥികളും സന്ദർശകരും ഫെസ്റ്റിവലിൽ പങ്കാളികളാകും. ഉദ്ഘാടന ദിനത്തിൽ റോബോട്ടിക്സ് പ്രേമികൾക്കായി സംഘടിപ്പിച്ച റോബോ വാർ ശ്രദ്ധേയമായി. കൂടാതെ പ്രമുഖ പ്രാസംഗികൻ ജോസഫ് അന്നക്കുട്ടി ജോസിന്റെ പ്രത്യേക ടോക്ക് ഷോയും ആദ്യ ദിനത്തിലെ പ്രധാന ആകർഷണമായിരുന്നു. സാങ്കേതിക മാനേജ്മെന്റ് മത്സരങ്ങൾ, സംരംഭ ശില്പശാലകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും വരും ദിവസങ്ങളിൽ നടക്കും.
0: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. റാഞ്ചിയിൽ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ 6 തോൽപ്പിച്ചു. ഇതോടെ 5 പരമ്പരയിൽ ഇരു ടീമുകളും 1-1 എന്ന നിലയിൽ ഒപ്പമെത്തി. 3rd 2020 മത്സരം നാളെ ഇൻഡോറിൽ വൈകിട്ട് 7 ആരംഭിക്കും. കണ്ണൂരിൽ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സ് ഫോഴ്സ കൊച്ചിയെ 1-2 തോൽപ്പിച്ചു. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ജവഹർ സ്റ്റേഡിയത്തിൽ നിറഞ്ഞ ഫുട്ബോൾ ആരാധകരെ സാക്ഷിയാക്കിക്കൊണ്ടാണ് വാരിയേഴ്സ് വിജയം നേടിയത്. വാരിയേഴ്സിന് വേണ്ടി സെർബിയൻ താരം ബോഗ്ദാൻ സ്റ്റമൻകോവിച്ചും ഫസ്ലു റഹ്മാനും ഗോൾ നേടി. ഫോഴ്സ കോച്ചിക്ക് വേണ്ടി രാഹുൽ രാജുവാണ് ഗോളടിച്ചത്. 3 പൂർത്തിയായപ്പോൾ 2 ജയവും 1 കണ്ണൂർ വാരിയേഴ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതായി. കാലിക്കറ്റ് FC 2 ഫോഴ്സ കൊച്ചി 3. ഫസ്ലു റഹ്മാനാണ് ഇന്നത്തെ മത്സരത്തിലെ താരം. തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ പരാജയപ്പെട്ട കണ്ണൂർ വാരിയേഴ്സ് FC ടീം നേരിയ മാറ്റം വരുത്തിയായിരുന്നു കളത്തിലിറങ്ങിയത്. ഫോഴ്സ കൊച്ചി ടീമിൽ 2
0: തലശ്ശേരിയിൽ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല 73 മുന്നിൽ. തലശ്ശേരി നോർത്ത് ഉപജില്ല 2 മട്ടന്നൂർ ഉപജില്ല 3 ഉണ്ട്. കായികമേള ഇന്ന് സമാപിക്കും. CBSE സ്കൂളുകളുടെ സഹോദയ ജില്ലാ കലോത്സവം കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. 636 കണ്ണൂർ ചിന്മയ വിദ്യാലയമാണ് മുന്നിൽ. 24th കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലാ കിരീടത്തിലേക്ക്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ പാലായെ പിന്നിലാക്കിയാണ് കാഞ്ഞിരപ്പള്ളിയുടെ കുതിപ്പ്. 194 കാഞ്ഞിരപ്പള്ളിക്ക് ലഭിച്ചത്. പാലായ്ക്ക് 150. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറത്തിന്റെ 12th സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് എറണാകുളത്ത് തുടക്കമാകും. മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. യുവാക്കൾ കഴിവുകൾ മെച്ചപ്പെടുത്തി നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് രാഷ്ട്രപതിയോട് പ്രതിപക്ഷ നേതാക്കൾ. ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 ഡിസംബർ 30 ജനസ്പർശം അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. റാഞ്ചിയിൽ ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് ജയം. 3 നാളെ ഇൻഡോറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം, ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം തദ്ദേശീയ അറിയിപ്പുകൾ. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ സ്ഥാപനങ്ങളിലെ 2026-27 അധ്യയന വർഷത്തെ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ ഡെന്റൽ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗങ്ങളിലായി 16 പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അപേക്ഷ ക്ഷണിച്ചു. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി മുഖേന ഒറ്റ ഓൺലൈൻ അപേക്ഷ വഴിയാണ് പ്രവേശന നടപടികൾ. പ്രവേശന പരീക്ഷയില്ല, യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് വഴിയാണ് അലോട്ട്മെന്റ്. അപേക്ഷ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലെ അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സസ് 2026 വഴി ഈ മാസം 15 വരെ സമർപ്പിക്കാം. അപേക്ഷാ ഫീസ് ജനറൽ സർവീസ് അപേക്ഷകർ 600 രൂപ, പട്ടികജാതി പട്ടികവർഗ അപേക്ഷകർ 300 രൂപ. സ്പോർട്സ് കോട്ട തേടുന്നവർ പ്രിന്റ് ഔട്ട് സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിക്ക് അയക്കണം. സർവീസ് കോട്ടക്കാർക്ക് അപേക്ഷാ രീതി വ്യത്യസ്തമാണ്. 3 റെഗുലർ അലോട്ട്മെന്റുകളാണുള്ളത്. ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ഓപ്ഷനുകൾ ക്രമീകരിക്കാം. ആദ്യ 2 അലോട്ട്മെന്റുകളിൽ സീറ്റ് ലഭിക്കുന്നവർ ടോക്കൺ ഫീസ് അടച്ച് ഉയർന്ന ഓപ്ഷനുകൾ നിലനിർത്തണം. 3 അലോട്ട്മെന്റിന് ശേഷം മാത്രമേ കോളേജുകളിൽ നേരിട്ടെത്തി പ്രവേശനം നേടേണ്ടതുള്ളൂ. വിവരങ്ങൾക്ക് 0471-2-324-396 എന്ന നമ്പറിൽ വിളിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയുടെ ജൂലൈ 2026 സെഷനിൽ ആരംഭിക്കുന്ന വിവിധ പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി ഈ മാസം 13 വരെ നീട്ടിയതായി സർവകലാശാല അധികൃതർ അറിയിച്ചു. അഡ്മിഷൻ അപേക്ഷകൾക്ക് igno.admission.samarth.edu.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. കൊങ്കൺപാതയിൽ തീവണ്ടികളുടെ സമയം ഈ മാസം 21 മുതൽ മാറും. ജൂൺ 15 മുതൽ നിലവിലുള്ള മൺസൂൺ ടൈം ടേബിൾ ഒക്ടോബർ 20 അവസാനിക്കും. മംഗള നേത്രാവതി അടക്കമുള്ള വണ്ടികളുടെ സമയത്തിൽ മണിക്കൂറുകളുടെ മാറ്റം വരും. കേരളത്തിൽ നിന്നുള്ള തീവണ്ടികൾ നിലവിലുള്ളതിനേക്കാൾ വൈകിയോടും. ഈ മാസം 21 മുതൽ ജൂൺ 15 വരെ 110-120 കിലോമീറ്ററാണ് കൊങ്കൺ പാതയിലെ വേഗം. മൺസൂൺ വേഗം 40 മുതൽ 75 കിലോമീറ്ററാണ്. വണ്ടി സമയം തെറ്റില്ലാതെ അറിയാൻ നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം പിന്തുടരണമെന്ന് റെയിൽവേ അറിയിച്ചു. ഇടവിളയായോ തനിവിളയായോ കുറഞ്ഞത് 50 സെന്റ് സ്ഥലത്തെങ്കിലും ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്തവർക്ക് നാഗാർജുന ഔഷധമിത്രം അവാർഡിന് അപേക്ഷിക്കാം. കാർഷിക ലേഖകനും നാഗാർജുനയുടെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിരുന്ന PK നാരായണന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി നാഗാർജുന ഏർപ്പെടുത്തിയതാണ് 50,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയ ഈ അവാർഡ്. കേരളത്തിലെ മികച്ച ഔഷധ സസ്യ കർഷകനെയോ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയോ കണ്ടെത്തി അവാർഡ് നൽകി ആദരിക്കും. താൽപ്പര്യമുള്ളവർക്ക് ഈ മാസം 20 ബന്ധപ്പെടാം. വിലാസം: നാഗാർജുന സെൻട്രൽ മാർക്കറ്റിംഗ് ഓഫീസ്, 14/463 D2 നില, KSRTC എതിർവശം, മൂവാറ്റുപുഴ. ഫോൺ നമ്പർ 9961884545. അപേക്ഷകൾ നവംബർ 5 തിരികെ ലഭിക്കണം. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ കേൾക്കാം. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ECG ടെക്നീഷ്യൻ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ളവർ ഈ മാസം 13 രാവിലെ 10 മുൻപ് കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് മുമ്പാകെ ഹാജരാകണം. ഫോൺ നമ്പർ 0497-2731-234. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്ക് 13 ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നടത്താൻ തീരുമാനിച്ച നേരിട്ടുള്ള അഭിമുഖം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. മാങ്ങാട്ടിടം പഞ്ചായത്ത് സാങ്കേതിക വിഭാഗം ഓഫീസിലേക്ക് ക്ലർക്ക് താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 14 രാവിലെ 11 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം HST അറബിക് പാർട്ട് ടൈം അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 12 രാവിലെ 10 നടക്കും. ഫോൺ നമ്പർ 0497283735. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ഇനി കേൾക്കാം നാട്ടുവിശേഷം. യൂണിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സ്പോർട്സ് മീറ്റ് 2026 മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഇന്ന് രാവിലെ 9 മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണോത്ത് ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക കൂട്ടായ്മയും നന്ദാത്മജൻ കൊതേരിയുടെ മറുകരയെത്താത്തവർ എന്ന കഥാസമാഹാരത്തിന്റെ പുസ്തക പ്രകാശനവും നാളെ രാവിലെ 10 കൊതേരി LP സ്കൂളിൽ നടക്കും. സാംസ്കാരിക പ്രഭാഷകൻ ശ്രീ VK സുരേഷ് ബാബു ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ബാലസംഘം ജില്ലാ സമ്മേളനം ഇന്നും നാളെയും കല്യാശ്ശേരിയിൽ നടക്കും. ഇന്ന് രാവിലെ 9:30 മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാരിയും അധ്യാപികയുമായ KV സിന്ധുവിന്റെ ആദ്യ നോവൽ എമിലിയുടെ പുസ്തക പ്രകാശനം ഇന്ന് വൈകിട്ട് 4 കണ്ണൂർ സിറ്റി സെന്ററിലെ മാതൃഭൂമി പുസ്തകശാലയിൽ നടക്കും. KCYM SMYM തലശ്ശേരി രൂപതയുടെ കാർലോ സ്റ്റെപ്സ് 2 യുവജന തീർത്ഥാടനം ഇന്ന് വൈകിട്ട് 4 നടക്കും. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി സംഗീതോത്സവം നാളെ മുതൽ ഈ മാസം 21 നടക്കും. കണ്ണൂർ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിലെയും പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലെയും തെക്കിബസാർ കാഞ്ചി കാമാക്ഷ്യമ്മൻ കോവിലിലെയും അഴീക്കോട് 3 മൂകാംബിക ക്ഷേത്രത്തിലെയും ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെയും പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെയും കടമ്പൂർ കുഞ്ഞിക്കാട്ടിൽ യോഗീശ്വര ഗുരുസ്ഥാനത്തെയും കണ്ണൂർ ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദര ആശ്രമത്തിലെയും കണ്ണൂർ കുന്നാവ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെയും നവരാത്രി ആഘോഷം ഈ മാസം 11 മുതൽ 21 നടക്കും. കൂടാളി ഹൈസ്കൂൾ 1971-72 SSLC ബാച്ച് യോഗം കൂടാളി സ്കൂളിൽ നാളെ ചേരും. വേദാന്ത സത്സംഗവേദി കണ്ണൂരും നാറാത്ത് കൈവല്യാശ്രമവും December 25 ഭഗവത്ഗീത ആലാപന മത്സരം നടത്തും. 12 ഭക്തിയോഗമാണ് മനഃപ്പാഠമാക്കി ആലപിക്കേണ്ടത്. LKG UKG LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മുതിർന്നവർ എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരം. ആദ്യ 3 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കും. ഫോൺ നമ്പർ 9446391015. കോടിയേരി ഈങ്ങായൽ പിടിക മഞ്ചരി നാട്യകലാലയം 35 വാർഷികാഘോഷം തലശ്ശേരി നഗരസഭാ ടൗൺ ഹാളിൽ ഇന്ന് 2:30 നടക്കും. മാങ്ങാട് തേറോറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ നാളെ മുതൽ 18 ഭാഗവത സപ്താഹയജ്ഞം നടക്കും. മവാടി വയലിലെ കരിപ്പിടി പുതുശ്ശേരി തറവാട് നാഗസ്ഥാനത്ത് ഇന്ന് പ്രതിഷ്ഠാ ഉത്സവം നടക്കും. ചെങ്ങളായി പഞ്ചായത്ത് കേരളോത്സവം ഈ മാസം 20 മുതൽ നവംബർ 15 വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഷട്ടിൽ മത്സരങ്ങൾ പെരിങ്കോന്ന് ഇൻഡോർ കോർട്ടിലും വോളിബോൾ പെരിന്തലേരി ഇൻഡോർ സ്റ്റേഡിയത്തിലും ക്രിക്കറ്റ് അത്ലറ്റിക് മത്സരങ്ങൾ കൊയ്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലും കമ്പവലി ചെങ്ങളായി ടൗണിലും കലാമത്സരങ്ങൾ ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും. കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഈ മാസം 15 മുൻപായും കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ 25 മുൻപായും ഓൺലൈനായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാരപേരാവൂർ കൂത്താമ്പോത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ഇന്നലെ ആരംഭിച്ച നവാഹയജ്ഞം ഈ മാസം 18 നടക്കും. ഉളിക്കൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം ഇന്ന് രാവിലെ 10 ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടക്കും. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഇക്കരക്കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം 18, 20, 21 തീയതികളിൽ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: ശ്രോതാക്കൾക്കെല്ലാം നമസ്കാരം.
2: നമസ്കാരം.
1: ഒരേ സമയം ഒരു കുടുംബചിത്രമെന്നും ആക്ഷൻ സ്റ്റണ്ട് പടമെന്നും വിളിക്കാവുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൃഷ്ടിയായിരുന്നു 1971 റിലീസ് ചെയ്ത ശിക്ഷ. മുഹമ്മദ് ആസം നിർമ്മിച്ച ഈ പടം സംവിധാനം ചെയ്തത് എൻ പ്രകാശ്. അസീം കമ്പനിയുടെ കഥയ്ക്ക് തിരക്കഥാ സംഭാഷണം രചിച്ചത് തോപ്പിൽ ഭാസിയായിരുന്നു. എറണാകുളത്തെ രാമുണ്ണിമേനോൻ എന്ന മുത്തയ്യ തികച്ചും നീതിമാനും സ്നേഹസമ്പന്നനുമായ ഒരു ധനാഢ്യൻ. തങ്കമ്മ എന്ന ടി ആർ റോമനെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. സഹോദരി മീനാക്ഷിയമ്മ എന്ന കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവാണ് സുരേന്ദ്രൻ എന്ന സത്യൻ. രാമുണ്ണിമേനോനോട് തുടർച്ചയായി കേസ് നടത്തി എല്ലാം നഷ്ടപ്പെട്ട അളിയനാണ് സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ സ്നേഹസമ്പന്നനായ രാമുണ്ണിമേനോനോട് വെറുപ്പും ഈർഷ്യയുമാണ് സുരേന്ദ്രൻ്റെ പെരുമാറ്റത്തിൽ നാം കാണുന്നത്. തങ്കമ്മയും മീനാക്ഷിയും ഒരേ ദിവസം ഒരേ ആശുപത്രിയിൽ വെച്ച് ആൺകുട്ടികളെ പ്രസവിക്കുന്നു. സുരേന്ദ്രന് മേനോനോടുള്ള വൈരാഗ്യവും കൊണ്ടും തൻ്റെ മകൻ സമ്പന്നരായ മാതാപിതാക്കളുടെ കൂടെ കഴിഞ്ഞോട്ടെ എന്ന് കരുതിയും സുരേന്ദ്രൻ ആശുപത്രിയിൽ വെച്ച് രണ്ട് കുഞ്ഞുങ്ങളെയും പരസ്പരം മാറ്റിവെക്കുന്നു. സുരേന്ദ്രന് പിന്നീട് ഒരു പെൺകുഞ്ഞുകൂടി ജനിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മേനോനുണ്ടായ ഒരു തെറ്റിദ്ധാരണ മൂലം ഭാര്യ തങ്കമ്മയെ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അവർ സ്വന്തം മകനെന്ന് തെറ്റിദ്ധരിച്ച സുരേന്ദ്രൻ്റെ മകനെയും കൊണ്ട് ഒരു സന്യാസിയുടെ അഗതി മന്ദിരത്തിൽ അഭയം തേടുന്നു. അവിടെ വളർന്ന് പഠിച്ച് മിടുക്കനായി ആ മകൻ, അതായത് ശിവശങ്കരൻ എന്ന പ്രേം നസീർ, ഒരു ഉയർന്ന രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥനായി എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു വരുന്നു. അവിടെ താമസിക്കുന്ന രാമുണ്ണിമേനോനെയും സഹോദരി മീനാക്ഷിയെയും മകൾ ശോഭ എന്ന ഷീലിയെയും പരിചയപ്പെടുന്നു. താമസിയാതെ ശിവനും ശോഭയും പ്രണയബദ്ധരാകുന്നു. വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ മികച്ച ഗാനങ്ങളുള്ള ഒരു ചിത്രമാണ് ശിക്ഷ. പ്രകൃതി രമണീയത ആസ്വദിച്ചുകൊണ്ട് ശോഭ ആടിപ്പാടുമ്പോൾ പ്രേക്ഷകർ കേൾക്കുന്നത് പി സുശീലയുടെ മധുരസ്വരം.

ശോഭയുടെ മുറച്ചെറുക്കനാണ് താനെന്ന അവകാശവാദവുമായി നിരന്തരം ശല്യം ചെയ്യുന്നുണ്ട് രാവണി മേനോന്റെ മകനായി കരുതപ്പെടുന്ന പ്രഭ എന്ന KP ഉമ്മർ. പ്രഭയാകട്ടെ പ്രതാപൻ എന്ന കൊള്ളസംഘത്തലവനായ ഗോവിന്ദൻകുട്ടിയുടെ മുഖ്യ അനുയായി ആയിരുന്നു. ആ കൊള്ളസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയാണ് ശിവന്റെ പ്രധാന ജോലി. ഈ ഘട്ടം മുതൽ ചിത്രം ഒരു പഴയകാല സ്റ്റണ്ട് പടമായി മാറുന്നുണ്ട്. ശോഭയോടൊപ്പമുള്ള ശിവനു വേണ്ടി യേശുദാസിൻ്റെ ഒരു മനോഹര ഗാനം. സ്വപ്നമെന്നൊരു ചിത്രലേ

പ്രതാപനെ കൊല ചെയ്ത പ്രഭ കൊള്ളസംഘത്തിന്റെ തലവനായി മാറുന്നു. ശിവന്റെ അമ്മയെന്ന് കരുതപ്പെടുന്ന തങ്കമ്മയെ ആശ്രമത്തിൽ ചെന്ന് കണ്ട് ശോഭ തനിക്കുള്ളതാണെന്നും അവളെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും ശിവനെ തടയണമെന്നും പ്രഭ ഭീഷണിപ്പെടുത്തുന്നു. വിവാഹം മുടക്കാൻ വേണ്ടി ശിവന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണെന്നും രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനുമാണെന്നും തങ്കമ്മ ശോഭയോട് കള്ളം പറയുന്നു. ശോഭയുമായുള്ള തൻ്റെ വിവാഹം ബലപ്രയോഗത്തിലൂടെ നടത്താൻ തീരുമാനിച്ച പ്രഭയോട് വസ്തുതകൾ തുറന്നു പറഞ്ഞ സുരേന്ദ്രൻ്റെ വാക്കുകൾ അയാൾ വിശ്വസിക്കുന്നില്ല. ഒടുവിൽ പ്രഭ ശോഭയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് തൊട്ട് മുൻപ് സുരേന്ദ്രൻ അയാളെ വെടിവെച്ചു കൊല്ലുന്നു. അങ്ങനെ സഹോദരൻ സഹോദരിയെ വിവാഹം കഴിക്കുന്നത് തടയുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്ത ഒരു കുറ്റകൃത്യത്തിനുള്ള പ്രായശ്ചിത്തവും അത് സ്വന്തം മകനെ കൊന്നുകൊണ്ട് നടപ്പിലാക്കിയതിലുള്ള ശിക്ഷയും എല്ലാം ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ അറസ്റ്റ് വരിക്കുന്നു. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചിത്രത്തിലെ ഒരു യേശുദാസ് ഗാനം കൂടി കേൾപ്പിക്കാം. ശിവനെക്കുറിച്ച് തങ്കമ്മ പറഞ്ഞ കള്ളം കേട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ശോഭയെ നോക്കി ശിവൻ പാടുന്ന ഗാനം.

പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. മാറുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്താൻ ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 57 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് അടച്ചിടും. കേരളത്തിൽ നിയമസഭാ സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. വയോജന ക്ഷേമ വകുപ്പിനായുള്ള ബിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2026-27

0: സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SC ഡൽഹിയെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഝാർഖണ്ഡിലെ ദിയോഗർ സന്ദർശിക്കും. ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. BBMT ആശുപത്രിയിൽ നടക്കുന്ന സൈന്യ സമ്പർക്ക് മേളയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. അതിവേഗം മാറുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ തങ്ങളുടെ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്നും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായ് വേൾഡ് സ്കിൽസ് മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീം അംഗങ്ങളുമായി ഇന്നലെ ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നടന്ന ആശയവിനിമയത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോളതലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മത്സരാർത്ഥികളെ അഭിനന്ദിച്ച അദ്ദേഹം അന്താരാഷ്ട്ര വിപണിയുടെ ആവശ്യങ്ങൾക്കനുസൃതമായി കഴിവുകൾ വികസിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. ഇന്ത്യയെ മാനവ വിഭവശേഷിയുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിന് യുവാക്കളും സർക്കാരും പരിശീലന സ്ഥാപനങ്ങളും ഏകോപിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു.
1: ടെക്നോളജി കി ദൃഷ്ടി വിശ്വ മേ ജോ നയ നയ ബദലാവ് ആ രേ ബദലാവ് കി ദൃഷ്ടി അപ്നെ ആപ്കോ ഢാലന പഡതാ ഹൈ ആപ്കെ പാസ് ക്യാ ഹൈ കിത്നി ഡിഗ്രിയാ ഹൈ ഉസ്കാ അപ്നാ മഹത്വ ഹൈ ഹി ലേക്കിൻ ആപ്കോ ആതാ ക്യാ ഹൈ ഉസ്കാ ജവാബ് ഹൈ സ്കിൽ ജീവൻ മേ കോയി ന കോയി സ്കിൽ ഹോനാ ചാഹിയേ തബ് ജാകർ കെ ആപ് കാഫി കോൺട്രിബ്യൂട്ട് കർ സക്തേ ഹൈ.
0: ദേശീയ സുരക്ഷ സായുധ സേനയുടെ കരുത്തിൽ മാത്രം അധിഷ്ഠിതമല്ലെന്നും പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്വം നിർണായകമാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചേഴ്സ് ചാമ്പ്യൻസ് അവാർഡ്ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വിശ്വസ്ത രാജ്യമായി ഇന്ത്യ ഉയർന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൌമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യം, പോഷകാഹാരം, സമഗ്ര വികസനം എന്നിവയ്ക്ക് കൂടുതൽ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ദേശീയ സമ്മേളനത്തിന്റെ സമാപന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംഗനവാടികളെ ജനപങ്കാളിത്തത്തിന്റെ കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കണമെന്നും വനിതാ സുരക്ഷയ്ക്കായി കുട്ടികൾക്ക് പ്രായത്തിനനുയോജ്യമായ ബോധവൽക്കരണം നൽകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ശുചിത്വ ഭാരത ദൌത്യത്തിൽ വനിതാ ശിശുവികസന വകുപ്പുകൾ സജീവമായി പങ്കാളികളാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ, ഒരു ജില്ല ഒരു ഉൽപ്പന്നം തുടങ്ങിയ പദ്ധതികൾ വനിതാ ശാക്തീകരണത്തിനായി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് നടത്താനിരുന്ന CJP പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. മുൻകാലങ്ങളിലെ മാർഗനിർദ്ദേശ ലംഘനങ്ങളും പൊതുസുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മേഖലയിൽ നിരോധനാജ്ഞ നിലവിലുണ്ട്. പ്രതിഷേധങ്ങൾക്കും മറ്റു പരിപാടികൾക്കും കുറഞ്ഞത് 10 ദിവസം മുമ്പ് അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൂപുർ പ്രസാദ് അറിയിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജൻപത്, രാജീവ് ചൌക്ക്, ന്യൂഡൽഹി എന്നിവയുൾപ്പെടെ 45 മെട്രോ സ്റ്റേഷനുകളുടെ കവാടങ്ങൾ ഇന്ന് വൈകിട്ട് 6 വരെ അടച്ചിടും. സരായ്ക്കാലെ ഖാൻ ന്യൂ അശോക് നഗർ റൂട്ടിലെ നമോ ഭാരത് ട്രെയിൻ സർവീസുകൾ രാത്രി 10 വരെ നിർത്തിവച്ചു. ഡൽഹിയിലെ 7 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലായി 334 GRP ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാന മേഖലകളിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും. പശ്ചിമബംഗാളിലും അസമിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ജയം. തമിഴ്നാട്ടിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലും ഭരണകക്ഷിയായ തമിഴക വെട്രി കഴകം വിജയിച്ചു. പുതുച്ചേരിയിലെ തട്ടാഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് വിജയം നിലനിർത്തി. പശ്ചിമബംഗാളിലെ നന്ദിഗ്രാം, റെജിനഗർ നിയമസഭാ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതേസമയം ഉപതെരഞ്ഞെടുപ്പിലെ BJPയുടെ ജയം NDA മുന്നണിയുടെ സദ്ഭരണത്തോടുള്ള പിന്തുണയാണ് വ്യക്തമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. കേരള സർക്കാരിന്റെ ആദ്യ 100-ദിന കർമ്മ പദ്ധതിയിൽ ലക്ഷ്യമിട്ട 588 പദ്ധതികളിൽ 568 എണ്ണവും പൂർത്തിയാക്കിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബാക്കിയുള്ള 20 പദ്ധതികൾ 90% പൂർത്തീകരിച്ചതായും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 മുതൽ ഡിസംബർ 31 വരെ ജനസ്പർശം ഫയൽ അദാലത്ത് സംഘടിപ്പിക്കും. വയോജനക്ഷേമ വകുപ്പ് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. വരുന്ന നിയമസഭാ സമ്മേളനം

0: ദിനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മുതിർന്ന പൌരന്മാരുടെ വിവരശേഖരണത്തിനായി സർവേ ആരംഭിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. സർക്കാർ ഓഫീസുകളിലെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനും തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ 6.0 ആരംഭിച്ചു. ഒക്ടോബർ 2 മുതൽ ആരംഭിച്ച ക്യാമ്പയിനിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള 610 ഓഫീസുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിനും ക്യാമ്പയിൻ ഊന്നൽ നൽകുന്നു. തയ്യാറെടുപ്പ് ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മന്ത്രാലയത്തിലെയും മീഡിയ യൂണിറ്റുകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് വൻ കുതിപ്പാണ് രാജ്യം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് പൂർണ്ണമായും ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ഈ മേഖലയിൽ ഇന്ത്യ ഇന്ന് ചിപ്പുകളുടെ ഉൽപാദനത്തിലും രൂപകൽപ്പനയിലും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കഴിഞ്ഞു. ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനും ആഗോളതലത്തിൽ പ്രധാന ഹബ്ബാക്കി മാറ്റാനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സുപ്രധാന പദ്ധതിയാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ. ലോക സെമി കണ്ടക്ടർ വ്യവസായത്തിലെ വിശ്വസനീയമായ ഉൽപാദന കേന്ദ്രമായി രാജ്യം മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. ഒന്നാം ഘട്ടത്തിന്റെ വൻ വിജയത്തെ തുടർന്ന് സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ സെമികോൺ 2.0 പ്രഖ്യാപിക്കുകയും ഇതിനായി 1.27 ലക്ഷം കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പിന്തുണ ഉറപ്പാക്കുന്നതിനുമായി വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്തിന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പിന്തുണയോടെയാണ് എല്ലാ വർഷവും ഒക്ടോബർ 10 മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റിനിർത്തി വിഷമതകൾ തുറന്നുപറയാൻ അന്തരീക്ഷം ഒരുക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SSC ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരുവിലാണ് മത്സരം. റാഞ്ചി 2020 ഇന്ത്യക്കെതിരെ വെസ്റ്റിൻഡീസിന് 6 വിക്കറ്റ് ജയം. ഇന്ത്യ ഉയർത്തിയ 250 റൺ വിജയലക്ഷ്യം 9 പന്ത് ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിൻഡീസ് മറികടന്നു. ക്യാപ്റ്റൻ ഷായ് ഹോപ്പിന്റെ സെഞ്ചുറി മികവിലാണ് വിൻഡീസ് വിജയിച്ചത്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പരമ്പരയിലെ 3-ാം മത്സരം നാളെ ഇൻഡോറിൽ നടക്കും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഭീകരാക്രമണ ശ്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് UAE പ്രോസിക്യൂഷൻ. വിമാനം പിടിച്ചെടുത്ത് ടെൽ അവി വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ ടെർമിനലിലേക്ക് ഇടിച്ചിറക്കി വൻ നാശനഷ്ടം വരുത്താനാണ് ഒമാനി സഹ പൈലറ്റ് പദ്ധതിയിട്ടിരുന്നതെന്ന് UAE അറ്റോർണി ജനറൽ അറിയിച്ചു. മാറുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്താൻ ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 57 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് അടച്ചിടും. കേരളത്തിൽ നിയമസഭാ സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. വയോജനക്ഷേമ വകുപ്പിനായുള്ള ബിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SSC ഡൽഹിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: അമ്മേ,

0: നീ കളിക്കലേ?
1: പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
0: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
2: പോന്നില്ലേ? എന്തിട്ട്?
0: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
0: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
0: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം.

വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111300, 9496974141.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656943321.
2: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്?
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.

0: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് പുതിയ വഴിത്തിരിവ്. 4.5 വർഷം പിന്നിട്ട യുദ്ധം തീർക്കാനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യ നേരിട്ടിടപെടുന്നതായി യുക്രൈൻ വെളിപ്പെടുത്തി. വെടിനിർത്തലിനായി ഇന്ത്യ മുന്നോട്ട് വെച്ച നിർദ്ദേശം അമേരിക്ക, തുർക്കി, ഈജിപ്ത് എന്നിവയുടെ നിർദ്ദേശങ്ങളെക്കാൾ സമഗ്രവും വിശാലവുമാണെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആദ്രി സിബിഹ പറഞ്ഞു. യുദ്ധം തുടങ്ങിയതിനുശേഷം ആദ്യമായാണ് ഇന്ത്യ സമാധാന ശ്രമങ്ങളിൽ വ്യക്തമായ മധ്യസ്ഥ പങ്ക് വഹിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ദുബായിൽ നിന്ന് ടെല്ലവീവിലേക്ക് പറന്ന ഫ്ലൈ ദുബായ് വിമാനത്തിനുള്ളിൽ സെപ്റ്റംബർ 30 അടിയന്തര സാഹചര്യം വിമാനം തട്ടിയെടുക്കാനുള്ള ഭീകരാക്രമണ ശ്രമമാണെന്ന് UAE പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥിരീകരിച്ചു. സംഭവത്തിന് പിന്നിലെ കൃത്യമായ പ്രേരണ, ഭീകര സംഘടനകളുമായുള്ള ബന്ധം, ഗൂഢാലോചന എന്നിവയെക്കുറിച്ച് വിശദ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഫ്ളൈ ദുബായ് വിമാനത്തിനുള്ളിലുണ്ടായ ഭീകരാക്രമണ ശ്രമത്തിനിടെ യാത്രികരുടെയും വിമാനത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ സന്ദർശിച്ച് ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്ദൂം ശനിയാഴ്ച ആശുപത്രിയിലെത്തി ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ സന്ദർശിച്ച ഷെയ്ഖ് ഹംദാൻ അദ്ദേഹത്തിന്റെ അസാമാന്യ ധൈര്യത്തെയും ഉത്തരവാദിത്വബോധത്തെയും മാനുഷിക മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയെയും വാനോളം പ്രശംസിച്ചു. മനുഷ്യജീവനുകൾ സംരക്ഷിക്കുന്നതിൽ സ്മിത്ത് മച്ചാർ കാണിച്ച ധീരതയും ജാഗ്രതയും പരമോന്നതമാണെന്ന് സന്ദർശനത്തിനുശേഷം ഷെയ്ഖ് ഹംദാൻ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കൂട്ടി നയാര എനർജി. പെട്രോൾ ലിറ്ററിന് 5 രൂപയും ഡീസൽ ലിറ്ററിന് 3 രൂപയുമാണ് കൂട്ടിയത്. പുതുക്കിയ വില പ്രാബല്യത്തിലായി. ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങിത്തുടങ്ങിയതോടെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവായി. പ്രസരണ ലൈനിൽ തടസ്സങ്ങളില്ലാതിരിക്കുകയും ഉപഭോഗം അസാധാരണമായി കൂടാതിരിക്കുകയും ചെയ്താൽ ഒക്ടോബറിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല. വൈദ്യുതിക്ക് യൂണിറ്റിന് 3 പൈസ അധികം ചുമത്തി KSEB. മാസം തോറും ബില്ലടക്കുന്നവരും 2 മാസത്തിലൊരിക്കൽ അടക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളും 3 പൈസ വീതം സർചാർജ് നൽകണം. സെപ്റ്റംബറിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 2 പൈസയായിരുന്നു സർചാർജ്. ഹൈദരാബാദിലെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് AK-203 റൈഫിളുകളും വെടിയുണ്ടകളും ഉൾപ്പെടെ മോഷ്ടിച്ച കേസിൽ 3 സൈനികരുൾപ്പെടെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യപ്രതി മുൻ ഹവിൽദാർ ഉപ്പുത്തല്ല മല്ലേഷിനെ സെപ്റ്റംബർ 11 പോലീസ് പിടികൂടിയിരുന്നു. മോഷണം പോയ ആയുധങ്ങളും വെടിക്കോപ്പുകളും നാഗർ കർണൂൽ ജില്ലയിലെ അച്ചംപേട്ടിൽ മല്ലേഷിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നിലവിൽ സേവനത്തിലുള്ള 3 സൈനികർ, പശ്ചിമബംഗാൾ സ്വദേശികളായ 2 പേർ, മലേഷ്യന്റെ ബന്ധു, സുഹൃത്ത് എന്നിവരടക്കം 7 പേരെ പിടികൂടിയത്. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ ഒരു കാലത്ത് കാലതാമസത്തിന് പേരുകേട്ടതായിരുന്നുവെന്നും ഇപ്പോൾ ആ സാഹചര്യമല്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ക്രിമിനൽ നിയമം പൂർണ്ണമായി നടപ്പിലാക്കുന്നതോടെ FIR രജിസ്റ്റർ ചെയ്യുന്നതു മുതൽ സുപ്രീംകോടതി വരെയുള്ള നടപടികൾ 3 വർഷത്തിനകം പൂർത്തിയാക്കി നീതി ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പുതിയ ക്രിമിനൽ നിയമ പ്രദർശനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം.
0: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ആഴ്ച വൃത്താന്തം
2: MC റോഡ് നിർമ്മാണത്തിന് കരാറെടുത്ത മലേഷ്യൻ കമ്പനിയിലെ എഞ്ചിനീയർ ലിസി ബിനിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ സംസ്ഥാന വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഉത്തരവിനെ തുടർന്ന് 20 വർഷം മുൻപുള്ള പരാതിയിൽ വിജിലൻസ് പ്രാഥമിക പരിശോധന തുടങ്ങി. 50th വയലാർ അവാർഡ് R രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിന് 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത വെങ്കലശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വിപുലീകൃത ജില്ലാ കമ്മിറ്റിയിൽ അപ്രതീക്ഷിത തിരുത്തുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി E.N. സുരേഷ് ബാബുവിനെ മാറ്റി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA V.ചന്ദാമരാജനാണ് പുതിയ സെക്രട്ടറി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ വിപുലീകൃത ജില്ലാ കമ്മിറ്റിയുടേതാണ് തീരുമാനം. അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും മെസ്സിയുടെയും പേരിൽ നടന്ന തട്ടിപ്പിൽ റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ചുമതലക്കാരനായ ആന്റോ അഗസ്റ്റിന്റെ പേരിൽ കേസെടുക്കാൻ ED അനുമതി. ED ഉന്നതതല സമിതിയായ റിസ്ക് അസസ്മെന്റ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് അനുമതി നൽകിയത്. കുപ്പം മംഗലശ്ശേരി പുഴയിൽ ഏഴാമത് ജലോത്സവത്തിന്റെ ഭാഗമായി നടന്ന വള്ളംകളി മത്സരത്തിൽ 25 പേർ തുഴയുന്ന ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ AKG പൊടോത്തുരുത്തി ജേതാക്കളായി. ആവശ്യകരമായ മത്സരത്തിൽ പാലിച്ചോൻ അച്ചാന്തുരുത്തി രണ്ടാം സ്ഥാനവും അഴീക്കോടൻ അച്ചാന്തുരുത്തി മൂന്നാം സ്ഥാനവും നേടി. സംസ്ഥാന സർക്കാരിന്റെ നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മേയർ പി ഇന്ദിര നിർവഹിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെയും കോർപ്പറേഷന്റെയും നേതൃത്വത്തിൽ പയ്യാമ്പലം ബീച്ചിലാണ് പരിപാടി നടന്നത്. പോലീസുകാരെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താമെന്ന് കരുതേണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് CPM ബഹുജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തിയതിനെ കുറിച്ചായിരുന്നു പ്രതികരണം. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരിശോധിക്കും. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ ജില്ലാതല നിരീക്ഷണ സമിതികൾ രൂപവൽക്കരിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. അഡീഷണൽ DMO അല്ലെങ്കിൽ ഡെപ്യൂട്ടി DMO ആണ് സമിതി കൺവീനർ. സംസ്ഥാനത്തെ സ്വയംഭരണ കോളേജുകൾക്ക് പുറമെ എയ്ഡഡ് കോളേജുകൾക്കും കൽപ്പിത സർവകലാശാല പദവി നൽകാനൊരുങ്ങി സർക്കാർ. കൽപ്പിത സർവകലാശാലകൾ അനുവദിക്കാനുള്ള വ്യവസ്ഥയിൽ UGC ഭേദഗതി വരുത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. ജനപ്രതിനിധികൾ പോലീസിന്റെയോ കോടതിയുടെയോ ജോലി നിർവഹിക്കേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ജനവിധി എന്നത് മറ്റുള്ളവരോട് ആജ്ഞാപിക്കാനോ അവരെ ഭീഷണിപ്പെടുത്താനോ ഉള്ള അനിയന്ത്രിത അധികാരത്തിന്റെ ഉറവിടമല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ലേബർ വാർഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറോട് അപമര്യാദയായി പെരുമാറിയ മുംബൈയിലെ കല്യാൺ ഡോംബിവിലി മുനിസിപ്പൽ കോർപ്പറേഷൻ കോർപ്പറേറ്റർ ഉൾപ്പെടെ 3 പേരുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ടാണ് നിരീക്ഷണം. കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുക, ബിസിനസ്സുകൾക്ക് കൂടുതൽ ഉറപ്പ് നൽകുക എന്നിവയാണ് GST പരിഷ്കരണങ്ങളുടെ അടുത്തഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അനാവശ്യ ബുദ്ധിമുട്ടുകളില്ലാതെ ബാധ്യതകൾ നിറവേറ്റാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കുക കൂടിയാണ് ഈ ശ്രമങ്ങൾ.

0: ിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകകണ്ഠമായല്ലാതെയോ ഭൂരിപക്ഷമില്ലാതെയോ എടുത്ത നിയമപരമല്ലാത്ത തീരുമാനങ്ങൾ അസാധുവാക്കുമെന്ന് സുപ്രീംകോടതി. രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ അംഗീകാരമില്ലാതെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഒട്ടേറെ തീരുമാനങ്ങൾ എടുത്തതെന്ന പരാതിയിലാണ് സുപ്രീംകോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ഹർജി തീർപ്പാകും വരെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ജ്ഞാനേഷ് കുമാറിനെ വിലക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി PAC ചെയർമാൻ അടക്കമുള്ളവർ സഹകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി. അഭ്യസ്ത വിദ്യരായ യുവതലമുറയുടെ ഏക പ്രതീക്ഷയായ PAC സംരക്ഷിക്കണമെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ചോദ്യം ചെയ്ത് PAC നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. സ്ത്രീകൾക്കു നേരെ അതിക്രമം നടത്താൻ തുനിയുന്നവരുടെ മനസ്സിൽ ഭയമുണ്ടാക്കാൻ സാധിക്കണമെന്ന് സുപ്രീംകോടതി. സ്ത്രീകൾക്ക് നഗരത്തിൽ രാത്രി വൈകിയും ഭയമില്ലാതെ സഞ്ചരിക്കാനാകണമെന്നും പറഞ്ഞു. ഡൽഹിയിൽ ഈയിടെ നടന്ന ബലാത്സംഗ സംഭവങ്ങളിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശം. ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങളിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് പോകുന്ന പ്രത്യക്ഷ രാഷ്ട്രീയമില്ലാത്ത യുവതീ യുവാക്കളുടെ പശ്ചാത്തലം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിക്കുന്നു. അംഗീകൃത രാഷ്ട്രീയ സംഘടനകളിൽ അല്ലാത്ത നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ നിന്ന് സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും റിപ്പോർട്ട് തയ്യാറാക്കും. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ കർഷക സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 8 പേർ കൊല്ലപ്പെട്ട കേസിൽ വിചാരണ നടത്തുന്ന ജഡ്ജിക്കെതിരായ പരാതികളിൽ വേഗത്തിൽ നടപടിയെടുക്കാൻ അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ട്രഷറിയിൽ പണമില്ലാതെ വരുമ്പോൾ സംസ്ഥാനങ്ങൾ ഓവർ ഡ്രാഫ്റ്റിനെ ആശ്രയിക്കുന്നത് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് സമിതിയുടെ ശുപാർശ. നിലവിൽ 14 ദിവസം ഓവർ ഡ്രാഫ്റ്റിൽ തുടരാം. ഇത് 10 ആക്കണം എന്നാണ് ശുപാർശ. സാമ്പത്തിക വർഷത്തിന്റെ ഒരു പാദത്തിൽ 36 ദിവസം വരെ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുമായിരുന്നു. ഇത് 30 ആക്കണമെന്നും ശുപാർശയുണ്ട്. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ എത്തിക്കാമെന്ന പേരിൽ തട്ടിപ്പു നടത്തിയ സംഭവത്തിൽ അഴിമതി നിരോധന നിയമം കൂടി ഉൾപ്പെടുത്താൻ പോലീസ്. അതിന് അനുമതി ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര വകുപ്പിന് കത്തു നൽകി. PAC നടത്തിയ ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിലെ ക്രമക്കേടിൽ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ. പരീക്ഷാ വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അഡീഷണൽ സെക്രട്ടറി R. ഹരി, ഡെപ്യൂട്ടി ഡയറക്ടർ P. സതീഷ് എന്നിവർക്കെതിരെയാണ് പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. വനിതയടക്കം 3 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിച്ചു. ന്യൂഡൽഹി ജന്തർ മന്ദർ പ്രതിഷേധത്തിനിടെ വനിതാ യൂട്യൂബറോട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ കേസെടുക്കാൻ ആവശ്യപ്പെട്ട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച യൂട്യൂബർമാരെ കസ്റ്റഡിയിലെടുത്തു. പരാതിക്കാരിയടക്കം 18 പേരെയാണ് ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ച് സ്ഥലത്തുനിന്ന് നീക്കിയത്. 2026 സെപ്റ്റംബറിൽ രാജ്യത്തെ പാചകവാതക ആവശ്യകതയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 9% ഇടിവ് എന്ന റിപ്പോർട്ടുകൾ. ദേശീയപാത 66 വികസന പ്രവൃത്തികൾ പാതിവഴിയിൽ നിലച്ചതോടെ കണ്ണൂർ തലശ്ശേരി പാതയിൽ യാത്രാ ദുരിതം രൂക്ഷമാവുന്നു എന്ന് റിപ്പോർട്ടുകൾ. കിഴുത്തള്ളി, എളയാവൂർ, തിലാനൂർ, ചാല മേഖലകളിലാണ് നിർമ്മാണം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നത്. കരാർ ഏറ്റെടുത്ത കമ്പനിയിലെ ജീവനക്കാരുടെ സമരമാണ് പണി തടസ്സപ്പെടാൻ കാരണമായതെന്ന് പറയപ്പെടുന്നു.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: പ്രപഞ്ചത്തിന്റെ വിദൂര കോണുകളിൽ നടക്കുന്ന അതിശക്തമായ സംഭവങ്ങളുടെ രഹസ്യങ്ങൾ തേടാൻ മനുഷ്യന് പുതിയൊരു കണ്ണ് തുറന്നു നൽകിയ ബെൽജിയൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൽസന് ഈ വർഷത്തെ ഭൌതികശാസ്ത്ര നോബൽ. വിദൂര പ്രപഞ്ചത്തിൽ ഉത്ഭവിക്കുന്ന നിഗൂഢകണമായ ന്യൂട്രിനോകളുടെ കണ്ടെത്തലിനും അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾക്കിടയിൽ ഐസ്ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി യാഥാർത്ഥ്യമാക്കുന്നതിൽ നൽകിയ നിർണായക സംഭാവനകൾക്കുമാണ് പുരസ്കാരം. യമനിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായിരിക്കെ തന്ത്രപ്രധാനമായ ബാബൽ മാണ്ടബ് കടലിടുക്കിന് സമീപത്തെ പ്രദേശങ്ങളിൽ ഹൂതി വിമതരെ തുരത്തി യമൻ സർക്കാർ സേന വൻ മുന്നേറ്റം നടത്തി. ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലായിരുന്ന പ്രധാന പട്ടണങ്ങളും തീരപ്രദേശങ്ങളും സൈന്യം തിരിച്ചുപിടിച്ചതായി യമനിലെ അന്താരാഷ്ട്ര പിന്തുണയുള്ള സർക്കാർ അറിയിച്ചു. സൌദി അറേബ്യയുടെ പിന്തുണയോടെയായിരുന്നു യമൻ സൈന്യത്തിന്റെ മുന്നേറ്റം. സൗദിയിലെ വിമാനത്താവളങ്ങൾ, എണ്ണ ശുദ്ധീകരണശാല, സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം ശക്തമാകുന്നതിനിടെ ഹോർമുസ് കടലിടുക്കിൽ ഒമാൻ തീരത്ത് വീണ്ടും കപ്പലാക്രമണം. പനാമയുടെ പതാകയുള്ള എംടി ഓൺ പീസ് എന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. 11 ഇന്ത്യക്കാരുൾപ്പെടെ കപ്പലിലെ 12 നാവികർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ജീവനക്കാരെ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ച് ഒമാനിലെ ഗസബിൽ എത്തിച്ച് ചികിത്സ നൽകിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ വ്യോമസേനാ മേധാവിയായി നിലവിലെ ഉപമേധാവി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിനെ നിയമിച്ചു. നിലവിലെ സേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ് ഈ മാസം 31 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 31 ഉച്ചകഴിഞ്ഞ് ദീക്ഷിത് ചുമതലയേൽക്കും. ലോകമെമ്പാടുമായി കോടിക്കണക്കിന് വായനക്കാരെ സമ്പാദിച്ച ജനപ്രിയ എഴുത്തുകാരൻ ജെഫ്രി ആർച്ചർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ബ്രിട്ടനിലെ മുൻനിര രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. മുൻ എംപിയുമാണ്. ഏറ്റവും പുതിയ നോവലായ ആദം ആൻഡ് ഈവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങാനിരിക്കെ തിങ്കളാഴ്ച ലണ്ടനിലെ വീട്ടിലായിരുന്നു വിയോഗമെന്ന് പ്രസാധകരായ ഹാർപ്പർ കോളിൻസ് അറിയിച്ചു. കോക്പിറ്റിൽ പൈലറ്റിന്റെ ആക്രമണമുണ്ടായ ഫ്ലൈ ദുബായ് വിമാനം ടെല്ലാവീവ് ലക്ഷ്യമിട്ട് തുടർയാത്ര നടത്തിയിരുന്നുവെങ്കിൽ ഭീകരാക്രമണം തടയാനായി ഇസ്രയേൽ അത് വെടിവച്ചിടാൻ തയ്യാറെടുത്തിരുന്നുവെന്ന് റിപ്പോർട്ട്. വിമാനത്തിലുള്ള 150 ഇസ്രയേലി പൌരന്മാരുടെ ജീവൻ അപകടത്തിലാകുമെന്നറിഞ്ഞിട്ടും വിമാനം ഇടിച്ചിറക്കി ടെല്ലാവീവിൽ ഉണ്ടായേക്കാവുന്ന വൻ ദുരന്തവും ആൾനാശവും ഒഴിവാക്കാനായിരുന്നു നീക്കം. ടെല്ലാവീവിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലെ കെട്ടിടങ്ങളിലോ നഗരത്തിലെ വാണിജ്യ സമുച്ചയമായ അസ്രയേലി ടവറുകളിലോ വിമാനം ഇടിച്ചിറക്കാനാണ് ഒമാൻകാരനായ സഹപൈലറ്റ് ഹമാം അൽ ഹമാറി ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ശൈലി മാറ്റണമെന്നും ഈ രൂപത്തിൽ മുന്നോട്ടു പോകുന്നത് അംഗീകരിക്കാനാവില്ലെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ്. യു ഡി എഫ് കൺവീനറോട് ആലോചിക്കാതെ തന്നിഷ്ടപ്രകാരം മുന്നണി കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നതിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാഡ്ഗെയ്ക്ക് രേഖാമൂലം പരാതി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടി ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് പദ്ധതിക്കെതിരെ കൽക്കട്ട ഹൈക്കോടതിയിലുള്ള ഹർജിയിലെ തുടർ നടപടികൾ തടയാതെ സുപ്രീംകോടതി. വാദം കേൾക്കാൻ ഹൈക്കോടതി സമ്മതിച്ചതിനു പിന്നാലെ കോടതി നടപടികൾക്ക് സ്റ്റേ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ വാദങ്ങൾ അംഗീകരിക്കാതെ കേസ് ഹൈക്കോടതിയിൽ നടക്കട്ടെയെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിലപാടെടുത്തു.
1: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
0: അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ലയണൽ മെസ്സി. അർജന്റീന കുപ്പായത്തിൽ അവസാന മത്സരവും കളിച്ച് വിടവാങ്ങി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 21 വർഷത്തെ കരിയറിൽ 126 ഗോളും 57 അസിസ്റ്റുകളും സ്വന്തമാക്കി ലോകകപ്പ് നേടുകയും രണ്ടുവട്ടം ഫൈനലിലേക്ക് ടീമിനെ നയിക്കുകയും ചെയ്തു. ഭവന വാഹന വ്യക്തിഗത വായ്പകൾക്കെല്ലാം പലിശഭാരം കൂടാൻ സാഹചര്യമൊരുക്കി. റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് 0.5% ഉയർത്തി. ബാങ്കുകൾക്ക് RBI നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് 5.25% നിന്ന് 5.5% ഉയർത്തിയത്. ഒരേ രാസഘടനയുള്ള തന്മാത്രകളുടെ കണ്ണാടി പ്രതിബിംബ രൂപങ്ങളെക്കുറിച്ചുള്ള 100 പഴക്കമുള്ള രഹസ്യം കണ്ടെത്തിയ ഗവേഷണത്തിന് രസതന്ത്ര നൊബൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ഹെൻറി ബി കാഗനും ജപ്പനീസ് ശാസ്ത്രജ്ഞൻ കെൻസോ സോയിക്കുമാണ് ബഹുമതി. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി മൂലം വരുമാനം നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സമരത്തിലേക്ക്. റൂട്ട് പെർമിറ്റുള്ള സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടും സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നും 14 മുൻപത്തെ ടിക്കറ്റ് നിരക്കാണ് ഇപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്നതെന്നും ഫെഡറേഷൻ ആരോപിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാവും. ഇത്തവണ 2 അഷ്ടമി വരുന്നതിനാൽ 10 നവരാത്രി ആഘോഷം. ഈ മാസം 20 ഉത്സവത്തിലെ പ്രധാന ചടങ്ങായ പുഷ്പരഥോത്സവം. വ്യാജരേഖകളും ബാങ്കുമായി ബന്ധമില്ലാത്തവരുടെ തിരിച്ചറിയൽ രേഖകളും ഉപയോഗിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസുകളുടെ പശ്ചാത്തലത്തിൽ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ സഹകരണ ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലും ED മിന്നൽ പരിശോധന. PMLA പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണിത്. കേന്ദ്രസേനയുടെ സുരക്ഷയിലാണ് സംഘമെത്തിയത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള രാജ്യത്തിന്റെ പോരാട്ടമാണ് ഡൽഹിയിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജനാധിപത്യം തിരിച്ചുകൊണ്ടുവരുന്നതിനും അട്ടിമറിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് നീതിപൂർവമാക്കുന്നതിനും വോട്ടർ പട്ടിക ക്രമത്തിലാക്കുന്നതിനു വേണ്ടി നടത്തുന്ന സമരത്തിനൊപ്പം രാജ്യം മുഴുവനുമുണ്ടാകും. കേരളത്തിന്റെ കൂടി പിന്തുണ അറിയിക്കാനാണ് താൻ ഈ സമരത്തിലെത്തിയതെന്നും മുഖ്യമന്ത്രി.

0: പറഞ്ഞു. സമരത്തിൽ പങ്കെടുത്ത ശേഷം ബാരക്കമ്പ പോലീസ് സ്റ്റേഷനിലെത്തി രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനുള്ള നിശ്ചയദാർഢ്യത്തിന്റെ സൂചകമായി ഒരു മുദ്രാവാക്യവും നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചു: നമ്മൾ അത് ചെയ്യും. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ പദവികളിലായി 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി വികസിത് ഭാരത് സങ്കല്പ സഭയിൽ പ്രസംഗിക്കുമ്പോഴാണ് മോദി പുതിയ മുദ്രാവാക്യം അവതരിപ്പിച്ചത്. സാധ്യമാകുന്നില്ലെന്ന് മുൻപ് കരുതിയിരുന്ന പല കാര്യങ്ങളും സാധ്യമായതായി മോദി പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് വേളകളിൽ ഉയർന്നുവരുന്ന ജാതി വിഭാഗീയത വലിയ വെല്ലുവിളിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. 6 ആഴ്ചയ്ക്കുള്ളിൽ നിലപാട് അറിയിക്കാൻ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് വി എം ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച മികച്ച നേട്ടം എങ്ങനെയാണ് എയിംസ് അനുവദിക്കുന്നതിന് തടസ്സമായി മാറുന്നതെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. കേരളത്തിന്റെ ഈ മികവ് കാരണമാണ് എയിംസിന് ആദ്യ പരിഗണന ലഭിക്കാത്തതെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെയാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ഫ്ലൈ ദുബായ് വിമാനത്തിന്റെ കോക്ക്പിറ്റിൽ ക്യാപ്റ്റനെ കുത്തിവീഴ്ത്തി വിമാനം തകർക്കാൻ ശ്രമിച്ച സഹപൈലറ്റ് ഹമാം അൽ ഹമ്മാദിയുടെ ലക്ഷ്യങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണ മാതൃകയിൽ ടെൽ അവീവിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ ഇടിച്ചിറക്കി വൻ ദുരന്തമുണ്ടാക്കാൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിമാനം റാഞ്ചിയ ശേഷം എഞ്ചിനുകൾ ഓഫാക്കി വിമാനത്താവളത്തിലെ കെട്ടിടത്തിലേക്കോ പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനങ്ങളിലേക്കോ ഇടിച്ചിറക്കാനായിരുന്നു 29-കാരനായ സഹപൈലറ്റ് ലക്ഷ്യമിട്ടത്. ക്യാപ്റ്റനെ കൊലപ്പെടുത്തിയ ശേഷം വിമാനം സാധാരണ നിലയിൽ മുന്നോട്ടു കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് ഹമ്മാദി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. ചന്ദ്രനിൽ സ്ഥിരം മനുഷ്യ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനായി ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ കിടമത്സരത്തിലെന്ന് റിപ്പോർട്ടുകൾ. ഭാവിയിലെ ചാന്ദ്രനിലയങ്ങൾക്കും വിഭവ പര്യവേക്ഷണത്തിനും ചൊവ്വ ഉൾപ്പെടെ മറ്റ് അന്യഗ്രഹ ദൌത്യങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചന്ദ്രനിലെ ഒരു രാത്രി ഭൂമിയിലെ 2 ആഴ്ചയിലേറെ നീളുന്നതിനാൽ സൌരോർജ്ജത്തെ മാത്രം ആശ്രയിക്കുന്നത് പ്രായോഗികമല്ലെന്ന വിലയിരുത്തലിലാണ് ഇത്. തെക്കൻ നൈജീരിയയിൽ 25 യാത്രക്കാരും 7 ജീവനക്കാരും ഉൾപ്പെടെ 32 പേരുമായി സഞ്ചരിച്ച സൈനിക വിമാനം തകർന്നു വീണു. അപകടത്തിൽപ്പെട്ടവർക്കായുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ഔദ്യോഗികമായി വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ചെറുപുഴ പഞ്ചായത്തിൽ കവുങ്ങുകളുടെ രോഗ കീടബാധ പഠിക്കാൻ ജില്ലാതല ടാസ്ക് ഫോഴ്സ് കൃഷിയിടം സന്ദർശിച്ചു. മട്ടന്നൂർ മണ്ഡലത്തിലെ തില്ലങ്കേരി, മാലൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന ആലാച്ചി, മച്ചൂർമല, മാലൂർ, പെരിങ്ങാനം, തില്ലങ്കേരി റോഡിന്റെ വികസനത്തിന് വഴിതെളിയുന്നു എന്ന് റിപ്പോർട്ടുകൾ. റോഡ് നവീകരണത്തിന് 38 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി വി കെ സനോജ് എംഎൽഎ അറിയിച്ചു. തില്ലങ്കേരി മച്ചൂർമലയിൽ അന്താരാഷ്ട്ര യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനായി 11 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. 300 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ രൂപരേഖ തയ്യാറായിട്ടുണ്ട്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: റാഗിംഗ് നിരോധന നിയമത്തിനുള്ള കരട് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. നിയമം പാസാക്കുന്നതിലെ കാലതാമസം കണക്കിലെടുത്ത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണിത്. കോളേജും സ്കൂളുകളും വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്വകാര്യയിടങ്ങളുമടക്കം നിയമത്തിന്റെ പരിധിയിൽ വരും. തുലാമാസ പൂജ മുതൽ ശബരിമല സന്നിധാനത്ത് കൂടുതൽ മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാം. ശബരിമല ഗസ്റ്റ് ഹൌസിലെ 10 എണ്ണം ഉൾപ്പെടെ 400 മുറികൾ തീർത്ഥാടകർക്ക് ബുക്ക് ചെയ്യാമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ആഭ്യന്തര ഉൽപാദകരെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ ചൈനയിൽ നിന്ന് 5 ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിലെത്തുന്ന സംഭവത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം തുടങ്ങി. എഞ്ചിനീയറിംഗ്, കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾക്കെതിരെയാണ് വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാരുടെ അവസ്ഥ പഠിച്ച് ക്ഷേമ പദ്ധതികൾ ശുപാർശ ചെയ്യാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ നിയമസഭയിൽ വെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സമസ്ത നായർ സമാജം ജനറൽ സെക്രട്ടറി പെരുമറ്റം രാധാകൃഷ്ണൻ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റേതാണ് ഉത്തരവ്. ബന്ധപ്പെട്ട വകുപ്പുകളുടെ ശുപാർശയിൽ റിപ്പോർട്ട് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വെക്കുമെന്നും അതിന് സമയം വേണമെന്നും സർക്കാർ അഭിഭാഷകൻ അറിയിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന

0: 68ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പഴശ്ശിരാജ കളരി അക്കാദമിയുടെ മികവിൽ കണ്ണൂർ ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. 3 ദിവസം നീണ്ടുനിന്ന ചാമ്പ്യൻഷിപ്പിൽ 14 ജില്ലകളിൽ നിന്നായി 1600ലധികം പേർ പങ്കെടുത്തു. കാക്കേങ്ങാട് പഴശ്ശിരാജ കളരി അക്കാദമിയിൽ നിന്ന് 18 കായിക താരങ്ങളാണ് വിവിധ ഇനങ്ങളിൽ മത്സരിച്ചത്. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന കോട്ടയത്ത് തമ്പുരാൻ ദേശീയ കഥകളി ഉത്സവത്തിന്റെ ഭാഗമായി കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ രചിച്ച ആനന്ദസാന്ദ്രം എന്ന ഗ്രന്ഥം സി സദാനന്ദൻ MP പ്രകാശനം ചെയ്തു. തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചർ സെന്റർ ഡയറക്ടർ KK ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
1: സ്കൂൾ കലോത്സവ ചടങ്ങുകളുടെ ഉദ്ഘാടനം അതത് പ്രദേശത്തെ നിലവിലെ ജനപ്രതിനിധികൾ മാത്രമേ ചെയ്യാവൂ എന്ന് ഉത്തരവ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് പുതിയ നിർദ്ദേശം ഇറക്കിയത്. ജനപ്രതിനിധികൾ ഉള്ളപ്പോൾ മുൻ ജനപ്രതിനിധികൾ ചില ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത് പരാതിക്കിടയാക്കിയതിനെ തുടർന്നാണ് നടപടി. മഴക്കാലത്ത് മാത്രം പടർന്നിരുന്ന ഡെങ്കിപ്പനി സംസ്ഥാനത്ത് വർഷം മുഴുവൻ നിലനിൽക്കുന്ന രോഗമായി മാറുന്നു. ഈ വർഷം September 24 വരെ 11,281 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 42 പേർ മരിച്ചു. 2025 ആകെ 10,886 പേർക്കായിരുന്നു രോഗം, 56 മരണവും. രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ പാകിസ്ഥാൻ സ്വദേശിയായ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് ചോർത്തി നൽകിയ കേസിൽ നാവികനെ അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശിയും വിശാഖപട്ടണം ഈസ്റ്റേൺ നേവൽ കമാൻഡ് ബേസിലെ നാവികനുമായ പ്രദീപ് മുഖർജിയെയാണ് ആന്ധ്രാപ്രദേശ് പോലീസിന്റെ ഭീകരവിരുദ്ധ വിഭാഗം കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റലിലുണ്ടായ സംഘർഷവും പോലീസിന്റെ പ്രതികാര നടപടികളും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്തെഴുതി. യൂത്ത് കോൺഗ്രസും പോലീസും ചേർന്ന് നടത്തിയ ആസൂത്രിത അക്രമ സംഭവങ്ങളാണ് ഹോസ്റ്റലിലുണ്ടായത്. ഏകപക്ഷീയമായി അക്രമം അഴിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ദുബായിൽ നിന്ന് ടെൽ അബീബിലേക്ക് പറക്കുന്നതിനിടെ സഹ പൈലറ്റിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ഫോണിൽ വിളിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹത്തെ ലോകത്തിന്റെ ഹീറോ എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു അടുത്ത വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ദീപം കൊളുത്താൻ സ്മിത്തിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇസ്രായേലിലേക്ക് ക്ഷണിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം നേടിയ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള ആദരസംഗമം നടത്തി. ചാവശ്ശേരി പൌരാവലിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കേരളം കർണാടക അതിർത്തിയായ കൂട്ടുപുഴ പോലീസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ 192 ഗ്രാം MDMA-യുമായി 2 യുവാക്കളെ ഇരിട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഉളിക്കൽ നുച്ചട് സ്വദേശി മുബഷീർ, വള്ളിത്തോട് പെരിങ്കരി സ്വദേശി റഹീം എന്നിവരാണ് പിടിയിലായത്. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി മലബാർ അവയർനെസ് ആന്റ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് LP വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. കണ്ടൽക്കാടുകളും അതിൽ വന്യജീവികളും എന്നതാണ് വിഷയം. ഫോൺ നമ്പർ 9847 3 1 3 4 3 1.
2: കനേഡിയൻ കവയത്രിയും പ്രബന്ധകാരിയും സാഹിത്യ പണ്ഡിതയുമായ ആൻ കാർസന് ഈ വർഷത്തെ സാഹിത്യ നോബേൽ. സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് പുരസ്കാരം. പൌരാണിക ഗ്രീസിലെ പ്രണയവും വിരഹവും മുതൽ ആധുനിക മനുഷ്യന്റെ ആഗ്രഹങ്ങളും ഏകാന്തതയും വരെ സമ്മേളിച്ച രചനകളാണ് കാർസന്റേത്. ചരക്ക് സേവന നികുതി GST നിയമപ്രകാരം അറസ്റ്റിനുള്ള അധികാരം ഒഴിവാക്കും. വിചാരണ നേരിടേണ്ട പരിധി 1 കോടിയിൽ നിന്ന് 5 കോടി രൂപയാക്കി ഉയർത്തും. പിഴത്തുക പ്രത്യേകമായി നിശ്ചയിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങളിൽ പൊതുവായി ചുമത്തുന്ന 25,000 രൂപയിൽ നിന്ന് 10,000 രൂപയാക്കി കുറച്ചു. അമേരിക്കയിൽ വിദേശ തൊഴിലാളികൾക്ക് സ്ഥിരതാമസം അനുവദിക്കുന്ന ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ പദ്ധതിയിൽ നിന്ന് ടാറ്റ, ഇൻഫോസിസ്, വിപ്രോ, HCL, കോഗ്നിസന്റ്, ക്യാബ്ജെ മിനി എന്നിവ ഉൾപ്പെടെ 8 IT കമ്പനികളെ സസ്പെൻഡ് ചെയ്തു. അമേരിക്കൻ തൊഴിലാളികളെ തൊഴിൽ വിപണിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന തരത്തിൽ കമ്പനികൾ ഈ സംവിധാനം ദുരുപയോഗം ചെയ്തെന്നാരോപിച്ചാണ് നടപടി. സർക്കാർ സർവീസിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയുടെ അടിസ്ഥാന യോഗ്യത SSLC നിന്ന് +2 ആക്കാൻ നടപടി തുടങ്ങി. PSC അടുത്ത വിജ്ഞാപനം മുതൽ പുതിയ യോഗ്യത നടപ്പാക്കും. ഇതിനു മുന്നോടിയായി വിവിധ വകുപ്പുകളിൽ LDC തസ്തികയുടെ സ്പെഷ്യൽ റൂൾ ഭേദഗതി ചെയ്യാൻ നടപടി തുടങ്ങി. സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും അഴിമതിയും ചട്ടലംഘനങ്ങളും കണ്ടെത്താനായി

0: വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ 10 മാസത്തിനിടെ നടത്തിയത് 248 മിന്നൽ പരിശോധനകൾ, 980 രേഖകളും പിടിച്ചെടുത്തു. കേരളത്തിലെ സഹകരണ ബാങ്ക് സംഘം തട്ടിപ്പുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനെ തുടർന്ന് ബാങ്കുകളുടെ സ്ഥിര നിക്ഷേപങ്ങൾ മരവിപ്പിച്ചു. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ 1.82 കോടി രൂപ മൂല്യമുള്ള 2 സ്ഥിര നിക്ഷേപങ്ങളും തെന്നല സഹകരണ ബാങ്കിൽ ഏകദേശം 24.50 ലക്ഷം രൂപയുടെ നിക്ഷേപമുള്ള 20 സ്ഥിര നിക്ഷേപങ്ങളും മരവിപ്പിക്കാൻ നിർദ്ദേശിച്ചു. മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണം എന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി. തലശ്ശേരി 3rd Additional സെഷൻസ് കോടതിയിലെ വിചാരണ നിയുക്തമല്ലെന്നും മറ്റെവിടേക്കെങ്കിലും മാറ്റണം എന്നാവശ്യപ്പെട്ട് ആകാശ് തെല്ലങ്കേരി, രജിൽ രാജ്, എ ജിതിൻ എന്നിവർ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്.
1: കായിക വാർത്തകൾ. ഒരൊറ്റ ഏഷ്യ എന്ന ചിന്തയിൽ ഹൃദയത്തുടക്കം കുറിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ കായികമേളയ്ക്ക് 15 ദിവസത്തെ മത്സരാവേശത്തിനൊടുവിൽ ജപ്പാൻ വിടചൊല്ലി. കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റിനും വർണ്ണശബളമായ നൃത്ത വാദ്യഘോഷങ്ങൾക്കുമിടെ 2030 ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തർ ഗെയിംസ് ദിവശിഖയും പതാകയും ഏറ്റുവാങ്ങി. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവുമായി ഇന്ത്യക്കാകെ 85 മെഡലുകൾ. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം നടത്തിയ ഇന്ത്യൻ പുരുഷ വനിതാ താരങ്ങൾക്ക് പുരസ്കാരം പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ. വനിതാ അമ്പയത്തിൽ മികച്ച പ്രകടനം നടത്തിയ 17-കാരി കുങ്കും മൊഹോദിന് IOA ആദ്യമായി ഏർപ്പെടുത്തുന്ന ജസ്പാൽ റാണ പുരസ്കാരം നൽകും. അമ്പയത്തിൽ 2 സ്വർണമടക്കം കുങ്കും 3 മെഡലുകൾ നേടി. മികച്ച പുരുഷ താരത്തിന് IOA ഏർപ്പെടുത്തിയ രാജ രൺധീർ സിംഗ് പുരസ്കാരം ഗുസ്തിയിൽ സ്വർണം നേടിയ സുജിത് കൽക്കലിനെ നൽകും. IOA പ്രസിഡന്റ് PT ഉഷയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഫുട്ബോൾ കാണാൻ ഒരു തലമുറയെ മോഹിപ്പിച്ച, കളിക്കളത്തിൽ സുന്ദര മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ലയണൽ മെസ്സി അർജന്റീനയ്ക്കായി അവസാന മത്സരം കളിച്ച് മൈതാനത്തു നിന്ന് തിരിച്ചുകയറി. ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസമാണിതെന്ന് മെസ്സി പറഞ്ഞു. അർജന്റീന ജേഴ്സിയിൽ എക്കാലവും കളിക്കണമെന്നുണ്ട്, എന്നാൽ സമയം എല്ലാവർക്കും ഒരുപോലെയാണ് കടന്നു പോകുന്നത്, അതുകൊണ്ടുതന്നെ അത് സാധ്യവുമല്ല. മത്സരത്തിന് ശേഷം വൈകാരികമായിരുന്നു മെസ്സിയുടെ പ്രതികരണം. 18 മുതൽ 24 ജപ്പാനിലെ നാഗോയിൽ നടക്കുന്ന ഏഷ്യൻ പാരാഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബാഡ്മിന്റൺ താരം പ്രമോദ് ഭഗതും ടെന്നീസ് താരം ഭവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് ഉൾപ്പെടെ 13 വിഭാഗങ്ങളിലായിരിക്കും ഇത്തവണ മത്സരം. 25 മുതൽ 31 NIT ക്യാമ്പസിലാണ് മത്സരങ്ങൾ നടക്കുക. ഭിന്നശേഷിക്കാർക്കായുള്ള ഇൻക്ലൂസീവ് ചാമ്പ്യൻഷിപ്പും ഇതിനൊപ്പം സംഘടിപ്പിക്കും.
2: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
4: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
5: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. റേഡിയോ മലബാറിന്റെ സംഗീത വിരുന്നായ ഗാനതരംഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: ഒരു സിനിമയിലെ ഗാനങ്ങൾ.
5: മലയാള സിനിമാ ഗാനങ്ങളുടെ സുവർണ കാലത്തിലേക്ക് നമുക്കൊരു സംഗീതയാത്ര പോകാം. പ്രണയവും വിരഹവും ജീവിതത്തിന്റെ പ്രതീക്ഷകളും മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളും തിരമാലകൾ പോലെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചിത്രം, തീരം തേടുന്ന തിര. എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രേം നസീർ, അംബിക, മമ്മൂട്ടി, രതീഷ്, രവീന്ദ്രൻ തുടങ്ങി ശ്രദ്ധേയരായ താരങ്ങൾ അണിനിരന്നു. ബോബൻ കുഞ്ചാക്കോ നിർമ്മിച്ച ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാമാണ്. ഗാനങ്ങൾക്ക് വരികൾ ഒരുക്കിയത് കോഴിക്കശ്ശേരി ബലരാമനും പി ഭാസ്കരനും. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഓരോന്നും വ്യത്യസ്തമായ ഭാവലോകങ്ങളിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആദ്യം കേൾക്കാം കെ ജെ യേശുദാസിന്റെ ശബ്ദത്തിൽ ജീവിതം ഒരു മരീചിക. പേരിൽ തന്നെയുണ്ട് ജീവിതത്തിന്റെ ഒരു ദാർശനിക സ്പർശം. സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കുമിടയിൽ മനുഷ്യൻ നടത്തുന്ന യാത്ര, കൈവരുന്നുവെന്ന് തോന്നുമ്പോഴേക്കും അകന്നുപോകുന്ന ചില പ്രതീക്ഷകൾ, ശ്യാമിന്റെ മനോഹരമായ ഈണത്തിൽ കെ ജെ യേശുദാസിന്റെ ഗനഗാംഭീര്യമാർന്ന ശബ്ദത്തിൽ ആ ഗാനം നമുക്ക് കേൾക്കാം.

ഒരു നല്ല പാട്ട് കേട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഈണം മാത്രമല്ല അതിൻ്റെ ഭാവവും നമ്മളിൽ കുറച്ചു നേരം ബാക്കി നിൽക്കും. ഇനി അത്തരമൊരു മനോഹര ഗാനം കേൾക്കാം. ഒരു നോട്ടത്തിൽ കാണുന്നതും കാണാതെ പോകുന്നതും തമ്മിലുള്ള ആ കൗതുകം നിറഞ്ഞ ഭാവവുമായി എത്തുന്ന ഗാനം കണ്ടു കണ്ടില്ല. അമ്പിളി രാജശേഖരനും ജൻസിയും ചേർന്ന് ആലപിച്ച ഈ ഗാനം ചിത്രത്തിലെ വേറിട്ടൊരു സംഗീതാനുഭവമാണ്. പ്രണയത്തിൻ്റെ നാണവും പരിഭവവും കുസൃതിയുമെല്ലാം ചേർന്നൊരു സംഗീതഭാവം.

ഗാനതരംഗത്തിൽ ഇനിയെത്തുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായികയായിരുന്ന എസ് ജാനകിയുടെ സ്വരമാധുര്യത്തിൽ പിറന്നൊരു ഗാനം. കണ്ണിന്റെ കർപ്പൂരം എന്ന മനോഹരമായ ശീർഷകം തന്നെ ആ ഗാനത്തിന്റെ ഭാവലോകത്തെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. പ്രണയത്തിന്റെ നിശബ്ദമായ ഭാഷ കണ്ണുകളാണെന്ന് പറയാറുണ്ട്. ആ കണ്ണുകളുടെ ഭാവവും മനസ്സിന്റെ നനുത്ത വികാരങ്ങളും സംഗീതത്തിലൂടെ പകർത്തുകയാണ് ഈ ഗാനം.

കണ്ണിന്റെ കർപ്പൂരം, കരളിന് സായുജ്യം. ഇതേ ഗാനം മറ്റൊരു സംഗീത ഭാവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. കെ ജെ യേശുദാസിന്റെ ശബ്ദത്തിലെത്തുന്ന ഈ ഗാനം പ്രണയത്തിന്റെ മറ്റൊരു തലമാണ് തുറന്നിടുന്നത്. ഒരു മനസ്സിന് മറ്റൊരു മനസ്സിൽ കണ്ടെത്താൻ കഴിയുന്ന സമാധാനം, അതാണ് ഈ ഗാനത്തിന്റെ പേരിൽ പോലും നിറഞ്ഞു നിൽക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, സംഗീതത്തിന്റെ ഈ യാത്രയിൽ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എസ് ജാനകിയുടെ മറ്റൊരു മധുരസ്വരത്തിനരികിലാണ്. ഒരു പ്രണയ ഗാനത്തിന് ആവശ്യമായ കാത്തിരിപ്പും പ്രതീക്ഷയും ആഹ്വാനവും എല്ലാം ഒത്തുചേരുന്ന വരികൾ. നീ വരില്ലേ എന്ന് പ്രിയപ്പെട്ട ഒരാളോട് ചോദിക്കുന്നത് പോലെ ഹൃദയത്തിൽ തേടുന്ന ഈ ഗാനം എസ് ജാനകിയുടെ ശബ്ദത്തിൽ കൂടുതൽ മനോഹരമാകുന്നു.

0: ഇനി കേൾക്കാനിരിക്കുന്നത് ചിത്രത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ ഗാനമാണ്. ഒരു സ്വപ്നയാത്രയുടെ ഭംഗിയുമായി, ഒരു സ്വർണരഥത്തിന്റെ സങ്കല്പവുമായി എത്തുന്ന ഗാനം.
1: സ്വർണത്തേരിൽ ചൈത്രം വന്നു.
0: കെ ജെ യേശുദാസും അമ്പിളി രാജശേഖരനും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. രണ്ട് ശബ്ദങ്ങൾ ചേരുമ്പോൾ സംഗീതത്തിന് ലഭിക്കുന്ന ആ പ്രത്യേക ഭംഗി ഈ ഗാനത്തിലും നമുക്ക് അനുഭവിക്കാം. സ്വർണത്തേരിൽ ചൈത്രം വന്നു.

കേൾക്കാൻ പോകുന്നത് പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച ഗാനമാണ്. വാക്കുകൾക്ക് ലാളിത്യവും സംഗീതത്തിന് മാധുര്യവും നൽകുന്ന പി ഭാസ്കരന്റെ വരികൾക്ക് എസ് ജാനകിയുടെ ശബ്ദം കൂടി ചേരുമ്പോൾ അത് മറ്റൊരു മനോഹര സംഗീതാനുഭവമായി മാറുന്നു. സുന്ദരമാം കൺമുനയാൻ, സ്നേഹത്തിന്റെ സൂക്ഷ്മമായ ഭാവങ്ങൾ കൺമുനകളിലൂടെ പോലും പറയാനാകുമെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇതാ ഈ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, തീരം തേടുന്ന തിരയിലെ ഗാനയാത്ര ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തിരകൾക്ക് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ട്, തീരം. അങ്ങനെ മനുഷ്യജീവിതത്തിനും ചിലപ്പോൾ ഒരു ലക്ഷ്യമുണ്ടാകും. എത്ര ദൂരം സഞ്ചരിച്ചാലും ഒടുവിൽ തേടിയെത്തേണ്ട ഒരു തീരം. ആ ആശയം തന്നെ ശീർഷകമായി മാറുന്ന ഗാനത്തോടെ നമുക്ക് ഈ സംഗീതയാത്ര അവസാനിപ്പിക്കാം. തീരം തേടി തിര വന്നു കരളേങ്ങിക്കരഞ്ഞു. കെ ജെ യേശുദാസിന്റെ ശബ്ദത്തിലെത്തുന്ന ഈ ഗാനം ചിത്രത്തിന്റെ പേരിനോടും ആശയത്തോടും ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗാനമാണ്. തിരകൾ വീണ്ടും വീണ്ടും തീരം തേടുന്നതുപോലെ മനുഷ്യനും തന്റെ സ്വപ്നങ്ങളുടെയും സ്നേഹത്തിന്റെയും പ്രതീക്ഷകളുടെയും തീരം തേടിക്കൊണ്ട്

0: എ വിൻസെന്റ് സംവിധാനം ചെയ്ത തീരം തേടുന്ന തിര എന്ന ചിത്രത്തിലെ 8 ഗാനങ്ങളിലൂടെ നമ്മൾ ഒരു മനോഹര സംഗീതയാത്ര നടത്തി. ജീവിതം ഒരു മരീചിക, കണ്ടു കണ്ടില്ല, കണ്ണിന്റെ കർപ്പൂരം, കരളിനു സായുജ്യം, നീ വരില്ലേ, സുന്ദരമാം കൺമുനയിൽ, സ്വർണത്തേരിൽ, തീരം തേടി തിര വന്നു. കാലം കടന്നുപോയാലും ചില ഗാനങ്ങൾക്ക് പ്രായമാകില്ല. അവ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചെത്തുന്നത് ഒരു പഴയ കാലത്തിലേക്കല്ല, പകരം നമ്മുടെ തന്നെ പഴയ ഓർമ്മകളിലേക്കാണ്. ആ ഓർമ്മകളുടെ മധുരവുമായി റേഡിയോ മലബാറിന്റെ ഗാനതരംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു ചിത്രത്തിലെ മറക്കാനാവാത്ത ഗാനങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഗാനതരംഗത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.
1: ഗാനതരംഗം,
2: ഒരു സിനിമയിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
0: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓടു.
5: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
6: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
7: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
8: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:30 ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ട്. 10:30 താരസ്വരം. 11:00 വളയം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകളാണ്. 1:00 പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2:00 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ചവൃത്തം.

രാത്രി 8:30 ആർദ്രഗീതങ്ങൾ, 9 ചാരുകസേര, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 10 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: നമസ്കാരം. ഇന്ന് ഒക്ടോബർ 10, കന്നി 24, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. സമൂഹത്തിലെ അതിദുർബലരായ ജനതയ്ക്കു വേണ്ടി പോരാടാൻ ജീവിതം മാറ്റിവെച്ച ഇന്ത്യൻ തമിഴ് വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവി പിള്ളയ്ക്ക് സമാധാന നോബൽ. ഐക്യരാഷ്ട്രസഭയുടെ മുൻ മനുഷ്യാവകാശ മേധാവിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ മുൻ ജഡ്ജിയുമാണ് 85-കാരിയായ നവി പിള്ള. തുറുങ്കിലടക്കപ്പെട്ട നെൽസൺ മണ്ടേലയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമയുദ്ധം തൊട്ട് ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്ന് കണ്ടെത്തിയ അന്വേഷണ സമിതിക്ക് നേതൃത്വം നൽകിയതുവരെയുള്ള സുദീർഘമായ ഔദ്യോഗിക ജീവിതത്തിന് ഉടമയാണ് നവിപ്പിള്ള. യുദ്ധക്കുറ്റങ്ങൾക്കും വംശഹത്യയ്ക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിലെത്തിക്കാനുള്ള നിതാന്ത ശ്രമങ്ങൾക്കാണ് അംഗീകാരം. കേരള PSCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷാ ക്രമക്കേട് ശരിവച്ച് പരാതിക്കാരനായ ഉദ്യോഗാർത്ഥി 3 റാങ്കിൽ നിന്ന് 1. പുനർമൂല്യനിർണയത്തിൽ പരാതിക്കാരനായ കെ ശ്യാംകൃഷ്ണൻ ജോലി ഉറപ്പാക്കിയപ്പോൾ നേരത്തെ 1 റാങ്കുകാരനായി നിയമനം നേടിയ അരുൺ ജെ പ്രതാപിന് ജോലി നഷ്ടപ്പെടും. അരുണിന് ഇപ്പോൾ 5 റാങ്കാണ്. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കും അസമിലെ നഗാവൺ ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടം. പുതുച്ചേരിയിലും NDA സ്ഥാനാർത്ഥി ജയിച്ചു. തമിഴ്നാട്ടിൽ 2 നിയമസഭാ മണ്ഡലങ്ങളിലും TVK ജയിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജിക്കായി CJPയും ഇടതുപക്ഷ സംഘടനകളും ഇന്ന് ജന്തർമന്ദിറിൽ നടത്തുന്ന പ്രക്ഷോഭത്തിന് തടയിടാൻ അടിച്ചമർത്തൽ നടപടികളുമായി കേന്ദ്ര സർക്കാർ. പ്രക്ഷോഭകരെ തടയാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. UP, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള 20 ട്രെയിൻ റദ്ദാക്കിയിട്ടുണ്ട്. സുരക്ഷാ പോലീസിനു പുറമെ 120 കമ്പനി കേന്ദ്ര സായുധ സേനകളെയും ഇറക്കിയിട്ടുണ്ട്. 25,000 പരം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നതെന്നാണ് കണക്ക്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ക്രമീകരണങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ. പ്രക്ഷോഭം അടിച്ചമർത്താൻ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയിൽ തിരിച്ചടി. സമരത്തിനെത്തുന്നവരെ തടയാൻ അടച്ച 57 മെട്രോ സ്റ്റേഷനുകളും ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനുകളും തുറക്കാൻ കോടതി ഉത്തരവിട്ടു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇന്ത്യ കൂട്ടായ്മ നേതാക്കൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാഡ്ഗെ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPI ജനറൽ സെക്രട്ടറി DRaja, VCK പ്രസിഡന്റ് തിരുമാളവൻ, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി, ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവരാണ് രാഷ്ട്രപതി ഭവനിലെത്തിയത്. CMRL എക്സാലോജിക് പണമിടപാട് അന്വേഷണത്തിന്റെ ഭാഗമായി ED സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ അഴിമതി തടയൽ നിയമപ്രകാരം ഉടൻ FIR രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണം നടത്താൻ ഹൈക്കോടതി.

കോടതി ഉത്തരവിട്ടു. ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിനായി സംസ്ഥാന പോലീസ് മേധാവി SIT രൂപവൽക്കരിച്ചത് നിയമപരമല്ലെന്ന് വിലയിരുത്തി റദ്ദാക്കി. September 30 ദുബായിൽ നിന്ന് ടെല്ലവീവിലേക്ക് പുറപ്പെട്ട ഫ്ലൈ ദുബായ് വിമാനം തട്ടിയെടുത്ത് ഇസ്രയേലിലെ ബെൻ ഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനലിലേക്ക് ഇടിച്ചു കയറ്റി വൻ ഭീകരാക്രമണം നടത്താനാണ് ഒമാനി കോ പൈലറ്റ് പദ്ധതിയിട്ടിരുന്നതെന്ന് UAE പബ്ലിക് പ്രോസിക്യൂഷൻ. UAE അറ്റോർണി ജനറൽ ഡോക്ടർ ഹമദ് സെയ്ഫ് അൽ ഷംസിയാണ് സമഗ്ര അന്വേഷണ റിപ്പോർട്ടിലെ പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഫ്ലൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ചെറുത്ത് വൻ ദുരന്തം ഒഴിവാക്കിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന് ഇസ്രയേലിന്റെ പരമോന്നത സിവിലിയൻ ധീരതാ പുരസ്കാരമായ പ്രസിഡൻഷ്യൽ അവാർഡ് ഫോർ സിവിലിയൻ ഹീറോയിസം. പൂർണ്ണമായി സുഖം പ്രാപിച്ച ശേഷം പുരസ്കാരം നേരിട്ട് സമ്മാനിക്കുമെന്ന് ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അറിയിച്ചു. മച്ചാറിന്റെ അസാമാന്യ ധീരതയും തൊഴിൽപരമായ മികവും ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ IT പ്രൊഫഷണലുകളുടെ സ്ഥിരതാമസ സ്വപ്നങ്ങൾക്ക് തിരിച്ചടി നൽകുന്ന അമേരിക്കൻ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. വിദേശ തൊഴിലാളികൾക്ക് സ്ഥിരതാമസം അനുവദിക്കുന്ന ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ പദ്ധതിയിൽ നിന്ന് പ്രമുഖ ഇന്ത്യൻ IT കമ്പനികൾ ഉൾപ്പെടെ 8 സ്ഥാപനങ്ങളെ അമേരിക്ക വിലക്കിയതിനു പിന്നാലെയാണ് പ്രതികരണം. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ വ്യാഴാഴ്ചയുണ്ടായ ഹൂതി മിസൈൽ ആക്രമണത്തിൽ ദേശീയ വിമാന കമ്പനിയായ സൗദിയയുടെ ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 സൗദി പൌരന്മാർ കൊല്ലപ്പെട്ടു. നിയമസഭയുടെ കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി November 1 മുൻ സാമാജികർ, നിയമസഭാ സെക്രട്ടറിമാർ എന്നിവരെ പങ്കെടുപ്പിച്ച് സ്നേഹസംഗമം നടത്തും. കേരള നിയമസഭ 1957 April 27 ആദ്യ സമ്മേളനം ചേർന്നത്. സഭയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം 2027 April 27 നടക്കും. ഈ ആഘോഷത്തിന്റെ തുടക്കമാണ് November 1 നടക്കുന്നതെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ആധാറിൽ ഇനി മുതൽ ഇമെയിൽ വിലാസവും ചേർക്കാം. ആധാർ അനുബന്ധ രേഖകളും പോർട്ടലിൽ ചേർക്കാൻ അവസരമൊരുക്കുമെന്ന് IT മിഷൻ അധികൃതർ അറിയിച്ചു. 5 മുതൽ 17 വരെ വയസ്സുള്ളവർക്ക് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സേവനം സൗജന്യമായി അടുത്ത വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കും. സർക്കാരിന്റെ നയപരമായ കാര്യങ്ങൾ പോലും കൂടിയാലോചിക്കുന്നില്ലെന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ആരോപണത്തിന് മറുപടി പറയുന്നില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. താൻ പാർട്ടിക്ക് വിധേയനാണെന്നും തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ പുതുതായി അവതരിപ്പിക്കുന്ന സ്വകാര്യ സർവകലാശാല നിയമത്തിൽ വിദേശ സർവകലാശാല സ്ഥാപിക്കുന്നതിനും വ്യവസ്ഥ. സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കുന്ന ഏജൻസിക്ക് അന്താരാഷ്ട്ര പങ്കാളിയാവാമെന്ന വ്യവസ്ഥയാണ് ഉൾപ്പെടുത്തുക. ഇതിലൂടെ വിദേശ സർവകലാശാല വരാൻ വഴിയൊരുക്കുമെന്ന് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. രാജ്യത്ത് വിദേശ സർവകലാശാലകൾ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ കേരളത്തിലും അതിന് അവസരമൊരുക്കാമെന്ന നിലപാടിലാണ് സർക്കാർ. വോട്ടർമാരെ ഒഴിവാക്കുന്നതിനുള്ള Form 7 യഥാർത്ഥ വോട്ടർമാരെ ഇല്ലാതാക്കാൻ ദുരുപയോഗിക്കുന്നതായി വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിൽ Form 7 സമർപ്പിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി മുതൽ ഒരാൾക്ക് 10 Form 7 അപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ അനുവദിക്കാവൂ എന്നറിയിച്ച് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ സർക്കുലർ അയച്ചു. ഓൺലൈൻ കുറ്റകൃത്യങ്ങളുടെ വെല്ലുവിളി നേരിടാൻ സംസ്ഥാനത്തെ സൈബർ ഡോം ശക്തിപ്പെടുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് സൈബർ ഡോമിന്റെയും ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷന്റെയും നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനമായ കൊക്കൂൺ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. 29 വരെ നീളുന്ന സമ്മേളനത്തിൽ 9 ദിവസമാണ് സഭ ചേരുക. 26 പുതുക്കിയ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളും 2017 മുതലുള്ള 5 സാമ്പത്തിക വർഷത്തെ അധിക ധനാഭ്യർത്ഥനകൾ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. ധനവിനിയോഗ ബില്ലുകൾ 29 പരിഗണിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തുലാവർഷത്തിന്റെ വരവറിയിച്ച് സംസ്ഥാനത്താകെ മഴ ശക്തമാകുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. BMS പ്രവർത്തകൻ പന്നിന്നൂർ കുറിച്ചിക്കരയിലെ വിനയൻ കൊല്ലപ്പെട്ട കേസിൽ 7 CPIM പ്രവർത്തകരെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി റൂബി കെ ജോസ് വെറുതെ വിട്ടു. 2 മുതൽ 8 വരെ പ്രതികളെയാണ് വെറുതെ വിട്ടത്. 1st ചമ്പാട്ടെ ജമീന്റെ വിട ബിജുവിനെ കുറ്റക്കാരനെന്നും കണ്ടെത്തി. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. ട്രെയിനുകളിലും റെയിൽവേ പരിസരങ്ങളിലും മൊബൈൽ ഫോൺ ലൗഡ് സ്പീക്കറിലിട്ട് ഉപയോഗിക്കുന്നതും ഉച്ചത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളും ഒഴിവാക്കണമെന്ന് റെയിൽവേ. സുഖകരമായ യാത്ര ഉറപ്പാക്കാൻ യാത്രക്കാർ ഇയർഫോണുകൾ ഉപയോഗിക്കണമെന്നും ഫോണിൽ സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തണമെന്നും റെയിൽവേ കർശന നിർദ്ദേശം.

0: നൽകി. സൗദി അറേബ്യയിലെ സംഘർഷ സാഹചര്യത്തെ തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള 5 വിമാനങ്ങൾ വെള്ളിയാഴ്ച റദ്ദാക്കി. റിയാദിൽ നിന്നുള്ള 2 വിമാനങ്ങളും റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിലേക്കുള്ള 3 വിമാനങ്ങളുമാണ് റദ്ദാക്കിയത്. കൂടാളി സഹകരണ ബാങ്കിന് സമീപം ഇരിട്ടിയിലേക്ക് പോവുകയായിരുന്ന ബസും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ചാല സ്വകാര്യ ആശുപത്രിയിലും കണ്ണൂർ AKG ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഉളിക്കൽ മേഖലയിൽ വെള്ളിയാഴ്ച ഉച്ചയോടെ കാറ്റിലും മഴയിലും വ്യാപക നാശം. വയത്തൂർ UP സ്കൂളിലെ മേൽക്കൂര കാറ്റിൽ പറന്നുവീണ് 4 കാറുകൾ തകർന്നു. വിദ്യാർത്ഥികളൊന്നുമില്ലാത്ത ഭാഗത്തേക്ക് ഷീറ്റുകൾ വീണതിനാൽ വലിയ ദുരന്തം ഒഴിവായി. വെള്ളിയാഴ്ച ഉച്ചയോടെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും മരം പൊട്ടിവീണ് മട്ടന്നൂർ മേഖലയിൽ പരക്കെ നാശം. റോഡുകളിൽ മരം വീണ് ഗതാഗതം മുടങ്ങി. വൈദ്യുതി തൂണുകളും ലൈനുകളും തകർന്നു. 8 പകലുകളും രാത്രികളുമായി മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രാങ്കണത്തിൽ നടന്ന 4th കോട്ടയത്ത് തമ്പുരാൻ ദേശീയ കഥകളി മഹോത്സവത്തിന് സമാപനമായി. 2020 ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് റെക്കോർഡ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 5 വിക്കറ്റിന് 249 റൺസെടുത്തപ്പോൾ വെസ്റ്റിൻഡീസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. മത്സരത്തിൽ സഞ്ജു സാംസൺ 41 പന്തിൽ 82 റൺസെടുത്തു. ഫോഴ്സ കൊച്ചിയെ തകർത്ത് കണ്ണൂർ വാരിയേഴ്സ് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനത്തെത്തി. ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഇന്ന് കിക്കോഫ്. ബാംഗ്ലൂരു ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ബാംഗ്ലൂരു FC സ്പോർട്ടിംഗ് ഡൽഹിയും തമ്മിൽ ഏറ്റുമുട്ടും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490-2-471-400-7025-9000-18.
0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656-94-8321. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
0: മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക്. മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.0.

0: ഫെയർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ്
1: നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പേപ്പിടെ ശ്രോതാക്കൾക്കും സ്നേഹ സ്വാഗതം. നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഒരു കുന്നിന്റെ മുകളിലേക്കൊക്കെ എത്തിയിട്ടുള്ള അല്ലെ? എക്സാക്ട് സ്ഥലം പറയേണ്ടി കഥ സീമേച്ച് തന്നെ പറയണം.
1: ഇത് തെലുങ്കരി പഞ്ചായത്ത് മച്ചൂർ മല, ഇപ്പൊ ഇവിടെ അറിയപ്പെടുന്ന കെ വി വരുന്നാണ്.
0: അവിടെയാണ് നിങ്ങളുടെ വീടുള്ളത്? വേറെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? വാഹനങ്ങളുടെ ബുദ്ധിമുട്ടും ഒച്ച ഒന്നുമില്ല. നല്ല കിളികളൊക്കെ കരയെന്ന് വെച്ചാൽ മാത്രമേ കേൾക്കാനുള്ളൂ. ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: വീട്ടില് ഭർത്താവും രണ്ട് മക്കളും.
0: പേര് പറഞ്ഞിടേ.
1: ഭർത്താവിന്റെ പേര് ചന്ദ്ര, മക്കൾ അനന്തു, അലിൻഡ.
0: അലിൻഡ
1: അലിൻഡ
0: വെറൈറ്റി പേരാണല്ലേ. ആരുടെ സെലക്ഷനാ?
1: സെലക്ഷൻ നമ്മള് തന്നെ.
0: എന്താ അതിന്റെ അർത്ഥം?
1: അർത്ഥമൊന്നുമില്ല.
0: കേട്ടപ്പോ ഇഷ്ടപ്പെട്ടു. മോളി ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും?
1: ആ ചോദിക്കണ്ടോ, അവള് പഠിക്കുന്നുണ്ടെങ്കിൽ നല്ല. രണ്ടു പ്രാവശ്യം എല്ലാവർക്കും കേൾക്കേണ്ടി വരും പേര്. അത് പെട്ടെന്ന് ആയിരിക്കും പറഞ്ഞാലും മനസ്സിലാവില്ല. രണ്ടു വട്ടം ചോദിച്ചാല് അലിൻഡ എന്നുള്ള പേര് ഫേമസ് ആണെന്നുകൊണ്ട് പേര്.
0: ആ പേരിൽ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഈ ഒരാളെ മാത്രമേ ഞാനും കേട്ടിട്ടുള്ളൂ, മറ്റുള്ളവർ അങ്ങനെ തന്നെ ആയിരിക്കും. അലീന എന്നൊക്കെ കേൾക്കാം. അപ്പൊ മോളി ചോദിച്ചിട്ടുണ്ട് എന്തിനു ഇങ്ങനെ ഒരു പേരിട്ടാല്?
1: ചോദിച്ചിട്ടൊന്നുമില്ല.
0: വീട്ടിൽ നിന്ന് എന്ത് വിളിക്കും ഇപ്പൊ?
1: അല്ലു.
0: അല്ലു, അടിപൊളി. പിന്നെ എന്താ ചെയ്യുന്ന മോൾ? എന്താ ചെയ്യുന്നത്?
1: മോളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സിന്.
0: ചേച്ചി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഞാനൊന്നും ഇല്ല.
0: വീട്ടിലിരിക്കുമ്പോ സമയം പോകുന്നുണ്ടോ?
1: അതെ, സമയം വീട്ടിലെ പണിയാനില്ല.
0: വീട്ടില് പണിയാൻ തോന്നില്ലേ ശരിക്കും? പൈസ കൊടുത്തിട്ട് ഒരു എമൗണ്ട് മാസം തന്നിട്ട് ചെയ്യേണ്ട പണി?
1: ഞാനിരുന്ന് പറയലുണ്ട് എനിക്ക് മാസത്തിൽ 1000 രൂപയെങ്കിലും തരണമെന്ന് പറയലുണ്ട്.
0: 1000 മതിയാ?
1: അല്ല, അത് അത്രയും കുറഞ്ഞത് 1000 തരണമെന്ന് പറയലുണ്ട്. അത് തരുത്തുണ്ട്.
0: അതൊരു വെറൈറ്റി ആണല്ലോ സാധാരണ. ഇതൊക്കെ കൂട്ടി വെച്ചിട്ട് എന്താ ചെയ്യാ?
1: അങ്ങനെയൊന്നുമില്ല, അത് എടുത്ത ആവശ്യത്തിന് ഞാൻ എടുക്കും. വേറൊന്നും അങ്ങനെയല്ല. പെട്ടെന്ന് അവരെടുത്ത് എന്തെങ്കിലും അഥവാ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കും, ഞാൻ അതെടുത്തും കൊടുക്കും.
0: അങ്ങോട്ടും കൊടുക്കും, ഇങ്ങോട്ടും വാങ്ങും,
1: അങ്ങോട്ടും വാങ്ങും.
0: ബാക്കിയുള്ള സമയത്തൊക്കെ പുറത്തേക്ക് പോകാറുണ്ട്?
1: പുറത്തേക്ക് ഇടക്ക് ഇടാര്, ചെറിയൊരു പ്രവർത്തനകാരായിട്ട്
0: പൊതുപ്രവർത്തനം. അല്ലാതെ ടൂറ് സിനിമ
1: അങ്ങനെ നമ്മള് പോകുന്നുണ്ട്. സിനിമക്ക് പോകും. സിനിമക്ക് നല്ല സിനിമ വരുമ്പോ നമ്മള് ഫാമിലി അധികം രാത്രിക്ക് പോകും.
0: ഇപ്പൊ റീസെന്റ് ആയിട്ട്
1: ഇഷ്ടപ്പെട്ട നല്ല സിനിമ അല്ലേ?
0: എങ്ങനെയുള്ള സിനിമ ഇഷ്ടം കാണാൻ?
1: എനക്ക് നല്ല കോമഡി സിനിമ.
0: കോമഡി ഉണ്ടെങ്കിലേ കാണുള്ളൂ.
1: കോമഡിയാണ് ഇഷ്ടം.
0: അടിപൊളിയുള്ള സിനിമ
1: ഇഷ്ടം തന്നെയാണ്, പക്ഷെങ്കില് കോമഡിയാണ്
0: കൂടുതൽ ഇഷ്ടം. പാട്ട് പാടുക?
1: ഇല്ല.
0: പാട്ട് കേൾക്കുക?
1: പാട്ട് കേൾക്കും.
0: പഴയ പാട്ടാണോ പുതിയ
1: പാട്ടാണോ? പഴയ പാട്ട്.
0: ഏത് കാലഘട്ടത്തിലായിരിക്കും?
1: മറ്റേ എനിക്ക് മമ്മൂട്ടി സുഹാസിനില്ലേ, ഇല്ലേ നെറ്റിയിൽ പോവുള്ള
0: സ്വർണച്ചിറകളുടെ പക്ഷി,
1: അതിനെപ്പോഴും ഇങ്ങനെ വെറുതെ ഉള്ളു. അതിനെ പണ്ടെപ്പം അറിയോ അമ്മന്റെ പാട്ട് അറിയോ?
0: ആ പാട്ടിനൊരു ഐഡന്റിറ്റി ആയി സീമേച്ചിന്റെ പാട്ട്. ഇന്ന് റേഡിയോ മലബാറിലൂടെ ഒരു പാട്ട് കേൾപ്പിച്ചതരാന്ന് പറഞ്ഞുകഴിഞ്ഞാല്
1: ആ പാട്ട്
0: ആർക്ക് വേണ്ടിയത്?
1: എനിക്ക് വേണ്ടി തന്നെ.
0: സന്തോഷത്തിന്. പാട്ട് പാടൂല?
1: പാടൂല.
0: വേറെന്തേലും ചെയ്യാറുണ്ടോ ഈ പൊതുപ്രവർത്തനത്തിന്റെ കൂടെ? ഇപ്പോഴല്ലേ വീട്ടിലത്തെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകൾ വരുന്ന കാലം. കൈകുട്ടിക്കളി, തിരുവാതിര.
1: തിരുവാതിര അടക്ക് പരിപാടിക്കല്ല.
0: കലാകാരി വീടിയാണ്. സ്വന്തം സ്ഥലം എവിടെയായിരുന്നു?
1: കീഴല്ലൂര്. ഇപ്പൊ വിമാനത്താവളിയിലെ സ്ഥലമല്ലേ?
0: അവിടുന്ന് ഇങ്ങോട്ടേക്ക്
1: വന്നല്ലേ?
0: ഒരുപാട് വർഷമായോ?
1: 25 ആകാൻ പോകുന്നു.
0: ആനിവേഴ്സറി ആവാൻ പോവാ?
1: മെയ്യിൽ, അടുത്ത മെയ്യിലേക്ക് 25 വർഷം.
0: ആനിവേഴ്സറിക്കൊക്കെ പൊതുവെ
1: അങ്ങനെ
0: ചെയ്യാറുണ്ട്. പുറത്തേക്ക് പോകാറുണ്ടോ?
1: പുറത്ത് ഇപ്പൊ ഒന്ന് രണ്ടു കൊല്ലായിട്ട് അങ്ങനെ പോയിട്ടില്ല, അല്ലെങ്കിൽ പോകാറുണ്ട്.
0: എന്തെങ്കിലൊക്കെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് എല്ലാം തരുന്നുണ്ട്?
1: സർപ്രൈസ് ആയിട്ടൊന്നല്ല, ഗിഫ്റ്റ് കൊണ്ടുതരും.
0: അത്രേ ഉള്ളൂ? പറഞ്ഞിട്ടന്നെ
1: പറഞ്ഞിട്ടന്നെ.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചേച്ചിക്കും കൂടെ വേണ്ടിട്ട് കേൾപ്പിച്ചേരാം.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം മറ്റൊരു അതിഥി കൂടി വന്ന് ചേർന്നിട്ടുണ്ട്.
1: എന്റെ പേര് പ്രകാശ് എന്നാണ്. എയർപോർട്ട് ബസ് സീറ്റ് എടുക്കുന്ന വീട് മറ്റൊരു കാന്റീനിലാണ് പണിയെടുക്കുന്നത് ഹൈസ്കൂളിന്റെ.
0: എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: ഇവിടെ ഒരു 5 വർഷമായി.
0: എങ്ങനെയുണ്ട് ഇവിടുത്തെ വർക്കൊക്കെ?
1: ഇവിടെ നല്ല സുഖമാണ്. നല്ല നല്ല കുട്ടികളും മോഷം പറഞ്ഞ നല്ല അടിപൊളിയാണ്. അതുകൊണ്ട് അങ്ങനെ പോകുന്നു.
0: ഇവിടെ വന്നിട്ട് കുട്ടികൾ ബഹളമൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
1: ഇല്ല, കാന്റീനുകളൊന്നും നോക്കൂല. നമ്മളൊരു നല്ല ബന്ധമാണ്. അതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും നമ്മൾ പറഞ്ഞാൽക്കെല്ലാം കേൾക്കുന്ന വളരെയുള്ളൂ.
0: ചേട്ടൻ്റെ വീട്ടിലാരൊക്കെയുള്ളത്?
1: എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും 2 മക്കളും. ഒന്ന് ധ്യാന്, ഒന്ന് ആദ്യ. ഭാര്യൻ്റെ ഒരു ധന്യ, ഓള് എയർപോർട്ടിൽ പണിയെടുക്കുന്നു,
0: വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ കുറേ വർഷമായോ വർക്ക് ചെയ്യാൻ തുടങ്ങി?
1: എയർപോർട്ട് തുടങ്ങിയത് മുന്നേ ഉണ്ട്.
0: അപ്പോൾ അവരുടെ ഡ്യൂട്ടി ടൈമും നിങ്ങളുടെ ടൈമെല്ലാം തമ്മിൽ പ്രശ്നമാകാറുണ്ടോ? രാവിലെ വരാനും ബുദ്ധിമുട്ട് അങ്ങനെ?
1: ഇല്ല ഇല്ല, അവർക്ക് ഓരോ ദിവസം ഇങ്ങനെ ഷിഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല.
0: കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കാൻ ബുദ്ധിമുട്ട്?
1: പ്രശ്നമില്ല. അല്ല, അങ്ങനെ അങ്ങ് പോകും. വലിയ കുട്ടികൾ, ഒരാള് പ്ലസ് ടു കഴിഞ്ഞതാണ്, ഒരാൾ പ്ലസ് ടുവിന് പഠിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വന്നു.
0: എങ്ങനെയാണ് നമ്മുടെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് യാത്രയ്ക്ക് പോകാൻ താല്പര്യമുള്ള ആളാണോ?
1: യാത്ര പോകുന്നുണ്ട്. വയനാടേക്ക് പോകുന്നുണ്ട്. വൺ ഡേ ട്രിപ്പായിട്ട്. പിന്നെ സ്കൂളിൽ അവധി സമയത്ത് 2 മാസം ലീവുള്ള സമയത്ത് ഇങ്ങനെ ടൂർ പോകും.
0: ഇപ്പോൾ അടുത്ത്

0: അച്ഛന് പോയ എവിടെയായിരുന്നു?
1: പിന്നെ മധുരവാളിനി അങ്ങനെയെല്ലാം പോയിന്, തേനി, കമ്പം അങ്ങനെയെല്ലാം പോയിട്ട് വന്നേ. ഇപ്പോൾ രണ്ടു ദിവസം ലീവുള്ളപ്പോൾ ഒന്ന് വയനാട് മൊത്തം ഒന്ന് രാവിലെ പോയിട്ട് രാത്രി കറങ്ങിയിട്ട് വരുന്നുണ്ട്.
0: അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്?
1: യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്, പാട്ട് ഇഷ്ടമാണ്. സിനിമയുണ്ട്, വായന വായിക്കൂ, എല്ലാം ഉണ്ട്. ടൈമില്ലാന്നുള്ള പ്രശ്നമുള്ളൂ, ടൈം കിട്ടാനെല്ലാം നമ്മൾ ചെയ്യും. പിന്നെ കൃഷിപ്പണിയുണ്ട്, കൃഷി ചെയ്യൂ, കൃഷി ചെയ്യുന്ന ഇഷ്ടമാണ്.
0: അപ്പോൾ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടോ?
1: വീട്ടിലുണ്ട്. നമ്മളെ മൂന്ന് സുഹൃത്തുക്കളുണ്ട്, ഒരാൾ പുഷ്പജൻ, ഒരാൾ പ്രകാശൻ, അവർ രണ്ടാളും കൂടി. നമ്മൾ വാഴ 10-300 വാഴയെല്ലാം വെക്കലുണ്ട്, കപ്പ കൃഷി ചെയ്യലുണ്ട്. ഇപ്പം വാഴയെല്ലാം കഴിഞ്ഞ് കപ്പയാണ് ഇപ്പോൾ.
0: അത്
1: സീസണാണ് അല്ലെങ്കിൽ മഴയെല്ലാം പെയ്യുമ്പോൾ പ്രശ്നമാകുന്നുണ്ട്. സീസൺ സീസണായിട്ട് ചെയ്യാം. ഇത് എന്ന് പറഞ്ഞാൽ മട്ടനൂർ കുറച്ച് കൊടുക്കും, കുറച്ച് നമ്മൾ ഏച്ചൂരുണ്ട്, പിന്നെ നെടുവട്ടംകുന്നിന് ഒരു ഗംഗാട്ടൻ്റെ ഓരോടൊക്കെ കൊടുക്കും.
0: വീട്ടിലെ ആവശ്യത്തിനും കൂടി കിട്ടാറില്ല?
1: ഓ, ഉണ്ട് ഉണ്ട്. നമുക്ക് ഭക്ഷണം തന്നെ കഴിച്ചിട്ട് നമ്മൾ കൊടുക്കും.
0: കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ
1: അങ്ങനെ
0: പോകുന്നുണ്ട്.
1: കൃഷി പോകുന്നുണ്ട്. കൃഷി നമുക്കൊരു ഒരു ഫാഷനാണ്, സന്തോഷമാണ്.
0: സമയം
1: അറിയില്ല, അറിയാം. കാൻഡിയിലെ പണിയും കഴിഞ്ഞിട്ട് പിന്നെ പോയി, പിന്നെ കൃഷിപ്പണിയും കഴിഞ്ഞ് പിന്നെ എന്നിട്ട് വീട്ടിൽ വരും. സ്ഥിരം അങ്ങനെ ഉണ്ട്. പിന്നെ ഞായറാഴ്ച ഫുൾ ടൈം ആയില്ല, സന്തോഷമായിട്ട് പോകുന്നു.
0: സിനിമയൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ അടുത്തെങ്ങാനും സിനിമ പോയി കണ്ടോ?
1: സിനിമ അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് കാണാതെ ഇപ്പം കുറേയായി. വീട്ടിൽ നിന്ന് ഇപ്പോൾ ടി വിയിൽ പുതിയ പഴയ സിനിമകളെല്ലാം കാണും. തിയേറ്ററിൽ പോയി കാണാൻ സമയമില്ല. ഒന്നെങ്കിൽ കൃഷിപ്പണി ഇതുമെല്ലാകുമ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ കണ്ടിന്, മോഹൻലാൽ ശോഭനയും കുറേ കാലത്തിനു ശേഷം അഭിനയിച്ച ഒരു സിനിമ
0: തുടരും.
1: അതന്നെ, അതന്നെ. പിന്നെ പാട്ടുകൾ പഴയ പാട്ടുകൾ ഇഷ്ടമാണ്, റേഡിയോയിൽ കേൾക്കലുണ്ട്.
0: പഴയ കാലത്തെ പാട്ടുകളോടാണോ താല്പര്യം?
1: ദേവീന്ദ്ര മാഷെ അങ്ങനെ ഉള്ള ആൾക്കാരെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതേ നിറങ്ങളി എന്നുള്ള പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. മെല്ലെ മെല്ലെ മുഖപടം എന്നുള്ള ആ പാട്ട് അതെല്ലാം നല്ല ഇഷ്ടമുള്ള അങ്ങനെ ആ സമയത്തുള്ളൊരു പാട്ടുകൾ അങ്ങനെയല്ല. ആ സമയം 80-90 കാലാതീതമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതന്നെ നമുക്കിപ്പോൾ അത് അതാണ് ഇഷ്ടം. വരുന്ന തന്നെ നമുക്ക് അവിടെ ഐശ്വര്യ വായനശാല എന്നൊരു വായനശാല ഉണ്ട്, അവിടെ പുസ്തകങ്ങളുണ്ട്. അതിന് സമയം കിട്ടുമ്പോൾ അതിൽ നിന്ന് എടുത്ത് പുസ്തകങ്ങൾ വായിക്കും. രാവിലെ പിന്നെ നമ്മളെ ഇപ്പം അടുത്ത് വായിച്ച പണ്ട് വായിച്ചതാണ് തകഴീൻ്റെ പെണ്ണായി പിറന്നാൽ ഒരു നോവലിപ്പം വായിച്ചു അടുത്ത ദിവസം. അതങ്ങനെ സമയം കിട്ടുമ്പോൾ പിന്നെ രണ്ടാമുള്ളോ അങ്ങനത്തെ എല്ലാം നോവലെല്ലാം നമ്മൾ ഇഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടാണ്ട് ഇപ്പം വായിക്കും. നിങ്ങളൊരു പാട്ടൊന്നും അനക്കുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിറങ്ങളേ പാടൂ
0: അഹം എന്ന ചിത്രത്തിലെ പാട്ടാണിത്. ഈ പാട്ടാണ് ചേട്ടൻ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ കേൾക്കേണ്ടത്.
1: ആയിക്കോട്ടെ, അതെ, ശരി.
0: അപ്പൊ ഈ പാട്ട് വേറെ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു?
1: എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ ഭാര്യയും മക്കൾക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, തീർച്ചയായിട്ടും. ഈ ഒരു പാട്ട്
1: സുഹൃത്തുക്കളില്ലാണ്ട് നമുക്ക് ജീവിതമില്ല, അതുകൊണ്ട് അവർക്ക് കൂടി കിടക്കട്ടെ.
0: തീർച്ചയായിട്ടും, അവരെപ്പോഴും നമ്മുടെ കൂടെ ചേർത്ത് നിർത്തേണ്ടവരാണ്. അപ്പൊ എന്തായാലും നമുക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ പാട്ട് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലൂടെ ആസ്വദിക്കാം.

0: റേഡിയോ മലബാർ ഇപ്പൊ കാരയിലാണുള്ളത്. അപ്പൊ നമുക്ക് കാരയില് ഉള്ള കാരവാസികൾ ഒരുപാടുണ്ട്. നമുക്ക് ഒരാളെ പരിചയപ്പെടാം. പേരെന്താ?
1: സേതിമ.
0: ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെറൈറ്റി പേര് കേൾക്കുന്നത്. എല്ലാരും പറയാറുണ്ടോ?
1: എല്ലാരും പറയാറുണ്ട്.
0: ഈ പേര് അങ്ങനെ ആരും ഇല്ല അല്ലേ? സേതിമ വേറെ കേട്ടിട്ടില്ലല്ലോ.
1: ഇല്ല, കേട്ടിട്ടില്ല.
0: ഇഷ്ടല്ലേ പേര്?
1: പേര് ആദ്യമൊന്നും ഇഷ്ടല്ലേനു.
0: ഇപ്പൊ എന്താ ഇഷ്ടപ്പെടാൻ?
1: ഇപ്പം പിന്നെ എല്ലാവർക്കും അറിയാലോ, പറയുമ്പോ തിരിയുന്നുണ്ട്. ആദ്യമൊന്നും ആർക്കും അങ്ങനെ ഒരിക്കൽ പറഞ്ഞാലും തിരിയൂല.
0: ഞങ്ങളിപ്പം വരുമ്പം നിങ്ങളുടെ വാവയാൻ തോന്നുന്നു അല്ലേ? വാവ വന്നിട്ട് ഞങ്ങളെ ഭയങ്കര അശ്വിനോട് ഭയങ്കര ഇത് പോകുന്നില്ല അശ്വിനിന്റെ അടുത്ത് നിന്ന്. എത്രയായി മോന്?
1: അടുത്ത മാസം 2 വയസ്സോ.
0: എന്താ ചെയ്യുന്നത്?
1: ഒന്നും ചെയ്യുന്നില്ല.
0: വീട്ടിൽ ഇവിടെ ഇറക്കിയല്ലേ?
1: ഇവിടെ ഞാനും ഹസ്ബൻഡും മോനും.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഓട്ടോ എടുക്കലാം.
0: ഇവിടെ
1: മട്ടന്നൂർ.
0: കുറേ ഓട്ടോ?
1: ആ 10-15 കൊല്ലമായിരിക്കും.
0: കല്യാണം കഴിയുന്നതിന് മുന്നേ ഓട്ടോ തന്നെയാണ്. സ്വന്തം വീട് എവിടെയാണ്?
1: സ്വന്തം വീട് അയ്യല്ലൂർ.
0: അയ്യല്ലൂർ ആയിട്ടാണ് നമ്മളെടുത്തുനിന്ന് പോവാണ്ട് നിന്ന് അല്ലേ? അയ്യല്ലൂർ എവിടെയാ? റേഡിയോ സ്റ്റേഷൻ്റെ അടുത്ത്.
1: അയ്യല്ലൂർ LP സ്കൂളിൻ്റെ അടുത്ത്.
0: ഇവരൊക്കെ പോയാൽ എങ്ങനെയാ സമയങ്ങളിൽ?
1: മോനുമായിട്ട്
0: കുഞ്ഞുള്ളതുകൊണ്ട് സമയം പോയിക്കോളൂ.
1: സമയം പോയിക്കോളൂ.
0: ഹസ്ബൻഡിന് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ തറവാട് അല്ലേ?
1: ആ തൊട്ട് വെക്കത്തന്നെ.
0: എത്ര പേരുണ്ട് അവര് മക്കള്?
1: അവര് 7.
0: എല്ലാരും നാട്ടിൽ തന്നെ ഉണ്ടോ?
1: ആ ഏച്ചിമാരെ കല്യാണം കഴിച്ച് വിട്ട്. ഒരാള് പുന്നാട്, ഒരാള് പേട്ടക്ക്, പിന്നെ ഒരേട്ടൻ ഈ ഇടക്ക് മരിച്ചുപോയി. ബാക്കി എല്ലാരും ചുറ്റുപാടും തന്നെ. അപ്പുറം ഇപ്പുറം എല്ലായിട്ട് ഉണ്ട്.
0: ഇന്നിപ്പോ പേട്ടക്ക് പോണെന്ന് പറഞ്ഞു. പേട്ടക്കാരടുത്ത്?
1: പങ്ങളടുത്ത്.
0: ആരൊക്കെയാ പോന്നെ?
1: ഞാനും മോനും ഏട്ടൻ്റെ മക്കളും രണ്ടാളും
0: എല്ലാരും കൂടി. എത്ര ദിവസത്തെ ട്രിപ്പാ?
1: ഇല്ല, നാളെ വരും.
0: തിരിച്ചു വരും. പേട്ട ഇഷ്ടമാണോ?
1: ഇഷ്ടം.
0: ചൂട് കുറവായിരിക്കും അവിടെ?
1: ചൂട് ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണെന്നാ പറഞ്ഞേ. ചോദിച്ചാറ്
0: വീക്കിലി പോകുന്ന അങ്ങനെ വെറുതെ പോകുന്നത്?
1: അങ്ങനെ ഒന്നുമില്ല, കുറേ പോകാത്ത.
0: അങ്ങനെ പോകുന്നേ?
1: ഇടക്ക് പോകും.
0: അങ്ങനെ ഒരു യാത്ര എപ്പം വേണമല്ലോ
1: അല്ലേ?
0: എത്ര മക്കളാ?
1: ഒരു മോനുള്ളൂ.
0: എത്ര വയസ്സായിരുന്നു പറഞ്ഞേ?
1: ഒരു അടുത്ത മാസം 2 വയസ്സ്.
0: അയ്യല്ലൂർ വരാറുണ്ടോ?
1: അയ്യല്ലൂർ വരാറുണ്ട്.
0: എങ്ങനെയാ വേറെ എങ്ങനെയല്ലാന്ന് സമയം കളയല്?
1: വേറെ
0: യാത്ര പോവാറുണ്ടെന്ന് തോന്നുന്നു പൊതുവെ.
1: അത്യാവശ്യം
0: സിനിമയൊക്കെ കണ്ടിട്ട് കുറെയായോ?
1: ഇല്ല, ഇപ്പൊ ഈ ഇടക്ക് പോയി.
0: ഏതാ കണ്ടേ?
1: ബത്ലഹേം കുടുംബയൂണിറ്റ്.
0: ഇങ്ങനെയുണ്ട്.
1: നല്ല
0: മനസ്സിന് തട്ടിയൊരു ഫിലിം അല്ലേ?
1: നല്ല സിനിമ.
0: എവിടെയൊക്കെ പഠിച്ചത്?
1: ഞാൻ അയ്യല്ലൂർ LP സ്കൂളിലും ശിവര ഹയർ സെക്കൻഡറി.
0: മട്ടന്നൂർ കോളേജിലാണോ?
1: മട്ടന്നൂർ യൂണിവേഴ്സിറ്റിയിൽ. പരിപാടികളൊക്കെ കേട്ടിട്ട് ഇടക്ക് ഇങ്ങനെ ഫോണിൽ.
0: ഇഷ്ടപ്പെട്ട പരിപാടിയാണ്?
1: പാട്ട് ഇഷ്ടം. പഴയ പാട്ട് തന്നെയാണ് കൂടുതൽ ഇഷ്ടം.
0: 90s.
1: പാട്ട് പാടുവോ?
0: ഇല്ല. ശരി, നിങ്ങൾ പിന്നെ പരിപാടി കേൾക്കുന്നതുകൊണ്ട് ട്രിക്കെല്ലാം അറിയാം അല്ലേ?
1: എല്ലാം അറിയാം.
0: ഈ പരിപാടിയിലേക്ക് കൂടി നമുക്കൊരു പാട്ട് കേൾപ്പിക്കാനുള്ള അവസരമുണ്ട്. ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: അത് സാന്ത്വനത്തിലെ ഉണ്ണിവാവോ.
0: കുഞ്ഞുവിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ?
1: അതേ പറയൂ. ഇഷ്ടമാക്കല്ലേ, ചെറുതിലെ ഇങ്ങനെ കേൾക്കുന്നോണ്ട് ആ പാട്ടിന്റെ ടൂണെല്ലാം വരുമ്പോ
0: ഇഷ്ടാ. പാട്ട് കേൾക്കുമ്പോ ശ്രദ്ധ പേർന്ന്
1: ശ്രദ്ധ. ആ പാട്ട് മോനും ഇഷ്ടാ. പാട്ട് പാട്ട് വെച്ചെടുത്താൽ ഉറങ്ങാനെല്ലാം ഇഷ്ടാ.
0: നെറ്റിക്കൊരു പൊട്ടൊക്കെ കാണുന്നേ
1: അത് വീണിട്ട്. ഇപ്പൊ അവിടുന്ന് ഏട്ടന്റെ വീട്ടിലേക്ക് പോകുമ്പോ അവിടുന്ന് സ്റ്റെപ്പും വന്ന് കാല് പകുതി പറ്റി.
0: നിങ്ങളെല്ലാരും ഫാമിലി ചുറ്റും തന്നെയുണ്ട്?
1: ആ എല്ലാരും. ഇതാ മുകളില് ഒരേട്ടനുണ്ട്, പിന്നെ റോഡിന്റെ കുറച്ച് അങ്ങോട്ട് വേറെ ഏട്ടനുണ്ട്, മൂത്തേട്ടെ, പിന്നെ തറവാട് നമ്മള്.
0: നിങ്ങൾ എങ്ങനെയാ ഓണത്തിനും വിഷുവിനും എല്ലാം ഒരുമിച്ച് കൂടുവോ?
1: ആ നമ്മള് ഫസ്റ്റത്തെ ഓണം ഒന്നിക്കല് ഒരാട്ടിന്റെ അടുത്താക്കും, രണ്ടാമത്തോണം അങ്ങനെ
0: ജലസലായിരിക്കും.
1: ആ
0: സന്തോഷമായിട്ട് ഇങ്ങനെ പോകും.
1: ഒരോണ അവിടെയാണെങ്കിൽ ഒരോണ ഇവിടെ അങ്ങനെ ആക്കിട്ട്
0: എല്ലാരും കൂടി ഒരുമിച്ച് ഇവിടെ ട്രിപ്പ് പോയിട്ടുണ്ടോ?
1: ഒരുമിച്ച് നമ്മള് ഫാമിലി ടൂർ ആക്കിന്. ചെറുതായിട്ട്
0: രസമായിരിക്കും അല്ലേ? എല്ലാരും
1: നല്ല രസമാണ്.
0: കുട്ടികൾക്ക് വേറെ എല്ലാവർക്കും കമ്പനി
1: ഉണ്ടാവും. എല്ലാവർക്കും വരാൻ പറ്റില്ല. കുട്ടികള് ഓരോ കുട്ടികള് ജോലി ചെയ്യുന്നതിലാണ്. അപ്പൊ പറ്റുന്നവര് വന്ന് അടുത്തത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓണത്തിന് പോവാന്ന് പറഞ്ഞ അപ്പൊ പിന്നെ മഴയെല്ലാം ആയതുകൊണ്ട് ആ സമയത്തെല്ലാം ഓരോ ബുദ്ധിമുട്ട് വരുമ്പോ എനിക്ക് വിഷുവിനൊക്കെ മാറ്റി.

0: എല്ലായിടക്ക് ചില സമയം വെക്കേഷനുള്ള സമയത്ത് നോക്കിട്ട് പോവാം.
1: അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷം, ഈ ഒരു ഫാമിലി ബോണ്ട് നമ്മൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതെങ്ങനെ തുടരട്ടെ. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. അപ്പൊ പരിപാടികൾ കേൾക്കുക,
0: കേൾക്കാം. ഞാൻ വിളിക്കാറുണ്ട്, ഇഷ്ടഗാനങ്ങളിലൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ഇപ്പോ നമ്മളിപ്പോ വാടകയ്ക്ക് ഇപ്പൊ നെല്ലൂന്നിലേക്ക് നിൽക്കുന്ന അവര്, എന്റെ അമ്മ അച്ഛനെല്ലാം. അപ്പൊ പിന്നെ അങ്ങോട്ട് കയ്യിലൊരേക്ക് അങ്ങനെ പോക്ക്
1: അങ്ങനെയൊക്കെ
0: കുറവാ. അല്ലെ, ഒരു ദിവസം കുറച്ചിതെല്ലാം പോവാന്ന് വെച്ചു.
1: അപ്പൊ തീർച്ചയായിട്ടും ഹാപ്പി ജേണി, പോയിട്ട് വരിക. ഞങ്ങളുടെ അന്വേഷണം അവരോട് പറയാം. താങ്ക് യു, പരിചയപ്പെട്ടത്.
0: വെൽക്കം.

0: വേങ്ങാട് ഭാഗത്ത് എത്തിപ്പോ നമുക്ക് ഷമിൽ ചേട്ടനെ പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ.
1: നമസ്കാരം.
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ലത്.
0: വേങ്ങാട് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് വേങ്ങാട് അമ്പലത്തിലെ ഉത്സവമാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഉത്സവം?
1: ഉത്സവം ഗംഭീരമായിട്ട് പോകും.

0: നല്ല പരിപാടികളിലാണ്. ഫെബ്രുവരി മാസമാണ്.
1: നല്ല പരിപാടിയാണ്.
0: ഓ, നല്ല പരിപാടി.
1: വീട്ടിലാരൊക്കെ ഉള്ളത്?
0: ഭാര്യ, രണ്ട് മക്കൾ, അച്ഛനമ്മ.
1: ക്ഷമിച്ചിരുന്ന ചെയ്യുന്നത്?
0: ഞാൻ ബിസിനസ്സാണ്, കാവിന്റെ അടുത്ത് തന്നെ.
1: കാവിന്റെ അടുത്ത് തന്നെ? എന്ത് ബിസിനസ്സാണ്?
0: കച്ചവടം. അനധികട.
1: അപ്പൊ ഇന്ന് ഉണ്ടായില്ലേ?
0: ഉണ്ട്, ഭക്ഷണത്തിന് വന്നേ.
1: ഓ, അത് ശരി. ഭക്ഷണം കഴിച്ചിട്ട് പോണോ?
0: ആ, പോണം പോണം.
1: തിരക്കാണ് ഈ സമയത്തും. ടി വി ഒക്കെ കാണാറുണ്ടോ? സിനിമ കാണാറുണ്ടോ? തിയേറ്ററിൽ പോയിട്ടൊക്കെ?
0: സിനിമ എപ്പെങ്കിലും. ലീവ് കിട്ടിയ സമയത്ത് മാത്രം.
1: ഫാമിലി ആയിട്ടാണോ?
0: ഫാമിലി ആയിരുന്നു.
1: ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്?
0: ലാസ്റ്റ് കണ്ടത് കുറച്ചായി, കാന്താര. ആ ടൈം ഇറങ്ങി, രണ്ട് സെക്കൻഡ് ഇറങ്ങിയത്.
1: എന്താണ് ഹോബി?
0: ഹോബി പാട്ട് കേൾക്കും, ടി വി ആണോ?
1: അത്രമാത്രം. ഓക്കെ ഏട്ടാ, അപ്പൊ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയാണ് നമ്മൾ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
0: എല്ലാ പാട്ടും ഇഷ്ടമാണ്.
1: എങ്ങനെയാണ്, അടിപൊളി പാട്ടാണോ അതോ പഴയ പാട്ടുകളാണോ?
0: പഴയ പാട്ടുകളാണ്
1: താല്പര്യം.
0: ഏതോ നല്ല പാട്ട്, മോഹൻലാൽ സിനിമ.
1: അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട മോഹൻലാലിന്റെ പഴയ സിനിമയിലെ പാട്ട് കേൾപ്പിച്ചു തരാം. ഏതായാലും കേട്ടു.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനും.
2: അതുകൊണ്ട് നമുക്കൊരു ധൈര്യമല്ല.
1: ഇതിപ്പോ +2 കഴിഞ്ഞ്,
2: ഇനിയിപ്പന്ന ചെയ്യ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനോ ആടെയുള്ളത്? മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
2: എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്? അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
2: നീ പറഞ്ഞതാ ശരി.
3: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
4: നാട്ടിലെ പാട്ട്.
5: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. എന്നെ കണ്ടപ്പോ തന്നെ തലേ കൈവച്ച് നോക്കുകയാണ്, ചേച്ചി എന്താണ് പേര്?
6: ദീപ.
5: ഇത് നമ്മുടെ കാരപേരാവൂരാണല്ലേ സ്ഥലം? ഈ സ്ഥലത്തിന് മാത്രമായിട്ട് സ്പെസിഫിക് എന്തെങ്കിലും പറയോ?
6: 5-ാം മൈല്.
5: 5-ാം മൈല്
6: കുറ്റിക്കര.
5: കുറ്റിക്കര ഭാഗത്താ ഉള്ളത്. 5-ാം മൈൽ എന്ന് പറയും. ആരൊക്കെയാ വീട്ടിലുള്ളത്?
6: വീട്ടിലെ അമ്മ, മക്കള്.
5: പേര് പറയാ അവരുടെ?
6: അമ്മ ശ്രീധരി, മോന്റെ പേര് ആര്യൻ.
5: ആര്യൻ. ആ പേരാരാ ഇട്ടത്?
6: അച്ഛൻ
5: ഇഷ്ടപ്പെട്ടിട്ട പേരാണ്. ചേച്ചി എന്താ ചെയ്യുന്നേ?
6: ഞാൻ ചെറിയ ബോട്ടിക്ക് നടത്തി.
5: ഷോപ്പിലാണോ?
6: അല്ല, വീട്ടിൽ തന്നെ.
5: എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ്?
6: കിഡ്സാണ് മെയിനായിട്ട്, പിന്നെ ഫ്രോക്ക് നൈറ്റി, അങ്ങനെ ഡെയിലി വെയർ, ലേഡീസിന്റെ ഡെയിലി വെയർ.
5: കുറെ കാലമായി ചെയ്യാൻ തുടങ്ങിട്ട്?
6: ആ, കുറച്ചായി.
5: മുന്നേ എന്താ ചെയ്തോണ്ടിരുന്നേ?
6: മുന്നേ ഞാൻ സിഎസ് സ്റ്റാഫായിട്ട്.
5: മട്ടന്നൂരാ സ്വന്തം വീട്?
6: ഇത് തന്നെ.
5: വീട്ടിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നോണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത്ര സമയം കൊണ്ട് പണി തീർക്കണം, അങ്ങനത്തെ കുഴപ്പമൊന്നും
6: ഇല്ല. ഇല്ല.
5: ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം പാട്ട് കേൾക്കുവോ സിനിമ ആണോ?
6: പാട്ട് വെക്കുക.
5: സിനിമ കാണാറില്ല?
6: സിനിമ എങ്ങനെ കാണാറില്ല, പോയി കാണോ? ടാക്കീസിന് കാണോ? ലീവെല്ലാം ഉള്ള സമയത്ത് ആളുണ്ടെങ്കിൽ പോയി കാണോ.
5: ഫ്രണ്ട്സ് ഉണ്ടോ കൂടെ?
6: കസിൻസിന്റെ കൂടെ പോകും.
5: പാട്ട് പാടുവാ?
6: ഇല്ല.
5: കേൾക്കാനോ? ഇഷ്ടം.
6: കേൾക്കാൻ മാത്രം.
5: ഒരു പാട്ട് പറഞ്ഞാലും ഞങ്ങളിപ്പോ അത് കേൾപ്പിച്ചു തരും.
6: ഇഷ്ടമുള്ള പാട്ടാ?
5: മനസ്സിലേക്ക് ഒന്നും വരുന്നില്ല.
6: എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഇതുവരെ ആത്മാവി ശ്രീകോവിലിൽ നിന്നുള്ള
5: ആ ഇഷ്ടം. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
6: ഇല്ല.
5: സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട പാട്ട് എനിക്ക് വേണ്ടി തന്നെ. ഇപ്പൊ ഭക്ഷണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാന്നോ?
6: ഭക്ഷണം ഇല്ല, ആണത്ര
5: മീന് വാങ്ങിക്കാൻ വേണ്ടി കാത്തുക്കാം. ഓക്കെ, അപ്പൊ ചോദിച്ച പാട്ട് കേൾപ്പിച്ചു തരാം.
6: ഓക്കെ.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടുമായുള്ള യാത്രയിൽ എല്ലാവർക്കും നല്ല വിശപ്പാണെന്ന് പറഞ്ഞു. വഴിയിൽ വെച്ച് നമുക്കൊരു ഹോട്ടൽ കണ്ടു. ശ്രീനീസ് ഫുഡാണ് ഹോട്ടലിന്റെ പേര്. ഒരു വീടിന്റെ പ്രതീതി നൽകുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ വന്ന് എല്ലാവരും പറഞ്ഞു ഇവിടെ നല്ല ഭക്ഷണമൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ അതിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള ആള് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷം ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം. ശ്രീനിവാസൻ, ഞാൻ ഹോട്ടൽ പണിയാണ്, ഇപ്പം സ്വന്തമായിട്ട് തുടങ്ങി.
0: എങ്ങനെ പോകുന്നു?
1: മോശമില്ലാണ്ട് പോകുന്നുണ്ട്.
0: ഇത് കറക്റ്റ് മണക്കായി ആണോ?
1: മണക്കായി, കറക്റ്റ് മണക്കായി.
0: എന്തൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട്?
1: മസാല ദോശ, പൊറോട്ട, ചിക്കൻ വരട്ടിയത്, അയിലക്കറി, മെയിനായിട്ട് പൊറോട്ടയും മസാല ദോശയും പിന്നെ ചോറും.
0: എത്ര മണിക്കാണ് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്?
1: രാവിലെ 5:30 സ്റ്റാർട്ട് ചെയ്യും. മറ്റേ ലൈന് പണിക്ക് പോകുന്ന ഹോട്ടലിൽ കാലിൽ ചായ പിടിക്കാൻ വരും. പിന്നെ 7 കഴിയുമ്പോൾ ആൾക്കാരെല്ലാം വരും. അങ്ങനെ പിന്നെ 10 മണിയാകുമ്പോ പിന്നെ പണിക്കാരെല്ലാം വരും. എന്നാ 12 കഴിയുമ്പോ ചോറാവും. പിന്നെ പാർസലാണ് അധികം പോകുന്നത്.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, പെൺമക്കള്, പിന്നെ ഓളെ ഏച്ചിയുണ്ട്. അപ്പുറം ഭാര്യന്റെ പേര് ഷൈമിയാണ്. മൂത്ത മോള് ശ്രീനന്ദയാണ്, ഇളയോള് ആര്യാന്ത്യാണ്. പിന്നെ ഒപ്പരം ഹെൽപ്പിന് ഒരാളുണ്ട് എഞ്ചിനി, അവിടെ ഇവിടെ തന്നെയാണ്, നമ്മുടെ കൈ തന്നെ.
0: കുഴപ്പമില്ലാണ്
1: അങ്ങനെ പോകുന്നത്.
0: പിന്നെ ഈ തിരക്കിനൊക്കെ നിങ്ങൾക്ക് കാരണം ചിലപ്പം പോകാൻ പറ്റിയെന്ന് വരില്ലായിരിക്കും.
1: വരില്ല.
0: സിനിമയൊക്കെ കാണാൻ പോകാറുണ്ട്?
1: ഞായറാഴ്ച എല്ലാവരും മക്കളെ നിർബന്ധിച്ചാലൊന്നും അങ്ങനെയാണ് പോയി വരും. അടുത്തില്ല, അടുത്തൊന്നും പോയിട്ടില്ല.
0: കുട്ടികൾ പറയുന്നില്ല?
1: കുട്ടികൾ പറയുന്നുണ്ട്. അതെ അതെ, നമ്മള് സ്കൂള് പൂട്ടിട്ട് നമ്മളെ എവിടെയും കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല.
0: എല്ലാവരും
1: അതെ പറയലുണ്ട്. പറയുന്നുണ്ട്. 2 ആഴ്ചപ്പുറം പെർച്ചിനിക്കെല്ലാം പോയി വന്ന്.
0: അങ്ങനെയല്ല.
1: അതെ അതെ.
0: പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആളാണോ?
1: പാട്ട് പാടാറൊന്നുമില്ല, കേൾക്കാറുണ്ട്. പാടില്ല.
0: പാട്ട് കേൾക്കാന്ന് പറഞ്ഞു.

0: ഇപ്പൊ നമ്മുടെ നസീറിന്റെ കാലത്തൊക്കെയുള്ള പഴയ പാട്ടുകളോടാണ്
1: പഴയ പാട്ടുകളോടാണ് കൂടുതൽ.
0: രാത്രി എത്ര മണിക്കാണ്
1: എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കും, പിന്നെ ഇവിടുന്ന് പോവാൻ 10 മണിയാവും എല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ച് കഴിയുമ്പോഴൊക്കെ.
0: ശരിക്കും ഒരു വീട് മാതിരിയാണ് നമുക്ക് തോന്നുന്നത്.
1: ആ വീടാണ് ആദ്യം അപ്പുറത്ത് തറവാട് പൊളിച്ചത് നിക്കാൻ വേണ്ടി ആക്കിയതാണ്. കൊറോണ സമയത്ത് ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായി, പിന്നെ കൊറോണ എന്റെ എല്ലാം മാറിക്കഴിഞ്ഞ് പിന്നെ ടൗണിൽ തന്നെ പോയി, പിന്നെ ടൗണിൽ ഒഴിവായി എടുത്തന്നെ വന്ന് ഇങ്ങനെ തുടങ്ങി. 3 വർഷമായി, ഇത് 4ാമത്തെ വർഷമാണ്. കുഴപ്പമില്ലാണ്ട്
0: അങ്ങനെ
1: റോഡ് സൈഡ്. അതെ അതെ
0: ആ
1: സൗകര്യം. അതെ അതെ
0: ഇതിന് മുന്നേ ഹോട്ടൽ
1: ഹോട്ടലാണ് കണ്ണൂർ ഭാരത് റെസ്റ്റോറന്റിലെ അടുത്ത് ഇനിയെ. സ്വന്തമായിട്ടൊന്നും തുടങ്ങി, പിന്നെ നിങ്ങളിവിടെ വന്ന് കണ്ട് കഴിച്ചോണ്ട് ഒരു സന്തോഷമായി.
0: തീർച്ചയായിട്ടും നമുക്ക് പുതിയ ആൾക്കാരെ പരിചയപ്പെടുക. ഏതായാലും ഇപ്പം ശ്രീനീസ് ഫുഡ് ഹോട്ടല്, അപ്പൊ എല്ലാരും ഇതുവഴി പോകുമ്പോ എന്തായാലും ഇവിടുത്തെ ഒരു ഭക്ഷണം ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക അല്ലെ, അതാണ് നമ്മുടെ ഒരു സന്തോഷം
1: അല്ലെ. പങ്കുചേർന്നല്ലോ, അതേ സന്തോഷം
0: നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ളത്. അപ്പൊ അതെന്തായാലും നമ്മൾ മറ്റുള്ളവരോട് കൂടി ഒന്ന് ഷെയർ ചെയ്താന്ന് ഒരു നല്ലൊരു കാര്യമല്ലേ. അപ്പൊ നമുക്ക് ഏത് പാട്ട് കേൾക്കാനാണ് ഈ ഒരു അവസരത്തിൽ ഏത് പാട്ട് കേൾക്കാനാണ് താല്പര്യം?
1: മഞ്ഞിൽ വിരിഞ്ഞ പൂവേ എന്നുള്ള പാട്ടും.
0: മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ വരികളിൽ തന്നെ തുടങ്ങുന്ന അല്ലേ പാട്ടാണ് കേൾക്കേണ്ടത്. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണം?
1: നമ്മുടെ ഫാമിലി മൊത്തം, പിന്നെ ഈ നാട്ടിലുള്ളവർക്കും മൊത്തമായിട്ട്.
0: ശ്രീനേട്ടാ, എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഈ മനോഹരമായിട്ടുള്ള പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്കും അതുപോലെ തന്നെ ചേട്ടന്റെ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.

0: പേരെന്താ?
1: നൈഷ.
0: നൈഷ. ചോദിച്ചിട്ടുണ്ട് അമ്മയോട് ഇതെന്താന്നൊരു അർത്ഥമില്ലാത്ത പേരിട്ട് നിന്ന്?
1: ഇല്ല, നൈഷ പേര്.
0: നൈഷ നല്ല പേരാണ് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാണ്. അർത്ഥമില്ലാത്ത പേരെന്ന് ഞാൻ വെറുതെ പറഞ്ഞാ. നല്ല പേരല്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നല്ല പേരാന്ന്?
1: ഇല്ല.
0: എവിടെ പഠിച്ചൊക്കെ?
1: കോളേജ്.
0: പിന്നെ ചിറ്റാര് പറഞ്ഞ സ്കൂള്. അപ്പഴത്തേ കല്യാണം കഴിഞ്ഞു. എന്ത് വേഗം കെട്ടിയ? എന്നാലും മടുത്തിട്ടാ, പഠിച്ച് പഠിത്തിട്ട്. എത്രാമത്തെ കല്യാണ ആലോചനയാന്ന്?
2: കൊറേ വന്നിന്.
0: എന്നിട്ട് ഇത് സമ്മതിക്കാൻ കാരണം?
2: എന്തോ സമ്മതിച്ച്.
0: അതാണ് വിധി. എന്താ ഹസ്ബൻഡിന്റെ പേര്?
2: സജീഷ്.
0: ജോലിക്കെല്ലാം പോണെന്ന് ആഗ്രഹം ഉണ്ടോ? വീട്ടിലിരിക്കുമ്പോ ബോറടിക്കുമ്പോ?
2: ആ ഉണ്ട്.
0: പക്ഷെ ഇപ്പൊ ഒരു കുഞ്ഞാവി ഉണ്ടല്ലേ, രണ്ടു മാസം. എങ്ങനെ ആള് രാത്രി ഉറങ്ങാനല്ലേ വിടുവോ?
2: ഇല്ല,
0: ഉറങ്ങാൻ ഇപ്പൊ ആഗ്രഹിച്ച് നടക്കുന്നതായിരിക്കും അല്ലേ?
2: അതെ.
0: കുറച്ച് വലുതാവാൻ വേണ്ടിട്ട് കാത്തു നിൽക്കാണ്. മൂത്തയാള് നോക്കുവോ? കെയർ ചെയ്യോ അവരാ കുട്ടീനെ?
2: ഓവറാന്ന്.
0: ഓവർ കെയർ ആണ്. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ അപ്പാട് കുട്ടീനെ അടുത്ത് കൈ കൊടുക്കുവോ? അതിന് നിങ്ങള് നോക്കുമെന്ന് പറഞ്ഞിട്ട്?
2: ഇല്ല ഇല്ല.
0: നല്ല ഭാര്യയാണല്ലോ.
2: ഞാനിപ്പോ കിഞ്ഞിനേ ഉള്ളൂ അടുക്കളയിലോട്ട്.
0: പിന്നെ നിങ്ങക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ലേ? അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. വേറെ എന്തെങ്കിലും വിശേഷം?
2: സുഖം തന്നെ.
0: റേഡിയോ കേക്കലുണ്ടോ?
2: അച്ഛന്റെ അടുത്ത് ഉണ്ടായിരുന്നു അല്ലേ പണ്ട് പീടിയല്. ആ ഫോണില്. അച്ഛനിപ്പോ ഫോണില് കേക്കലുണ്ട്.
0: ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങ് സ്വന്തം
2: വീട്ടിൽ
0: തന്നെയാണ്. അപ്പൊ അമ്മ ഇങ്ങോട്ട് വന്നു. പിന്നെ വേറെന്തുണ്ട്? ഇനി എന്താണ്? കൊച്ചു കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞാല് ഒന്ന് പുറത്തിറങ്ങണം എന്നുള്ള ആഗ്രഹമില്ലേ?
2: ഉണ്ട്. സാഹചര്യം അനുവദിക്കൂല.
0: ഓക്കെ. എന്നാലും എവിടെയാന്ന് പെട്ട ആദ്യം പോണെന്ന് ആഗ്രഹമുള്ള സ്ഥലം ഏതാ?
2: ഇല്ല, അങ്ങനെയൊന്നുമില്ല.
0: എവിടെയാന്ന് പോകുന്ന അവിടെ പോവാ.
2: അതന്നെ.
0: ഹസ്ബൻഡ് സഹായിക്കും അടുക്കളയിലും കുട്ടീന്റെ എല്ലാം കാര്യത്തില്?
2: കുട്ടീന്റെ കാര്യത്തിൽ സഹായിക്കും.
0: അമ്മേനെ പോലെ തന്നെ ചിരിച്ചോണ്ടാണല്ലോ. അമ്മ നന്നായിട്ട് പാട്ട് പാടും. മോളോ?
2: ഞാൻ പാട്ട് പാടൂല.
0: അമ്മേന്റെ കഴിവ് മോക്ക് കിട്ടിയിട്ടില്ല. പേടിച്ചിട്ട് പിന്നാട്ടിരിക്കുന്ന.
2: ഞാൻ പാട്ട് പാടൂല.
0: പാടൂല, ഇഷ്ടയല്ല. എത്ര മക്കള?
2: രണ്ടാള്.
0: ആരും പാടൂല. ഏച്ചി അയച്ചാന്ന് അന്യത്തിയാണോ? ഏച്ചി പാടുവോ?
2: അമ്മ പാടലുണ്ട്.
0: അമ്മ പാടുന്ന പാട്ടിൽ ഏതാ ഏറ്റവും കൂടുതൽ മനസ്സിൽ?
2: അങ്ങനെയൊന്നുമില്ല,
0: എല്ലാ പാട്ടും ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പരിപാടിയിലെ കൂടി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിച്ചുതരാം. പാട്ട് തരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പാട്ട് കേൾപ്പിച്ചുതരാം. പാട്ട് കേൾക്കണ്ടേ?
2: ഏതായാലും
0: അതിനെങ്കിലും ഒരു ഓപ്ഷൻ താ. ഞാൻ എന്റെ മൊത്തം എന്റെ ഇഷ്ടമുള്ളെല്ലാം തീരുമോ?
2: ഏതെങ്കിലും പാട്ട് വെച്ചാന്ന്
0: അമ്മ പറഞ്ഞു കൊടുക്കാം.
2: മീ പറഞ്ഞു കൊടുക്ക്.
0: മീനെ വിട്ട്.
2: മീ പറ വാ. ഏത് പാട്ടാ വേണ്ടേ? മീ വാ. സുജാതന്റെ പണി.
0: സുജാത ഏതെങ്കിലും നല്ല

0: എന്റെ പേര് ഉമാറാണി.
1: ഉമാറാണി, എല്ലാരത്തു നിന്നും വ്യത്യസ്തമായ പേരല്ലേ? എല്ലാരും ഒന്ന് വിളിക്കുക.
0: ഉമാന്ന് വിളിച്ചോന്നാ ഞാൻ പറയല്.
1: റാണി എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല?
0: എനിക്ക് ഇഷ്ടമല്ല അത്.
1: എന്താ റാണി എന്ന് വിളിക്കുന്നത്?
0: വരുന്നത് അതെന്തോ എനിക്ക് അത്ര ഇഷ്ടമല്ല.
1: കുറച്ച് എടുപ്പുണ്ടാവില്ല.
0: എന്റെ അച്ചാച്ചനും എന്റെ അമ്മ അച്ചാച്ചൻ ഇട്ട പേര് ഉമാറാണി. എന്റെ അമ്മേന്റെ വീട്ടുകാർ ഇട്ടത് ശ്രീഷ.
1: ശ്രീഷ. ഉമാറാണിയാണോ ഇഷ്ടം? ശ്രീഷ.
0: എനിക്ക് ശ്രീഷ ഇഷ്ടം.
1: പിന്നെന്തിനാ ഉമാറാണി?
0: അവര് അമ്മേന്റെ ആൾക്കാർ ശ്രീഷ എന്ന് വിളിക്കും, അച്ഛന്റെ ആൾക്കാർ ഉമാറാണി എന്ന് വിളിക്കും. ഉമേനെ വിളിക്കും, പക്ഷേ
1: ആളെ തിരിച്ചറിയണമെങ്കിൽ ഇപ്പൊ നമ്മൾ വന്നിട്ട്
0: തിരിച്ചറിയണമെങ്കിൽ ഉമാറാണി എന്ന് പറഞ്ഞാൽ, അല്ലെ ഉമേച്ചി എന്ന് പറഞ്ഞാൽ വീട് ഇടെല്ലായിരിക്കും മനസ്സിലാവും.
1: അറിയോ, തൊഴിലുറപ്പില്ലാത്ത സമയത്ത് എന്താ ചെയ്യാ?
0: വീട്ടിലെ പണിയെടുക്കും, ഇരിക്കും, എന്തും കൊണ്ടാവും പണി. അതന്നെ.
1: ആരൊക്കെ ഉള്ളത് വീട്ടില്?
0: ഞാനും എന്റെ ഭർത്താവും. ഭർത്താവിന്റെ പേര് രജിത് കുമാർ.
1: രണ്ടാളെ പേരും വെറൈറ്റി അല്ലേ? രജിത് കുമാറും ഉമാറാണിയും ഇങ്ങനെ കണ്ടെത്തി കല്യാണം കഴിച്ചത്? നിങ്ങള് മാച്ച് നോക്കി? അതെ അതെ എന്നവര് പറയുന്നുണ്ട്.
0: സത്യം അങ്ങനെ തന്നെ കല്യാണം കഴിച്ചു.
1: എങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിച്ചതാണ്?
0: ഇഷ്ടപ്പെട്ടിട്ട് ചെറുപ്പം മുതലേ കണ്ടി ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് 24 വയസ്സും എനിക്ക് 22 വയസ്സുമായിരം കല്യാണം കഴിച്ചു.
1: അപ്പൊ പ്രണയ വിവാഹാന്ന്? ആദ്യം ഇഷ്ടം തുറന്നു പറഞ്ഞു. ആരോ ഒരാള് പറയണ്ടേ?
0: ഇഷ്ടം ഓറാന്ന് പറഞ്ഞത്.
1: എന്നിട്ടോ?
0: ഞാനിക്കും ഇഷ്ടാന്ന് പറഞ്ഞു.
1: അപ്പൊ വീട്ടില് പ്രശ്നം ഇരിക്കൂലേ?
0: പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല.
1: കുഴപ്പമൊന്നുമില്ല. അപ്പൊ അടുത്തടുത്തായിരിക്കൂലേ?
0: അടുത്തടുത്താന്ന് വീട്.
1: തിരക്കുണ്ടാവുമായിരിക്കും. സാറിൽ ഒരു പാട്ട് പറഞ്ഞാലും നമുക്ക് അത് കേൾപ്പിക്കാം എല്ലാരെയും. ബാക്കി വിശേഷം നമുക്ക് എപ്പോഴെങ്കിലും കാണുമ്പോ പറയാം അല്ലേ?
0: എന്തായാലും പറയാം ബാക്കി അല്ലേ.
1: ഒരു പാട്ട് പറഞ്ഞു.
0: ഒരു പ്രണയത്തിന്റെ തന്നെ ആയിക്കോട്ടെ.
1: ആ പ്രണയിക്കുകയായിരുന്നു ഓരോരോ
0: ജന്മങ്ങളെ.
1: രണ്ടാൾക്കും വേണ്ടിയിട്ട്, രജിത് കുമാർ ചേട്ടന് വേണ്ടിയിട്ടും ഉമാറാണി ചേച്ചിക്ക് വേണ്ടിയിട്ടും സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിക്കോട്ടെ.

0: തേങ്ങാട് ഇങ്ങനെ നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് കൂടി നമ്മൾ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ ഒരു കുഞ്ഞുവാവേന കണ്ടു. മോളുടെ പേരെന്താ?
1: അലൈഗ.
0: അലൈഗ, ഇനിഷ്യൽ എന്താ?
1: വി.
0: എവിടെ പഠിക്കുന്നേ?
1: വേങ്ങാട് എൽപി.
0: ഏതാ ക്ലാസ്?
1: നാലാം ക്ലാസ്.
0: ഇന്ന് സ്കൂൾ ഉണ്ടായില്ലേ?
1: ഇല്ല.
0: ഇന്ന് എന്താ, എങ്ങനെയാ സമയം കളഞ്ഞ? വീട്ടിൽ നിന്ന്
1: കിടന്നിട്ട് ഉറങ്ങിയിട്ടെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്.
0: ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു? എന്താ ഉണ്ടാക്കി തന്നേന്ന്?
1: ചപ്പാത്തിയോ കടലക്കറി.
0: രാവിലെ അത് കഴിച്ചു. ഉച്ചക്ക് എന്താ?
1: ചോറും മീൻകറിയും.
0: ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: അച്ഛൻ, അനിയത്തി, അമ്മ, അച്ചാച്ചൻ, അച്ഛമ്മ, മൂത്തമ്മ, ഞാൻ.
0: അച്ഛനോടി ഉണ്ടോ?
1: അച്ഛൻ ബസ്.
0: ഏത് ബസ്സിലാ?
1: സെവൻ സ്റ്റാർ കണ്ണൂർ ബസ്.
0: വേറെ ആരാ? അമ്മ ജോലിക്ക് പോകുന്നുണ്ടോ?
1: ഇല്ല,
0: അച്ഛൻ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. കുഞ്ഞാവിണ്ടോ? അനിയത്തി. അനിയനോ?
1: അനിയത്തി.
0: എത്ര വയസ്സായി?
1: രണ്ട് വയസ്സ്.
0: കളിപ്പിക്കുകയും ചെയ്യാറുണ്ടോ? ഏത് പാട്ടാ പാടിക്കൊടുക്കുക?
1: ചുന്ദരി വാവേ.
0: തരുമോ?
1: ചുന്ദരി വാവേ, ചുന്ദരി വാവേ, ചായോ ചായറങ്ങ്, ചമ്പക കുഞ്ഞി പ്രാവിൻ കാട്ടും കേട്ടുറങ്ങ്, മെല്ലെ മെല്ലെ ഞെരിക്കോണി.
0: അത്രയറിയോ? നല്ല പാട്ടല്ലേ, കേട്ടിരുന്നോളൂ അല്ലേ പാടുമ്പോ. ഓക്കെ, സ്കൂള് കലോത്സവം ആയില്ലേ, എന്തിനെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? വരക്കോ, പാട്ടുപാടോ, അല്ലെങ്കിൽ എന്ത് കഥ പറയോ? എംബ്രോയിഡറിക്ക് ഉണ്ട് മേളൊക്കെ അല്ലേ. പാട്ട് ഇഷ്ടമുള്ള പാട്ട് ഇതിലെ കൂടി കേൾപ്പിച്ചേരെ. ഏത് പാട്ടാ കേക്കണ്ടേ? സുന്ദരി ഭാവി തന്നെ കേട്ടാ മതിയോ അല്ലെ വേറെ പാട്ട് കേൾക്കണോ?
1: വേറെ പാട്ട്
0: പറഞ്ഞോ. ഏത് പാട്ടാ?
1: മിന്നൽ വേള.
0: മിന്നൽ വേള ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാ അല്ലേ. ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞു.
1: ആത്മിക, ആയിഷ, ആരാധ്യ കെ, ആരാധ്യ പി എ, ശ്രീയുത്ത, ജാൻവിയ.
0: ഇവർക്കെല്ലാം വേണ്ടിയിട്ട് നമുക്ക് മിന്നൽ വേള ഒന്ന് പാടിയേ.
1: മിന്നൽ വേള.

0: കരയിൽ പെണ്ണഴകേ എത്തിത്തോടാം, എത്തുമില്ല മാറിവിലാണു നീ. കണ്ണോട് കണ്ടപ്പു കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം മുഞ്ചിരി പൂത്തുലഞ്ഞു.
1: ഇനി നമുക്ക് ഇതിന്റെ ഒറിജിനൽ പാട്ട് കേൾക്കാം അല്ലേ? ഓക്കേ, താങ്ക് യു.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമ്മൾ ഇന്ന് ഒരുപാട് പേരോട് സംസാരിച്ചു, ഒരുപാട് പാട്ടുകൾ ആസ്വദിച്ചു. വീണ്ടും കേട്ടുമുട്ടാം അടുത്ത ആഴ്ച നാട്ടിലെ പാട്ടിലൂടെ. അതുവരെ തുടരുക, ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കെ ബാലനമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ്.
2: നാട്ടിലെ പാട്ട്.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. മലയാള ചലച്ചിത്രവേദിയിലെ അതുല്യ നടൻ NS വേണുഗോപാലൻ എന്ന വേണുനാഗവള്ളി, അഭിനേതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ വേണുനാഗവള്ളി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മലയാളിത്തമുള്ള ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്നതിൽ ശ്രദ്ധേയനായിരുന്നു ഇദ്ദേഹം. ഏകദേശം 32 ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുകയും 10 ചിത്രങ്ങൾക്ക് വേണ്ടി രചന നിർവഹിക്കുകയും ചെയ്തു.

0: നിന്റെ കുട്ടികൾ ഇനി മാറിയില്ലേ?
1: ചായ വേണ്ട.
0: വാന്ന് ഒരു കാര്യം പറയട്ടെ.
1: ഉറക്കെ പറഞ്ഞാലും ആരും കേൾക്കില്ല.
0: വരില്ലേ?
1: ഇല്ല. പറയൂ.
0: വിശേഷിച്ചൊന്നുമില്ല, കാലത്തിനെ കാണുന്ന ഒരു സുഖമാ.
1: നോക്കട്ടെ.
0: ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞു? ഏതവനാടാത്, വല്ല പിച്ചക്കാരനായിരിക്കും. നോക്ക്. എന്താ ചിരിക്കുന്നേ?
1: ബാബിച്ചേട്ടൻ പറഞ്ഞു അപ്പായിരിക്കും. വരൂ, ബാബിച്ചേട്ടൻ പറഞ്ഞ ആള് തന്നെയാ.
2: ഗുഡ് മോർണിംഗ്.
0: മനുഷ്യനുണ്ടായിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ഔചിത്യബോധം. അത് അശേഷം തനിക്കില്ല. ഇന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു, അപ്പോഴായിരിക്കും തന്നെ അങ്ങോട്ട്
2: കെട്ടിയെടുക്കുന്നത്.
0: സാറിനത് വലിയ കാര്യമല്ലായിരിക്കും.
2: എന്നല്ല, ഇന്നാണെങ്കിൽ ഇന്റർവ്യൂ ഒന്നുമില്ല, എനിക്ക് ഫലിതം പറയാൻ നല്ല മൂടും. എന്നാൽ ചില തമാശകളൊക്കെ പറഞ്ഞ് നിങ്ങൾ രസിപ്പിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ.
0: എന്ത് വേണേ തരാം, ആ വളിപ്പ് മാത്രം പറയരുത്. അവിടെ നിന്നാലേ ധാരാളം പണികൾ ഉണ്ടാവില്ലേ?
2: എവിടെ?
0: ചന്ദ്രേട്ടന്റെ വീട്ടില്.
2: എന്ത് പണി?
0: പാചകം.
2: അയ്യോ, അവിടെ അങ്ങനെയുള്ള പണിയൊന്നും ഇല്ല.
0: എന്താ അവിടെ വെപ്പും കൂടി ഒന്നും ഇല്ലയോ?
2: അതൊക്കെ അവരല്ലേ ചെയ്യുന്നത്. ചന്ദ്രേട്ടനും ചേച്ചിയും എന്റെ മേലനങ്ങാൻ സമ്മതിക്കില്ല.
0: എന്നിട്ടാണോ താൻ ഒരു നല്ല പാചകക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞത്?
2: ആര് പറഞ്ഞു?
0: അതൊക്കെ ഞാൻ അറിഞ്ഞു. സത്യം പറ. താനില്ലേ അടുത്ത വെപ്പ് പണി?
2: വല്ലപ്പോഴും തമാശനിയും സാമ്പാറിന്റെ കഷ്ണമല്ലോ. ചായ ഒന്നും ഇല്ലേ?
1: കൊണ്ടുവരാം.
0: ഇരിക്കാണോ? ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ ഭാവം?
2: പിന്നല്ലാതെ
0: താൻ ആ പണിക്കൊക്കെ ഫോൺ ചെയ്തു?
2: ഒരു പ്രാവശ്യം ഫോൺ ചെയ്തു, കിട്ടണ്ടേ?
0: 100 തവണ ചെയ്യേണ്ടി വരും, സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ലേ.
2: വൈകുന്നേരം എങ്ങനെ ചെയ്യാം?
0: അയാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകും. ആ ഒരു കാര്യം ചെയ്യും, പതുക്കെ നടന്ന് പുറത്തു പോയൊരു ചായയൊക്കെ കുടിച്ച് സാവധാനം പണിക്കർക്കൊക്കെ ഫോൺ ചെയ്ത് ഉച്ചയ്ക്ക് ഊണിന് സമയമാകുമ്പോൾ പതുക്കെ നടന്നിങ്ങ് പോന്നാ മതി.
2: ഒരു കാര്യം ചെയ്യാം, ഫോൺ ചെയ്തിട്ട്
3: എഴുത്തുകാരനും പ്രക്ഷേപണ കലയിലെ മുൻനിരക്കാരിൽ ഒരാളുമായിരുന്നു നാഗവള്ളി. ഉൾക്കടൽ എന്ന ജോർജ് ഓണക്കൂറിന്റെ നോവൽ കെ ജി ജോർജ് ചലച്ചിത്രമാക്കിയപ്പോൾ രാഹുലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് വേണു നാഗവള്ളി മലയാള ചലച്ചിത്ര വേദിയിലേക്ക് കടന്നു വന്നത്. 1979 ഈ ചിത്രം പുറത്തിറങ്ങിയത്.
4: സാറിന്റെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണം.
5: ചായ കൊണ്ടേ സാർ?
4: ഇപ്പൊ ഒന്നും വേണ്ട, തൽക്കാലം പിന്നെ.
5: ഓ ഡോ,
4: സമയം ഒരുപാടാ, ഞാൻ ഇറങ്ങാം.
5: കുറച്ച് കഴിഞ്ഞ് പോവാന്ന്.
4: താൻ ചെന്ന ഭാര്യ പെണ്ണു വാശാനേ.
5: അതിനെന്താ നമുക്ക് ഇവിടെ കൂടാല്ലോ?
4: താൻ പോടൂ, താനിക്ക് അനുസവും ഫലം അറിയാം.
1: എന്തൊരു മാറ്റം രാഹുൽ. എന്റെ കടയിലാണ്. രാഹുൽ സ്റ്റുഡൻസിന് മുമ്പിൽ നിന്ന് പഠിപ്പിക്കുന്നത് ഞാനൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കായിരുന്നു.
5: എന്നിട്ട്
1: നല്ല രസം തോന്നുന്നു.
5: ഇവിടെ വന്നിരിക്കും. ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തു. അങ്ങോട്ട് വരുന്നത് ഇനിയും നിന്നിൽ നിന്ന് വന്നിരിക്കാൻ പ്രയാസമാണ്. എപ്പോഴും നീ കൂടി ഉണ്ടായിരിക്കണം. എന്താ ആലോചിക്കുന്നത് എനിക്കറിയാം. ഞാനിന്ന് പപ്പയെ കാണാൻ കൂടിയാണ് വന്നത്, പപ്പയുടെ സമ്മതം വാങ്ങാൻ.
1: ആ പ്രതീക്ഷ വേണ്ട രാഹുൽ, പപ്പ നമ്മൾ അനുഗ്രഹിക്കില്ല.
5: ഇല്ലെന്ന് തീർച്ചയാണോ?
1: തീർച്ചയാണ്. മതത്തിന്റെ വിലക്കുകളിൽ ഒതുങ്ങി പോയതാണ് ആ മനസ്സ്.
5: അപ്പോൾ പിന്നെ
1: എല്ലാം തകർന്നതുപോലെ എനിക്ക് ഒരു സമാധാനവും ഇല്ല.
5: ഞാൻ വിളിച്ചാൽ നീ വരില്ലേ?
1: ഈ വീട്ടിൽ ഒരു മരണം കൂടി ഞാൻ കാണേണ്ടി വരും.
6: രാഹുലിനോ? ഇരിക്കൂ. വളരെ നാളായല്ലോ കണ്ടിട്ട്.
5: എനിക്കൊരു ജോലി കിട്ടി, ലെക്ചറായിട്ട്.
6: ഓഹോ,
5: സുഖമില്ലെന്നറിഞ്ഞു.
6: ഞാൻ ഇനി അധികകാലം ജീവിച്ചിരിക്കും, ആഗ്രഹവുമില്ല.
5: അതൊക്കെ ഇപ്പോഴത്തെ തോന്നലുകള്, കുറെ കഴിഞ്ഞാൽ എല്ലാം മറക്കാൻ കഴിയും.
6: ഇല്ല രാഹുല, ഞാൻ മരിച്ചാൽ മാത്രമേ അത് മറക്കുകയുള്ളൂ. ഞാൻ ഒരു മഹാപാപവും ചെയ്തിട്ടില്ല. എന്നിട്ടും ഇപ്പോൾ ഞാൻ മരിച്ചാൽ എന്റെ മകൾ അനാഥയാകും. അവളെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കും. എന്നിട്ടേ ഞാൻ മരിച്ചു. പറ്റിയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഡേവിസിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് രാഹുലിനെ ഒന്ന് അന്വേഷിക്കണം. ഞങ്ങളുടെ മതക്കാർ രാഹുലിന്റെ പരിചയത്തിൽ ഉണ്ടാകുമില്ല.
7: എടോ, തനിക്ക് എന്തോ പറ്റി. താൻ ഇന്നതാ ലീവ് എടുത്തത്.
5: എനിക്ക് നല്ല സുഖമില്ല.
7: താൻ ആകെ ഇവിടെ ഇരിക്കുന്നല്ലോ, ഡോക്ടറെ കണ്ടില്ലേ?
5: ഓ, അത്രയ്ക്കൊന്നുമില്ല, ഒരു തലവേദന. എഴുന്നേറ്റ് വല്ലാത്ത ക്ഷീണം.
7: തന്നെ കണ്ടില്ല, ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു.
5: പോൾ സാറും പറഞ്ഞു തന്നെ പോയി നോക്കണമെന്ന്. നാളെ ഞാൻ കോളേജിൽ വരും.
8: സാറിന് എനിക്കൊന്നും കാണാനില്ലല്ലോ.
7: താൻ സാറിന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും
8: നോക്കുന്നുണ്ടോ?
5: പ്രിയപ്പെട്ട റീനെ, ഭാവി ഒരു അന്ധകാരമായി എന്റെ മുന്നിൽ നിൽക്കുന്നു. എനിക്ക് വെളിച്ചമായി നീ വരാതിരുന്നാൽ ഈ ഇരുട്ടിൽ ഞാൻ മരിച്ചു വീഴും. പറയും, ചൂടേറ്റ് തപിക്കുന്ന എന്റെ മനസ്സിൽ ശാന്തിയുടെ തണൽ വിരിക്കാൻ നീ വരില്ലേ? മതത്തിന്റെ വിലങ്ങുകൾ തകർത്ത് സ്നേഹത്തിന്റെ പുതിയൊരു സംഗീതമായി നീ വരില്ലേ?
1: ഈ ദുഃഖഭൂമിയിൽ ഞാൻ ഏകയായി തീർന്ന പോലെ ഭാവി തികച്ചു അനിശ്ചിതമായിരിക്കുന്നു. ഈ കാത്തിരിപ്പിന് അർത്ഥമില്ലെന്ന് തോന്നുന്നു. ഞാൻ രക്ഷപ്പെടില്ല. പപ്പ തീരെ കിടപ്പിലാണ്. ഒരു തവണ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി.
3: ശാലിനി എന്റെ കൂട്ടുകാരി, ചില്ല്, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, എന്റെ അമ്മു, നിന്റെ തുളസി, അവരുടെ ചക്കി, ദേവദാസ്, മിന്നാരം, ഭാഗ്യദേവത തുടങ്ങിയ ചിത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളിൽ ചിലതാണ്.
2: സ്ത്രീ ശക്തിയുടെ ഗംഭീരമായ പ്രസംഗം നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ചുരുങ്ങിയ കാലം കൊണ്ടും ചുരുക്കം കൃതികൾ കൊണ്ടും ഏറ്റവും വിവാദ പുരുഷനായി തീർന്നിട്ടുള്ള സ്ത്രീ ശക്തി നമ്മുടെ ഈ ക്ഷണത്തിലൂടെ എത്തിച്ചേർന്നതിൽ നമുക്കെല്ലാം അങ്ങേയറ്റം നന്ദിയുണ്ട്. വർഷങ്ങളായി ഡൽഹിയിൽ ജീവിക്കുന്ന അദ്ദേഹം ഇന്നിതുവരെ കേരളത്തിലൊരു പൊതുചടങ്ങിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്നറിയുമ്പോഴാണ് ബാംഗ്ലൂർ നിവാസികളായ നമുക്ക് കൈവന്ന മഹാഭാഗ്യത്തെപ്പറ്റി ഓർത്തു പോകുന്നത്. ഞങ്ങൾ വായനക്കാർക്കുള്ള ഒരേ ഒരു സംശയം, എന്തുകൊണ്ട് ശ്രീ ശക്തി തന്റെ കൃതികളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ ഇടിച്ചു താഴ്ത്തി കാണിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ ശക്തിയുടെ സ്ത്രീ വിദ്വേഷം നമുക്കെല്ലാവർക്കും അറിയാം, അത് വളരെ പ്രസിദ്ധവുമാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ വിശദീകരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ടറിയുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് തന്നെ അറിയപ്പെടുന്ന ചില പത്രപ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പരിപാടിയിൽ അടുത്ത ഇനം എന്ന് പറയുന്നത് ശ്രീ ശക്തിയുടെ പത്രസമ്മേളനമാണ്.
9: നിങ്ങളുടെ പ്രസംഗവും പാട്ടൊന്നും കേൾക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് അയാളൊന്നും കാണണം.
2: ആരേ?
9: എന്തോ നിങ്ങളെല്ലാം കൂടെ സ്വീകരണം കൊടുത്തില്ലേ? എന്തോ ശക്തിയോ പരമേശ്വരനോ അയാളെ?
2: എന്താ കാര്യം?
9: അത് ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. അതിപ്പോ പോകാൻ ബുദ്ധിമുട്ടാ. അങ്ങേരെ കാണാൻ വേണ്ടി ഞാൻ കേരളത്തിൽ നിന്ന് ഇതുവരെ വന്നത്.
10: ആ, അതൊക്കെ ശരിയാ. അദ്ദേഹത്തെ കാണാൻ പല ഭാഗത്തു നിന്നും പല ആൾക്കാരും വരും. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം ഒന്നും പറയാതെ പ്രശ്നം ഒന്നും ഉണ്ടാക്കാന്ന് പോയാട്ടെ.
9: ഞാൻ കണ്ടോളാം.
2: ഈ പത്രക്കാരെ നേരിട്ട് കണ്ട് സംസാരിച്ച് വലിയ പരിചയമൊന്നും എനിക്കില്ല. പിന്നെ ഇവിടുത്തെ സംഘാടകർ വളരെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇതിന് സമ്മതം കൊടുത്തത്. ഇതിന് സമ്മതിച്ചു എന്നുള്ളതുകൊണ്ട് ഇതെന്തും ചോദിക്കാനുള്ള ലൈസൻസ് ആണെന്ന് ആരും കരുതണ്ട. എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്ന രീതിക്ക് എന്റെ സ്വഭാവത്തിന്റെ മൂർച്ച കാണും. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. ഇനി ചോദ്യങ്ങളാവാം. എന്താ, ആർക്കും ഒന്നും ചോദിക്കാനില്ലാന്നുണ്ടോ?
11: മിസ്റ്റർ ശക്തി, നിങ്ങളുടെ എല്ലാ കഥകളും ഒരുപോലെയാണെന്നൊരു ആക്ഷേപമുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം?
2: എന്റെ എല്ലാ കൃതികളും ഒന്നായിരിക്കില്ല, ഒരുപോലെ ആയിരിക്കും, ഒരേ ശൈലിയായിരിക്കും. അതിന് കാരണം ഞാൻ എഴുതുന്നത് എന്റെ പേന ഉപയോഗിച്ച്, എന്റെ ബുദ്ധി ഉപയോഗിച്ച്, എന്റെ ജീവിതാനുഭവങ്ങളാണ്. ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് എന്റെ റീഡർഷിപ്പ്.
12: നിങ്ങളൊരുപക്ഷെ ഒരു എഴുത്തുകാരനല്ലായിരുന്നെങ്കിൽ മറ്റെന്താകുമായിരുന്നു?
2: ഒരെഴുത്തുകാരനായില്ലായിരുന്നെങ്കിൽ അതാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖിച്ച് എന്നിൽ എന്റെ ധാർമ്മിക രോഷം മൂത്ത് ഒടുവിൽ എല്ലാ ആൾക്കാരെയും പുച്ഛിക്കാനും തെറുപറയാനും വേണ്ടി ഞാനൊരു നല്ല നിരൂപകനാകുമായിരുന്നു.
13: മിസ്റ്റർ ശക്തി, ഈ ലയമെന്ന് പറയുന്ന നോവലിലെ ശാരദ എന്ന കഥാപാത്രം?
2: ക്ഷമിക്കണം, ലയമെന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടില്ല.
14: What is the basic reason in you for being so much allergic to women?
2: See, I have no allergy. I am only reasonable.
11: താങ്കളെ പറ്റി വരുന്ന ലേഖനങ്ങളിലൊക്കെ താങ്കളെ നിശിതമായി വിമർശിക്കുന്നതായിട്ടാണല്ലോ കണ്ടുവരാറ്. ഈ വിമർശനത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ?
2: എന്നെ ഉദ്ധരിക്കുന്നു എന്ന ഭാവത്തിൽ
15: പത്രധർമ്മത്തിന്റെ

0: ഇതിനെ സംബന്ധിച്ച് അതിന് വലിയ പ്രസക്തി ഒന്നുമില്ല. എന്റെ രചനകളെ കുറിച്ചുള്ള ബുദ്ധിപരമായ ഒരു ചോദ്യം ഇതുവരെ ആരും ചോദിച്ചില്ല. ഇതൊരുമാതിരി കൊച്ചു വർത്തമാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം.
1: ഈ തിരിച്ചുവരവ് എന്ന നോവലിലെ സുരേന്ദ്രൻ എന്ന കഥാപാത്രം പോയോ?
2: ക്ഷമിക്കണം സാർ, ഒരാൾ സാറിനെ കണ്ടേ പോകുന്ന പറഞ്ഞ് കാത്തിരിക്കുക.
0: ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയാൻ മേലായിരുന്നു.
2: അങ്ങനെ പറയാൻ പറ്റില്ല സാർ, കാരണം അവർക്കറിയാം സാർ ഇവിടെ ഉള്ള കാര്യം. ഒരു സ്ത്രീയാ, അവർക്കൊരു 19 വയസ്സ് വരും, മലയാളിയാ.
0: ആ വരാം പറ.
3: നമസ്കാരം സാർ. ഞാൻ വന്നത് സാറിന് ഉപദ്രവമായോ?
0: ഏ, അങ്ങനൊന്നുമില്ല,
3: ഇരിക്കാമല്ലോ. സാറിന്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അടുത്ത് എഴുതാൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് അപൂർവ സംഗമം എന്നല്ലേ? ഞാൻ പത്രത്തിൽ വായിച്ചു.
0: അതെ,
3: സാറിന്റെ ഇവിടുത്തെ പ്രസംഗവും കേട്ടു. സാറിനെ നേരിട്ട് കാണുക എന്നുള്ളത് എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു.
0: സംസാരം ഒരല്പം കാട് കയറുന്ന പോലെ തോന്നില്ലേ? എന്താ കാര്യം പറഞ്ഞാൽ?
3: ഇല്ല സർ, എനിക്ക് ചോദിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. എന്ന് സാറിനെ കണ്ടാലും ഇത് ചോദിക്കണമെന്ന് കരുതി ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചോദ്യമാ.
0: കുറേ ചോദ്യങ്ങൾ ഞാൻ അല്പം മുമ്പ് കേട്ടതേ ഉള്ളൂ.
3: ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ സർ.
0: എന്താ?
3: എന്താണ് സാർ എല്ലാ കഥകളിലും സ്ത്രീ കഥാപാത്രങ്ങളെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നത്?
0: അവര് മോശമായതുകൊണ്ടാണ്.
3: സ്ത്രീകളിൽ നല്ലവരും ഇല്ലേ സർ?
0: ഉണ്ടാവാം, പക്ഷെ എന്റെ വീക്ഷണം മറ്റൊന്നാണെന്ന് കരുതിയാ പോരെ.
3: ഞാനൊരു സ്ത്രീയാണെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എനിക്കെല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും തന്നെ ആ മനുഷ്യൻ എന്റെ എല്ലാം കണക്ക് പറഞ്ഞ് വിലയ്ക്ക് വാങ്ങിച്ചു. ഞാൻ വിശ്വസിച്ചു. ഒടുവിൽ വിവാഹത്തിന്റെ പ്രശ്നം വന്നപ്പോൾ കുടുംബത്തിലെ ആൾക്കാരുടെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ്, സെന്റിമെന്റ്സിന്റെ കണക്ക് പറഞ്ഞ് ആ മനുഷ്യൻ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. അയാളിപ്പോ ബോംബെയിൽ ഭാര്യയും കുഞ്ഞുമായി സുഖമായി ജീവിക്കുന്നു. ഇനി എനിക്കെന്റെ ജീവിതത്തിൽ ഒരേ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന എഴുത്തുകാരൻ സാറാണ്. അങ്ങയുടെ പേനയിലൂടെ എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഒരു കഥയായി പുറത്തു വരണം. ആ കഥ എല്ലാവരും വായിക്കണം. ആ മനുഷ്യനും എന്റെ വേദനയുടെ വീർപ്പുമുട്ടലും സാറിന്റെ ഭാഷയുടെ ശക്തിയും കൂടിയാകുമ്പോൾ, അത് വായിക്കുമ്പോഴെങ്കിലും ആ മനുഷ്യന്റെ കണ്ണിൽ എനിക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീര് വന്നാൽ ഞാൻ സംതൃപ്തിയായി. എന്താ സാർ, എഴുതില്ലേ?
0: ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പോ പറഞ്ഞത് ഒരൊറ്റപ്പെട്ട സംഭവമാണ്, അതുകൊണ്ട് എന്റെ വീക്ഷണം മാറണമെന്നില്ലല്ലോ.
3: അപ്പൊ സാറിന്റെ വീക്ഷണം മാറില്ല?
0: ഇല്ല.
3: സാറപ്പോ വിവാഹം കഴിക്കില്ല?
0: വിവാഹമോ?
3: സാറിന്റെ വീക്ഷണം മാറാൻ പാടില്ലെന്നുണ്ടോ സാർ?
0: അതിലും ഭേദം, ഈ കെട്ടിടവെപ്പ് ഇടിഞ്ഞു വീഴില്ലേ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും.
3: എനിക്ക് സന്തോഷമായി. സാറിനെ പോലാണ് ഞാനും. ജീവിതത്തിൽ ഒരിക്കലും ഒരു വിവാഹം കഴിക്കില്ലെന്ന് തീരുമാനിച്ചവളാണ് ഞാൻ. എനിക്കൊരു കൂട്ടുണ്ടല്ലോ. സാറ് എന്തെങ്കിലും അഭിപ്രായം മാറ്റുകയാണെങ്കിൽ, സാറിന്റെ തീരുമാനത്തിന് മാറ്റം സംഭവിക്കുകയാണെങ്കിൽ സാറിന്റെ കഥ എഴുതണം. അപ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എല്ലാം പറയാം. ഇതാണ് എന്റെ അഡ്രസ്. സാർ ഇന്ന് പോകും?
0: ഞാൻ നാളെ പോകും.
3: ഇനി എന്തെങ്കിലും ഇവിടെ വരുമ്പം എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.
4: 1985 കൃഷ്ണസ്വാമി സംവിധാനം ചെയ്ത കൂടിയാട്ടത്തിൽ മാനസിക രോഗം ആരോപിക്കപ്പെട്ട നായക കഥാപാത്രമായി ഏറെ ശ്രദ്ധ നേടി. സബിത ആനന്ദിനും അഹല്യക്കുമൊപ്പം മികച്ച അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. സുഖമോ ദേവി എന്ന ചലച്ചിത്രമാണ് ആദ്യമായി വേണു നാഗവള്ളി സംവിധാനം ചെയ്തത്. സുഖമോ ദേവി തനിക്ക് പരിചയമുള്ള വ്യക്തികളുടെ കഥയാണെന്ന് വേണു നാഗവള്ളി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലെ ആത്മാംശമുള്ള കഥാപാത്രമായ

0: നന്ദനെ ശങ്കർ അവതരിപ്പിച്ചു. ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഇദ്ദേഹത്തിൻ്റെത് തന്നെയായിരുന്നു. സുഗമോ ദേവിക്ക് പുറമെ അർത്ഥം, കിലുക്കം, അഹം എന്നിവയിൽ തുടങ്ങി 2009 പുറത്തിറങ്ങിയ ഭാര്യ സ്വന്തം സുഹൃത്ത് എന്നീ ചിത്രങ്ങളൊക്കെ വേണു നാഗവള്ളി തിരക്കഥ എഴുതിയതാണ്.
1: ഒരു കാര്യം പറയാനുണ്ട്. ഒരു നിമിഷം.
2: എന്താ കാര്യം?
1: ബേബിച്ചായം വരാൻ വേണ്ടിയാണ് ഇത്രയും നാൾ ഞാനിവിടെ കാത്തിരുന്നത്. ഇനി അധികം നാൾ ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിനെ ശിക്ഷിക്കാൻ എനിക്ക് വയ്യ.
2: നീന പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല.
1: കുറച്ചുനാൾ ബേബിച്ചായം ഭാര്യയുമായി പിണങ്ങി ബോംബെയിൽ താമസിച്ചിരുന്ന ഓർമ്മയുണ്ടോ?
2: അതുകൊണ്ട്
1: അപ്പോ അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. മീന പരിചയപ്പെട്ടു, സ്നേഹിച്ചു, അവസാനം വിവാഹം ചെയ്യാമെന്ന് വാക്കുകൊടുത്തു. വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞു. നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അവൾ മരിച്ചു. ഓർമ്മയില്ലേ മീന? ഒരു പാവം മീന. അതെന്റെ സഹോദരിയാണ്, അവളുടെ കുഞ്ഞാണ് എന്റെ കൂടെ ഉള്ളത്. അമ്മയില്ലാത്ത കുഞ്ഞിനെ അച്ഛനെ ഏൽപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്.
2: ഞാനിത് വിശ്വസിക്കില്ല.
1: മനസ്സ് വിശ്വസിക്കാത്തതോ അതോ വിശ്വസിക്കാൻ ഇഷ്ടമില്ലാത്തതോ ഉണ്ടോ?
2: ഞാൻ നീന പറഞ്ഞ മുഴുവൻ സത്യമായിരിക്കും.
1: ആണ്
2: സമ്മതിച്ചു. പക്ഷെ ഒരിക്കൽ വാടാൻ തുടങ്ങിയ എന്റെ കുടുംബജീവിതം വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തിയെടുത്തത്. എത്ര ക്രൂരത ചെയ്യേണ്ടി വന്നാലും ഇനിയെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ആരെ അറിയില്ല.
1: നിങ്ങൾ ചെയ്ത പാപത്തിന് ബലിയാടാകേണ്ടി വന്നത് ബോബിയാണ്. ഒരുപാട് ദ്രോഹിച്ചു ഞാൻ ആ പാവത്തിനെ. ഇനിയും വയ്യ. സത്യം ഞാൻ എല്ലാവരോടും പറയും.
2: നീ എന്നെ വെറുതെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കരുത്. നിനക്കെന്താ വേണ്ടത്? ഈ കുഞ്ഞിന് ഉണ്ണാനും ഉടുക്കാനും പഠിക്കാനും വളരാനും വേണ്ട എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എത്ര പണം വേണമെങ്കിലും പറയൂ. എന്താ വേണ്ടത്?
1: ആ കുഞ്ഞിനൊരു അച്ഛൻ വേണം. സ്വന്തം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അനാഥയായിട്ട് അവൾ വളരാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് എന്റെ ആവശ്യം.
2: നിന്റെ അമോഹം നടക്കില്ല. നിന്റെ ഒരു കഥ ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നുണ്ട്. ഈ പുതിയ കഥ എത്ര സത്യമാണെങ്കിലും അതൊക്കെ നുണക്കഥയാക്കി കാണിക്കാൻ എനിക്ക് കഴിയും. ഒരാളും നിന്നെ വിശ്വസിക്കില്ല.
3: ഞാൻ വിശ്വസിക്കും. ഇത്രയും വലിയൊരു ദ്രോഹം എന്റെ മോൻ എങ്ങനെ ചെയ്യാൻ സാധിച്ചു?
2: ഡാഡി ഞാൻ
3: വേണ്ട. ഒരുപാട് വാക്കുകൾ ശ്രദ്ധിച്ച് പെറുക്കിയെടുക്കേണ്ടി വരും. വൃത്തികേടില്ലാത്ത രീതിയിൽ നീ ചെയ്ത വൃത്തികേട് എന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ നിനക്കതിനുള്ള മാനസികാവസ്ഥ ഇപ്പോഴില്ലെന്ന് എനിക്കറിയാം. നിനക്ക് പശ്ചാത്തപിക്കാം, മാപ്പ് ചോദിക്കാം, നിഷേധിക്കാം. പക്ഷെ ഈ സന്ദർഭത്തിൽ ഇവിടെ ഇതൊന്നും പരിഹാരമല്ല.
2: ഞാൻ എന്ത് വേണമെന്നേ പറയുന്നത്?
3: ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ ഈ ഒരു ചോദ്യം മാത്രമേ നിനക്ക് ചോദിക്കാനാവൂ. ആഘാതങ്ങൾ അടുത്തടുത്ത് വന്നതുകൊണ്ടാവാം സ്വല്പം വിവേചനാ ബുദ്ധിയോടെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നത്. പക്ഷെ ഒരു തീരുമാനമെടുക്കാനാവുന്നില്ല. നിനക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞില്ലേ? നവ ദ ബോൾ ഇസ് ഇൻ അവർ കോർട്ട്. യു മേ ഗോ.
2: ഡാഡി, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ തെറ്റെയ്തു പോയി. തിരുത്താൻ മനസ്സിലാഞ്ഞിട്ടല്ല. ഒരിക്കൽ തകർന്നത് ഒട്ടിച്ചേർത്ത് നിങ്ങളെല്ലാം കൂടാണ്. റീനെ അറിഞ്ഞാൽ ഒരു കുഞ്ഞിന് അച്ഛനുണ്ടാവുമ്പോൾ മറ്റഞ്ച് കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാവും. ഏത് തുലാസിലാണ് ഭാരം കൂടുതലിടേണ്ടതെന്ന് പറയൂ. ഞാനത് ചെയ്യാം.

0: എന്താ ആലോചിക്കുന്നു?
1: ഏ വെറുതെ.
0: കഴിഞ്ഞൊന്നും ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. നീന നല്ല പെണ്ണ. അവൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നത് പോട്ടെ, ഒരിക്കൽ നീ മനസ്സുറന്ന് സ്നേഹിച്ച പെൺകുട്ടിയല്ലേ? ഇപ്പോഴും നിന്റെ മനസ്സിലെവിടെയോ അവൾക്കൊരു സ്ഥാനമില്ലേ?
1: പറഞ്ഞു വരുന്ന മനസ്സിലായി. ഞാൻ അവളെ വിവാഹം ചെയ്യണമല്ലേ. ഈ സോപ്പ് വാങ്ങിക്കുമ്പോൾ ചീപ്പ് ഫ്രീ എന്ന് പറയുമ്പോഴത്തെ ഒരു അട്രാക്ഷൻ ഇതിലും ഉണ്ട്. അവളെ കെട്ടിയാൽ ഒരു കൊച്ചു ഫ്രീ അല്ലേ. ബേബി ചായനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു?
0: ഞാനാണെങ്കിൽ സ്വീകരിക്കും. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്.
1: എങ്കിൽ സ്വീകരിക്കേ, നട്ടല് നിവൃത്തി എന്ന് പറ. നിങ്ങളാണ് ആ കൊച്ചിന്റെ അച്ഛനെന്ന്
0: ബോബി
1: എല്ലാം എനിക്കറിയാം. തകർന്നു പോയി ഞാൻ കേട്ടപ്പോ. എന്റെ മനസ്സിൽ ആകാശത്തോളം ഒരു കോട്ട കെട്ടി ഉയർത്തി അതിനുള്ളിൽ ഒരു സ്വർണ്ണ സിംഹാസനം മടിച്ചാ ഞാൻ നിങ്ങളെ ഇരുത്തിയിരുന്നത്. എന്നിട്ട് കാലണ വിലയില്ലാത്ത തെരുവുതണ്ടികൾ പോലും കാണിക്കാത്ത ചെറ്റത്തനം നിങ്ങൾ കാണിച്ചു എന്നറിഞ്ഞപ്പോ നിങ്ങളോടല്ല, നിങ്ങളെ ഇത്ര അധികം ആരാധിച്ച എന്നോടാണ് എനിക്ക് പുച്ഛം തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ വേണ്ട
2: പറഞ്ഞോളം മതി. ഇവിടെ ഒന്നും വലിഞ്ഞു കയറുന്ന ഒരു തിരച്ചപ്പെടിന്റെ കള്ളക്കത്തോട്
1: മുമ്പേ പറഞ്ഞല്ലോ അവൾ വളരെ നല്ല പെണ്ണാണെന്ന്. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നന്മയും തിന്മയും സൗകര്യപൂർവ്വം മാറ്റിമറിക്കാൻ കഴിവുള്ള ആളാണല്ലോ. അതുകൊണ്ടാണ് എന്നെ ഒരു പെണ്ണിനെ പഴപ്പിച്ചിട്ട് പുല്ലുപോലെ ഒരു ഒളിപ്പില്ല ജെന്റിൽമാൻ ചവഞ്ഞ് നടക്കുന്നത്. ബഹുമാനമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു, അന്നായിരുന്നെങ്കിൽ ഈ കൈ കൊണ്ട് ഒരു അടി കൊള്ളുന്നത് അന്തസ്സായിട്ട് കരുതിയനെ. ഇപ്പോഴതില്ല, ഞാൻ എങ്ങനാവും പ്രതികരിക്കാന്ന് എനിക്കും അറിയില്ല.
3: സർവകലാശാല, കിഴക്കുണരും പക്ഷി, എഇ ഓട്ടോ, ലാൽ സലാം തുടങ്ങിയ ചിത്രങ്ങൾ വേണു നാഗവള്ളി സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. നീണ്ട മുടിയും വിഷാദഭാവമുള്ള കണ്ണുകളുമുള്ള തന്റെ ആദ്യകാല കഥാപാത്രങ്ങളുടെ വേഷവും ശരീരഭാഷയും മലയാളികളുടെ, പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകരുടെ മനസ്സിൽ നാഗവള്ളിക്ക് വിഷാദ കാമുകന്റെയും പരിശുദ്ധ പ്രണയയുടെയും പ്രതിച്ഛായ നേടിക്കൊടുത്തു. ലാൽ സലാം, രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നിവ സംവിധാനം ചെയ്തതും മീനമാസത്തിലെ സൂര്യനിൽ മടത്തിലപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പരിവേഷവും പ്രേക്ഷകർ ചാർത്തി നൽകി.
4: അപ്പുവിനെ ഇവിടെ വരെ വരാൻ ഞാൻ ആളയച്ചതല്ലേ, ഇത്ര വൈകിയതെന്ത്? എന്തിനാ വിളിപ്പിച്ചതെന്നറിയാലോ?
0: ഇല്ല.
4: അറിയില്ല?
0: ഇല്ല.
4: താൻ റവന്യൂ ഇൻസ്പെക്ടർ അദ്ദേഹത്തിന് വഴിമാറി കൊടുത്തില്ല അല്ലേ?
0: വഴിമാറി നിന്നില്ല എന്നത് ശരിയാണ്, പക്ഷെ വഴിമാറി നടന്നു.
4: എന്ത് ധിക്കാരായി പറയണ?
0: ഞാൻ വന്ന വഴിയെ നടന്നുപോയി, അതാണോ ധിക്കാരം?
4: അപ്പു, ഇങ്ങനെയൊന്നും പറഞ്ഞും ചെയ്തും പഠിക്കരുത്. നിങ്ങളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഈശ്വരനും ചക്രവർത്തി തിരുമനസും ഞങ്ങൾക്ക് ഈ അധികാരം തന്നിരിക്കുന്നത്.
0: ഞങ്ങളുടെ നന്മയ്ക്ക് നിങ്ങൾക്ക് അധികാരം. വാ.

0: ഇതാണ് കയ്യൂർക്കാർ അല്ലേ അധികാരി? ആരാണ് നിങ്ങളുടെ നേതാവ്?
1: ഞങ്ങൾക്ക് നേതാവില്ല.
2: ഇതാണ് ചിരുകണ്ടൻ, അത് അപ്പു.
0: മാധവൻ, വി വി കുഞ്ഞമ്പു, കെ പി വെള്ളുങ്ങ, അമ്പാടി കുഞ്ഞ്, ഇവരൊക്കെ നിങ്ങളുടെ നേതാക്കളല്ലേ? അവരൊക്കെ എവിടെ?
1: ഇദ്ദേഹം വിളിപ്പിച്ചില്ല, വന്നില്ല.
0: ഇവിടെ വിപ്ലവകാരികൾ വരാറുണ്ടോ?
1: ഇല്ല.
0: പി കൃഷ്ണപിള്ളയും സുന്ദരയ്യ എന്നൊരു ആന്ധ്രക്കാരനും വന്നില്ലേ?
1: ഇവിടെ വന്നില്ല, കാസർഗോഡ് വന്നതായി അറിഞ്ഞു.
0: ഇവരെ കയ്യൂരിൽ താമസിപ്പിച്ചതായി ഒരു ആക്ഷേപം കിട്ടിയിട്ടുണ്ട്.
1: ഞങ്ങൾക്കറിയില്ല.
0: അല്ല, നിങ്ങൾക്ക് ജയിലിൽ പോകാൻ കൊതിയുണ്ടോ?
1: ഗാന്ധിജിയും ജയിലിലാണ്.
0: വെരി ഗുഡ്. അതെ, നിങ്ങളുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണ്?
1: അതൊക്കെ ഞങ്ങളുടെ നിവേദനത്തിലുണ്ട്.
0: നിങ്ങൾ ചെയ്യുന്ന രാജ്യദ്രോഹമാണ്. നാട്ടിന് സ്വാതന്ത്ര്യം കിട്ടാൻ നിങ്ങൾ ഇവിടെ വിളിച്ചു കൂവി നടക്കണ്ട. അതൊക്കെ ആണുങ്ങൾ സംസാരിച്ച് നേടിക്കൊള്ളു. സ്വാതന്ത്ര്യമെന്നും കർഷക സംഘമെന്നും പറഞ്ഞ് ഒച്ച വെച്ചാൽ എത്ര വലിയ തെമ്മാടിയെയും ഞങ്ങൾ ജയിലിലടയ്ക്കും.
1: ജയിലിന് അത്ര വലിപ്പമില്ല.
3: ശരി, നിവേദനം കൊടുത്തു. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു?
1: എല്ലാം പറയാം, ഒന്ന് കഴിച്ചു തീർക്കട്ടെ.
3: ഒരു വാക്കുപോലും വിടാതെ എല്ലാം പറയണം.
1: എല്ലാം പറയാന്നേ.
3: മതിയോ? വേണ്ട വേണ്ട, പറഞ്ഞിട്ട് മതി. എനിക്ക് ശ്വാസം മുട്ടുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ട് അണയ്ക്കാം. അധികാരിയോട് വഴിക്കിട്ടെന്ന് കേട്ടപ്പോഴേ എനിക്ക്
1: വിളക്കണച്ചിട്ട് പറയാം.
3: വാക്കുമാറരുത്.
4: സുഖമോ ദേവി മുതൽ ഭാര്യ സ്വന്തം സുഹൃത്ത് വരെയുള്ള ചിത്രങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആദർശബന്ധമായ ജീവിതവും പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട്. എന്നാൽ വേണു നാഗവള്ളി തിരക്കഥയും സംഭാഷണവും എഴുതിയ കിലുക്കം എന്ന ഹാസ്യചിത്രം നേടിയ ജനപ്രീതി അദ്ദേഹത്തിന്റെ നർമ്മബോധത്തിന് ഉത്തമ ഉദാഹരണമാണ്. വാണിജ്യ സിനിമകൾക്കും ആർട്ട് സിനിമകൾക്കും ഇടയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ വേണു നാഗവള്ളിയുടെ ചലച്ചിത്ര സംഭാവനകളുടെ പട്ടിക വലുതാണ്. സിനിമാ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ അതുല്യ പ്രതിഭ വേണു നാഗവള്ളി. 2009 പുറത്തിറങ്ങിയ ജയറാം ചിത്രമായ ഭാഗ്യദേവതി ആയിരുന്നു വേണു നാഗവള്ളിയുടെ അവസാന ചിത്രം. 2010 സെപ്റ്റംബർ 9 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു. വർഷം എത്ര കഴിഞ്ഞാലും വിഷാദമാർന്ന ആ മുഖവും അദ്ദേഹത്തിന്റെ സിനിമകളും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ല. വേണു നാഗവള്ളിയുടെ സിനിമാ ജീവിതത്തിലൂടെ ഒരു യാത്രയായിരുന്നു ഇന്നത്തെ താരസ്വരത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു.
5: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
4: റേഡിയോ മലബാർ. വളയം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വളയത്തിലേക്ക് സ്നേഹസ്വാഗതം. വളയത്തിൽ നമ്മോടൊപ്പം വിശേഷങ്ങളുമായിട്ട് ഒരു അതിഥി വന്ന് ചേർന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം. എൻ്റെ പേര് ശരത്. ഞാൻ ശിവോര ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ എടുക്കുന്നതാണ്.
0: എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ കടന്നു വന്നിട്ട്?
1: ഞാൻ ഏകദേശം ഒരു 20 വർഷത്തോളമായി ഈ മേഖലയിലേക്ക് വന്നിട്ട്.
0: എവിടെ നിന്നാണ് സാധാരണ വണ്ടി പാർക്ക് ചെയ്യാറ്?
1: ശിവപുരം 21 മൈൽ റോഡിലാണ് ഞാൻ ഓട്ടോ പാർക്ക് ചെയ്യുന്നത്.
0: ശിവപുരം ടൗണിൽ തന്നെ?
1: ആ, ടൗണിൽ തന്നെ.
0: പള്ളിയുടെ അടുത്തായിട്ടല്ലേ?
1: ആ, പള്ളീൻ്റെ അടുത്തായിട്ട്.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടിലെ അച്ഛൻ, അമ്മ, 2 സഹോദരി.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക.
1: ആ, അച്ഛൻ്റെ പേര് ശശിധരൻ, അമ്മയുടെ പേര് ഗിരിജ, അനിയത്തിയുടെ പേര് അതുല്യ ശരണ്യ.
0: അവരൊക്കെ എന്താ ചെയ്യുന്നത്?
1: അവര് എന്നാ, ഒരാൾ BSc നഴ്സിംഗ് ആണ്, വടകര ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. ഒരു അനിയത്തി, ഒരാൾ ഹൗസ് വൈഫാണ്.
0: 20 വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ടെന്ന് പറഞ്ഞു. അതിനു മുന്നേ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്?
1: അതിനു മുന്നേ ഞാൻ വീഡിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നു.
0: അതെങ്ങനെയാണ്, വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഒരു കാലഘട്ടത്തായിരുന്നു?
1: അതെ, വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഞാൻ വീഡിയോ വർക്കിലേക്ക്, വെഡിങ് വീഡിയോഗ്രാഫിയിലേക്കാണ് പോയത്. പിന്നെ മട്ടന്നൂർ മേഖല യൂണിറ്റിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്.
0: ഇപ്പോഴും ഈ ഒരു സജീവമായിട്ട് രംഗത്ത് ഇറങ്ങാറുണ്ടോ?
1: ആ, ഉണ്ട്, ഉണ്ട്. വീഡിയോഗ്രാഫിയിലേക്ക് ഇപ്പോൾ സജീവമായിട്ടുണ്ട്, മെമ്പർഷിപ്പ് ഉണ്ട്, മെമ്പറാണ്.
0: അപ്പോൾ ഈ ഓട്ടോ ഡ്രൈവിങ്ങിനോടൊപ്പം തന്നെ വീഡിയോ മേഖലയും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലേ?
1: ആ, ഉണ്ട്.
0: എങ്ങനെയാണ്, സീസണിലൊക്കെ നല്ല വർക്ക് കിട്ടാറുണ്ടോ?
1: ആ, ഉണ്ട്, സീസണിൽ നല്ല വർക്ക് എടുക്കാറുണ്ട്.
0: എങ്ങനെ, സ്റ്റില്ലായിട്ടാണോ അല്ലെങ്കിൽ വീഡിയോ തന്നെയാണോ കൂടുതലും ചെയ്യാറ്?
1: കൂടുതലായിട്ടും വീഡിയോ ആണ് എടുക്കാറ്. വീഡിയോഗ്രാഫി ആയിട്ടാണ് ഇപ്പം കൂടുതലായിട്ട് പോകുന്നത്.
0: കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്?
1: ആ, പറ്റുന്നുണ്ട്.
0: വിശേഷങ്ങൾ ഇനിയും ചോദിച്ചറിയാനുണ്ട്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: സാധാരണ വണ്ടിയുമായിട്ട് എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാറുള്ളത്?
1: സാധാരണ ഒരു 7 മണി ആ ടൈമിന് സ്റ്റാൻഡിലേക്ക് ഓടും, പിന്നെ 8 മണിക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തും. അതിലെടുക്കുക എന്തെങ്കിലും ഫോൺ കോൾ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും പോകും.
0: അപ്പോൾ നമ്മൾ ഈ ഒഴിവ് സമയങ്ങളുണ്ടാവല്ലോ, ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒഴിവ് സമയങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
1: ഒഴിവ് സമയങ്ങൾ ചങ്ങായിമാരുമായിട്ട് സ്പെൻഡ് ചെയ്യലാണ്. കഴിഞ്ഞ വാസ്കാൻ്റെ കടയിൽ പോയിരിക്കും, അവിടെ നിന്ന് അവരുമായിട്ട് ഒരു 10-11 മണി ഒരു വർത്താൻ വരെ, അതിനുശേഷം വീട്ടിലേക്ക് വരും.
0: എങ്ങനെയാണ് സിനിമയൊക്കെ കാണുന്ന കൂട്ടത്തിലാണോ?
1: സിനിമയൊക്കെ കാണാറുണ്ട്.
0: എത്തരം സിനിമകളോടാണ് കൂടുതൽ താല്പര്യം?
1: നമ്മൾ പിന്നെ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന നല്ല രീതിയിലുള്ളൊരു പടം ഫാമിലിയടക്കം പോയി കാണലാണ്.
0: അങ്ങനെയാണ്. അല്ലാതെ അടിച്ചുപൊളി അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് കാണുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൂട്ടുകാരൊക്കെ ഒന്നിച്ച് അങ്ങനെ പോയിട്ട് അടിച്ചുപൊളി സിനിമ കാണുക അങ്ങനെ എന്തെങ്കിലും?
1: ആ ഉണ്ട്, സുഹൃത്തുക്കളായിട്ട് പോയിട്ട് ഫിലിം കാണാറുണ്ട്.
0: എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടം? എങ്ങനെയായിരുന്നു
1: വിദ്യാഭ്യാസം? ശിവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച് 10-ാം ക്ലാസ് വരെ, അതിനുശേഷം യൂണിവേഴ്സൽ കോളേജിൽ ഡിഗ്രി പൂർത്തിയാക്കി, അതിനുശേഷം ഈ മേഖലയിലേക്ക് ഇറങ്ങി.
0: ഡിഗ്രി കഴിഞ്ഞ ഉടനെ നമ്മൾ വീഡിയോയിലേക്ക് വന്നു.
1: ഡിഗ്രി കഴിഞ്ഞ വീഡിയോയിലേക്ക് വന്നു, അതിനുശേഷം സൈഡ് ബിസിനസ് ആയിട്ട് ഓട്ടോ ഓട്ടോയിലാണ് ഇപ്പോൾ.
0: സ്വന്തമായിട്ടാണ് ഓട്ടോ?
1: അതെ, സ്വന്തമായിട്ടാണ്.
0: അപ്പോൾ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്?
1: ആ ഉണ്ട്, രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
0: ഏതായാലും നമുക്കൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം.

0: ഈ ഡ്രൈവിംഗ് മേഖല എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകാനും അതുപോലെ തന്നെ പല നാടുകളിൽ സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഡ്രൈവിംഗ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഈ യാത്രയ്ക്കിടയിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഓർത്തു വെക്കാനുണ്ടോ?
1: ഓ, വളരെ നല്ല നല്ലതും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്, അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നമ്മൾ രാത്രി കാലങ്ങളിൽ വണ്ടിയെടുത്ത് ഹോസ്പിറ്റൽ കേസുകൾ എല്ലാം പോകാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് തന്നെ പലപ്പോഴും വണ്ടിക്ക് വിളിച്ചാൽ നമ്മൾ സ്ഥലത്തെത്തിയ ആൾക്കാരുണ്ടാവില്ല, അവർ വേറെ വണ്ടിയെടുത്ത് പോയിട്ടുണ്ടാവും. അത് നമ്മൾ മുമ്പിൽ വെച്ച വണ്ടി അവരെ ഇല്ലാത്തത് കൊണ്ട് മടങ്ങി വരേണ്ട ഒരവസ്ഥയും ഉണ്ട്.
0: പിന്നെ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയായിട്ട് എന്തെങ്കിലും നേരിടുന്ന പ്രശ്നങ്ങളുണ്ടോ?
1: ആ ഉണ്ട്. നമ്മളിത് ഇപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ മിനിമം ചാർജ് 30 രൂപയാണ്. ആ 30 രൂപയിൽ നമ്മളിപ്പോൾ ഒരു മെക്കാനിക്ക് വരാൻ പറ്റിയ ഒരു കേബിൾ മാറ്റാം, കേബിൾ 20 രൂപേൻ്റെ കേബിൾ മാറ്റാൻ മെക്കാനിക്കിന് കൊടുക്കണം 200 രൂപ. അത് ഈ മേഖലയിൽ വളരെ പ്രയാസമുള്ളൊരു കാര്യങ്ങളാണ്. വർക്ക്ഷോപ്പിലെ ഫിറ്റർമാർക്ക് കൊടുക്കേണ്ട പൈസ നമുക്ക് ഈ ഓടിയിട്ട് കിട്ടുന്നില്ല. അതിന് കുറച്ച് ക്ഷേമനിധി, ഈ ക്ഷേമനിധി എന്ന് പറയുമ്പോൾ ഓട്ടോയുടെ ക്ഷേമനിധി എന്ന് പറയുമ്പോൾ ഡ്രൈവർക്കും മുതലാളിക്കും വേറെ വേറെ ക്ഷേമനിധിയാണ്. എന്നാലേ നമുക്ക് ടാക്സ് അടക്കാൻ പറ്റും. മിക്കവാറും ഓട്ടോറിക്ഷയിലും ഡ്രൈവറും പിന്നെ മുതലാളി ഒരാളായിരിക്കും. ഈ രണ്ട് ക്ഷേമനിധി അടക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുള്ളത്.
0: അങ്ങനെ ഒരു സാങ്കേതികമായൊരു പ്രശ്നം ഉണ്ടല്ലേ?
1: ആ ഉണ്ട്.
0: അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ?
1: ആ, സംസാരിച്ചിട്ടുണ്ട്.
0: അത് എന്താണ് അവരുടെ ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി എങ്ങനെയായിരുന്നു?
1: അവരുടെ മറുപടി ഒന്നും കാര്യമായിട്ട് ഇതിൻ്റെ മേലെ ഇപ്പം വന്നിട്ടില്ല. ഇപ്പം നമ്മളിത് നിവേദനമായിട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാകുമെന്നൊന്നും അറിയില്ല. കുറേ കാലം മുന്നേ കൊടുത്തതാണ്.
0: എന്തായാലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി നമുക്ക് പ്രതീക്ഷിക്കാൻ വിചാരിക്കുന്നു അല്ലേ?
1: അതെ.
0: യാത്ര പോകാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണോ?
1: അതെ, തീർച്ചയായും.
0: ഫാമിലി ഒക്കെ ആയിട്ട് യാത്ര പോയിട്ടുണ്ടോ?
1: ഫാമിലി ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്.
0: എവിടെയായിരുന്നു ആ ഒരു അനുഭവം ഒന്ന് പറയാമോ?
1: ഊട്ടി അങ്ങനെയുള്ള കൊടൈക്കനാൽ ആ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട് ഫാമിലി ആയിട്ട്.
0: ഇനിയൊരു പാട്ട് കേട്ടാലോ?

0: ഒരുപാട് വാഹനങ്ങളാണ് ഇന്ന് നമ്മുടെ നിരത്തുകളിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, പുതിയതും പഴയതുമായിട്ട് ഒരുപാട് വാഹനങ്ങൾ. ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഡ്രൈവിങ്ങും പഴയകാല ഡ്രൈവിങ്ങും തമ്മിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?
1: പിന്നെ പഴയകാല ഡ്രൈവിങ്ങുമായിട്ട് വളരെ മാറ്റമുണ്ട്. ഒന്നാമത് വെച്ചാൽ അവർ വണ്ടി പല സൗണ്ടും, അതുകൂടാതെ റോങ് സൈഡോ ഡ്രൈവിങ്ങും, പിന്നെ വെള്ളമടിച്ചിട്ടുള്ള ഡ്രൈവിങ്ങും, അതുപോലെയുള്ള പല അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ഡ്രൈവിങ്. ആദ്യത്തെ ഡ്രൈവിങ് ഇപ്പോഴത്തെ ഡ്രൈവിങ്ങുമായിട്ട് വളരെ മാറ്റമുണ്ട്. അതുപോലെ റോഡും നന്നാതെ അതുകൊണ്ടും അപകടങ്ങൾ കൂടി വരുന്നുണ്ട്.
0: ഇപ്പോൾ എല്ലാ ഭാഗങ്ങളിലും റോഡുകളൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്, അതോടൊപ്പം വാഹനത്തിൻ്റെ വേഗതയും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: അതെ.
0: നിങ്ങളുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ചിലപ്പം വേഗത തന്നെ ആയിരിക്കില്ലേ എല്ലാ മിക്ക അപകടങ്ങൾക്കും കാരണം?
1: അതെ, വേഗതയും അതിനുകൂടെ ഡ്രൈവിങ്ങിൻ്റെ അശ്രദ്ധമായ ഡ്രൈവിങ്ങും, പിന്നെ രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ വശങ്ങൾ എല്ലാം കൂടി വരുമ്പോൾ അപകടങ്ങൾ കൂടി വരുന്നുണ്ട്. മദ്യപിച്ചിട്ട് ഓടിക്കുന്നുണ്ട്, കൂടുതലായിട്ട് മൊബൈൽ യൂസ് ചെയ്തിട്ട് ഓടിക്കുന്നത്, അതെല്ലാം കൂടുതലാണ് അപകടം കാരണമായി വരുന്നത്.
0: ഇത്രയും വർഷക്കാലത്തെ അനുഭവത്തിലൂടെ, ഒരു ഡ്രൈവർ എന്ന അനുഭവത്തിലൂടെ പുതുതലമുറയോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്?
1: ഈ ഡ്രൈവിംഗ് എന്നത് മോശപ്പെട്ട ഒരു ജോലിയല്ല, ഇതൊരു നല്ല രീതിയിൽ കുടുംബം പോറ്റാൻ പറ്റുന്ന ഒരു നല്ല ജോലിയായിട്ടാണ് എൻ്റെ അനുഭവം. അത് മോശം അനുഭവമായിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ നല്ലതായിട്ട് എനിക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളും അരികളും ഞാൻ ഇതുവരെ മേടിച്ചത് ഓട്ടോറിക്ഷ ഓടിയിട്ട് തന്നെയാണ്. അത് മോശപ്പെട്ട രീതിയിൽ എനിക്ക് കാണാൻ പറ്റില്ല, നല്ല രീതിയിലാണ് ഈ ഓട്ടോ.
0: പക്ഷേ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ അടിക്കടി കൂടിക്കൊണ്ടിരിക്കുന്ന വില വർധന, ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വർധന, ഇതൊക്കെ ശരിക്കും ഈ ഒരു മേഖലയിലെ ബാധിച്ചിട്ടില്ലേ?
1: ആ, തീർച്ചയായിട്ടും ബാധിച്ചത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് നമ്മുടെ ഓട്ടോൻ്റെ മിനിമം ചാർജ് ഇപ്പോഴും 30 രൂപയാണ്. അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. നമുക്കിപ്പോൾ ഈ 30 രൂപേൻ്റെ ഓടിയിട്ട് തന്നെ നമുക്ക് ഈ ഓട്ടോ നിലനിർത്താനോ കഴിയാതെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കൊരു ഇൻഷുർ അടക്കാനോ ടാക്സ് അടക്കാനോ പെർമിറ്റ് പുതുക്കാനോ ഈ 30 രൂപേൻ്റെ ഓടിയിട്ടാണ് ആക്കെ. അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.
0: പാട്ടൊക്കെ കേൾക്കുന്ന കൂട്ടത്തിലാണോ?
1: ആ, പാട്ടൊക്കെ കേൾക്കാറുണ്ട്.
0: എങ്ങനെയാണ് പാട്ട്, എങ്ങനെയാണ്, അടിച്ചുപൊളി പാട്ടോടാണോ താല്പര്യം, അല്ലെങ്കിൽ മെലഡിയാണോ, അല്ലെങ്കിൽ സങ്കടം വരുന്ന ഗാനങ്ങളോടാണോ താല്പര്യം?
1: മെലഡി സോങ്ങോട് താല്പര്യം.
0: ഇത് നമ്മുടെ വളയം എന്ന പ്രോഗ്രാമാണ് ചേട്ടാ. വളയത്തിലൂടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക, അവരുടെ അനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം. അതോടൊപ്പം ചേട്ടന് കേൾക്കാൻ താല്പര്യമുള്ള ഒരു പാട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ അതും കൂടി ഞങ്ങൾ ഈ ഒരു പരിപാടിയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ താല്പര്യമുള്ള പാട്ട് ഏതാണ്?
1: നമ്മളിപ്പോൾ ഓട്ടോ മേഖലയിലായതുകൊണ്ട് കലാമണിൻ്റെ ഓട്ടോയായിട്ട് ബന്ധപ്പെട്ടൊരു സോങ് ഉണ്ട്, നാടൻ പാട്ടുമായിട്ട് അയ്യൊരു പാട്ട് താല്പര്യമുണ്ട്.
0: കലാമണിയുടെ പാട്ട് കേൾക്കാനാണ് താല്പര്യം. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: നമ്മുടെ ശിവോരോ ഓട്ടോ സ്റ്റാൻഡിലുള്ള എല്ലാ ഓട്ടോ സഹോദരങ്ങൾക്കും വേണ്ടി.
0: അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം ചേട്ടനെ കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും, അതുപോലെ തന്നെ ചേട്ടൻ്റെ അനുഭവങ്ങൾ നമ്മുടെ റേഡിയോ മലബാറിൻ്റെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിലും വളരെ സന്തോഷം. ഇനിയും ഒരുപാട് ഒരുപാട് നിങ്ങളുടെ ഓട്ടോയുമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: ഓക്കെ, താങ്ക് യു.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പാണ്ടിപ്പട എന്ന ചിത്രത്തിനു വേണ്ടി ദേവാനന്ദ് പാടിയ ഗാനം.

0: അമിത ഓ അമിത
1: ഏലപ്പ ഇതെന്തൊരു പോക്കാണ്?
0: എടോ ഇങ്ങെ ഇതാ ഇവിടെ നോക്ക്.
1: ഏലപ്പ ഇങ്ങള് എന്ത് പോക്കാ പോന്ന്?
2: എനിക്ക് എന്നോട് വർത്താനത്തിന് നേരമില്ല കരണ, എനിക്ക് വേഗം പോണോ?
1: അതെന്ത് പോക്ക എന്റെ അമിത,
2: ഇനി എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്താനത്തിന് നിൽക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ വന്നിട്ട് നീ അങ്ങോട്ട് വരൂ വേണ്ട, എനിക്ക് അതിനൊന്നും നേരമില്ല. ഇന്നോട് വർത്താനത്തിനേ എനിക്ക് നേരമില്ല.
1: അല്ല അമിത, ഞാനതിന് നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ.
2: നീ ഒന്നും ചെയ്യേണ്ട കരണ, പക്ഷെ എനിക്ക് നിന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
1: എല്ലപ്പ ഇങ്ങനെ തിരക്കിട്ട് പോവാൻ എന്നാന്ന് കാരണം നിങ്ങൾ പറയണ.
2: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
1: എന്റെ അമിത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറ.
2: നീ ഇതൊന്നും അറിയല്ലേ കരണ.
1: അമിത, എനിക്ക് എന്തെല്ലോ ആദ്യാന്ന്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
2: ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനിക്കൊരു വിഷമമുണ്ട് കേട്ടാ.
1: എന്റെ അമിത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
2: റേഡിയോ മലബാർ പൂട്ടുന്നില്ല പോലും.
1: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ.
2: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10 പൂട്ടയില്ലേനുവാ. ഇനിയിപ്പോ അതില്ല പോലും.
1: ഇല്ലേ?
2: ഇല്ലാന്ന്. 5 തുറന്നു വെച്ചാല് 3 വരെ പരിപാടികളാന്ന്.
1: അതെയാ?
2: ആ.
1: ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
2: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞിന്നോട്, എനിക്ക് ഇന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
1: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
2: പിന്നെന്താ,
1: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
2: നീ എടി പോന്ന്,
1: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കട്ടെ.
2: അതന്നെ.
3: യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉദയനാണ് താരം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 5325 4.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്നേഹസ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം ശ്രീ പുരുഷോത്തമൻ പട്ടാനൂരിന്റെ വന്നല്ലോ പൊന്നോണം എന്ന കവിത കേൾക്കാം. ആലാപനം ധനിഷ ടി.

ശ്രീ പുരുഷോത്തമൻ പട്ടാനൂർ രചിച്ച വന്നല്ലോ പൊന്നോണം എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലാപനം ധനിഷ ടി. സർഗജാലകത്തിൽ ഇനി കേൾക്കാം ബിന്ദു സുരേഷ് അടുക്കം രചന നിർവഹിച്ച നഷ്ടപ്പെട്ട കിനാക്കൾ എന്ന കഥ. അവതരണം അശ്വിനി.

0: പ്ലാറ്റ്ഫോം നമ്പർ 3, രാത്രി 11:45. തണുത്ത സിമന്റ് ബെഞ്ചിൽ ഹിമ ഒറ്റയ്ക്ക്. സ്റ്റേഷനിൽ ഷീറ്റിൽ മഴത്തുള്ളികൾ ചിത്രം വരയ്ക്കുന്നു. വലിയ ലൈറ്റിന്റെ ചൂട് ഹിമയുടെ ദേഹത്ത് തട്ടി. അസ്വസ്ഥയായപ്പോൾ കുറച്ച് നീങ്ങിയിരുന്നു. ആവി പറക്കുന്ന കാപ്പിയും കുടിച്ച് കയ്യിലുള്ള നോവൽ തുറന്നു. പക്ഷേ അക്ഷരങ്ങളിൽ ശ്രദ്ധ പതിഞ്ഞില്ല. പുറത്ത് പ്രകൃതി കുളിരണിയുന്നു, അകത്ത് മനസ്സും. കയ്യിലുള്ള നീല സൂട്ട്കേസ് തുറന്ന് പുസ്തകം അകത്ത് വെച്ചപ്പോ ഒരു കവർ നിലത്ത് വീണു. ഡിവോഴ്സ് പേപ്പർ. അത് കുനിഞ്ഞെടുത്തപ്പോൾ ഒരു നീറ്റൽ. കണ്ണൂരിലേക്ക് പോകാനിറങ്ങിയതാണ്. വണ്ടി വൈകുമെന്ന് അനൗൺസ്മെന്റ് കേട്ടതോടെ അക്ഷമയോടെ ഇരിക്കുകയാണവൾ. അവിടവിടെയായി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ തന്നെ തനിച്ചാക്കിപ്പോയ അബി പിന്നെ ഒരു ഫോൺ കോള് പോലും ചെയ്തിട്ടില്ല. നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്ന അവനെ രണ്ടു വർഷമായി സഹിച്ചു ജീവിക്കുന്നു. ഒന്നിച്ചൊരു ജീവിതം വേണ്ടാന്ന് തീരുമാനിച്ചു. ജോലി റിസൈൻ ചെയ്തു. അവൻ നാട്ടിലേക്ക് പോയപ്പോ ഈ ലോകത്ത് ഒറ്റപ്പെട്ടതുപോലെയായി. പിന്നെ പരസ്പരം ഒരു വിവരവും അറിഞ്ഞില്ല, അറിയാൻ ശ്രമിച്ചില്ല. അതാണ് സത്യം. വൈകുന്നേരം അബിയുടെ ഏട്ടൻ വിളിച്ചപ്പോൾ അത്ഭുതമായിരുന്നു. പെട്ടെന്ന് നാട്ടിലേക്ക് വരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ചോദിച്ചപ്പോ എല്ലാം നേരിൽ പറയാമെന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തു. നാട്ടിലേക്ക് വരുന്നത് അമ്മയോട് പറഞ്ഞിട്ടില്ല. ഡിവോഴ്സ് ആയത് അവർക്കിഷ്ടമായിട്ടില്ല. എന്റെ ജീവിതമാണ്, കഷ്ടപ്പെട്ട് ജീവിക്കാൻ ഞാൻ ഒരുക്കുമല്ല, അമ്മയോട് ഉറപ്പിച്ചു പറഞ്ഞു. അതോടെ ആ ബന്ധവും നിന്നു. ഓഫീസിൽ ബോസിനോട് ലീവ് വാങ്ങി ഇറങ്ങി. ടാക്സിക്ക് വേണ്ടി അരമണിക്കൂർ നിന്നു. ട്രാഫിക്കിൽ കുടുങ്ങി സ്റ്റേഷനിലെത്തുമ്പോൾ അനൗൺസ്മെന്റ്: ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ് പുറപ്പെട്ടു. 5 മിനിറ്റ്, വെറും 5 മിനിറ്റ്. അടുത്ത ട്രെയിൻ നാളെ രാവിലെ 6 മണിക്ക്. വിവരം പറയാൻ ആദ്യേട്ടനെ വിളിച്ചു, എടുത്തില്ല. രാത്രി മുഴുവൻ പ്ലാറ്റ്ഫോമിൽ തന്നെ. ചായക്കാരൻ കൊണ്ടുവന്ന ചായ തണുത്തുപോയി. ചേച്ചിയെ വിളിച്ചു. അബി പോയപ്പോഴും അവന്റെ കുടുംബമായി പ്രശ്നമില്ലാതെ മുന്നോട്ടു പോയിരുന്നു. ആരും ഫോണെടുത്തില്ല. നേരം വെളുക്കുമ്പോൾ കണ്ണുകൾ രണ്ടും വീർത്തിരുന്നു. 5:30 വീണ്ടും അറിയിപ്പ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി എത്തുന്നതാണ്. വൈകി, വീണ്ടും വൈകി. ട്രെയിനെത്തി. ഹിമ ജനാലയ്ക്കരികിലിരുന്നു. പുറത്തെ കാഴ്ചകളൊന്നും കണ്ണിൽപ്പെട്ടില്ല. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുന്നു. മൊബൈലിൽ ചാർജ് തീരാറായിട്ടുണ്ട്. ചേട്ടനോ ചേച്ചിയോ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. തിരിച്ചു വിളിച്ചുമില്ല. എന്താ എല്ലാവർക്കും പറ്റിയത്? 11 മണിക്ക് കണ്ണൂരിലെത്തി. ടാക്സിയിൽ വീട്ടിലേക്ക് പോയി. 2 വർഷം കൊണ്ട് ഏറെ മാറിപ്പോയി. ഞാനും മാറിയില്ലേ. പണ്ട് അബിയുടെ കൂടെ എത്രയോ തവണ ബൈക്കിൽ ഈ വഴി പോയിട്ടുണ്ട്. ചിന്തകൾക്ക് വിരാമമിട്ട് ടാക്സി വീടിനു മുന്നിലെത്തി. ആകെയൊരു ശാന്തത. മുറ്റത്തെ അഴയിൽ തുണി വിരിക്കുന്ന ഏട്ടത്തിയമ്മയെ കണ്ടു. അങ്ങോട്ട് നടന്നു. കാൽപെരുമാറ്റം കേട്ട് നിമ്മി തിരിഞ്ഞു നോക്കി. മോളെ. അവളെ കണ്ടപ്പോ നിമ്മി ഏങ്ങലടിച്ചു.
1: വന്നല്ലോ എന്റെ കുട്ടി, പക്ഷേ വൈകിപ്പോയില്ലേ. അവസാനം വരെ നിന്നെ ചോദിച്ചിരുന്നു. നിന്നെ കാണാതെ എങ്ങനെ പോകുന്നവരെ ചോദിച്ചു. നീ വരില്ലാന്ന് അവൻ ഉറപ്പിച്ചതാ. കുറെ ഞങ്ങളൊക്കെ മാറി മാറി വിളിച്ചു. ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു.
0: ഹിമയുടെ കയ്യിൽ നിന്ന് പെട്ടി വീണു. കാലുകൾ കുഴഞ്ഞുപോയി. പൊട്ടിക്കരഞ്ഞു. നിമ്മയുടെ ദേഹത്തേക്ക് വീണു. അബി തന്നെ വിട്ടുപോയെന്ന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അമ്മയുടെ കട്ടിലിനരികിൽ യാത്ര പറയാൻ ചെന്നു. വാക്കുകൾ കിട്ടാതെ നിന്നപ്പോ മനസ്സ് നിറയെ കുറ്റബോധമായിരുന്നു. പെട്ടിയിലേക്ക് തുണികൾ എടുത്തു വെക്കുമ്പോൾ ഒരു മൂലയിൽ ട്രെയിൻ ടിക്കറ്റ് കണ്ടു. ഉപയോഗിക്കാത്ത വൈകി എത്തിയ തീവണ്ടി ടിക്കറ്റ്. കീറിക്കളഞ്ഞില്ല, ഭദ്രമായി വെച്ചു. കൃത്യസമയത്ത് വണ്ടി വന്നിരുന്നെങ്കിൽ. ചില അവസരങ്ങളും ചില യാത്രകളും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ കിട്ടൂ. അതിനുവേണ്ടി ആരും കാത്തിരിക്കരുത്.

പ്രിയ ശ്രോതാക്കളെ, നഷ്ടപ്പെട്ട കിനാക്കൾ എന്ന കഥയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. രചന ബിന്ദു സുരേഷ് അടുക്കം, അവതരിപ്പിച്ചത് അശ്വിനി. ഇനി കേൾക്കാം ഷാജി കരിയിൽ രചനയും അരുൺ കെ പി സംഗീതവും ആലാപനവും നിർവഹിച്ച ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഷാജി കരിയിൽ ഗാനരചന നിർവഹിച്ച് അരുൺ കെ പി സംഗീതവും ആലാപനവും നിർവഹിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം മധു നിരഞ്ജൻ എറണാകുളം രചനയും ആലാപനവും നിർവഹിച്ച കവിത അഗ്നിയിൽ നീറുന്ന കാലം.

അഗ്നിയിൽ നീറുന്ന കാലം എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. രചനയും ആലാപനവും മധു നിരഞ്ജൻ, എറണാകുളം. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.

0: സർഗജാലകം.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ആർദ്രഗീതങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ പ്രതിഷേധത്തിന് എത്തുന്നവരെ തടയാൻ പ്രതിരോധ ഏകോപന നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാനങ്ങളോട് ആഭ്യന്തര മന്ത്രാലയം. പിണറായി വിജയനടക്കം സിപിഐഎം നേതാക്കൾ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ. തുറന്നു പറയാൻ തീരുമാനിക്കുന്നതാണ് മാനസികാരോഗ്യത്തിലേക്ക് ആദ്യത്തെ ചുവടുവയ്പ്പെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പാലക്കാട് ജില്ലയിൽ രണ്ടാം വിള നെല്ല് സംഭരണത്തിന് തുടക്കമായി. ഇൻഡോറിൽ മൂന്നാം 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ വെസ്റ്റിൻഡീസ് മത്സരം നാളെ. ജന്തർമന്ദറിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തുന്നവരെ തടയാൻ ഡൽഹി പോലീസുമായി ഏകോപന പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അനുയായികൾ അനുമതിയില്ലാതെ ഡൽഹിയിൽ കടക്കാൻ ശ്രമിക്കുന്നത് ക്രമസമാധാനത്തിന് ഭംഗം വരുത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അനധികൃതമായി ആളുകൾ സംഘടിക്കുന്നതിനെതിരെ അതിർത്തികളിൽ നടപടി സ്വീകരിക്കാനും ഏകോപിപ്പിക്കാനും വിവരങ്ങൾ കൈമാറാനും സംസ്ഥാനങ്ങളോട് മന്ത്രാലയം നിർദ്ദേശിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ സമരത്തിനെത്തിയ പിണറായി വിജയനടക്കം സിപിഐഎം നേതാക്കളെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നേതാക്കളായ കെ എൻ ബാലഗോപാൽ, ജോൺ ബ്രിട്ടാസ് എംപി എന്നിവർക്കൊപ്പമാണ് പിണറായി വിജയനെയും കസ്റ്റഡിയിലെടുത്തത്. ഇവരെ കൂടാതെ സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി, പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി, സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയ നേതാക്കളെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. സിപിഐഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ഇന്ന് അവധി നൽകിയാണ് നേതാക്കൾ ഡൽഹിയിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനെത്തിയത്. രാവിലെ മുതൽ ഡൽഹിയിൽ സമരത്തിനെത്തിയ കോക്രോച്ച് പാർട്ടി പ്രവർത്തകരെയും മറ്റ് ഇടതുപക്ഷ സംഘടനാ അംഗങ്ങളെയും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് നീക്കം ചെയ്തു. വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തുന്നതിൽ ആക്ഷേപമുന്നയിക്കാനും പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യാനും ഫോം 7 പൂരിപ്പിച്ച് നൽകിയാൽ മതിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ആക്ഷേപങ്ങൾ സമർപ്പിക്കുമ്പോൾ പരമാവധി 10 അപേക്ഷകളും വോട്ടർ പട്ടിക തുടർച്ചയായി പുതുക്കുന്ന സമയത്ത് പ്രതിമാസം 5 അപേക്ഷകളും മാത്രമേ അനുവദിക്കൂ. വ്യക്തിഗത വോട്ടർമാർ കൂട്ടത്തോടെ ആക്ഷേപങ്ങൾ സമർപ്പിക്കുന്നത് തടയുന്നതിനാണ് നിയന്ത്രണം. അതേസമയം വ്യാജ പരാതികൾ കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. ചെന്നൈയിലെ 14.6 കിലോമീറ്റർ പൂനമല്ലി വടവളനി മെട്രോ റെയിൽപാത പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. കൂടാതെ പഴനി, പരമക്കുടി, നാമക്കൽ, അംബാസമുദ്രം, വെല്ലൂർ കന്റോൺമെന്റ് എന്നിവിടങ്ങളിലെ അമൃത് ഭാരത് സ്റ്റേഷനുകൾ നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. ദേശീയ സുരക്ഷ സായുധസേനയുടെ കരുത്തിൽ മാത്രം അധിഷ്ഠിതമല്ലെന്നും പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്വവും നിർണായകമാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറേഴ്സ് ചാമ്പ്യൻസ് അവാർഡ്ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന സാങ്കേതികവിദ്യ സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വിശ്വസ്ത രാജ്യമായി ഇന്ത്യ ഉയർന്നു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. യുഎഇയിലെ ഷാർജയിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ കപ്പൽ മാനേജ്മെന്റുമായി അധികൃതർ ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫ്ളൈ ദുബായ് വിമാനാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒമാനി സഹപൈലറ്റിന്റെ ഭീകരവാദ ഗൂഢാലോചന വ്യക്തമായെന്ന് യുഎഇ അറ്റോർണി ജനറൽ ഡോക്ടർ ഹമദ് സെയ്ഫ് അൽ ഷംസി പറഞ്ഞു. ടെൽ അവീവിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനലിന് നേരെ ചാവേർ ആക്രമണം നടത്താനായിരുന്നു 29-കാരനായ പ്രതിയുടെ പദ്ധതിയെന്ന് അറ്റോർണി ജനറൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗവൺമെന്റ് ഓഫീസുകളിലെ ശുചിത്വം മെച്ചപ്പെടുത്താനും ഫയലുകൾ തീർപ്പാക്കാനും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ 6.0 ആരംഭിച്ചു. ഒക്ടോബർ 2 മുതൽ ആരംഭിച്ച ക്യാമ്പയിനിൽ മന്ത്രാലയത്തിന് കീഴിലെ 610 ഓഫീസുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ

0: സംസ്കരണത്തിനും ക്യാമ്പയിൻ പ്രാധാന്യം നൽകുന്നു. തയ്യാറെടുപ്പ് ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മന്ത്രാലയത്തിലെയും മീഡിയ യൂണിറ്റുകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്താനാണ് എല്ലാ വർഷവും ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. കേട്ട അനുഭവങ്ങൾ, യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റം എന്ന സന്ദേശമാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. നിശബ്ദതയല്ല തുറന്നു പറയാൻ തീരുമാനിക്കുന്നതാണ് മാനസികാരോഗ്യത്തിലേക്ക് ആദ്യത്തെ ചുവടുവയ്പ്പെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗാർഹിക പീഡനത്തിനിരയാകുന്ന സ്ത്രീയുടെ ഭയവും ലഹരിക്ക് അടിമപ്പെടുന്ന ഒരാളുടെ നിസ്സഹായതയും ക്രമസമാധാന പ്രശ്നങ്ങൾ മാത്രമല്ല ഉള്ളലെയ്യുന്ന മാനസിക പ്രതിസന്ധി കൂടിയാണെന്ന് ലോക മാനസികാരോഗ്യ ദിനത്തിൽ മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. യാതനകൾ സഹിക്കുന്ന സ്ത്രീകൾ അത് ഉള്ളിലൊതുക്കാതെ സ്പീക്കപ്പ് പദ്ധതിയിലൂടെ തുറന്നു പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റ് നിയമ നടപടിയും പരിരക്ഷയും ഉറപ്പു നൽകുന്നതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. നിയമസഭയുടെ കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി നവംബർ 1 എംഎൽഎമാർ, നിയമസഭാ സെക്രട്ടറിമാർ എന്നിവരെ പങ്കെടുപ്പിച്ച് സ്നേഹസംഗമം നടത്തും. സഭയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം അടുത്ത വർഷം ഏപ്രിൽ 27-നാണ്. ഈ ആഘോഷത്തിന്റെ തുടക്കമാണ് നവംബർ 1 സ്നേഹസംഗമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കാരണമാണ് സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായതെന്ന് സിപിഐഎം പോലും കരുതുന്നില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. യുഡിഎഫിന്റെ വിജയത്തിന് കാരണം ജനവികാരമാണെന്ന് അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പുതുതലമുറയിൽ കാർഷിക സംസ്കാരവും കൃഷിയിൽ താൽപര്യവും വളർത്തിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ഗവൺമെന്റിന്റെ കതിര് പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിലും തുടക്കമായി. കൃഷി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി സംസ്ഥാനത്തെ 500 സ്കൂളുകളിൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കാർഷിക സാങ്കേതിക വിദ്യ, പരമ്പരാഗത കാർഷിക അറിവ്, നൂതന ആശയങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, ഗ്രാമീണ വികസനം എന്നിവയെ ഏകോപിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 10 സെന്റ് സ്ഥലത്ത് മാതൃകാ പോഷകത്തോട്ടം, സ്കൂൾ കാർഷിക ഉദ്യാനം, പഴവർഗ്ഗ കൃഷി, പുഷ്പ ഔഷധ സസ്യത്തോട്ടം, ജൈവകൃഷി, ജൈവവള നിർമ്മാണം, മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം, ജൈവ കീടനാശിനി നിർമ്മാണം, വിത്ത് ബാങ്ക് സ്ഥാപിക്കൽ, തനത് വിത്തുകളുടെ ശേഖരണവും സംരക്ഷണവും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. ഓരോ കാർഷിക ക്ലബിലേക്കും 25 മുതൽ 30 വരെ വിദ്യാർത്ഥികളെയാണ് തെരഞ്ഞെടുക്കുക. ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു അധ്യാപകനെ നോഡൽ ഓഫീസറായും നിയമിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായി പ്രവർത്തിക്കുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിയും പദ്ധതിയുടെ ഭാഗമായി രൂപീകരിക്കും. പച്ചക്കറിത്തോട്ട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിന് വിദ്യാലയത്തിന് 10,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 500 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത്.
0: ഇന്ന് ദേശീയ തപാൽ ദിനം. രാജ്യത്തെ തപാൽ സേവനങ്ങളുടെ പ്രാധാന്യവും തപാൽ ജീവനക്കാരുടെ സേവനങ്ങളും ഓർമ്മിപ്പിക്കാനായാണ് എല്ലാ വർഷവും ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 2-ാം വിള നെല്ല് സംഭരണത്തിന് തുടക്കമായി. കൊയ്ത്ത് 50% പൂർത്തിയായ പാടശേഖരങ്ങളിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ നെല്ലെടുക്കുന്നത്. പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പല്ലശേന പഞ്ചായത്തിലെ കൂടല്ലൂർ ചാട്ടുമൊക്ക് പാടശേഖര സമിതിയിൽ നിന്നാണ് നെല്ല് സംഭരണം ആരംഭിച്ചത്. 220 ചാക്കുകളിലായി 12 ടൺ നെല്ലാണ് ഇന്നലെ സംഭരിച്ചത്. ജില്ലാതല നെല്ലെടുപ്പ് ഉദ്ഘാടനം കെ പ്രേമൻ എംഎൽഎ നിർവഹിച്ചു. ഇന്നലെ 1 മില്ല് കൂടി സപ്ലൈകോയുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. കൂടുതൽ മില്ലുകൾ എത്തുന്നതോടെ 2-ാം വിള നെല്ലെടുപ്പ് വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ.
0: ഇൻഡോറിൽ 3-ാം 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ വെസ്റ്റ്ഇൻഡീസിനെ നേരിടും. വൈകിട്ട് 7-നാണ് മത്സരം. പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. ലഖ്നൌവിൽ ഇന്ന് ആരംഭിക്കുന്ന 19 വയസ്സിന് താഴെ ആൺകുട്ടികളുടെ BCCI വിനു മങ്കാദ് ട്രോഫി ഏകദിന ടൂർണമെന്റിന്റെ കേരള ടീമിലേക്ക് കണ്ണൂരിൽ നിന്ന് സംഗീത് സാഗർ, ഇമ്രാൻ അഷ്റഫ് എന്നിവരെ തെരഞ്ഞെടുത്തു. എൻ ഋഷികേഷാണ് ടീമിന്റെ നായകൻ. ഇടുക്കിയിലെ മലയോര മേഖലയിൽ വിനോദസഞ്ചാരത്തിന് പുതിയ മുഖം നൽകാൻ സമഗ്ര വികസന പദ്ധതികൾക്ക് തുടക്കമാകുന്നു. രാജാക്കാട്, സേനാപതി, രാജകുമാരി, ശാന്തമ്പാറ, ഉടുമ്പൻചോല പഞ്ചായത്തുകളിലെ പ്രധാന കേന്ദ്രങ്ങളെ കോർത്തിണക്കി ഏകീകൃത ടൂറിസം ഹബ്ബ് രൂപീകരിക്കാനാണ് നീക്കം. ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ.
3: മൂന്നാറിനും തേക്കടിക്കുമിടയിലുള്ള 5 മലയോര പഞ്ചായത്തുകളിലെ വിനോദസഞ്ചാര സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ പൈലറ്റ് പദ്ധതിയായി കള്ളിമാലി, കനകക്കുന്ന്, വാക്കാസിറ്റി വെള്ളച്ചാട്ടം, സ്വർഗ്ഗമേട്, മുള്ളൻതണ്ട്, പുത്തടിത്തടാകം, ചതുരങ്കപ്പാറ എന്നിവ ടൂറിസം കേന്ദ്രങ്ങളായി വികസിപ്പിക്കും. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ സഹകരണത്തോടെയാണ് ഈ കേന്ദ്രങ്ങളുടെ അടിസ്ഥാന വികസനം സാധ്യമാക്കുന്നത്. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്കിടയിൽ പ്രകൃതിദത്തമായ പ്രാദേശിക കേന്ദ്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് നാട്ടുകാർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. വിദേശികളും സ്വദേശികളുമായ സഞ്ചാരികൾക്ക് നാടൻ അനുഭവങ്ങളും താമസ സൌകര്യങ്ങളും ഉറപ്പാക്കി പ്രദേശത്തിന്റെ സാമ്പത്തിക പുരോഗതി ത്വരിതപ്പെടുത്താനും പദ്ധതിയിലൂടെ സാധിക്കും. ഹോംസ്റ്റേകൾ, റിസോർട്ടുകൾ, പ്രാദേശിക കൃഷിരീതികൾ എന്നിവ സമഗ്രമായി സംയോജിപ്പിച്ചാണ് ഇടുക്കിയുടെ ഈ പുതിയ വിനോദസഞ്ചാര മാതൃക നടപ്പിലാക്കുന്നത്.
0: കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിൽ

സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഓപ്പറേഷൻ തെളിമയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 201 സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി. ഉപയോഗശൂന്യമായ 238 ലിറ്റർ എണ്ണ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹിയിൽ പ്രതിഷേധത്തിന് എത്തുന്നവരെ തടയാൻ പ്രതിരോധ ഏകോപന നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാനങ്ങളോട് ആഭ്യന്തര മന്ത്രാലയം. പിണറായി വിജയനടക്കം CPIM നേതാക്കൾ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ. തുറന്നു പറയാൻ തീരുമാനിക്കുന്നതാണ് മാനസികാരോഗ്യത്തിലേക്ക് ആദ്യത്തെ ചുവടുവെപ്പെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പാലക്കാട് ജില്ലയിൽ രണ്ടാം വിള നെല്ല് സംഭരണത്തിന് തുടക്കമായി. ഇൻഡോറിൽ മൂന്നാം 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകളാണ്. 1 പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി, 2 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി, 5 ചലച്ചിത്രഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ, 7 ഹരിതസമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്രഗാനങ്ങൾ, 8 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം, 8:30 ആർദ്രഗീതങ്ങൾ, 9 ചാരുകസേര, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 10 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇനി കേൾക്കാം നാട്ടുവിശേഷം. സാംസ്കാരിക കൂട്ടായ്മയും നന്ദാത്മജൻ കൊതേരിയുടെ മറുകരയെത്താത്തവർ എന്ന കഥാസമാഹാരത്തിന്റെ പുസ്തക പ്രകാശനവും നാളെ രാവിലെ 10 മണിക്ക് കൊതേരി LP സ്കൂളിൽ നടക്കും. സാംസ്കാരിക പ്രഭാഷകൻ ശ്രീ VK സുരേഷ് ബാബു ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ബാലസംഘം ജില്ലാ സമ്മേളനം ഇന്നും നാളെയും കല്യാശ്ശേരിയിൽ നടക്കും. എഴുത്തുകാരിയും അധ്യാപികയുമായ KV സിന്ധുവിന്റെ ആദ്യ നോവൽ എമിലിയുടെ പുസ്തക പ്രകാശനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് കണ്ണൂർ സിറ്റി സെന്ററിലെ മാതൃഭൂമി പുസ്തകശാലയിൽ നടക്കും. KCYM SMYM തലശ്ശേരി രൂപതയുടെ കാർലോ സ്റ്റെപ്സ് 2 യുവജന തീർത്ഥാടനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കും. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി സംഗീതോത്സവം നാളെ മുതൽ ഈ മാസം 21 വരെ നടക്കും. കണ്ണൂർ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിലെയും പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലെയും തെക്കിബസാർ കാഞ്ചി കാമാക്ഷ്യമ്മൻ കോവിലിലെയും അഴീക്കോട് 3 നിരത്ത് മൂകാംബിക ക്ഷേത്രത്തിലെയും ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെയും പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെയും കടമ്പൂർ കുഞ്ഞിക്കാട്ടിൽ യോഗീശ്വര ഗുരുസ്ഥാനത്തെയും കണ്ണൂർ ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദര ആശ്രമത്തിലെയും കണ്ണൂർ കുന്നാവ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെയും നവരാത്രി ആഘോഷം ഈ മാസം 11 മുതൽ 21 വരെ നടക്കും. കൂടാളി ഹൈസ്കൂൾ 1971-72 SSLC ബാച്ച് യോഗം കൂടാളി സ്കൂളിൽ നാളെ ചേരും. വേദാന്ത സത്സംഗവേദി കണ്ണൂരും നാറാത്ത് കൈവല്യാശ്രമവും December 25 ഭഗവത്ഗീത ആലാപന മത്സരം നടത്തും. 12 അധ്യായമായ ഭക്തിയോഗമാണ് മനഃപ്പാഠമാക്കി ആലപിക്കേണ്ടത്. LKG UKG LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മുതിർന്നവർ എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരം. ആദ്യ 3 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കും. ഫോൺ നമ്പർ 9446 3919 1015.

0: മവാടി വയലിലെ കരിപ്പിടി പുതുശ്ശേരി തറവാട് നാഗസ്ഥാനത്ത് ഇന്ന് പ്രതിഷ്ഠാ ഉത്സവം നടക്കും. ചെങ്ങളായി പഞ്ചായത്ത് കേരളോത്സവം ഈ മാസം 20 മുതൽ നവംബർ 15 വരെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഷട്ടിൽ മത്സരങ്ങൾ പെരിങ്കോന്ന് ഇൻഡോർ കോർട്ടിലും വോളിബോൾ പെരിന്തലേരി ഇൻഡോർ സ്റ്റേഡിയത്തിലും ക്രിക്കറ്റ് അത്ലറ്റിക് മത്സരങ്ങൾ കൊയ്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലും കമ്പവലി ചെങ്ങളായി ടൌണിലും കലാമത്സരങ്ങൾ ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും. കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഈ മാസം 15 മുൻപായും കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ 25 മുൻപായും ഓൺലൈനായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാരപേരാവൂർ കൂത്താംപോത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ഇന്നലെ ആരംഭിച്ച നവാഹയജ്ഞം ഈ മാസം 18 വരെ നടക്കും. ഇക്കരക്കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം 18, 20, 21 തീയതികളിൽ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.0.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജാർഖണ്ഡിൽ. ദിയോഗറിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ജന്തർ മന്ദറിൽ സി ജെ പി നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. യു എ യിൽ ഡ്രോൺ ആക്രമണം നേരിട്ട ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം അടുത്ത വർഷം ഏപ്രിൽ 7 വരെ നീക്കി അമേരിക്ക. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയയിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജാർഖണ്ഡിലെത്തി. ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. BBMT ആശുപത്രിയിൽ നടക്കുന്ന സൈന്യ സമ്പർക്ക മേളയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ സി ജെ പി നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുന്നതിന് കുറഞ്ഞത് 10 ദിവസം മുമ്പെങ്കിലും അപേക്ഷ നൽകേണ്ടതുണ്ടെന്നും പ്രദേശത്ത് നിരോധനാജ്ഞ നിലവിലുണ്ടെന്നും ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ അറിയിച്ചു. സുരക്ഷ ചൂണ്ടിക്കാട്ടി 45 മെട്രോ സ്റ്റേഷനുകളിലെ ഗേറ്റുകൾ ഇന്ന് വൈകുന്നേരം 6 മണി വരെ അടച്ചിടുമെന്നും പോലീസ് വ്യക്തമാക്കി. രാജ്യ തലസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തണമെന്നും സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കണമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എത്യോപ്യയിലെ ആദിസ് അബാബയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര വിഷയങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിൽ ഇരുപക്ഷത്തിനും ന്യായമായ പ്രാതിനിധ്യം വേണമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
1: Conscious efforts are made to delay reform and undermine change. India and Africa cannot remain unrepresented or underrepresented in global decision making. And that is why India worked resolutely during its G20 presidency in 2023 to secure a permanent membership for the African Union.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം, പ്രധാനമന്ത്രി ലോറൻസ് വോങ് എന്നിവരുമായി സിംഗപ്പൂരിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചും നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും നേതാക്കൾക്കിടയിൽ ചർച്ച നടന്നതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. യു എയിലെ ഷാർജ ആങ്കറേജിൽ നടന്ന ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പനാമ പതാകയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിച്ചു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ കപ്പൽ മാനേജ്മെന്റ് കമ്പനിയുമായി അധികൃതർ ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സായുധസേനയുടെ കാര്യത്തിൽ മാത്രം അധിഷ്ഠിതമല്ല ദേശസുരക്ഷയെന്നും പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം നിർണായകമാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറേഴ്സ് ചാമ്പ്യൻസ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വിശ്വസ്ത രാജ്യമായി ഇന്ത്യ ഉയർന്നുവരികയാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സർക്കാർ ഓഫീസുകളിലെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനും തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ 6.0 ആരംഭിച്ചു. മന്ത്രാലയത്തിന് കീഴിലുള്ള 610 ഓഫീസുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിനും ക്യാമ്പയിനിൽ ഊന്നൽ നൽകുന്നു. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റിനിർത്തി വിഷമതകൾ തുറന്നുപറയാൻ അന്തരീക്ഷമൊരുക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആണവായുധ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ഏത് ഭീകരാക്രമണത്തിനും ഉചിതമായ മറുപടി നൽകുമെന്നും ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി ഇന്ത്യ. ന്യൂയോർക്കിൽ യു എൻ പൊതുസഭയുടെ നിരായുധീകരണ സമിതി യോഗത്തിൽ ജനീവയിലെ യു എൻ ഡിസാമമെന്റ് കോൺഫറൻസ് ദൌത്യസംഘത്തിലെ ഇന്ത്യൻ പ്രതിനിധി അൻമോൾ ഷേർബേദിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭരണകൂട നയത്തിന്റെ ഭാഗമായി ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദേശീയതലത്തിലും ലക്ഷദ്വീപിലും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി ഗവൺമെന്റ് അഷ്വറൻസ് പാർലമെന്ററി കമ്മിറ്റി വിലയിരുത്തി. ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചതായി കമ്മിറ്റി ചെയർമാനും മുസഫർനഗർ എം

0: യുമായ ഹരീന്ദ്ര സിംഗ് മാലിക് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസം സഭ സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29th സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് രാജ്യം ഇന്ന് ചിപ്പുകളുടെ ഉത്പാദനത്തിലും രൂപകൽപ്പനയിലും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കഴിഞ്ഞു. സെമി കണ്ടക്ടർ വ്യവസായത്തിന് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമായി മാറാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു.
2: ഭാരതത്തിനെ ആപ്കെ സഹയോഗ് സേ ചിപ്പ് ഡിസൈൻ ഹോ, മാനുഫാക്ചറിംഗ് ഹോ, ഇക്വിപ്മെന്റ് മാനുഫാക്ചറിംഗ്, മെറ്റീരിയൽ ഇക്കോസിസ്റ്റം, ടെസ്റ്റിംഗ് കേപ്പബിലിറ്റി ഹോ, ഇൻ സഭി പർ ഏക് സാത് കാം കിയ ഓർ സഫലത ഹാസിൽ കർക്കെ ദിഖായി ഹേ.
0: ഓസ്ട്രേലിയയിലെ ബർഹാമിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. ഇന്ത്യൻ താരം പുതുൽ സോനോവാളാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ISL ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 ബംഗളൂരുവിലാണ് മത്സരം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 ഇൻഡോറിലാണ് മത്സരം. ഇന്നലെ റാഞ്ചിയിൽ നടന്ന 2nd മത്സരത്തിൽ ഇന്ത്യക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് 6 വിജയിച്ചിരുന്നു. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിന് ഒപ്പമാണ്. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം 2027 ഏപ്രിൽ 7 വരെ താൽക്കാലികമായി നീക്കി അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഈ നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പ്രതികരിച്ചു. ഊർജ്ജ വിതരണം, റഷ്യ യുക്രൈൻ സംഘർഷം, ഇറാനിലെ സാഹചര്യം എന്നിവയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഭീകരാക്രമണ ശ്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് UAE പ്രോസിക്യൂഷൻ. വിമാനം പിടിച്ചെടുത്ത് ടെലവീവ് വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ ടെർമിനലിലേക്ക് ഇടിച്ചിറക്കി വൻ നാശനഷ്ടം വരുത്താനാണ് ഒമാനി സഹ പൈലറ്റ് പദ്ധതി ഇട്ടിരുന്നതെന്ന് UAE അറ്റോർണി ജനറൽ അറിയിച്ചു. അസാധാരണമായ ധീരതയ്ക്ക് ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ US കോൺഗ്രസ് അംഗം രാജ കൃഷ്ണമൂർത്തി ഔദ്യോഗിക രേഖയായ കോൺഗ്രഷണൽ റെക്കോർഡിൽ ആദരിച്ചു. ദുബായിൽ നിന്ന് ടെലവീവിലേക്കുള്ള വിമാനത്തിലെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയും സമയോചിതമായ ഇടപെടലും സഹായിച്ചുവെന്ന് കൃഷ്ണമൂർത്തി പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരമായ ഇടപെടലിനെ മാനിച്ച് ഇസ്രായേലിന്റെ പ്രസിഡൻഷ്യൽ അവാർഡ് ഫോർ സിവിലിയൻ ഹീറോയിസം നൽകുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പ്രഖ്യാപിച്ചു. വ്യക്തിഗത വോട്ടർമാർ സമർപ്പിക്കുന്ന ഫോം 7 അപേക്ഷകൾക്ക് പരിധി നിശ്ചയിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവകാശവാദങ്ങളും എതിർപ്പുകളും ഉന്നയിക്കുന്ന കാലയളവിൽ പരമാവധി 10 അപേക്ഷകളും വോട്ടർ പട്ടികയുടെ തുടർച്ചയായ പുതുക്കൽ പ്രക്രിയയിൽ പ്രതിമാസം 5 അപേക്ഷകളും മാത്രമേ ഒരാൾക്ക് സമർപ്പിക്കാനാകൂ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജാർഖണ്ഡിൽ ദിയോഗറിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 2nd ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ജന്തർ മന്ദിറിൽ CJP നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. UAE ഡ്രോൺ ആക്രമണം നേരിട്ട ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം അടുത്ത വർഷം 7 വരെ നീക്കി അമേരിക്ക. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയയിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് തമിഴ് ചലച്ചിത്ര നടിയായിരുന്ന മനോരമയുടെ ഓർമ്മദിനം. തമിഴിനു പുറമെ തെലുങ്ക്, ഹിന്ദി, മലയാള സിനിമകളിലും അഭിനയിച്ച ഇവർക്ക് റേഡിയോ മലബാറിന്റെ പ്രണാമമർപ്പിച്ചുകൊണ്ട് അവർ അഭിനയിച്ച മലയാള സിനിമകളിലെ ചില ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ആദ്യ ഗാനം 1972 ജോൺ എബ്രഹാമിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളെ ഇതിലേ ഇതിലേ എന്ന ചിത്രത്തിലെ ഗാനമാണ്. വയലാർ രാമവർമ്മയുടെ ഗാനരചനയ്ക്ക് എം ബി ശ്രീനിവാസനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഗാനം ആലപിച്ചിരിക്കുന്നത് അടൂർ ഭാസിയും മനോരമയും ചേർന്ന്.

ലൂർദ് മാത എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 1983 കെ തങ്കപ്പന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി പി മാധുരിയും എൻ ലതികയും സംഘവും പാടിയ ഗാനം കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ജി ദേവരാജനാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവേട്ടുകുന്ന്. മട്ടന്നോർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ. ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.
0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: 1985 കെ രാമചന്ദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മധുവിധു തീരും മുൻപേ. ഈ ചിത്രത്തിനുവേണ്ടി പൂവച്ചൽ ഖാദർ ഗാനരചന നിർവഹിച്ച് KJ ജോയ് സംഗീതം പകർന്ന് ഗാനഗന്ധർവൻ പാടിയ ഗാനം ഇനി കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, തമിഴ് ചലച്ചിത്ര അഭിനേത്രിയായിരുന്ന മനോരമയുടെ ഓർമ്മദിനത്തിൽ അവർ അഭിനയിച്ച മലയാള ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കാം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം. ചിത്രം പ്രിയം വതയ്ക്കൊരു പ്രണയഗീതം. 1986 എസ് എ ചന്ദ്രശേഖരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ ഗാനരചന നിർവഹിച്ച് എം എസ് വിശ്വനാഥനാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

0: ഏലപ്പ ഇതെന്തൊരു പോക്കാണ്?
1: എടോ ഇങ്ങ ഇവിടെ നോക്ക്.
0: ഏലപ്പ ഇങ്ങള് എന്ത് പോക്കാ പോന്ന്?
2: എനിക്ക് എന്നോട് വർത്താനത്തിന് നേരമില്ല കരണ, എനിക്ക് വേഗം പോണോ?
0: അതെന്ത് പോക്ക എന്റെ അമിത?
2: ഇനി എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്താനത്തിന് നിൽക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ വന്നിട്ട് നീ അങ്ങോട്ട് വരൂ വേണ്ട. എനിക്ക് അതിനൊന്നും നേരമില്ല, എന്നോട് വർത്താനത്തിനേ എനിക്ക് നേരമില്ല.
0: അല്ല അമിത, ഞാൻ അതിന് നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ.
2: നീ ഒന്നും ചെയ്യണ്ട കരണ, പക്ഷെ എനിക്ക് നിന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
0: എല്ലപ്പ ഇങ്ങനെ തിരക്കിട്ട് പോവാൻ എന്നാന്ന് കാരണം നിങ്ങൾ പറയണ.
2: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
0: എന്റെ അമിത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറ.
2: നീ ഇതൊന്നും അറിയല്ലേ കരണ.
0: അമിത, എനിക്ക് എന്തെല്ലോ ആദ്യാണ്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
2: ആദ്യ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനിക്കൊരു വിഷമമുണ്ട് കേട്ടാ.
0: എന്റെ അമിത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
2: റേഡിയോ മലബാർ പൂട്ടുന്നില്ല പോലും.
0: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ.
2: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10 പൂട്ടയില്ലേനുവാ. ഇനിയിപ്പൊ അതില്ല പോലു.
0: ഇല്ലേ?
2: ഇല്ലാന്ന്. 5 തുറന്നു വെച്ചാല് 3 വരെ പരിപാടികളാന്ന്.
0: അതെയാ?
2: ആ.
0: ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
2: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞു ഇന്നോട് എനിക്ക് ഇന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
0: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
2: പിന്നെന്താ,
0: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
2: നീ എടി പോന്ന്,
0: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കിട്ട്.
2: അതന്നെ.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
4: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
3: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
4: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
3: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
4: ഫോൺ 9961004648,
3: 9656948321.
4: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
5: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
4: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
5: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: ഫോൺ 7999476836.
5: 9447371836.
4: 8078502836.
6: അമ്മ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
2: നീ കളിക്കലേ.
6: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
0: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
0: പോന്നില്ലേ, എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
0: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
0: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
0: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
0: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3090 9469741411.
7: ഇനി കേൾക്കാം ആൺകിളിയുടെ താരാട്ട് എന്ന ചിത്രത്തിലെ ഗാനം. 1987 കൊച്ചിൻ ഹനീഫയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ ഗാനരചന നിർവഹിച്ച് ശ്യാം ഈണം പകർന്ന് ഗാനഗന്ധർവൻ പാടിയ ഗാനം.

കെ ജെ യേശുദാസ് പാടിയ മറ്റൊരു ഗാനം കൂടി കേൾക്കാം. ചിത്രം വീണ്ടും ലിസ. 1987 ബേബിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് പൂവച്ചൽ ഖാത്തറാണ്. സംഗീതം രഘുകുമാർ. കേൾക്കാം ആ മനോഹര ഗാനം.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: ബിജുട്ട, നീ എങ്ങോട്ടാ?
2: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്,
1: അല്ല എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
3: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
6: തമിഴ് ചലച്ചിത്ര നടിയായിരുന്ന മനോരമയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് അവർ അഭിനയിച്ച മലയാള ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 1991 ജയരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ആകാശക്കോട്ടയിലെ സുൽത്താൻ. ഈ ചിത്രത്തിനു വേണ്ടി KS ചിത്രപാടി മനോഹരമാക്കിയ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം കേൾക്കാം. ONV കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

കെ ജെ യേശുദാസ്, വിജയ് യേശുദാസ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മില്ലേനിയം സ്റ്റാർസ്. 2000 ജയരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. സംഗീതം വിദ്യാസാഗർ. കേൾക്കാം ഓ മുംബൈ, ഓ മേരി പ്യാരി മുംബൈ.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247100, 7025900118.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി

0: സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: 2007 കൈലാസ് റാവു സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മൗര്യൻ. ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിക്കുകയും കൈതപ്രം വിശ്വനാഥ് സംഗീതം പകരുകയും ചെയ്ത ഗാനം. ഗാനം ആലപിച്ചിരിക്കുന്നത് KS ചിത്ര.

സീതാ കല്യാണം എന്ന 2009 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനം കേൾക്കാം. ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ബി ആർ പ്രസാദാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ശ്രീനിവാസ്. കേൾക്കാം ദിനേശും സുജാതാ മോഹനും ചേർന്ന് പാടിയ ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, തമിഴ് ചലച്ചിത്ര നടിയായിരുന്ന മനോരമയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് അവർ അഭിനയിച്ച മലയാള ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM ൽ ഇനി കേൾക്കാം ചലച്ചിത്ര പിന്നണി ഗായകൻ വേണുഗോപാലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിശേഷ ഗാനങ്ങൾ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വിശേഷ ഗാനങ്ങളിലേക്ക് സ്വാഗതം. പാടിയ പാട്ടുകളിലെല്ലാം വ്യക്തമായ കയ്യൊപ്പ് ചാർത്തിയ ജി വേണുഗോപാൽ. ആ സ്വരഭംഗി തെളിഞ്ഞ പാട്ടുകൾ ഓരോ തവണ കേൾക്കുമ്പോഴും ഗായകനോടുള്ള ഇഷ്ടം നമുക്കെല്ലാവർക്കും കൂടിക്കൂടി വരികയാണ് അല്ലേ? ചില പാട്ടുകളുണ്ട്, അത് വേണുഗോപാലിന്റെ സ്വരത്തെ തന്നെ കേൾക്കണം, എങ്കിലേ നമുക്ക് പൂർണമായി മനസ്സുകൊടുത്ത് ആസ്വദിക്കാൻ പറ്റൂ. പ്രായം 60 പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ പാട്ടുകൾക്കിന്നും 17 ചെറുപ്പമാണ്. ജി വേണുഗോപാൽ പാടിയ ഗാനമാവട്ടെ ഇന്നത്തെ വിശേഷ ഗാനങ്ങളിൽ.

1991 കമലിന്റെ സംവിധാനത്തിലൊരുങ്ങിയ പൂക്കാലം വരവായി എന്ന ചിത്രത്തിലെ കുസൃതി പൈതലിനെ വാത്സല്യക്കരുതലിൽ ഉറക്കാൻ കൂട്ടെത്തിയത് ജി വേണുഗോപാലിന്റെ സ്വരമായിരുന്നു. പാട്ട് കേട്ട് കേരളക്കരയിലെ മറ്റനേകം കുരുന്നുകളും കുഞ്ഞുമേഴികൾ പൂട്ടിമയങ്ങി. ഒപ്പം മലയാളി മനസ്സും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റേതായിരുന്നു സംഗീതം.

1988 ചിത്രം മൂന്നാം പക്കം. ഈ ചിത്രത്തിൽ സ്നേഹവും കരുതലും നിറച്ചൊരുക്കിയ പാട്ട് ആസ്വാദനത്തിന് വിവിധ തലങ്ങൾ സമ്മാനിച്ചു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജയുടേതായിരുന്നു സംഗീതം. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ശോഭ ചോരാതെ നിൽക്കുന്ന പാട്ടിന് ഇന്നും ആസ്വാദകരുടെ ഇഷ്ടത്തിന്റെ പട്ടികയിൽ മുൻനിരയിലാണ് സ്ഥാനം.

സ്വപ്നങ്ങൾക്ക് നിറം പകർന്നാണ് മലയാളിക്കരികിൽ മായാമഞ്ചൽ എത്തിയത് അല്ലെ. പ്രണയസുഖം തെളിയുന്ന ദൃശ്യഭംഗിക്കൊപ്പം വേണുനാഥം കൂടി ചേർന്നപ്പോൾ അത് നിത്യഹരിതമായി. രാധികാ തിലകായിരുന്നു വേണുഗോപാലിനൊപ്പം ചേർന്ന പെൺസ്വരം. പി കെ ഗോപിയുടെ വരികൾക്ക് ശരത്തിന്റേതായിരുന്നു സംഗീതം.

വി കെ പ്രകാശിന്റെ സംവിധാനത്തിലൊരുങ്ങിയ മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിലൂടെ താമര നൂലിഴകളാൽ പാട്ടുപ്രേമികളെ ഒന്നാകെ വേണുഗോപാൽ തൊട്ടുവിളിച്ചു. അതിസുന്ദര ആലാപനത്തിലൂടെ ശ്രദ്ധേയമായ പാട്ട് ആസ്വാദകർ എന്നേക്കുമായി ഹൃദയത്തിലെടുത്തു വെക്കുകയും ചെയ്തു. ഗായത്രി അശോകനായിരുന്നു വേണുഗോപാലിന്റെ കൂടെ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റേതായിരുന്നു സംഗീതം.

വേണുഗോപാലും ചിത്രയും ചേർന്ന് ഒന്നാം രാഗം പാടി വന്നപ്പോൾ കേൾവിക്കാർ കാതും മനസ്സും ഒരുപോലെ കൊടുത്തു കേട്ടിരുന്നു. 1987 തൂവാനത്തുമ്പികൾ എന്ന പത്മരാജൻ ചിത്രത്തിലെ ഈ പാട്ടിന് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റേതായിരുന്നു സംഗീതം. വരികൾ കുറിച്ചത് ശ്രീകുമാരൻ തമ്പിയും പാട്ടിന് ഇന്നും 17 തിളക്കം തന്നെ അല്ലേ.

സ്നേഹത്തിന്റെ സൗന്ദര്യവും പിണക്കത്തിന്റെ മൂകതയും വരച്ചിട്ട ഹൃദ്യസുന്ദര മെല്ലടി വേണുനാദത്തിൽ കേട്ടത് ഇന്നും മലയാളി മനസ്സിൽ മായാതെ നിലനിൽക്കുന്നു. 1990 സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിലൊരുങ്ങിയ സസ്നേഹത്തിനു വേണ്ടി ഈണമൊരുക്കിയത് ജോൺസൺ മാസ്റ്ററായിരുന്നു. പി കെ ഗോപിയുടേതായിരുന്നു വരികൾ. പാട്ട് ഇന്നും മോഹം നിറച്ച ഓർമ്മകളുടെ നല്ല കാലത്തിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു.

പാട്ട് ഇന്നും മോഹം നിറച്ച് ഓർമ്മകളുടെ നല്ല കാലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു. കിളിമാനൂരിനടുത്തുള്ള തട്ടത്തുമലയിലാണ് വേണുഗോപാൽ ജനിച്ചത്. തട്ടത്തുമല സ്വദേശി ഗോപിനാഥൻ നായരുടെയും തിരുവനന്തപുരം ഗവൺമെന്റ് ഫോർ വിമൻ കോളേജിലെ സംഗീത വിഭാഗം മേധാവിയായിരുന്ന സരോജിനിയുടെയും രണ്ടു മക്കളിൽ മൂത്തയാളാണ് വേണുഗോപാൽ. വേണുഗോപാൽ ഗാനങ്ങൾ അവയുടെ ശക്തമായ സംഗീതത്തിനും ഹൃദയസ്പർശിയായ വരികൾക്കും പേരുകേട്ടതാണ്. ചില പാട്ടുകൾ നമ്മുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്നുണ്ട്, ചിലത് നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീർ നൽകുന്നു. 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിൽ വേണുഗോപാലിന്റെ സൂപ്പർ ഹിറ്റ് ഒരു ഗാനമുണ്ട്. ഈ ഗാനം പഴയതുപോലെ ഇപ്പോഴും ശാന്തത പകരുന്നതാണ്. 1986 പുറത്തിറങ്ങിയ 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലെ ഗാനം ആരും മറന്നു കാണില്ല. ONV കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി വേണുഗോപാൽ പാടി അനശ്വരമാക്കിയ ഗാനം.

1988 പുറത്തിറങ്ങിയ മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിലെ വേണുഗോപാലിന്റെ സൂപ്പർ ഹിറ്റ് ഒരു പാട്ടുണ്ട്. ഈ ഗാനം പഴയതുപോലെ ഇപ്പോഴും നമുക്ക് ആവേശം പകരുന്ന ഒരു ഗാനമാണ്. എല്ലാവർക്കും ഇപ്പോഴും ഓർമ്മ വന്നു കാണും അല്ലെ, ചന്ദന മണിവാതിൽ എന്ന് തുടങ്ങുന്ന ഗാനം. രചന എഴച്ചേരി രാമചന്ദ്രൻ, സംഗീതം രവീന്ദ്രൻ മാസ്റ്റർ.

അമ്പലവും ആമ്പൽക്കുളങ്ങളും പുഞ്ചപ്പാടവും പഴയ ഗ്രാമീണ സൗന്ദര്യമുള്ള കൊച്ചു നാട്ടുവഴികളും ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തരുന്നൊരു അനുഭൂതി. വേണുഗോപാലിന്റെ ശബ്ദം ഗ്രാമീണതയോട് വല്ലാത്ത അടുത്ത് നിൽക്കുന്നുണ്ട് ഈ ഗാനത്തിൽ. എല്ലാവർക്കും ഇപ്പോൾ ഓർമ്മ വന്ന് കാണും ഏത് ഗാനമാണെന്ന്. 1989 പുറത്തിറങ്ങിയ സത്യനന്ദിക്കാടന്റെ ചിത്രം മഴവിൽ കാവടി, വേണുഗോപാലും രാധിക തിലകും പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ മാഷ്. പള്ളിത്തേരുണ്ടോ എന്ന ഗാനം നമുക്ക് കേൾക്കാം.

വേണുഗോപാലിന്റെ പാട്ടുകളായിരുന്നു ഇന്നത്തെ വിശേഷ ഗാനങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാ പാട്ടുകളും വേണുഗോപാലിന്റെ ഒന്നിനൊന്നു മെച്ചം തന്നെയായിരുന്നു അല്ലേ? കാതിനിമ്പമാർന്ന പാട്ടുകൾ, എന്ത് രസമാണ് ഓരോ പാട്ടുകളും. വേണുഗോപാൽ പാടിയ മറ്റൊരു ഗാനം നമുക്ക് കേൾക്കാം, ഭ്രമരം എന്ന ചിത്രത്തിലേത്. അനിൽ പനച്ചൂരന്റെ വരികൾക്ക് മോഹൻ സിത്താർ സംഗീതം നൽകി വേണുഗോപാലും സുജാതയും പാടി അനശ്വരമാക്കിയ ഗാനം.

ഇന്നത്തെ വിശേഷ ഗാനങ്ങളിൽ ജി വേണുഗോപാലിന്റെ ചില പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിശേഷ ഗാനങ്ങളായിരുന്നു ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നത്തെ വിശേഷ ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ ഇടവന.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര പിന്നണി ഗായകൻ വേണുഗോപാലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിശേഷ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജിസ് ജോയ് ഗാനരചന നിർവഹിച്ച് പ്രിൻസ് ജോർജ് സംഗീതം പകർന്ന് വിജയ് യേശുദാസും ശ്വേതാമോഹനും പാടിയ ഗാനം. ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും.

ഇനി കേൾക്കാം കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിലെ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് അരുൺ മുരളീധരന്റെ സംഗീതം. ആലാപനം കെ എസ് ഹരിശങ്കർ.

0: എടാ, നീ എന്നെ ഇങ്ങനെ കൂട്ടിലിട്ട് വെരു കളിക്കും പോലെ കളിക്കുന്നു, എന്താ നിന്റെ പ്രശ്നോ?
1: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര എന്നെ.
0: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യമായി പറയുന്നു?
1: എല്ല മനുഷ്യ, മീൻ മുറിച്ച ഞാൻ എടിയ നീട്ടി മറിക്കല്, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാൻ എടിയ കൊണ്ട് കളയല്. ഈ മതിലിന്റെ അപ്പുറത്തല്ലിനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നോലു. ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
0: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. അതിനല്ലേ രണ്ട് റിങ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
2: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ.
3: അല്ല, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
0: ആഹാ, അങ്ങനെ പറഞ്ഞ
3: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
0: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
0: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, രഞ്ജിൻ രാജവർമ്മ സംഗീതം പകർന്ന് മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. ചിത്രം കാവൽ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: അബ്രഹാമിന്റെ സന്തതികൾ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ ശേഷാദ്രി പാടിയ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.

വിനീത ശ്രീനിവാസൻ, സിബു സുകുമാരൻ, നിഖിൽ മോഹൻ, ആസിഫ് അഹമ്മദ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൂമ്പാരിസ്. അശ്വിൻ കൃഷ്ണയുടേതാണ് വരികൾ. സംഗീതം സിബു സുകുമാരൻ.

0: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി റേഡിയോ മലബാറിൽ ഇതാ ഒരിടം കൂടി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രിപ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ 9037008960. വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: വരത്തൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വിനായക ശശികുമാർ ഗാനരചന നിർവഹിച്ച്, സുഷിൻ ശ്യാം സംഗീതം പകർന്ന്, ശ്രീനാഥ് ഭാസി, നസറിയ നസീം എന്നിവർ പാടിയത്.

സത്യം പറഞ്ഞ വിശ്വസിക്കുവോ എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാർ, മിറിൻ ഗ്രിഗറി എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഷാൻ റഹ്മാനാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

0: ഇവിടെ കടയൊന്നുമില്ലല്ലോ, പിന്നെന്താ കാറ് നിർത്തിയേ? ഏയ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ?
1: സാർ, മാഡം കുപ്പി പുറത്തേക്ക് എറിഞ്ഞു.
2: ഓ, വലിയ പരിസര സ്നേഹി.
1: നഗരസഭയുടെ ബോട്ടിൽ ബൂത്ത് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോ ഇങ്ങനെ വലിച്ചെറിയുന്നത് തെറ്റല്ലേ സാർ?
0: സോറി സ്നേഹിത, ഐ ആം പ്രൗഡ് ഓഫ് യു.
1: ഇത് എന്റെ ഉത്തരവാദിത്തമാണ് സാർ.
2: ആ കുപ്പി ഇങ്ങ് തന്നേക്ക്, ഞാൻ തന്നെ ആ ബോട്ടിൽ ബൂത്തിൽ ഇട്ടോളാം.
3: എന്റെ വീട് പോലെ തന്നെ എന്റെ നാടും ശുചിയായിരിക്കണം. അപ്പോൾ മറക്കരുത്, വൃത്തിയുള്ള വീടും നാടും നമ്മുടെ ഉത്തരവാദിത്തമാണ്.
4: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
5: ഏയ്, ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
5: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്തുനിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ്, എനിക്കെന്താ പ്രശ്നം?
5: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
2: നീ കളിക്കല്ലേ?
6: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
1: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
1: പോന്നില്ലേ, എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
1: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
1: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
1: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
1: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
1: അടുത്ത ഗാനം മന്ദാരം എന്ന ചിത്രത്തിലേതാണ്. ശബരീഷ് വർമ്മ ഗാനരചന നിർവഹിച്ച്, മുജീബ് മജീദ് സംഗീതം പകർന്ന്, നിരഞ്ജ് സുരേഷ്, നേഹ വേണുഗോപാൽ എന്നിവർ പാടിയത്.

വി കെ ഹരിനാരായണൻ എഴുതിയ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം പകർന്ന് സിയാ ഹുൾഹക്, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനം. ചിത്രം എന്റെ ഉമ്മാന്റെ പേര്.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
4: ക്യാപ്റ്റൻ എന്ന ചിത്രത്തിനു വേണ്ടി BK ഹരിനാരായണൻ ഗാനരചന നിർവഹിച്ച് ഗോപി സുന്ദർ സംഗീതം പകർന്ന് ഭാവഗായകൻ P ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: എനിക്കിന്നോട്
2: വർത്തമാനത്തിന് നേരൂല കരണ, എനിക്ക് വേഗം പോണോ?
1: അതെന്ത് പോക്കാ എന്റെ അമിത,
2: ഇനി ഇന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്തമാനത്തിനൊന്നും നിക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ മറ്റു നീ അങ്ങോട്ട് വരൂ വേണ്ട, എനിക്ക് അതിനൊന്നും നേരമില്ല. ഇന്നോട് വർത്തമാനത്തിനേ എനിക്ക് നേരമില്ല.
1: അല്ല അമിത, ഞാൻ അതിന് നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ.
2: നീ ഒന്നും ചെയ്യണ്ട കരണ, പക്ഷെ എനിക്ക് നിന്നോട് വർത്തമാനത്തിന് നേരമില്ലാന്ന്.
1: അല്ലപ്പ ഇങ്ങനെ തിരക്കിട്ട് പോവാൻ എന്നാന്ന് കാരണം നിങ്ങൾ പറയണ.
2: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
1: എന്റെ ആമിത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ എടുപ്പിക്കാണ്ട് കാര്യം പറ.
2: നീ ഇതൊന്നും അറിയല്ലേ കരണ.
1: ആമിത, എനിക്ക് എന്തെല്ലോ ആദ്യാന്ന്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
2: ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനക്കൊരു വിഷമമുണ്ട് കേട്ടാ.
1: എന്റെ അമിത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
2: റേഡിയോ മലബാറ പൂട്ടുന്നില്ല പോലും.
1: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ.
2: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10 പൂട്ടലില്ലേനുവാ. ഇനിയിപ്പ അതില്ല പോലു.
1: ഇല്ലേ?
2: ഇല്ലാന്ന്. 5 മണിക്ക് തുറന്നു വെച്ചാല് 3 വരെ പരിപാടികളാന്ന്.
1: അതെയാ?
2: ആ.
1: ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
2: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞു ഇന്നോട് എനിക്കിന്നോട് വർത്തമാനത്തിന് നേരമില്ലാന്ന്.
1: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
2: പിന്നെന്താ,
1: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
2: നീ എടി പോന്ന്,
1: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കിട്ട്.
2: അതന്നെ.
3: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
0: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഓരോ വിളിയും കാതോർത്ത് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം.

0: എനിക്കിന്നോട്
1: വർത്താനത്തിന് നേരൂല കരണാ, എനിക്ക് വേഗം പോണോ?
2: അതെന്ത് പോക്കാ എന്റെ അമിത,
1: ഇനി എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്താനത്തിനൊന്നും നിക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ മറ്റൊന്ന് നീ അങ്ങോട്ട് വരൂ വേണ്ട, എനിക്ക് അതിനൊന്നും നേരമില്ല. ഇന്നോട് വർത്താനത്തിനേ എനിക്ക് നേരമില്ല.
2: അല്ല അമിത, ഞാനതിന് നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ.
1: നീ ഒന്നും ചെയ്യേണ്ട കാരണാ, പക്ഷെ എനിക്ക് നിന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
2: തിരക്കിട്ട് പോവാൻ എന്നാന്ന് കാരണം നിങ്ങൾ പറയണ.
1: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
2: എന്റെ അമിത, നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറ.
1: നീ ഇതൊന്നും അറിയല്ലേ കാരണാ.
2: അമിത, എനിക്ക് എന്തെല്ലോ ആദ്യാന്ന്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
1: ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനിക്കൊരു വിഷമമുണ്ട് കേട്ടാ.
2: എന്റെ അമിത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
1: റേഡിയോ മലബാർ പൂട്ടുന്നില്ല പോലും.
2: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ.
1: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10 പൂട്ടയില്ലേനുവാ. ഇനിയിപ്പോ അതില്ല പോലു.
2: ഇല്ലേ?
1: ഇല്ലാന്ന്. 5 തുറന്നു വെച്ചാല് 3 വരെ പരിപാടികളാന്ന്.
2: അതെയാ?
1: ആ.
2: ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
1: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞിന്നോട്, എനിക്കിന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
2: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
1: പിന്നെന്താ,
2: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
1: നീ എടി പോന്ന്,
2: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കട്ടെ.
1: അതന്നെ.
3: ഇനി കേൾക്കാം രാജലക്ഷ്മി പാടിയ ഗാനം. ചിത്രം കളർ ബലൂൺ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: ശ്രോതാക്കൾക്കെല്ലാം നമസ്കാരം.
2: നമസ്കാരം.
1: ഒരേ സമയം ഒരു കുടുംബചിത്രമെന്നും ആക്ഷൻ സ്റ്റണ്ട് പടമെന്നും വിളിക്കാവുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൃഷ്ടിയായിരുന്നു 1971 റിലീസ് ചെയ്ത ശിക്ഷ. മുഹമ്മദ് ആസം നിർമ്മിച്ച ഈ പടം സംവിധാനം ചെയ്തത് എൻ പ്രകാശ്. അസീം കമ്പനിയുടെ കഥയ്ക്ക് തിരക്കഥാ സംഭാഷണം രചിച്ചത് തോപ്പിൽ ഭാസിയായിരുന്നു. എറണാകുളത്തെ രാമുണ്ണിമേനോൻ എന്ന മുത്തയ്യ തികച്ചും നീതിമാനും സ്നേഹസമ്പന്നനുമായ ഒരു ധനാഢ്യൻ. തങ്കമ്മ എന്ന ടി ആർ ഓമനയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. സഹോദരി മീനാക്ഷി അമ്മ എന്ന കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവാണ് സുരേന്ദ്രൻ എന്ന സത്യൻ. രാമുണ്ണിമേനോനോട് തുടർച്ചയായി കേസ് നടത്തി എല്ലാം നഷ്ടപ്പെട്ട അളിയനാണ് സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ സ്നേഹസമ്പന്നനായ രാമുണ്ണിമേനോനോട് വെറുപ്പും ഈർഷ്യയുമാണ് സുരേന്ദ്രൻ്റെ പെരുമാറ്റത്തിൽ നാം കാണുന്നത്. തങ്കമ്മയും മീനാക്ഷിയും ഒരേ ദിവസം ഒരേ ആശുപത്രിയിൽ വെച്ച് ആൺകുട്ടികളെ പ്രസവിക്കുന്നു. സുരേന്ദ്രന് മേനോനോടുള്ള വൈരാഗ്യവും കൊണ്ടും തൻ്റെ മകൻ സമ്പന്നരായ മാതാപിതാക്കളുടെ കൂടെ കഴിഞ്ഞോട്ടെ എന്ന് കരുതിയും സുരേന്ദ്രൻ ആശുപത്രിയിൽ വെച്ച് രണ്ട് കുഞ്ഞുങ്ങളെയും പരസ്പരം മാറ്റിവെക്കുന്നു. സുരേന്ദ്രന് പിന്നീട് ഒരു പെൺകുഞ്ഞുകൂടി ജനിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മേനോനുണ്ടായ ഒരു തെറ്റിദ്ധാരണ മൂലം ഭാര്യ തങ്കമ്മയെ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അവർ സ്വന്തം മകനെന്ന് തെറ്റിദ്ധരിച്ച സുരേന്ദ്രൻ്റെ മകനെയും കൊണ്ട് ഒരു സന്യാസിയുടെ അഗതി മന്ദിരത്തിൽ അഭയം തേടുന്നു. അവിടെ വളർന്ന് പഠിച്ച് മിടുക്കനായി ആ മകൻ, അതായത് ശിവശങ്കരൻ എന്ന പ്രേം നസീർ, ഒരു ഉയർന്ന രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥനായി എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു വരുന്നു. അവിടെ താമസിക്കുന്ന രാമുണ്ണിമേനോനെയും സഹോദരി മീനാക്ഷിയെയും മകൾ ശോഭ എന്ന ഷീലിയെയും പരിചയപ്പെടുന്നു. താമസിയാതെ ശിവനും ശോഭയും പ്രണയബദ്ധരാകുന്നു. വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ മികച്ച ഗാനങ്ങളുള്ള ഒരു ചിത്രമാണ് ശിക്ഷ. പ്രകൃതി രമണീയത ആസ്വദിച്ചുകൊണ്ട് ശോഭ ആടിപ്പാടുമ്പോൾ പ്രേക്ഷകർ കേൾക്കുന്നത് പി. സുശീലയുടെ മധുരസ്വരം.

ശോഭയുടെ മുറച്ചെറുക്കനാണ് താനെന്ന അവകാശവാദവുമായി നിരന്തരം ശല്യം ചെയ്യുന്നുണ്ട് രാവണി മേനോന്റെ മകനായി കരുതപ്പെടുന്ന പ്രഭ എന്ന കെ.പി. ഉമ്മർ. പ്രഭയാകട്ടെ പ്രതാപൻ എന്ന കൊള്ളസംഘത്തലവനായ ഗോവിന്ദൻകുട്ടിയുടെ മുഖ്യ അനുയായി ആയിരുന്നു. ആ കൊള്ളസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയാണ് ശിവന്റെ പ്രധാന ജോലി. ഈ ഘട്ടം മുതൽ ചിത്രം ഒരു പഴയകാല സ്റ്റണ്ട് പടമായി മാറുന്നുണ്ട്. ശോഭയോടൊപ്പമുള്ള ശിവനു വേണ്ടി യേശുദാസിൻ്റെ ഒരു മനോഹര ഗാനം. സ്വപ്നമെന്ന്

0: പ്രതാപനെ കൊല ചെയ്ത പ്രഭ കൊള്ളസംഘത്തിന്റെ തലവനായി മാറുന്നു. ശിവന്റെ അമ്മയെന്ന് കരുതപ്പെടുന്ന തങ്കമ്മയെ ആശ്രമത്തിൽ ചെന്ന് കണ്ട് ശോഭ തനിക്കുള്ളതാണെന്നും അവളെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും ശിവനെ തടയണമെന്നും പ്രഭ ഭീഷണിപ്പെടുത്തുന്നു. വിവാഹം മുടക്കാൻ വേണ്ടി ശിവന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണെന്നും രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനുമാണെന്നും തങ്കമ്മ ശോഭയോട് കള്ളം പറയുന്നു. ശോഭയുമായുള്ള തൻ്റെ വിവാഹം ബലപ്രയോഗത്തിലൂടെ നടത്താൻ തീരുമാനിച്ച പ്രഭയോട് വസ്തുതകൾ തുറന്നു പറഞ്ഞ സുരേന്ദ്രൻ്റെ വാക്കുകൾ അയാൾ വിശ്വസിക്കുന്നില്ല. ഒടുവിൽ പ്രഭ ശോഭയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് തൊട്ട് മുൻപ് സുരേന്ദ്രൻ അയാളെ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ സഹോദരൻ സഹോദരിയെ വിവാഹം കഴിക്കുന്നത് തടയുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്ത ഒരു കുറ്റകൃത്യത്തിനുള്ള പ്രായശ്ചിത്തവും അത് സ്വന്തം മകനെ കൊന്നുകൊണ്ട് നടപ്പിലാക്കിയതിലുള്ള ശിക്ഷയും എല്ലാം ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ അറസ്റ്റ് വരിക്കുന്നു. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചിത്രത്തിലെ ഒരു യേശുദാസ് ഗാനം കൂടി കേൾപ്പിക്കാം. ശിവനെക്കുറിച്ച് തങ്കമ്മ പറഞ്ഞ കള്ളം കേട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ശോഭയെ നോക്കി ശിവൻ പാടുന്ന ഗാനം.
1: പ്രണയ കലഹമോ പരിഭവ

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാടൻ പാട്ടുകൾ.
1: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: ചുരികയേക്കാൾ മൂർച്ചയുണ്ട് എന്നും നിന്റെ അമ്മയുടെ നാവിന്. വീരാളിപ്പട്ട് വിധാനത്തോടെ ആർത്ത് വിളിച്ച് ശമമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
3: ചിത്രപരിചയം.
4: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക, അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെയും ഇരിക്കാം.
5: അത് ഞാൻ ഉറപ്പിച്ചു.
4: ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.

0: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
1: നരസിംഹമ്മൻ നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതം.
0: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
2: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
0: ചിത്രപരിചയം.
3: കുഞ്ഞുകണ്ണന്റെ മോളല്ലേ?
4: അതെ.
3: എന്താ പേര്?
4: മായ.
0: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
4: ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
0: മറക്കാതെ കേൾക്കുക. ചിത്രപരിചയം.
5: എല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
6: ആഹാ, അങ്ങനെ പറഞ്ഞ
5: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
6: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
7: മതി.
5: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
6: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
5: അതെന്താ?
6: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
8: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരു കസേര. രാത്രി 10:00 അന്തരിച്ച ഹിന്ദി ചലച്ചിത്ര നടൻ നാനാ പടേക്കറിന് റേഡിയോ മലബാറിന്റെ പ്രണാമമർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. പ്രഭാത ചിന്തയ്ക്കു ശേഷം മലബാർ ഡയറി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ കവിത ഉജ്ജയനിയിലെ രാപ്പകലുകൾ, ആലാപനം ജ്യോതി, തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആന്റ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:35 നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്യുന്ന നവഗ്രഹ കൃതികൾ, ആലാപനം കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ ഭാഗവതർ. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആന്റ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:30 ചിത്രപരിചയം. 10:30 കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ട്. 11:30 ചലച്ചിത്ര നടൻ നിവിൻ പോളിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ

ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490297089896. 2 മണിക്ക് ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:35 നന്മയുടെ നല്ല പാഠങ്ങൾ. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8 മണിക്ക് സർഗജാലകം. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9 മണിക്ക് നാടകനേരത്തിൽ നാടകം കുരങ്ങു ദിനം 2-ാം ഭാഗം. രചന ഡോക്ടർ PV ജയരാജ്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. രാത്രി 10 മണിക്ക് മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ആകാശവാണി സമയം ഇപ്പോൾ 6:30. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: നമ്മുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സഭാസമ്മേളനം 9 ദിവസം. സംസ്ഥാനത്ത് പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി നാടും നഗരവും. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആചാരപരമായ സ്വീകരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം നാളെ ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പൂനമല്ലി വടവളിനി പാതയിലെ 14.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോ റെയിൽ സർവീസ് നാടിന് സമർപ്പിക്കുന്ന അദ്ദേഹം 5 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. 16th നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസം സഭ സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29th സമ്മേളനം അവസാനിക്കും. പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ടെക്നോ പാർക്ക് ഫേസ് 1-ൽ ടെക് കേരളം ബ്രാൻഡ് അവതരണവും IT പാർക്ക് അഫിലിയേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ യുവാക്കളുടെ പ്രയോജനത്തിനായി വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ

0: മഹാസംഗമം എറണാകുളത്ത് നടന്നു. സംഗമം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജനപ്രതിനിധികൾക്കായി വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. പുതുതലമുറയിൽ കാർഷിക സംസ്കാരവും കൃഷിയോടുള്ള താൽപര്യവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച കതിർ പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമാകുന്നു. ജില്ലയിലെ 27 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 10 സെന്റ് സ്ഥലത്ത് മാതൃകാ പോഷകത്തോട്ടം, പഴവർഗ കൃഷി, പുഷ്പ ഔഷധ സസ്യത്തോട്ടം, ജൈവകൃഷി, ജൈവവള നിർമ്മാണം, വിത്ത് ബാങ്ക് സ്ഥാപിക്കൽ, തനത് വിത്തുകളുടെ ശേഖരണവും സംരക്ഷണവും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. ഓരോ കാർഷിക ക്ലബിലേക്കും 25 മുതൽ 30 വരെ വിദ്യാർത്ഥികളെയാണ് തെരഞ്ഞെടുക്കുക. പച്ചക്കറിത്തോട്ട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിന് വിദ്യാലയത്തിന് 16 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 500 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത്.
0: കൊച്ചി കളമശ്ശേരിയിൽ സ്പാ നടത്തിപ്പിന്റെ മറവിൽ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ യുവതിയെ മന്ത്രി ബിന്ദു കൃഷ്ണ സന്ദർശിച്ചു. യുവതിക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗസ്മരണകൾക്ക് ആദരമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഗോത്രവർഗ നേതാക്കളുടെ പോരാട്ടങ്ങൾക്ക് ആദരമായി റാഞ്ചിയിലെ പഴയ സെൻട്രൽ ജയിലിൽ 142 കോടി രൂപ ചെലവിൽ ഒരുക്കിയ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം ശ്രദ്ധേയമാകുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനകളില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പൂർണ്ണമാകില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാലുടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ഐഎസ്എൽ ഫുട്ബോളിന്റെ പുതിയ സീസണ് തുടക്കമായി. ബംഗളൂരുവിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SC ഡൽഹി പോരാട്ടം പുരോഗമിക്കുകയാണ്. രാത്രി 7:30 നടക്കുന്ന 2-ാം മത്സരത്തിൽ FC ഗോവ ചെന്നൈയിൻ FC നേരിടും. നവരാത്രി പൂജയോടനുബന്ധിച്ച് പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ഇന്ന് രാത്രിയോടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തും. കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ എത്തിയ ഘോഷയാത്രയ്ക്ക് പോലീസ്, റവന്യൂ, തിരുവിതാംകൂർ ദേവസ്വം അധികൃതർ ചേർന്ന് സ്വീകരണം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: ഘോഷയാത്ര നാളെ വൈകുന്നേരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തും. കരമന മുതൽ വെള്ളിക്കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന കുമാരസ്വാമിയെ ആരിശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരിപ്പിനും ശേഷം ഈ മാസം 23-ന് വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും.
0: സംസ്ഥാനത്തെ വിവിധ സിനിമാ തിയേറ്ററുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ 26 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2-ാം ഘട്ടത്തിൽ പിഴയായി 62,000 രൂപയും ചുമത്തി. ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, സിവിൽ സപ്ലൈസ് വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. പരിശോധന എല്ലാ മാസവും തുടരുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷിനും കൌൺസിലർ സുഗതനുമെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് BJP കൌൺസിലർമാർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പാർട്ടി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. റായ്പൂരിലെ ഓൾ ഇന്ത്യ റേഡിയോ ഡെപ്യൂട്ടി ഡയറക്ടർ വികൽപ് ശുക്ല അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 58 വയസ്സായിരുന്നു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ 1993 ബാച്ച്

ജൂനിയർ ഗ്രേഡ് ഗ്രൂപ്പ് ബി ഉദ്യോഗസ്ഥനാണ് വികൽപ് ശുക്ല. BSNL-ന്റെ 26-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ടെലികോം മന്ത്രാലയവുമായി സഹകരിച്ച് നാളെ മിനി മാരത്തൺ സംഘടിപ്പിക്കും. രാവിലെ 5-ന് തിരുവനന്തപുരത്ത് PMG ജംഗ്ഷനിലെ BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തൺ അർജുന അവാർഡ് ജേതാവ് KM ബീനമോൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനാവശ്യ കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. മേയർ VV രാജേഷ് പദ്ധതി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. പാളയം, ഫോർട്ട്, കണ്ണമ്മൂല, തൈക്കാട്, പെരുന്താന്നി വാർഡുകളാണ് ആദ്യ ഘട്ടത്തിലുള്ളത്. ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94-ാമത് പതിപ്പ് നാളെ വാരാണസിയിൽ സംഘടിപ്പിക്കും. സമ്പൂർണാനന്ദ സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ടിൽ നിന്ന് ദീക്ഷ മണ്ഡപ് വരെയാണ് സൈക്കിൾ യാത്ര. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടിയിൽ പങ്കെടുക്കും. നശാമുക്ത യുവ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് സൺഡേസ് ഓൺ സൈക്കിൾ സംഘടിപ്പിക്കുന്നത്. ലക്ഷദ്വീപ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആന്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിയുടെയും കേരള ജുഡീഷ്യൽ അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് കോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം സംബന്ധിച്ച 3 ദിവസത്തെ ശേഷി വികസന പരിശീലന പരിപാടിക്ക് കവരത്തിയിൽ തുടക്കമായി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൌമൻസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിലെ 3 കോടതികളിലും നടപ്പാക്കി വരുന്ന DCMS സംവിധാനം ഭൂമിശാസ്ത്രപരമായി വിവിധ ദ്വീപുകളിലായി ചിതറിക്കിടക്കുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് നീതിന്യായ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും ലഭ്യമാക്കുന്നതിന് സഹായകരമാകുമെന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൌമൻസൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സഭാസമ്മേളനം 9 ദിവസം. സംസ്ഥാനത്ത് പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി നാടും നഗരവും. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആചാരപരമായ സ്വീകരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ ഇൻഡോറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.
2: ശക്തി ശിവശക്തി.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എനിക്കിന്നോട് വർത്താനത്തിന് നേരൂല്ല കരണാ, എനിക്ക് വേഗം പോണോ?
2: അതെന്ത് പോക്കാ എന്റെ അമിത,
1: ഇനി ഇന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വർത്താനത്തിന് നിക്കൂലട്ടാ. ഇനി എന്നെ കാണാൻ മറ്റൊന്ന് നീ അങ്ങോട്ട് വരൂ മണ്ട, എനിക്ക് അതിനൊന്നും നേരൂല്ല. ഇന്നോട് വർത്താനത്തിനേ എനിക്ക് നേരൂല്ല.
2: അല്ല അമിത, ഞാനതിന് നിങ്ങളോട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ.
1: നീ ഒന്നും ചെയ്യേണ്ട കരണാ, പക്ഷെ എനിക്ക് നിന്നോട് വർത്താനത്തിന് നേരൂല്ലാന്ന്.
2: അല്ലപ്പ ഇങ്ങനെ തിരക്കിട്ട് പോവാൻ എന്നാന്ന് കാരണം നിങ്ങൾ പറയണ.
1: അപ്പൊ നീ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നേ?
2: എന്റെ അമിത, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാണ്ട് കാര്യം പറ.
1: നീ ഇതൊന്നും അറിയില്ലേ കരണാ.

0: എന്തെല്ലോ ആദ്യാണ്, നിങ്ങൾ ഒന്ന് വേഗം പറ കാര്യോ.
1: ആദ്യ പിടിക്കേണ്ട കാര്യൊന്നുമില്ല, പക്ഷെ നീ നാട്ടിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറയുമ്പോ എനിക്കൊരു വിഷമമുണ്ട് കേട്ടാ.
0: എന്റെ അമിത, ഒരു വക കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നല്ലേ. ഞാൻ അറിയാത്ത സംഭവം എന്നാണ്?
1: റേഡിയോ മലബാർ പൂട്ടുന്നില്ല പോലു.
0: അല്ല, അതിനത് പൂട്ടുന്നുണ്ടേനാ.
1: അങ്ങനത്തെ പൂട്ടലല്ല, നമ്മള് രാവിലെ 5 മണിക്ക് തുറന്നു വെച്ചാല് 10:30 പൂട്ടയില്ലേനുവാ. ഇനിയിപ്പോ അതില്ല പോലു.
0: ഇല്ലേ?
1: ഇല്ലാന്ന്. 5 മണിക്ക് തുറന്നു വെച്ചാല് 3 മണി വരെ പരിപാടികളാന്ന്.
0: അതെയാ?
1: ആ.
0: ഓ, എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ കുത്തിരുന്ന് പരിപാടിയെല്ലാം കേക്കാലോ.
1: പിന്നെന്താ, അതല്ലേ ഞാൻ പറഞ്ഞു ഇന്നോട്, എനിക്ക് ഇന്നോട് വർത്താനത്തിന് നേരമില്ലാന്ന്.
0: ഓ, അപ്പൊ പരിപാടി കേക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാന്നല്ലേ.
1: പിന്നെന്താ,
0: എന്നാ പിന്നെ നിങ്ങള് വേഗം പോയിക്കോളി.
1: നീ എടി പോന്ന്,
0: ഞാനും വീട്ടിൽ പോയിട്ട് പരിപാടിയാക്കട്ടെ.
1: അതന്നെ.
2: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവേട്ടുകുന്ന്. മട്ടന്നോർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000-17. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
3: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
4: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉന്നത നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും രാജ്യത്തുടനീളം ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. പൂനമല്ലി വടപളനി മെട്രോ റെയിൽ സർവീസ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ജന്തർ മന്തർ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി ഡൽഹി പോലീസ്. നിരവധി പേർ കസ്റ്റഡിയിൽ. ട്രെയിൻ മെട്രോ സർവീസുകൾ ഭാഗികമായി തടസ്സപ്പെട്ടു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ മുതൽ. സഭ 9 ദിവസം സമ്മേളിക്കും. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ഡൽഹിക്കെതിരെ ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ജാർഖണ്ഡിലെ ദേവ്ഘർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. പൂനമല്ലി വടപളനി പാതയിലെ 14.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോ റെയിൽ സർവീസ് അദ്ദേഹം നാടിന് സമർപ്പിക്കും. 5 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും അദ്ദേഹം സന്ദർശിക്കും. CJP യുടെ ജന്തർ മന്തർ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പോലീസ് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തതായി ഡൽഹി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കുമാർ അഭിഷേക് പറഞ്ഞു. കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 45 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു. വിവിധ ട്രെയിനുകൾ ഇന്ന് രാത്രി 10 വരെ സർവീസ് നിർത്തിവച്ചു. പ്രതിഷേധത്തിനിടെ ഡൽഹി പോലീസ് വെടിയുതിർത്തു എന്ന തരത്തിൽ സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളുടെ കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. സഭ 9 ദിവസമായിരിക്കും സമ്മേളിക്കുക. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലിജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29th സമ്മേളനം അവസാനിക്കും. അയൽ രാജ്യങ്ങളിലെ സംഭവ വികാസങ്ങളും ആധുനിക യുദ്ധരീതികളും ആഗോള സുരക്ഷാക്രമത്തിലെ പ്രധാന മാറ്റങ്ങളും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജോധ്പൂർ വ്യോമസേനാ താവളത്തിൽ തരംഗ് ശക്തി സൈനികാഭ്യാസത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സായുധ സേന ഘടനയിലും തന്ത്രപരമായ സമീപനത്തിലും മാറ്റം വരുത്തുകയാണെന്ന് ശ്രീ സിംഗ് പറഞ്ഞു.
5: Added to the uncertainty and unpredictability coming from mind-boggling speed of technological changes in the defense sector is the geopolitical flux. We are facing a situation where the older established world order is fast disappearing, while the shape of future order is yet to emerge. In light of this volatile security environment, a perpetual state of high alertness is demanded from every responsible nation.
4: സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം, പ്രധാനമന്ത്രി ലോറൻസ് വോങ് എന്നിവരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂരിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പരസ്പര സഹകരണം, ആഗോള സാമ്പത്തിക വികസനം, നിക്ഷേപം എന്നിവ ശക്തിപ്പെടുത്തുന്നത് നേതാക്കൾ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഖേൽ മഹാകുംഭ് മുതൽ ഖേലോ ഇന്ത്യ വരെയുള്ള സംരംഭങ്ങളിലൂടെ രാജ്യത്തെ കായിക മേഖലയിൽ ഉണ്ടായ വികസനമാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
6: കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തെ കായിക മേഖലയിൽ വലിയ പരിവർത്തനമാണ് ഉണ്ടായത്. ദേശീയ അന്തർദേശീയ വേദികളിലെ ഇന്ത്യൻ താരങ്ങളുടെ മെഡൽ നേട്ടം കായിക ആവാസ വ്യവസ്ഥയിലുണ്ടായ പരിവർത്തനത്തിന് ഉത്തമ ഉദാഹരണമാണ്. 2010 ഖേൽ മഹാകുംഭ് മുതൽ ഖേലോ ഇന്ത്യ വരെ ആഗോളതലത്തിൽ മികവ് നേടുന്നതിന് കായിക താരങ്ങളെ ശാക്തീകരിക്കാൻ താഴെത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അടുത്തിടെ സമാപിച്ച ഏഷ്യൻ ഗെയിംസിൽ 85 മെഡലുകളുമായി ഇന്ത്യ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം, ദേശീയ കായിക നയം, ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയും കായിക മേഖലയ്ക്ക് ഉണർവ് പകർന്നു. കേന്ദ്രത്തോടൊപ്പം സംസ്ഥാന സർക്കാരുകളും ഇതിൽ സജീവമായി പങ്കെടുക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: നിർണായക ധാതുക്കളുടെ ശേഖരണം സംബന്ധിച്ച നയം 1 മാസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് ഖനിവകുപ്പ് സെക്രട്ടറി കേശവ് ചന്ദ്ര. പ്രതിരോധം, ബഹിരാകാശം, ഊർജ്ജം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ ഈ വിഭവങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ബാറ്ററി നിർമ്മാണ സാമഗ്രികളുടെ മൂല്യവർദ്ധന വേഗത്തിലാക്കാൻ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിലായി 4 പ്രത്യേക നിർണായക ധാതു സംസ്കരണ പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും സർക്കാർ നടത്തിവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റി നിർത്തി വിഷമതകൾ തുറന്നു പറയാൻ അന്തരീക്ഷം ഒരുക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രസവാനന്തര വിഷാദരോഗം അനുഭവിക്കുന്ന സ്ത്രീകൾക്കായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന അമ്മയ്ക്കൊപ്പം പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നവരെ ഓൺലൈൻ സർവേയിലൂടെ കണ്ടെത്തി മാനസികാരോഗ്യ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
7: പ്രസവാനന്തര വിഷാദരോഗം എന്നത് അമ്മയുടെ കുറ്റമല്ലെന്നും ഹോർമോൺ വ്യതിയാനങ്ങൾ ഉൾപ്പെടെയുള്ള ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അമ്മയും കുഞ്ഞും സുരക്ഷിതരായിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഈ പദ്ധതി ഒരു പൈലറ്റ് പ്രൊജക്ടായാണ് ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതി വിജയകരമായി നടപ്പാക്കി സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം.
4: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാലുടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ബീഹാർ, കർണാടക, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, മാഹി എന്നിവിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ കാലാവസ്ഥ തുടരും. ISL ഫുട്ബോൾ 13ാം സീസണ് തുടക്കമായി. ബംഗളൂരുവിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരു FC സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 3-2 തോൽപ്പിച്ചു. ഗോവയും ചെന്നൈയും തമ്മിലുള്ള 2ാം മത്സരം ഗോവയിൽ പുരോഗമിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇന്റർ കാശിയെ നേരിടും. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം നാളെ. ഇൻഡോറിൽ രാത്രി 7-ന് മത്സരം. ഓരോ മത്സരം വീതം ജയിച്ച ഇരു ടീമുകളും പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിളിന്റെ 94ാം പതിപ്പ് നാളെ വാരാണസിയിൽ നടക്കും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുക്കും. ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കളായ പ്രാചി ചൌധരി, പാരുൾ ചൌധരി, ജയ്കുമാർ, രാജ്കുമാർ പാൽ എന്നിവരും സൈക്കിൾ യാത്രയുടെ ഭാഗമാകും. റായ്പൂർ ആകാശവാണി ഡെപ്യൂട്ടി ഡയറക്ടർ വികൽപ് ശുക്ല അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ വികൽപ് ശുക്ല ഛത്തീസ്ഗഡ് പൊതുപ്രക്ഷേപണ മേഖലയിലെ പ്രമുഖ സാന്നിധ്യമായിരുന്നു. ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പാകിസ്ഥാനെ ശക്തമായി വിമർശിച്ചു. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണെന്നും എക്കാലവും അങ്ങനെ തന്നെയായിരിക്കുമെന്നും ഇന്ത്യ ആവർത്തിച്ചു. ന്യൂയോർക്കിൽ ചേർന്ന UN പൊതുസഭയുടെ 4ാം സമിതിയിൽ കോളനിവൽക്കരണ വിരുദ്ധതയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയത്. അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. യുക്രൈനിലെ സപ്പോരിഷ്യ മേഖലയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു, 16 പേർക്ക് പരിക്കേറ്റു. റഷ്യയിൽ നിന്ന് ഡീസൽ വാങ്ങാനുള്ള കരാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം.

യുക്രൈനിലെ യുദ്ധത്തിനുള്ള റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സായി ഈ നീക്കം മാറിയേക്കാമെന്ന് കീവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ ഭാഗമായി ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പ് അന്താരാഷ്ട്ര ടെലികമ്യൂണിക്കേഷൻസ് യൂണിയനുമായി സഹകരിച്ച് ന്യൂഡൽഹിയിൽ റോബോട്ടിക്സ് ഫോർ ഗുഡ് യൂത്ത് ചാലഞ്ച് സംഘടിപ്പിച്ചു. 13 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 300 വിദ്യാർത്ഥികൾ റോബോട്ടിക്സിലെ സർഗാത്മകത, നൂതനാശയം, പ്രശ്നപരിഹാര ശേഷി എന്നിവ പ്രദർശിപ്പിച്ചു. ഉന്നത നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും രാജ്യത്തുടനീളം ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. പൂനമല്ലി വടപളനി മെട്രോ റെയിൽ സർവീസ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ജന്തർ മന്ദർ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി ഡൽഹി പോലീസ്. നിരവധി പേർ കസ്റ്റഡിയിൽ. ട്രെയിൻ മെട്രോ സർവീസുകൾ ഭാഗികമായി തടസ്സപ്പെട്ടു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം മറ്റന്നാൾ മുതൽ. സഭ 9 ദിവസം സമ്മേളിക്കും. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 13 കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ഡൽഹിക്കെതിരെ ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ബിജുട്ട, നീ എങ്ങോട്ടാ?
2: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോർസ് പോന്നെയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്ക പോയി വാങ്ങിക്കോ. കൊടു.
1: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വല്യ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോർസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140072590051818.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
2: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
2: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഫോൺ 9961004648.
2: 9656948321.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
0: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.
2: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരമെത്തുകയാണ് ആഴ്ച വൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് പുതിയ വഴിത്തിരിവ്. 4.5 വർഷം പിന്നിട്ട യുദ്ധം തീർക്കാനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യ നേരിട്ടിടപെടുന്നതായി യുക്രൈൻ വെളിപ്പെടുത്തി. വെടിനിർത്തലിനായി ഇന്ത്യ മുന്നോട്ട് വച്ച നിർദ്ദേശം അമേരിക്ക, തുർക്കി, ഈജിപ്ത് എന്നിവയുടെ നിർദ്ദേശങ്ങളെക്കാൾ സമഗ്രവും വിശാലവുമാണെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആദ്രി സിബിഹ പറഞ്ഞു. യുദ്ധം തുടങ്ങിയതിനുശേഷം ആദ്യമായാണ് ഇന്ത്യ സമാധാന ശ്രമങ്ങളിൽ വ്യക്തമായ മധ്യസ്ഥ പങ്ക് വഹിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ദുബായിൽ നിന്ന് ടെല്ലവീവിലേക്ക് പറന്ന ഫ്ലൈ ദുബായ് വിമാനത്തിനുള്ളിൽ സെപ്റ്റംബർ 30 അടിയന്തര സാഹചര്യം വിമാനം തട്ടിയെടുക്കാനുള്ള ഭീകരാക്രമണ ശ്രമമാണെന്ന് UAE പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥിരീകരിച്ചു. സംഭവത്തിന് പിന്നിലെ കൃത്യമായ പ്രേരണ, ഭീകര സംഘടനകളുമായുള്ള ബന്ധം, ഗൂഢാലോചന എന്നിവയെക്കുറിച്ച് വിശദ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഫ്ളൈ ദുബായ് വിമാനത്തിനുള്ളിലുണ്ടായ ഭീകരാക്രമണ ശ്രമത്തിനിടെ യാത്രികരുടെയും വിമാനത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ സന്ദർശിച്ച് ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്ദൂം ശനിയാഴ്ച ആശുപത്രിയിലെത്തി ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ സന്ദർശിച്ച ഷെയ്ഖ് ഹംദാൻ അദ്ദേഹത്തിന്റെ അസാമാന്യ ധൈര്യത്തെയും ഉത്തരവാദിത്വബോധത്തെയും മാനുഷിക മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയെയും വാനോളം പ്രശംസിച്ചു. മനുഷ്യജീവനുകൾ സംരക്ഷിക്കുന്നതിൽ സ്മിത്ത് മച്ചാർ കാണിച്ച ധീരതയും ജാഗ്രതയും പരമോന്നതമാണെന്ന് സന്ദർശനത്തിന് ശേഷം ഷെയ്ഖ് ഹംദാൻ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കൂട്ടി നയാര എനർജി. പെട്രോൾ ലിറ്ററിന് 5 രൂപയും ഡീസൽ ലിറ്ററിന് 3 രൂപയുമാണ് കൂട്ടിയത്.

0: പുതുക്കിയ വില പ്രാബല്യത്തിലായി. ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങിത്തുടങ്ങിയതോടെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവായി. പ്രസരണ ലൈനിൽ തടസ്സങ്ങളില്ലാതിരിക്കുകയും ഉപഭോഗം അസാധാരണമായി കൂടാതിരിക്കുകയും ചെയ്താൽ ഒക്ടോബറിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല. വൈദ്യുതിക്ക് യൂണിറ്റിന് 3 പൈസ അധികം ചുമത്തി KSEB. മാസം തോറും ബില്ലടക്കുന്നവരും 2 മാസത്തിലൊരിക്കൽ അടക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളും 3 പൈസ വീതം സർചാർജ് നൽകണം. സെപ്റ്റംബറിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 2 പൈസയായിരുന്നു സർചാർജ്. ഹൈദരാബാദിലെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് AK-203 റൈഫിളുകളും വെടിയുണ്ടകളും ഉൾപ്പെടെ മോഷ്ടിച്ച കേസിൽ 3 സൈനികരുൾപ്പെടെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യപ്രതി മുൻ ഹവിൽദാർ ഉപ്പുത്തല്ല മല്ലേഷിനെ സെപ്റ്റംബർ 11 പോലീസ് പിടികൂടിയിരുന്നു. മോഷണം പോയ ആയുധങ്ങളും വെടിക്കോപ്പുകളും നാഗർ കർണൂൽ ജില്ലയിലെ അച്ചമ്പേട്ടിൽ മല്ലേഷിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നിലവിൽ സേവനത്തിലുള്ള 3 സൈനികർ, പശ്ചിമബംഗാൾ സ്വദേശികളായ 2 പേർ, മലേഷ്യന്റെ ബന്ധു സുഹൃത്ത് എന്നിവരടക്കം 7 പേരെ പിടികൂടിയത്. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ ഒരു കാലത്ത് കാലതാമസത്തിന് പേരുകേട്ടതായിരുന്നുവെന്നും ഇപ്പോൾ ആ സാഹചര്യമല്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ക്രിമിനൽ നിയമം പൂർണ്ണമായി നടപ്പിലാക്കുന്നതോടെ FIR രജിസ്റ്റർ ചെയ്യുന്നതു മുതൽ സുപ്രീംകോടതി വരെയുള്ള നടപടികൾ 3 വർഷത്തിനകം പൂർത്തിയാക്കി നീതി ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പുതിയ ക്രിമിനൽ നിയമ പ്രദർശനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: MC റോഡ് നിർമ്മാണത്തിന് കരാറെടുത്ത മലേഷ്യൻ കമ്പനിയിലെ എഞ്ചിനീയർ ലിസി ബിനിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ സംസ്ഥാന വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഉത്തരവിനെ തുടർന്ന് 20 വർഷം മുൻപുള്ള പരാതിയിൽ വിജിലൻസ് പ്രാഥമിക പരിശോധന തുടങ്ങി. 50th വയലാർ അവാർഡ് R രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിന് 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത വെങ്കലശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വിപുലീകൃത ജില്ലാ കമ്മിറ്റിയിൽ അപ്രതീക്ഷിത തിരുത്തുമായി CPM. പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെ മാറ്റി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവും മുൻ MLA V ചന്ദാമരാക്ഷനാണ് പുതിയ സെക്രട്ടറി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ വിപുലീകൃത ജില്ലാ കമ്മിറ്റിയുടേതാണ് തീരുമാനം. അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും മെസ്സിയുടെയും പേരിൽ നടന്ന തട്ടിപ്പിൽ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ചുമതലക്കാരനായ ആന്റോ അഗസ്റ്റിന്റെ പേരിൽ കേസെടുക്കാൻ ED അനുമതി. ED ഉന്നതതല സമിതിയായ റിസ്ക് അസസ്മെന്റ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് അനുമതി നൽകിയത്. കുപ്പം മംഗലശ്ശേരി പുഴയിൽ 7th ജലോത്സവത്തിന്റെ ഭാഗമായി നടന്ന വള്ളംകളി മത്സരത്തിൽ 25 പേർ തുഴയുന്ന ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ AKG പൊടോത്തുരുത്തി ജേതാക്കളായി. ആവശ്യകരമായ മത്സരത്തിൽ പാലിച്ചോൻ അച്ചാന്തുരുത്തി 2nd സ്ഥാനവും അഴീക്കോടൻ അച്ചാന്തുരുത്തി 3rd സ്ഥാനവും നേടി. സംസ്ഥാന സർക്കാരിന്റെ നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മേയർ P ഇന്ദിര നിർവഹിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെയും കോർപ്പറേഷന്റെയും നേതൃത്വത്തിൽ പയ്യാമ്പലം ബീച്ചിലാണ് പരിപാടി നടന്നത്. പോലീസുകാരെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താമെന്ന് കരുതേണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് CPM ബഹുജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തിയതിനെ കുറിച്ചായിരുന്നു പ്രതികരണം. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ആഭ്യന്തരവകുപ്പ് പരിശോധിക്കും. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ ജില്ലാതല നിരീക്ഷണ സമിതികൾ രൂപവൽക്കരിക്കാൻ മന്ത്രി K മുരളീധരൻ നിർദ്ദേശിച്ചു. അഡീഷണൽ DMO അല്ലെങ്കിൽ ഡെപ്യൂട്ടി DMO ആണ് സമിതി കൺവീനർ. സംസ്ഥാനത്തെ സ്വയംഭരണ കോളേജുകൾക്ക് പുറമെ എയ്ഡഡ് കോളേജുകൾക്കും കൽപ്പിത സർവകലാശാല പദവി നൽകാനൊരുങ്ങി സർക്കാർ. കൽപ്പിത സർവകലാശാലകൾ അനുവദിക്കാനുള്ള വ്യവസ്ഥയിൽ UGC ഭേദഗതി വരുത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. ജനപ്രതിനിധികൾ പോലീസിന്റെയോ കോടതിയുടെയോ ജോലി നിർവഹിക്കേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. ജനവിധി എന്നത് മറ്റുള്ളവരോട് ആജ്ഞാപിക്കാനോ അവരെ ഭീഷണിപ്പെടുത്താനോ ഉള്ള അനിയന്ത്രിത അധികാരത്തിന്റെ ഉറവിടമല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ലേബർ വാർഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറോട് അപമര്യാദയായി പെരുമാറിയ മുംബൈയിലെ കല്യാൺ ഡോംബിവിലി മുനിസിപ്പൽ കോർപ്പറേഷൻ കോർപ്പറേറ്റർ ഉൾപ്പെടെ 3 പേരുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ടാണ് നിരീക്ഷണം. കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുക, ബിസിനസ്സുകൾക്ക് കൂടുതൽ ഉറപ്പ് നൽകുക എന്നിവയാണ് GST പരിഷ്കരണങ്ങളുടെ അടുത്തഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അനാവശ്യ ബുദ്ധിമുട്ടുകളില്ലാതെ ബാധ്യതകൾ നിറവേറ്റാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കുക കൂടിയാണ് ഈ ശ്രമങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.

0: തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകകണ്ഠമായല്ലാതെയോ ഭൂരിപക്ഷമില്ലാതെയോ എടുത്ത നിയമപരമല്ലാത്ത തീരുമാനങ്ങൾ അസാധുവാക്കുമെന്ന് സുപ്രീംകോടതി. രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ അംഗീകാരമില്ലാതെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഒട്ടേറെ തീരുമാനങ്ങൾ എടുത്തതെന്ന പരാതിയിലാണ് സുപ്രീംകോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ഹർജി തീർപ്പാകും വരെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ജ്ഞാനേഷ് കുമാറിനെ വിലക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി PSC ചെയർമാൻ അടക്കമുള്ളവർ സഹകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി. അഭ്യസ്ത വിദ്യരായ യുവതലമുറയുടെ ഏക പ്രതീക്ഷയായ PSCയെ സംരക്ഷിക്കണമെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ചോദ്യം ചെയ്ത് PSC നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. സ്ത്രീകൾക്കു നേരെ അതിക്രമം നടത്താൻ തുനിയുന്നവരുടെ മനസ്സിൽ ഭയമുണ്ടാക്കാൻ സാധിക്കണമെന്ന് സുപ്രീംകോടതി. സ്ത്രീകൾക്ക് നഗരത്തിൽ രാത്രി വൈകിയും ഭയമില്ലാതെ സഞ്ചരിക്കാനാകണമെന്നും പറഞ്ഞു. ഡൽഹിയിൽ ഈയിടെ നടന്ന ബലാത്സംഗ സംഭവങ്ങളിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശം. ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങളിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് പോകുന്ന പ്രത്യക്ഷ രാഷ്ട്രീയമില്ലാത്ത യുവതി യുവാക്കളുടെ പശ്ചാത്തലം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിക്കുന്നു. അംഗീകൃത രാഷ്ട്രീയ സംഘടനകളിൽ അല്ലാത്ത നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ നിന്ന് സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും റിപ്പോർട്ട് തയ്യാറാക്കും. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ കർഷക സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 8 പേർ കൊല്ലപ്പെട്ട കേസിൽ വിചാരണ നടത്തുന്ന ജഡ്ജിക്കെതിരായ പരാതികളിൽ വേഗത്തിൽ നടപടിയെടുക്കാൻ അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ട്രഷറിയിൽ പണമില്ലാതെ വരുമ്പോൾ സംസ്ഥാനങ്ങൾ ഓവർഡ്രാഫ്റ്റിനെ ആശ്രയിക്കുന്നത് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് സമിതിയുടെ ശുപാർശ. നിലവിൽ 14 ദിവസം ഓവർഡ്രാഫ്റ്റിൽ തുടരാം. ഇത് 10 ആക്കണം എന്നാണ് ശുപാർശ. സാമ്പത്തിക വർഷത്തിന്റെ ഒരു പാദത്തിൽ 36 ദിവസം വരെ ഓവർഡ്രാഫ്റ്റ് എടുക്കുമായിരുന്നു. ഇത് 30 ആക്കണമെന്നും ശുപാർശയുണ്ട്. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ എത്തിക്കാമെന്ന പേരിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ അഴിമതി നിരോധന നിയമം കൂടി ഉൾപ്പെടുത്താൻ പോലീസ്. അതിന് അനുമതി ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര വകുപ്പിന് കത്തു നൽകി. PSC നടത്തിയ ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിലെ ക്രമക്കേടിൽ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ. പരീക്ഷാ വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അഡീഷണൽ സെക്രട്ടറി R. ഹരി, ഡെപ്യൂട്ടി ഡയറക്ടർ P. സതീഷ് എന്നിവർക്കെതിരെയാണ് പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. വനിതയടക്കം 3 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിച്ചു. ന്യൂഡൽഹി ജന്തർ മന്ദർ പ്രതിഷേധത്തിനിടെ വനിതാ യൂട്യൂബറോട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ കേസെടുക്കാൻ ആവശ്യപ്പെട്ട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച യൂട്യൂബർമാരെ കസ്റ്റഡിയിലെടുത്തു. പരാതിക്കാരിയടക്കം 18 പേരെയാണ് ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ച് സ്ഥലത്തുനിന്ന് നീക്കിയത്. 2026 സെപ്റ്റംബറിൽ രാജ്യത്തെ പാചകവാതക ആവശ്യകതയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 9% ഇടിവ് എന്ന റിപ്പോർട്ടുകൾ. ദേശീയപാത 66 വികസന പ്രവൃത്തികൾ പാതിവഴിയിൽ നിലച്ചതോടെ കണ്ണൂർ തലശ്ശേരി പാതയിൽ യാത്രാ ദുരിതം രൂക്ഷമാവുന്നു എന്ന് റിപ്പോർട്ടുകൾ. കിഴുത്തള്ളി, എളയാവൂർ, തിലാനൂർ, ചാല മേഖലകളിലാണ് നിർമ്മാണം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നത്. കരാർ ഏറ്റെടുത്ത കമ്പനിയിലെ ജീവനക്കാരുടെ സമരമാണ് പണി തടസ്സപ്പെടാൻ കാരണമായതെന്ന് പറയപ്പെടുന്നു.
1: പ്രപഞ്ചത്തിന്റെ വിദൂര കോണുകളിൽ നടക്കുന്ന അതിശക്തമായ സംഭവങ്ങളുടെ രഹസ്യങ്ങൾ തേടാൻ മനുഷ്യന് പുതിയൊരു കണ്ണ് തുറന്നു നൽകിയ ബെൽജിയൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൽസന് ഈ വർഷത്തെ ഭൌതികശാസ്ത്ര നോബൽ. വിദൂര പ്രപഞ്ചത്തിൽ ഉത്ഭവിക്കുന്ന നിഗൂഢകണമായ ന്യൂട്രിനോകളുടെ കണ്ടെത്തലിനും അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾക്കിടയിൽ ഐസ്ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി യാഥാർത്ഥ്യമാക്കുന്നതിൽ നൽകിയ നിർണായക സംഭാവനകൾക്കുമാണ് പുരസ്കാരം. യമനിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായിരിക്കെ തന്ത്രപ്രധാനമായ ബാബൽ മാണ്ടബ് കടലിടുക്കിന് സമീപത്തെ പ്രദേശങ്ങളിൽ ഹൂതി വിമതരെ തുരത്തി യമൻ സർക്കാർ സേന വൻ മുന്നേറ്റം നടത്തി. ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലായിരുന്ന പ്രധാന പട്ടണങ്ങളും തീരപ്രദേശങ്ങളും സൈന്യം തിരിച്ചുപിടിച്ചതായി യമനിലെ അന്താരാഷ്ട്ര പിന്തുണയുള്ള സർക്കാർ അറിയിച്ചു. സൌദി അറേബ്യയുടെ പിന്തുണയോടെയായിരുന്നു യമൻ സൈന്യത്തിന്റെ മുന്നേറ്റം. സൌദിയിലെ വിമാനത്താവളങ്ങൾ, എണ്ണ ശുദ്ധീകരണശാല, സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം ശക്തമാകുന്നതിനിടെ ഹോർമുസ് കടലിടുക്കിൽ ഒമാൻ തീരത്ത് വീണ്ടും കപ്പലാക്രമണം. പനാമയുടെ പതാകയുള്ള MT on Peace എന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. 11 ഇന്ത്യക്കാരുൾപ്പെടെ കപ്പലിലെ 12 നാവികർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ജീവനക്കാരെ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ച് ഒമാനിലെ ഗസബിൽ എത്തിച്ച് ചികിത്സ നൽകിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ വ്യോമസേനാ മേധാവിയായി നിലവിലെ ഉപമേധാവി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിനെ നിയമിച്ചു. നിലവിലെ സേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ് ഈ മാസം 31 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 31 ഉച്ചകഴിഞ്ഞ് ദീക്ഷിത് ചുമതലയേൽക്കും. ലോകമെമ്പാടുമായി കോടിക്കണക്കിന് വായനക്കാരെ സംവാദിച്ച ജനപ്രിയ എഴുത്തുകാരൻ ജെഫ്രി ആർച്ചർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ബ്രിട്ടനിലെ മുൻനിര രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. മുൻ MPയുമാണ്. ഏറ്റവും പുതിയ നോവലായ ആദം ആൻഡ് ഈവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങാനിരിക്കെ തിങ്കളാഴ്ച ലണ്ടനിലെ വീട്ടിലായിരുന്നു വിയോഗമെന്ന് പ്രസാധകരായ ഹാർപ്പർ കോളിൻസ് അറിയിച്ചു. കോക്പിറ്റിൽ പൈലറ്റിന്റെ ആക്രമണമുണ്ടായ ഫ്ലൈ ദുബായ് വിമാനം ടെല്ലാവീവ് ലക്ഷ്യമിട്ട് തുടർയാത്ര നടത്തിയിരുന്നുവെങ്കിൽ ഭീകരാക്രമണം തടയാനായി ഇസ്രയേൽ അത് വെടിവെച്ചിടാൻ തയ്യാറെടുത്തിരുന്നുവെന്ന് റിപ്പോർട്ട്. വിമാനത്തിലുള്ള 150 ഇസ്രയേലി പൌരന്മാരുടെ ജീവൻ അപകടത്തിലാകുമെന്നറിഞ്ഞിട്ടും വിമാനം ഇടിച്ചിറക്കി ടെല്ലാവീവിൽ ഉണ്ടായേക്കാവുന്ന വൻ ദുരന്തവും ആൾനാശവും ഒഴിവാക്കാനായിരുന്നു നീക്കം. ടെല്ലാവീവിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലെ കെട്ടിടങ്ങളിലോ നഗരത്തിലെ വാണിജ്യ സമുച്ചയമായ അസ്രയേലി ടവറുകളിലോ വിമാനം ഇടിച്ചിറക്കാനാണ് ഒമാൻകാരനായ സഹപൈലറ്റ് ഹമാം അൽ ഹമാറി ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ശൈലി മാറ്റണമെന്നും ഈ രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് അംഗീകരിക്കാനാവില്ലെന്നും UDF കൺവീനർ അടൂർ പ്രകാശ്. UDF കൺവീനറോട് ആലോചിക്കാതെ തന്നിഷ്ടപ്രകാരം മുന്നണി കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നതിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാഡ്ഗെയ്ക്ക് രേഖാമൂലം പരാതി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടി ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് പദ്ധതിക്കെതിരെ കൽക്കട്ട ഹൈക്കോടതിയിലുള്ള ഹർജിയിലെ തുടർ നടപടികൾ തടയാതെ സുപ്രീംകോടതി. വാദം കേൾക്കാൻ ഹൈക്കോടതി സമ്മതിച്ചതിനു പിന്നാലെ കോടതി നടപടികൾക്ക് സ്റ്റേ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ വാദങ്ങൾ അംഗീകരിക്കാതെ കേസ് ഹൈക്കോടതിയിൽ നടക്കട്ടെയെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിലപാടെടുത്തു.
2: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ലയണൽ മെസ്സി. അർജന്റീന കുപ്പായത്തിൽ അവസാന മത്സരവും കളിച്ച് വിടവാങ്ങി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 21 വർഷത്തെ കരിയറിൽ 126 ഗോളും 57 അസിസ്റ്റുകളും സ്വന്തമാക്കി ലോകകപ്പ് നേടുകയും രണ്ടുവട്ടം ഫൈനലിലേക്ക് ടീമിനെ നയിക്കുകയും ചെയ്തു. ഭവന വാഹന വ്യക്തിഗത വായ്പകൾക്കെല്ലാം പലിശഭാരം കൂടാൻ സാഹചര്യമൊരുക്കി. റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് 0.5% ഉയർത്തി. ബാങ്കുകൾക്ക് RBI നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് 5.25% നിന്ന് 5.5% ഉയർത്തിയത്. ഒരേ രാസഘടനയുള്ള തന്മാത്രകളുടെ കണ്ണാടി പ്രതിബിംബ രൂപങ്ങളെക്കുറിച്ചുള്ള 100 പഴക്കമുള്ള രഹസ്യം കണ്ടെത്തിയ ഗവേഷണത്തിന് രസതന്ത്ര നൊബൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ഹെൻറി ബി കാഗനും ജപ്പനീസ് ശാസ്ത്രജ്ഞൻ കെൻസോ സോയിക്കുമാണ് ബഹുമതി. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി മൂലം വരുമാനം നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സമരത്തിലേക്ക്. റൂട്ട് പെർമിറ്റുള്ള സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടും സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നും 14 മുൻപത്തെ ടിക്കറ്റ് നിരക്കാണ് ഇപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്നതെന്നും ഫെഡറേഷൻ ആരോപിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാവും. ഇത്തവണ 2 അഷ്ടമി വരുന്നതിനാൽ 10 നവരാത്രി ആഘോഷം. ഈ മാസം 20 ഉത്സവത്തിലെ പ്രധാന ചടങ്ങായ പുഷ്പരഥോത്സവം. വ്യാജരേഖകളും ബാങ്കുമായി ബന്ധമില്ലാത്തവരുടെ തിരിച്ചറിയൽ രേഖകളും ഉപയോഗിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസുകളുടെ പശ്ചാത്തലത്തിൽ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ സഹകരണ ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലും ED മിന്നൽ പരിശോധന. PMLA പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണിത്. കേന്ദ്ര സേനയുടെ സുരക്ഷയിലാണ് സംഘമെത്തിയത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള രാജ്യത്തിന്റെ പോരാട്ടമാണ് ഡൽഹിയിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ജനാധിപത്യം തിരിച്ചുകൊണ്ടുവരുന്നതിനും അട്ടിമറിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വമാക്കുന്നതിനും വോട്ടർ പട്ടിക ക്രമത്തിലാക്കുന്നതിനും വേണ്ടി നടത്തുന്ന സമരത്തിനൊപ്പം രാജ്യം മുഴുവനുമുണ്ടാകും. കേരളത്തിന്റെ കൂടി പിന്തുണ അറിയിക്കാനാണ് താൻ ഈ സമരത്തിലെത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമരത്തിൽ പങ്കെടുത്ത ശേഷം ബാരക്കമ്പ പോലീസ് സ്റ്റേഷനിലെത്തി രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2040

0: ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനുള്ള നിശ്ചയദാർഢ്യത്തിന്റെ സൂചകമായി ഒരു മുദ്രാവാക്യവും നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചു. നമ്മൾ അത് ചെയ്യും. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ പദവികളിലായി 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി വികസിത് ഭാരത് സങ്കല്പ സഭയിൽ പ്രസംഗിക്കുമ്പോഴാണ് മോദി പുതിയ മുദ്രാവാക്യം അവതരിപ്പിച്ചത്. സാധ്യമാകുന്നില്ലെന്ന് മുൻപ് കരുതിയിരുന്ന പല കാര്യങ്ങളും സാധ്യമായതായി മോദി പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് വേളകളിൽ ഉയർന്നുവരുന്ന ജാതി വിഭാഗീയത വലിയ വെല്ലുവിളിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. 6 ആഴ്ചയ്ക്കുള്ളിൽ നിലപാട് അറിയിക്കാൻ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് വി എം ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച മികച്ച നേട്ടം എങ്ങനെയാണ് എയിംസ് അനുവദിക്കുന്നതിന് തടസ്സമായി മാറുന്നതെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. കേരളത്തിന്റെ ഈ മികവ് കാരണമാണ് എയിംസിന് ആദ്യ പരിഗണന ലഭിക്കാത്തതെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെയാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ഫ്ലൈ ദുബായ് വിമാനത്തിന്റെ കോക്പിറ്റിൽ ക്യാപ്റ്റനെ കുത്തിവീഴ്ത്തി വിമാനം തകർക്കാൻ ശ്രമിച്ച സഹ പൈലറ്റ് ഹമാം അൽ ഹമ്മാദിയുടെ ലക്ഷ്യങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണ മാതൃകയിൽ ടെൽ അവീവിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ ഇടിച്ചിറക്കി വൻ ദുരന്തമുണ്ടാക്കാൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിമാനം റാഞ്ചിയ ശേഷം എഞ്ചിനുകൾ ഓഫാക്കി വിമാനത്താവളത്തിലെ കെട്ടിടത്തിലേക്കോ പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനങ്ങളിലേക്കോ ഇടിച്ചിറക്കാനായിരുന്നു 29-കാരനായ സഹ പൈലറ്റ് ലക്ഷ്യമിട്ടത്. ക്യാപ്റ്റനെ കൊലപ്പെടുത്തിയ ശേഷം വിമാനം സാധാരണ നിലയിൽ മുന്നോട്ടു കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് ഹമ്മാദി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. ചന്ദ്രനിൽ സ്ഥിരം മനുഷ്യ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനായി ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ കിടമത്സരത്തിലെന്ന് റിപ്പോർട്ടുകൾ. ഭാവിയിലെ ചാന്ദ്രനിലയങ്ങൾക്കും വിഭവ പര്യവേക്ഷണത്തിനും ചൊവ്വ ഉൾപ്പെടെ മറ്റ് അന്യഗ്രഹ ദൌത്യങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചന്ദ്രനിലെ ഒരു രാത്രി ഭൂമിയിലെ 2 ആഴ്ചയിലേറെ നീളുന്നതിനാൽ സൌരോർജ്ജത്തെ മാത്രം ആശ്രയിക്കുന്നത് പ്രായോഗികമല്ലെന്ന വിലയിരുത്തലിലാണ് ഇത്. തെക്കൻ നൈജീരിയയിൽ 25 യാത്രക്കാരും 7 ജീവനക്കാരും ഉൾപ്പെടെ 32 പേരുമായി സഞ്ചരിച്ച സൈനിക വിമാനം തകർന്നു വീണു. അപകടത്തിൽപ്പെട്ടവർക്കായുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ഔദ്യോഗികമായി വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ചെറുപുഴ പഞ്ചായത്തിൽ കവുങ്ങുകളുടെ രോഗകീടബാധ പഠിക്കാൻ ജില്ലാതല ടാസ്ക് ഫോഴ്സ് കൃഷിയിടം സന്ദർശിച്ചു. മട്ടന്നൂർ മണ്ഡലത്തിലെ തില്ലങ്കേരി, മാലൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന ആലാച്ചി, മച്ചൂർമല, മാലൂർ, പെരിങ്ങാനം, തില്ലങ്കേരി റോഡിന്റെ വികസനത്തിന് വഴിതെളിയുന്നു എന്ന് റിപ്പോർട്ടുകൾ. റോഡ് നവീകരണത്തിന് 38 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി വി കെ സനോജ് എംഎൽഎ അറിയിച്ചു. തില്ലങ്കേരി മച്ചൂർമലയിൽ അന്താരാഷ്ട്ര യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനായി 11 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. 300 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ രൂപരേഖ തയ്യാറായിട്ടുണ്ട്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: റാഗിംഗ് നിരോധന നിയമത്തിനുള്ള കരട് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. നിയമം പാസാക്കുന്നതിലെ കാലതാമസം കണക്കിലെടുത്ത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണിത്. കോളേജും സ്കൂളുകളും വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്വകാര്യയിടങ്ങളുമടക്കം നിയമത്തിന്റെ പരിധിയിൽ വരും. തുലാമാസ പൂജ മുതൽ ശബരിമല സന്നിധാനത്ത് കൂടുതൽ മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാം. ശബരിമല ഗസ്റ്റ് ഹൌസിലെ 10 എണ്ണം ഉൾപ്പെടെ 400 മുറികൾ തീർത്ഥാടകർക്ക് ബുക്ക് ചെയ്യാമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ആഭ്യന്തര ഉൽപാദകരെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ ചൈനയിൽ നിന്ന് 5 ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിലെത്തുന്ന സംഭവത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം തുടങ്ങി. എഞ്ചിനീയറിംഗ്, കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾക്കെതിരെയാണ് വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാരുടെ അവസ്ഥ പഠിച്ച് ക്ഷേമ പദ്ധതികൾ ശുപാർശ ചെയ്യാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ നിയമസഭയിൽ വെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സമസ്ത നായർ സമാജം ജനറൽ സെക്രട്ടറി പെരുമറ്റം രാധാകൃഷ്ണൻ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റേതാണ് ഉത്തരവ്. ബന്ധപ്പെട്ട വകുപ്പുകളുടെ ശുപാർശയിൽ റിപ്പോർട്ട് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വെക്കുമെന്നും അതിന് സമയം വേണമെന്നും സർക്കാർ അഭിഭാഷകൻ അറിയിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന 68ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പഴശ്ശിരാജ കളരി അക്കാദമിയുടെ മികവിൽ കണ്ണൂർ ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. 3 ദിവസം നീണ്ടുനിന്ന ചാമ്പ്യൻഷിപ്പ്

0: കുത്തിവെപ്പിൽ 14 ജില്ലകളിൽ നിന്നായി 1600-ലധികം പേർ പങ്കെടുത്തു. കാക്കേങ്ങാട് പഴശ്ശിരാജ കളരി അക്കാദമിയിൽ നിന്ന് 18 കായിക താരങ്ങളാണ് വിവിധ ഇനങ്ങളിൽ മത്സരിച്ചത്. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന കോട്ടയത്ത് തമ്പുരാൻ ദേശീയ കഥകളി ഉത്സവത്തിന്റെ ഭാഗമായി കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ രചിച്ച ആനന്ദസാന്ദ്രം എന്ന ഗ്രന്ഥം സി സദാനന്ദൻ MP പ്രകാശനം ചെയ്തു. തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചർ സെന്റർ ഡയറക്ടർ KK ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: സ്കൂൾ കലോത്സവ ചടങ്ങുകളുടെ ഉദ്ഘാടനം അതത് പ്രദേശത്തെ നിലവിലെ ജനപ്രതിനിധികൾ മാത്രമേ ചെയ്യാവൂ എന്ന് ഉത്തരവ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് പുതിയ നിർദ്ദേശം ഇറക്കിയത്. ജനപ്രതിനിധികൾ ഉള്ളപ്പോൾ മുൻ ജനപ്രതിനിധികൾ ചില ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത് പരാതിക്കിടയാക്കിയതിനെ തുടർന്നാണ് നടപടി. മഴക്കാലത്ത് മാത്രം പടർന്നിരുന്ന ഡെങ്കിപ്പനി സംസ്ഥാനത്ത് വർഷം മുഴുവൻ നിലനിൽക്കുന്ന രോഗമായി മാറുന്നു. ഈ വർഷം സെപ്റ്റംബർ 24 വരെ 11,281 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 42 പേർ മരിച്ചു. 2025 ആകെ 10,886 പേർക്കായിരുന്നു രോഗം, 56 മരണവും. രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ പാകിസ്ഥാൻ സ്വദേശിയായ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് ചോർത്തി നൽകിയ കേസിൽ നാവികനെ അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശിയും വിശാഖപട്ടണം ഈസ്റ്റേൺ നേവൽ കമാൻഡ് ബേസിലെ നാവികനുമായ പ്രദീപ് മുഖർജിയെയാണ് ആന്ധ്രാപ്രദേശ് പോലീസിന്റെ ഭീകരവിരുദ്ധ വിഭാഗം കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റലിലുണ്ടായ സംഘർഷവും പോലീസിന്റെ പ്രതികാര നടപടികളും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്തെഴുതി. യൂത്ത് കോൺഗ്രസും പോലീസും ചേർന്ന് നടത്തിയ ആസൂത്രിത അക്രമ സംഭവങ്ങളാണ് ഹോസ്റ്റലിലുണ്ടായത്. ഏകപക്ഷീയമായി അക്രമം അഴിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ദുബായിൽ നിന്ന് ടെൽ അബീബിലേക്ക് പറക്കുന്നതിനിടെ സഹ പൈലറ്റിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ഫോണിൽ വിളിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹത്തെ ലോകത്തിന്റെ ഹീറോ എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു അടുത്ത വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ദീപം കൊളുത്താൻ സ്മിത്തിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇസ്രായേലിലേക്ക് ക്ഷണിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം നേടിയ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള ആദരസംഗമം നടത്തി. ചാവശ്ശേരി പൌരാവലിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കേരളം കർണാടക അതിർത്തിയായ കൂട്ടുപുഴ പോലീസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ 192 ഗ്രാം MDMA-യുമായി രണ്ട് യുവാക്കളെ ഇരിട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഉളിക്കൽ നുച്ചട് സ്വദേശി മുബഷീർ, വള്ളിത്തോട് പെരിങ്കരി സ്വദേശി റഹീം എന്നിവരാണ് പിടിയിലായത്. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി മലബാർ അവയർനെസ് ആന്റ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് LP വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. കണ്ടൽക്കാടുകളും അതിൽ വന്യജീവികളും എന്നതാണ് വിഷയം. ഫോൺ നമ്പർ 9847 3 1 3 4 3 1.
3: കനേഡിയൻ കവയത്രിയും പ്രബന്ധകാരിയും സാഹിത്യ പണ്ഡിതയുമായ ആൻ കാർസന് ഈ വർഷത്തെ സാഹിത്യ നോബേൽ. സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് പുരസ്കാരം. പൌരാണിക ഗ്രീസിലെ പ്രണയവും വിരഹവും മുതൽ ആധുനിക മനുഷ്യന്റെ ആഗ്രഹങ്ങളും ഏകാന്തതയും വരെ സമ്മേളിച്ച രചനകളാണ് കാർസന്റേത്. ചരക്ക് സേവന നികുതി GST നിയമപ്രകാരം അറസ്റ്റിനുള്ള അധികാരം ഒഴിവാക്കും. വിചാരണ നേരിടേണ്ട പരിധി 1 കോടിയിൽ നിന്ന് 5 കോടി രൂപയാക്കി ഉയർത്തും. പിഴത്തുക പ്രത്യേകമായി നിശ്ചയിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങളിൽ പൊതുവായി ചുമത്തുന്ന 25,000 രൂപയിൽ നിന്ന് 10,000 രൂപയാക്കി കുറച്ചു. അമേരിക്കയിൽ വിദേശ തൊഴിലാളികൾക്ക് സ്ഥിരതാമസം അനുവദിക്കുന്ന ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ പദ്ധതിയിൽ നിന്ന് ടാറ്റ, ഇൻഫോസിസ്, വിപ്രോ, HCL, കോഗ്നിസന്റ്, ക്യാബ്ജെ മിനി എന്നിവ ഉൾപ്പെടെ 8 IT കമ്പനികളെ സസ്പെൻഡ് ചെയ്തു. അമേരിക്കൻ തൊഴിലാളികളെ തൊഴിൽ വിപണിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന തരത്തിൽ കമ്പനികൾ ഈ സംവിധാനം ദുരുപയോഗം ചെയ്തെന്നാരോപിച്ചാണ് നടപടി. സർക്കാർ സർവീസിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയുടെ അടിസ്ഥാന യോഗ്യത SSLC നിന്ന് പ്ലസ് ടു ആക്കാൻ നടപടി തുടങ്ങി. PSC അടുത്ത വിജ്ഞാപനം മുതൽ പുതിയ യോഗ്യത നടപ്പാക്കും. ഇതിനു മുന്നോടിയായി വിവിധ വകുപ്പുകളിൽ LDC തസ്തികയുടെ സ്പെഷ്യൽ റൂൾ ഭേദഗതി ചെയ്യാൻ നടപടി തുടങ്ങി. സംസ്ഥാനത്ത് വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും അഴിമതിയും ചട്ടലംഘനങ്ങളും കണ്ടെത്താനായി വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ 10 മാസത്തിനിടെ നടത്തിയത് 248 മിന്നൽ പരിശോധനകൾ, 980 രേഖകളും പിടിച്ചെടുത്തു.

0: കേരളത്തിലെ സഹകരണ ബാങ്ക് സംഘം തട്ടിപ്പുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനെ തുടർന്ന് ബാങ്കുകളുടെ സ്ഥിര നിക്ഷേപങ്ങൾ മരവിപ്പിച്ചു. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ 1.82 കോടി രൂപ മൂല്യമുള്ള 2 സ്ഥിര നിക്ഷേപങ്ങളും തെന്നല സഹകരണ ബാങ്കിൽ ഏകദേശം 24.50 ലക്ഷം രൂപയുടെ നിക്ഷേപമുള്ള 20 സ്ഥിര നിക്ഷേപങ്ങളും മരവിപ്പിക്കാൻ നിർദ്ദേശിച്ചു. മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണം എന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി. തലശ്ശേരി 3 അഡീഷണൽ സെഷൻസ് കോടതിയിലെ വിചാരണ നിയുക്തമല്ലെന്നും മറ്റെവിടേക്കെങ്കിലും മാറ്റണം എന്നാവശ്യപ്പെട്ട് ആകാശ് തെല്ലങ്കേരി, രജിൽ രാജ്, എ ജിതിൻ എന്നിവർ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്.
1: കായിക വാർത്തകൾ. ഒരൊറ്റ ഏഷ്യ എന്ന ചിന്തയിൽ ഹൃദയത്തുടക്കം കുറിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ കായികമേളക്ക് 15 ദിവസത്തെ മത്സരാവേശത്തിനൊടുവിൽ ജപ്പാൻ വിടചൊല്ലി. കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റിനും വർണ്ണശബളമായ നൃത്ത വാദ്യഘോഷങ്ങൾക്കുമിടെ 2030 ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തർ ഗെയിംസ് ദിവശിഖയും പതാകയും ഏറ്റുവാങ്ങി. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവുമായി ഇന്ത്യക്കാകെ 85 മെഡലുകൾ. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം നടത്തിയ ഇന്ത്യൻ പുരുഷ വനിതാ താരങ്ങൾക്ക് പുരസ്കാരം പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ. വനിതാ അമ്പയത്തിൽ മികച്ച പ്രകടനം നടത്തിയ 17-കാരി കുങ്കും മഹോദിന് IOA ആദ്യമായി ഏർപ്പെടുത്തുന്ന ജസ്പാൽ റാണ പുരസ്കാരം നൽകും. അമ്പയത്തിൽ 2 സ്വർണമടക്കം കുങ്കും 3 മെഡലുകൾ നേടി. മികച്ച പുരുഷ താരത്തിന് IOA ഏർപ്പെടുത്തിയ രാജ രൺധീർ സിംഗ് പുരസ്കാരം ഗുസ്തിയിൽ സ്വർണം നേടിയ സുജിത് കൽക്കലിന് നൽകും. IOA പ്രസിഡന്റ് PT ഉഷയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഫുട്ബോൾ കാണാൻ ഒരു തലമുറയെ മോഹിപ്പിച്ച, കളിക്കളത്തിൽ സുന്ദര മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ലയണൽ മെസ്സി അർജന്റീനയ്ക്കായി അവസാന മത്സരം കളിച്ച് മൈതാനത്തു നിന്ന് തിരിച്ചു കയറി. ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസമാണിതെന്ന് മെസ്സി പറഞ്ഞു. അർജന്റീന ജേഴ്സിയിൽ എക്കാലവും കളിക്കണമെന്നുണ്ട്, എന്നാൽ സമയം എല്ലാവർക്കും ഒരുപോലെയാണ് കടന്നു പോകുന്നത്, അതുകൊണ്ട് തന്നെ അത് സാധ്യവുമല്ല. മത്സരത്തിന് ശേഷം വൈകാരികമായിരുന്നു മെസ്സിയുടെ പ്രതികരണം. 18 മുതൽ 24 ജപ്പാനിലെ നാഗോയിൽ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബാഡ്മിന്റൺ താരം പ്രമോദ് ഭഗതും ടെന്നീസ് താരം ഭവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് ഉൾപ്പെടെ 13 വിഭാഗങ്ങളിലായിരിക്കും ഇത്തവണ മത്സരം. 25 മുതൽ 31 NIT ക്യാമ്പസിലാണ് മത്സരങ്ങൾ നടക്കുക. ഭിന്നശേഷിക്കാർക്കായുള്ള ഇൻക്ലൂസീവ് ചാമ്പ്യൻഷിപ്പും ഇതിനൊപ്പം സംഘടിപ്പിക്കും.
2: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: SK ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
5: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
6: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കലേ.
1: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
3: ആ നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോകുന്നില്ല പോലു.
3: പോകുന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 ഡബിൾ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അശ്വിനി, ഓ നമ്മുടെ ചാരുകസേരയുടെ നേരമായി. നിന്നോട് വാക്ക് തർക്കത്തിനൊന്നും എനിക്ക് സമയമില്ല,
1: എനിക്ക് തീരെ നേരമില്ല,
0: എനിക്ക് കഥ കേൾക്കാൻ പോണം.
1: അപ്പൊ നിങ്ങൾക്ക് ഇന്ന് പാട്ട് പാടണ്ടേ?
0: ഇന്ന് പാട്ട് പാടിയേ ശരിയാവില്ല. അല്ല, നീ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനൊരു കൈ നോക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല.
1: അല്ല, ഇപ്പൊ തന്നെ 5 മിനിറ്റ് ലേറ്റാ, പോവാ നമുക്ക്.
0: ഇതൊരു കഥയായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ്, നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ പാട്ട് പാടാം.
1: അല്ല, 5 മിനിറ്റ് ലേറ്റ്
0: ലേറ്റിലും പിന്നെ ആക്കാം, നമുക്ക് ആ കഥയിലേക്ക് എത്തണ്ടെങ്കിൽ ഈ പാട്ട് പാടണല്ലോ. നീ ഇപ്പൊ എന്നോട് സൂര്യ ചെയ്ത് കഥയാന്ന് ചോദിക്കല്ലോ, അതിന് മറുപടിയായിട്ട് ഈ പാട്ടിലൂടെ നിനക്ക് മനസ്സിലാക്കി തരാ ആരെ പറ്റിട്ടാണെന്ന്.
1: അല്ല, കഥേന്റെ പേര് പറഞ്ഞാലും മതി, പാട്ട് ഞാൻ ഊഹിച്ചെടുത്തോളാം.
0: അത് പേര് പറഞ്ഞാലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല, ഈ പാട്ടിലൂടെ നിനക്കത് മനസ്സിലാക്കാൻ പറ്റൂ.
1: എന്തെങ്കിലും ഒരു പേരുണ്ടാവുമല്ലോ, ഞാൻ ഊഹിച്ചോളാം.
0: ചന്തു.
1: ഓ ചന്തു.
0: ഓ ചന്തു അല്ല, ഓ ചന്തു മേനോനാന്നത്, വെറും ചന്തു, ഇന്ദു മേനോന്റെ ചന്തു.
1: നിങ്ങൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കിയാൽ, ഇന്ദു മേനോന്റെ ചന്തുലേഖയല്ല.
0: ഇന്ദു മേനോന്റെ ചന്തുലേഖയോ?
1: ചന്തു മേനോന്റെ ഇന്ദുലേഖ.
0: ആ,
1: നിങ്ങൾ ചിരിയും ചിന്തയാണ് ഇതെന്ന് വിചാരിച്ചിട്ടല്ലേ ഇത് പ്ലാറ്റ്ഫോം മാറി സൂര്യേച്ചി.
0: ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റൂല, നീ അന്ന് തെറ്റിച്ചു.
1: ഇന്ദു മേനോന്റെ ചന്തുലേഖയ
0: അത് ഞാൻ പറഞ്ഞു വരുമ്പോ ഓളത്തിനെങ്ങനെയായിപ്പോയതാ. നീയല്ലേ ഓ ചന്തു എന്ന് പറഞ്ഞു.
1: ആ ഓ ദീർഘം, എന്റെ ആശ്ചര്യം ഞാൻ പ്രകടിപ്പിച്ചതാ. ഓ ചന്തു പേര്.
0: ഞാൻ ഉദ്ദേശിച്ച ചന്തുവിന് ഇന്നീഷൻ ഒന്നും ഇല്ല. എന്തായാലും
1: ചന്തു ചതിച്ചേ.
0: ആ ചന്തു എല്ലല്ലോ ഈ ചന്തു,
1: ഈ ചന്തു പിന്നെയാതേത് ചന്തു.
0: എല്ലശ്വിനി, നമ്മളിപ്പോ അന്താക്ഷരി പാടി കളിക്കല.
1: അല്ല, നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണ്ടേ? ചന്തു ചന്തു ചന്തു എന്നല്ലാണ്ട് ഏത് ചന്തു, എന്ത് ചന്തു, എവിടുത്തെ ചന്തു?
0: നീ എന്നോടാ ചോദിച്ചിന്? നീ ആർച്ചയോടല്ലേ ചോദിച്ചത്?
1: അല്ല, നിങ്ങൾ മൂർച്ചയുള്ള ഒരു ആർച്ച ആണല്ലോ.
0: ഓ, അതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ നടന്ന് നടന്ന് മാഷെടുത്തെത്തി. ഇനി നമുക്ക് മാഷോടനെ ചോദിക്ക ഏത് ചന്തു, ആർച്ചയുടെ ചന്തു ആണോ അതോ മൂർച്ചയുടെ ചന്തു ആണോ എന്നൊക്കെ.
1: അല്ല, അപ്പം മാഷാണോ ചന്തുവിനെ സെലക്ട് ചെയ്യേണ്ടത്? അല്ലെ, നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്തോ?
0: ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു ചന്തുവിനാ, മാഷതാന്നോ പഠിച്ചിരുന്ന എനിക്കറിയില്ലല്ലോ.
1: അങ്ങനെ
0: ആ
1: ചോദിക്കണ്ടേ, നല്ല തിരിയുള്ളൂ.
0: ആ നമുക്കെന്നാ മാഷോട് ചോദിക്കാം. മാഷേ.
2: ആ കഥ ഏതാണെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ?
1: ചന്തു മാഷേ.
2: ചന്തു മാഷ?
1: അല്ല, ചന്തുവിന്റെ കഥ മാഷേ.
2: ചന്തു, ഏതൊക്കെ ഒരുപാട് ചന്തു ഉണ്ടല്ലോ നമ്മുടെ ചരിത്രത്തിലും.
1: എനിക്ക് ചതിയനായ ചന്തുവിനെ അറിയാ.
0: കയ്യിലിരിപ്പോ അതാണല്ലോ അശ്വിനി, പിന്നെ അതല്ലേ അറിയാൻ വകയുള്ളൂ.
1: ഞാൻ MT ചന്തുവിനെ പറ്റിയാ പറഞ്ഞെ.
0: ഏത് ചന്തുവാണെങ്കിലും ചതിയനാണല്ലോ.
1: അല്ല, MT ന്യായമുള്ള നല്ല ചന്തുവാക്കി മാറ്റീന്. ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് മക്കളെ പലരും പല വട്ടം.
0: ചന്തുവിനെ തോൽപ്പിക്കാൻ പറ്റില്ല, പക്ഷെ നിന്നെ ഞാൻ തോൽപ്പിക്കും.
2: അല്ല, നമ്മള് വടക്കൻ വീരഗാഥയിലെ ചന്തുവാണോ? അതൊക്കെ നമ്മൾ ഒരു തവണ പറഞ്ഞതല്ലേ.
1: ആ മാഷേ,
0: ഇത് ആ ചന്തു അല്ല മാഷേ.
1: പിന്നെ അത് ഏത് ചന്തു മാഡം?
0: ചന്തു മേഡം?
1: ഏ, ഏത് ചന്തുവാണ് മാഡം? നിങ്ങൾ പറയണ്ട, മനസ്സിലായി.
0: എന്ത്?
1: നമ്മുടെ പഴശ്ശിരാജാവിന്റെ കൂടെ ഒരു ചന്തു ഉണ്ടായില്ലേ, തലക്കൽ ചന്തു.
0: തലക്കൽ ചന്തു ഒരു നല്ല ചന്തു തന്നെയാണ്, പക്ഷേ ആ ചന്തു അല്ല ഈ ചന്തു.
1: പിന്നെ ഏത് ചന്തു?
0: വെള്ളി.
1: വെള്ളിച്ചന്തുവാ? ഇന്ന് ബുധനാഴ്ചയാ, ബുധനാഴ്ച ചാരുകസര പോകുന്നത്.
0: അതാണ് പയ്യം വെള്ളിച്ചന്തു.
1: ഓ ഓ ഓ,
2: പയ്യം വെള്ളിച്ചന്തു അല്ലേ. പയ്യം വെള്ളിച്ചന്തു എന്നാണോ ശരിക്കും പറയാ?
1: പയ്യം വെള്ളിച്ചന്തു,
2: അത് നമ്മള് പയ്യം വള്ളിച്ചന്തു എന്നും കൂടി പറയും.
0: പയ്യം
2: വെള്ളിച്ചന്തു ചന്തുവിനെ
1: അത് വേറെന്നല്ല മാഷേ. സ്കൂളിലോ മറ്റോ പോയ സമയത്ത് ആരോ ചോദിച്ചു, ചാരുകസേരയില് കൊറേ കഥ പറയുന്ന ആൾക്കാരല്ലേ നിങ്ങള്, പയ്യം വെള്ളിച്ചന്തുവിന്റെ കഥ ഒന്ന് പറഞ്ഞു തരൂ, എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നല്ല. ഏത് കഥ വേണ്ടിക്കും എന്നോട് ചോദിച്ചാ മതി, ഞാനത് പറഞ്ഞുതരുന്നു പറഞ്ഞു. അപ്പൊ അടുത്ത ദിവസം പോകുമ്പോ കഥയും കൊണ്ടല്ലേ പോവാൻ പറ്റൂ.
0: നിനക്കതെങ്ങനെ മനസ്സിലായടി കുരുത്തം കെട്ടവളെ?
1: ഇത് 2-3 എപ്പിസോഡായി മാറ്റിപ്പിടിക്ക്.
2: ഏതായാലും നമുക്ക് ആർക്കു വേണ്ടിയാണെങ്കിലും നമുക്ക് അറിയണല്ലോ പയ്യം വെള്ളിച്ചന്തുവിന്റെ കഥ തന്നെ ഇന്നത്തെ ചാരുകസേരയില് പറയാം. പക്ഷേ നമുക്ക്,
1: പക്ഷേ തലക്കൽ ചന്തുവിന്റെ കഥയും വിട്ടുകളയല്ലേ മാഷേ.
2: നമുക്ക് ഏതായാലും സൂര്യ ഇന്ന് കൊണ്ടുവന്ന ചന്തുവിന് കഥ കഴിക്കാം, എന്നിട്ട് നമുക്ക് പിന്നാലെ തലക്കൽ ചന്തുവിനെ കാണാൻ വയനാട്ടിലേക്ക് പോവാം. എന്തായാലും അടുത്ത

0: വയനാട്ടിൽ പോകണല്ലോ നമുക്ക്.
1: ആ പക്ഷെ പോകണോ?
2: അന്നേരം കുറച്ചുകൂടെ കഥ പറയാം.
1: കഥ പറയാലോ.
0: എന്താണ് അറിയാം, കുറച്ച് കാര്യങ്ങൾ അറിയില്ലേ?
2: അതൊരു തെയ്യാന്നറിയാം മാഷേ.
0: അതെ, ഒരു കാരണവന്മാരുടെ തെയ്യം അല്ലേ. ഒരു തെയ്യം കെട്ടിയാടുന്നുണ്ട് പയ്യം വെള്ളിച്ചന്തുവിനെ. നമുക്ക് ഓരോ തെയ്യങ്ങൾക്കും ഐതിഹ്യപരമായും അതുപോലെ ചരിത്രപരമായുള്ള ഒരു പശ്ചാത്തലമുണ്ട്. പയ്യം വെള്ളിച്ചന്തു നമ്മുടെ വടക്കേ മലബാറിന്റെ, പ്രത്യേകിച്ചും കോട്ടയം രാജ്യത്തിന്റെ, പഴശ്ശി രാജാവിന്റെ കോട്ടയം രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീരപുരുഷനാണ്. കോട്ടയം കോവലകത്തിന്റെ പുനരുദ്ധാരകൻ എന്നാണ് പയ്യം വെള്ളിച്ചന്തുവെ പൊതുവെ അറിയപ്പെടുക. അതായത് തകർന്നുപോയ കോട്ടയം രാജവംശത്തിന് പുനരുജ്ജീവനം നൽകി ധീരനായ യോദ്ധാവായ പയ്യം വെള്ളിച്ചന്തുവിലൂടെ. മറ്റൊരു വിശേഷണം, അദ്ദേഹം തച്ചുള്ളി ഒതേനന്റെ ഗുരുവായിരുന്നു, കളരി ഗുരുവായിരുന്നു. ഒതേനന് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, പക്ഷെ അതിൽ വളരെ അപകടകരമായ സങ്കീർണമായ ഈ വാൾപ്പയറ്റ് വിദ്യകളൊക്കെ അടവുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പയ്യം വെള്ളിയാണെന്ന് പറയുന്നുണ്ട്. അതായത് പയ്യനാട് ചെണ്ടൻ നമ്പ്യാരുമായിട്ടുള്ള അംഗത്തിലൊക്കെ ചന്തുവിന്റെ ഇടപെടൽ വളരെ കാര്യമായിട്ടുണ്ട്. അപ്പം തച്ചോളി ഉദയനന്റെ കഥയിലും കോട്ടയം രാജാക്കന്മാരുടെ കഥയിലും പരാമർശിക്കപ്പെടുന്ന ഒരു ധീര യോദ്ധാവാണ്, വടക്കൻ വീരനായകനാണ് പയ്യം വെള്ളിച്ചന്തു.
1: അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഥ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞല്ലേ പറ്റുള്ളൂ.
2: പിന്നെ അശ്വിനി, നീ എന്ന് എന്നെ കുറിച്ച് കരുതിയേ?
1: പ്രത്യേകിച്ചൊന്നും കരുതിയിട്ടില്ല.
2: അതായത് ഇങ്ങനത്തെ വിട്ടുപോയ കഥകളൊക്കെ ഞാൻ വേണം ഫില്ല് ചെയ്യാൻ. ഇതൊക്കെ നമ്മളെ ശ്രോതാക്കൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന കഥകളാണ്, അവരുടെ മനസ്സനക്കറിയാം.
1: കുട്ടികൾക്ക് എപ്പോഴായിരുന്നു പറഞ്ഞു?
2: അത് അടുത്ത ആഴ്ചയെന്ന് പറഞ്ഞു. എന്ത് കുട്ടിക്ക്?
1: അയ്യേ ഒന്നുമില്ല, അടുത്ത ആഴ്ച അല്ലേ.
2: ഏതടുത്ത ആഴ്ച മാഷെ? കഥ പറഞ്ഞ മാഷെ.
0: 32 വയസ്സ് വരെ നമ്മുടെ യോദ്ധാവ് ജീവിച്ചിരുന്നിട്ടുള്ളു.
1: അപ്പൊ സൂര്യച്ചിക്ക് ബോണസാ 3 കൊല്ലം. പയ്യം വെള്ളിച്ചന്ത 32,
0: 29 വയസ്സായി സൂര്യക്കെന്നാണ്.
2: 29 വയസ്സായി, ഇനി അത്രയേ ഇനി ഉള്ളൂ. എന്താ ചെയ്യാ?
1: ഞാൻ ഉദ്ദേശിച്ചത്
2: പ്ലസ് ത്രീ എവിടെയും ഉണ്ട് അശ്വിനി, പ്ലസ് ടു അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല. മാഷെ കഥ തുടർന്നു. പ്ലസ് വണ്ണും ഉണ്ട്, പ്ലസ് ടു ഉണ്ട്, എവിടെയാ പ്ലസ് ത്രീ ഇല്ലേ?
1: മാഷെ ഇതിനി രക്ഷയില്ല. മാഷെ കഥ പറഞ്ഞു.
0: ഏതായാലും വയസ്സിനെ കുറിച്ച് നമുക്ക് കലഹിക്കേണ്ട കാര്യമില്ല. അന്ന് ചെറുപ്പത്തിലെ ആ യോദ്ധാവ് കൊല്ലപ്പെടുകയാണ്, കടത്തനാടൻ അടവുണ്ട്, പൂഴിക്കടകൻ. 18 അടവുകൾക്ക് അപ്പുറത്തുള്ളൊരു അടവാണ്. നമ്മുടെ പഴയ വടക്കൻ പാട്ട് സിനിമകളിലൊക്കെ അത് കാണും. എന്താണ് പൂഴിക്കടകൻ? അത് കൈകൊണ്ട് വരലല്ല, ഉറുമിയാണ് ആയുധം. ഉറുമി ചുഴറ്റി, ഉറുമിയുടെ പ്രയോഗം കഴിഞ്ഞ ഉടുമ്പിൽ ഉറുമി നിലത്ത്, അങ്കത്തട്ടിലെ നിലത്ത് വീശുമ്പോൾ അവിടെ നിന്ന് മണൽ, പൂഴി മണൽ ഇങ്ങനെ ആകാശത്തേക്ക് ഉയരും. പരസ്പരം ഏറ്റുമുട്ടുന്ന യോദ്ധാക്കൾ കാണാത്ത തരത്തില് പുക പോലെ പൂഴി മണൽ നിറയും. ഇത് എതിരാളിയുടെ മാറ്റങ്ക ചേകവന്റെ കണ്ണിലും മറ്റൊക്കെ വന്നാൽ പരസ്പരം കാണില്ല. ആളെ കാണാതെ വാള് വീശുമ്പോൾ, ഉറുമ വീശുമ്പോൾ തീർച്ചയായിട്ടും അപകടം ഉണ്ടാവും. അപ്പൊ ഇത് ഒടുവിലത്തെ ഏറ്റവും അവസാനത്തെ വിദ്യ എന്നാണ് പറയുക. ഇത് പയ്യനാട് ചെണ്ടൻ നമ്പ്യാരുമായിട്ടുള്ള അംഗത്തിലാണ് ഈ പൂഴിക്കടകൻ വിദ്യ പഠിക്കുകയും അത് നമ്മുടെ തച്ചുള്ളി ഒതുവിനെ പറഞ്ഞു കൊടുക്കുകയും ഉണ്ടായത്.
1: അതായത് മാഷെ, ഈ ചെണ്ടൻ നമ്പ്യാരെ കൊന്നത് പയ്യം വെള്ളിച്ചന്തു തന്നെ?
0: അതായത് ചെണ്ടൻ നമ്പ്യാരും തച്ചുളി ഒതുവിനും തമ്മിലാണ് അംഗം. അപ്പോ ഈ പയ്യനാടൻ ചെണ്ടൻ നമ്പ്യാരാണ് പൂഴിക്കടകന്റെ ഒരു വലിയ ആശാൻ. അദ്ദേഹവുമായിട്ടുള്ള പയറ്റിലൂടെയാണ് പയ്യം വെള്ളിച്ചന്തു അത് പഠിക്കുന്നത്. ആ പയ്യം വെള്ളിച്ചന്തു ഒതേനന്റെ ഗുരുസ്ഥാനത്ത് വന്നപ്പോൾ ചന്തു ഒതേനൻ അത് പരിചയപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ തച്ചുളി ഒതേനും പയ്യനാടൻ ചെണ്ടൻ നമ്പ്യാരും തമ്മിലുള്ള അംഗത്തിലൂടെ ഒതേനൻ ആ പൂഴിക്കടകൻ പ്രയോഗിച്ചു. അതിലൂടെയാണ് കൊല്ലപ്പെടുന്നത്. അതായത് പയ്യം വെള്ളിയല്ല, ഒതേനനാണ് കൊന്നത്.
2: ഉണ്ണിയർച്ചന്റെയും അതുപോലെ അവരെ വടക്കൻപാട്ടിൽ പാട്ടുണ്ടല്ലോ, അതുപോലെ
0: പയ്യം വെള്ളിച്ചന്തുവിന്റെ പാട്ട് കഥയുണ്ട്. നമുക്ക് വടക്കൻ പാട്ടില് പണ്ട് പാണന്മാര് രചിച്ച പാട്ടാണല്ലോ അല്ലെ. അത് പ്രധാനമായിട്ട് രണ്ടാണ്, രണ്ടിൽ കൂടുതലുണ്ടെങ്കിലും കൂടി ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് പുത്തൂരം വീട്ടുകാരുടെ കഥയും മറ്റൊന്ന് തച്ചുള്ളി മേപ്പയിലെ കഥയാണ്. തച്ചുള്ളി മാണിക്കോത്ത് തറവാട്ടുകാരാണ് ആര്? തച്ചുള്ളി ഉദയനും അദ്ദേഹത്തിന്റെ മകൻ, അതുപോലെ കുടുംബക്കാരായ ഒരുപാട് തച്ചുള്ളി ചന്തൊക്കെ ഉണ്ട്. അതേസമയത്ത് പുത്തൂരമ്പേട്, ആരോമൽ ചേകവര്, കോമപ്പൻ തുടങ്ങിയ ആളുകളുടേതാണ് ആരോമലിന്റെ പടപ്പുറപ്പാടും ചന്തുവിന്റെ കഥയൊക്കെ, ഉണ്ണിയാർച്ചയുടെ നാദാപുരമ യാത്രയൊക്കെ പറയുന്ന കഥകൾ. ഇങ്ങനെ രണ്ട് തറവാടുകളാണ്, രണ്ട് സമുദായത്തിൽപ്പെട്ടവരാണ്. തച്ചുള്ളി ഉദയനൻ ഒരു കുറുപ്പന്മാരാണ്, പക്ഷേ ചന്തുവും ആരോമലും ഉണ്ണിയാർച്ചയും മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും കടത്തനാട് മേഖലയിൽ ഈ യോദ്ധാക്കൾ, വീരയോദ്ധാക്കൾ അംഗം വിട്ടുകയും സാമൂഹികമായ ചില പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഈ ചേകവന്മാരെ ഉപയോഗിക്കുന്ന ഒരു രീതി, ഭരണ സംവിധാന രീതി, നീതി നിർവഹണ രീതി മധ്യകാല കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. അതിന് കാര്യമായിട്ട് ഉപയോഗപ്പെടുത്തവരാണ് ഇവർ. പക്ഷേ നമുക്ക് നിർഭാഗ്യവശാല അവരെക്കുറിച്ചുള്ള ചരിത്ര രേഖകളൊന്നുമില്ല. ആകെയുള്ളത് എന്താണ്?
2: പാണന്മാരുടെ
0: പാട്ടാണ്. പാണന്മാരുടെ പാട്ടിൽ എന്താണ് ഒരു പ്രശ്നം?
1: അത് കൂട്ടി പറയും. അതായത്
2: നിന്നെ പോലെ തന്നെ ചെറിയൊരു കാര്യമായിരിക്കും അത്, എന്താ പറയണ്ട, അത്രക്ക് വലുതായിട്ട് അവര്.
1: ഞാൻ സൂര്യേച്ചിനെടുക്കുന്ന കേട്ട് പഠിച്ചതാണ്.
0: പാണന്മാരങ്ങനെ പറയാൻ നമുക്ക് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, എന്തുകൊണ്ട്?

0: പാണന്മാർക്കെന്നാലേ ആഹാരം കിട്ടും.
1: അതെ, ഇവളും അങ്ങനെ തന്നെയാണ് മാഷേ. ഏതാണ്ട്
0: നമുക്കൊരു താരതമ്യം തൽക്കാലം ഒഴിവാക്കാം.
2: അത് മാഷേ, ചോറെല്ലാം തെരണ്ടിക്കല് സൂര്യച്ച് എടുത്ത് തരണല്ലോ. അതുകൊണ്ട് ഓർപ്പറ്റി ഞാൻ ഇല്ലാത്തെല്ലാം പറഞ്ഞ നടക്കലുണ്ട്. നിങ്ങളെ കാണാൻ എന്താ സൂപ്പർ എന്നുള്ള ഇടക്ക് പറയലുണ്ട്.
0: അല്ലാതെ സ്തുതിപാഠകര് അല്ലേ, മുഖസ്തുതി പറയുന്നവരൊക്കെ പണ്ടുകാലത്ത് വലിയ സമ്പന്ന തറവാടിന്റെ പാർശ്വവർത്തികളായി ഉപഗ്രഹങ്ങളായിട്ട് ചുറ്റിപ്പറ്റി നിന്നിരുന്നു. അങ്ങനൊരു വിഭാഗമാണ് പാണന്മാര്. പാണന്മാര് നല്ല ഗായകരാണ്. അവരെ കയ്യിലുള്ള ചെറിയൊരു ഉടുക്ക് പോലത്തെ ഒരു വാദ്യോപകരണത്തിൽ മുട്ടി പാടും. പട്ടെന്നു പാടുന്നതിന് പാണനാര്, പൈമ്പാല് പോലുള്ള നാടൻ പാട്ടെന്നുള്ളൊരു പാട്ടില്ലേ, നമ്മുടെ വടക്കൻ പാട്ട് സിനിമകളിൽ കാണുന്നില്ലേ. ഈ ഓരോ തറവാടുകളിലും സന്ദർശിച്ച് അവിടുന്ന് അരിയും ധാന്യങ്ങളും നാണ്യങ്ങളൊക്കെ കിട്ടും. അതിനുവേണ്ടി അവിടുത്തെ ഒരുപാട് പുകഴ്ത്തി പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് അർദ്ധസത്യങ്ങളാണ് പലതും ഉണ്ടാവുക. എന്നാലും അവരിലൂടെ മാത്രമാണ് നമ്മൾ പിൽക്കാല സമൂഹത്തിന്, അതായത് നമുക്ക് ഈ വടക്കൻ വീരഗാഥകളെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത്. അങ്ങനെ ഒരു പാട്ട് പയ്യംവള്ളി ചന്തുവിൻ്റെ കഥയിലുണ്ട്. അത് പയ്യംവള്ളി ചന്തുവും താമരശ്ശേരി കോട്ടയും എന്ന പാട്ടാണ്. യഥാർത്ഥത്തിൽ ആ ഒരു പാട്ട് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. പയ്യംവള്ളി ചന്തു എവിടെ ജനിച്ചു, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആരാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ല. അതേസമയത്ത് ആരോമലിനെ കുറിച്ച് അറിയാം അല്ലേ, തച്ചുള്ളി ഒതേനെ കുറിച്ച് അറിയാം. തച്ചുള്ളി ഒതേനെ കുറിച്ച് ഒരു ഡസനിലധികം പാട്ടുകളുണ്ട്. ആരോമലെ കുറിച്ച് മറ്റേ ആരോമലിലെ പുത്തരി അംഗത്ത് തന്നെ കൊല്ലപ്പെട്ട ആളാണ്. എന്നാലും കുറേ അധികം പാട്ടുകളുണ്ട്. കണ്ണപ്പച്ചേക്കവനെ കുറിച്ചുണ്ട്, ചന്തുവിനെ കുറിച്ചും ആരോമലിനെ കുറിച്ചും ഉണ്ണിയാർച്ചയെക്കുറിച്ചുള്ള പാട്ടിലൊക്കെ നമുക്ക് ആരോമലിൻ്റെ കഥ പഠിക്കാം. പക്ഷെ പയ്യംവള്ളി ചന്തുവിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആകെയുള്ള ഒരു പാട്ട് എന്ത് മാത്രമേ ഉള്ളൂ, പയ്യംവള്ളി ചന്തുവും താമരശ്ശേരി കോട്ടയും എന്നുള്ള പാട്ട് മാത്രമാണ്. മറ്റു പാട്ടുകളില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാവാത്തത് കൊണ്ടാണോ എന്നറിയില്ല.
2: നമ്മള്
0: നേരത്തെ പറഞ്ഞല്ലോ, ഒരു തെയ്യത്തിന്റെ പശ്ചാത്തലമുണ്ട്. കണ്ണൂർ മാണിക്കക്കാവില് കതിരൂർ ചോഴൻ രേരോത്ത് തറവാട് ക്ഷേത്രത്തിലും കാരണവർ തെയ്യങ്ങളായിട്ട്, ഇത്തരം ആളുകളെ കാരണവർ തെയ്യങ്ങളായിട്ടാണ് നമ്മൾ കെട്ടിയാടിക്കാറുള്ളത്. പയ്യംപള്ളി ചന്തു തെയ്യം കെട്ടിയാടുന്നുണ്ട്. കണ്ണൂർ മാണിക്കക്കാവില് പ്രസിദ്ധമായ പയ്യംപള്ളി കളരി സംഘം അവിടെ ഇപ്പോഴും ഉണ്ട്, കണ്ണൂർ താണ ഭാഗത്താണ്. പാനൂർ പാലത്തായി കുന്ന് ഭഗവതി ക്ഷേത്രത്തിലും ഈ തെയ്യം കെട്ടിയാടുന്നുണ്ട്. അപ്പോൾ ഒരു വീരയോദ്ധാവിന് മരണാനന്തരം നൽകുന്ന ഒരു ബഹുമതിയായിട്ട് നമുക്ക് ഈ തെയ്യം കെട്ടലിനെ കുറിച്ച് പറയാം.
1: ഈ താമരശ്ശേരി കോട്ടയുടെ കഥ എന്താ മാഷേ?
0: നമുക്ക് അത് മാത്രമാണ് ലഭ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു. അതില് പയ്യംവള്ളി ചന്തവും താമരശ്ശേരി കോട്ടയും എന്ന ശീർഷകത്തിലുള്ള വടക്കൻ പാട്ടില് പാണന്റെ പാട്ടിലൂടെയാണ് നമുക്കിത് അറിയുന്നത്. ഇതില് കോട്ടയം അമ്മത്തമ്പുരാട്ടിക്ക് പള്ളിയറ കാവലിന് നിൽക്കുന്ന പയ്യംവള്ളി ചന്തുവിന്റെ കഥയാണ്. അത് നിൽക്കുന്ന എവിടെയാണ്, വയനാട്ടിലാണ്. നമുക്കറിയാം കോട്ടയം രാജവംശത്തിന് വയനാടുമായിട്ടൊരു അഭേദ്യമായ ബന്ധമുണ്ട് അല്ലേ.
1: അതുകൊണ്ടാണല്ലോ നമ്മൾ ഇടക്കിടക്ക് അങ്ങോട്ടേക്ക് പോകുന്നേ.
2: അല്ല, നിങ്ങള് പറ്റം പോകുന്നുണ്ടോ?
1: പോവാനുള്ള ഒരു പ്ലാൻ ഉണ്ട്.
0: തൽക്കാലം നമുക്ക് ഈ പയ്യംവള്ളി ചന്തുവിന്റെ കഥ പറഞ്ഞിട്ട് പോവാം. വയനാടിന് ഈ പാണന്മാര് ഒരു പ്രത്യേകത കണ്ടത് കാക്കകളില്ലാത്ത നാടെന്നാണ്. വയനാട്ടിൽ ഇപ്പം കാക്കകളൊക്കെ ഉണ്ട്. പാട്ടിന്റെ ഒരു ഒരു ഓളത്തിനോ താളത്തിനോ വേണ്ടിയിട്ട് എങ്ങനെയാണ് പറയുക, കാക്കയില്ലാത്ത വയനാട്ടിൽ എങ്ങനെയാണ് പറയുക. അവിടെ അമ്മത്തമ്പുരാട്ടിക്ക് പള്ളിയറക്കാവൽ, അമ്മത്തമ്പുരാട്ടി ഒരാൾ മാത്രമേ ഉള്ളൂ കോട്ടയം രാജവംശത്തിലെ ഒരു അമ്മറാണിയാണ്. അവർക്ക് കാവൽ കിടക്കലാണ് ചന്തുവിന്റെ ജോലി. കിടന്നു കിടന്ന് ചന്തു മടുത്തു. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം, നാട്ടിലേക്ക്, നാട് കണ്ണൂരാണല്ലോ, ഇങ്ങോട്ടേക്ക് വരണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ സുഹൃത്തുണ്ട് പാലോറ എമ്മൻ. പാലോറ എമ്മനൊക്കെ പഴശ്ശിരാജാവിന്റെ കഥയിൽ വരുന്ന ഒരാളാണ്, പരമ്പരയിൽപ്പെട്ട ആളായിരിക്കും. പഴശ്ശിരാജാവിന്റെ കഥക്കും കുറച്ചു കാലം കൂടി മുൻപാണ് ഈ കഥയെങ്കിൽ കൂടി. എമ്മനോട് പറഞ്ഞു, എമ്മ എനിക്ക് നാട്ടിലൊക്കെ ഒന്ന് പോകണം, കടത്തനാടും കോട്ടയത്തൊക്കെ ഒന്ന് പോയിട്ട് വരണം, എന്താ ചെയ്യുക, അമ്മത്തമ്പുരട്ടി എന്നെ സമ്മതിക്കുന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് എമ്മൻ വയനാട് മലയിറങ്ങാൻ വേണ്ടി ഒരു സൂത്രം പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നിങ്ങൾ പോയിക്കോളൂ, തൽക്കാലം ഞാൻ കാവല് കടന്നോളാം, അമ്മത്തമ്പുരട്ടി ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ചന്തു അവിടുന്ന് മാറി, ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, അവിടുന്ന് മാറി നിന്നു. പിറ്റേ ദിവസം രാവിലെ പുതപ്പ് പുതച്ച് ഊട്ടുമടത്തിൽ ഇരിക്കുകയാണ് നമ്മുടെ ചന്തുവിന് പകരം എമ്മൻ. അമ്മത്തമ്പുരാട്ടി ഉറക്കം എഴുന്നേറ്റ് പള്ളിയറ വാതിൽ തുറന്നപ്പോൾ ചന്തുവിനെ കണ്ടില്ല. അന്വേഷിച്ചു, ചന്തുവിനെ വളരെ ഇഷ്ടമാണ് അമ്മത്തമ്പുരാട്ടിക്ക്. അപ്പോഴാണ് എമ്മനെ കാണുന്നത്. അപ്പോൾ ചോദിച്ചു, എമ്മ എന്താണ്, ചന്തുവല്ലേ, ചന്തുവിനെയാണല്ലോ നമ്മൾ പള്ളിയറക്കാവിലെ ഏൽപ്പിച്ചത്, അവനെവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, തമ്പുരാട്ടി ക്ഷമിക്കണം, ചന്തു അങ്ങയെ ധിക്കരിച്ച് പോയതല്ല, അവന് വല്ലാത്ത വയറുവേദന, അങ്ങയെ ഉറക്കം തടസ്സപ്പെടുത്തേണ്ടെന്ന് കരുതിയാണ് ഉണർത്താതെ അങ്ങോട്ട് മാറിയത്, എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, അങ്ങയോട് വലിയ ബഹുമാനം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഈ വയറിൽ അസുഖം വരാൻ കാരണം ചോദിച്ചപ്പോൾ, സ്ഥിരമായിട്ട് വയനാടൻ പുഴുങ്ങലരി വെച്ചുണ്ടിട്ട് ഓടവെള്ളത്തിൽ കുളിച്ചു മടുത്തിട്ടും മുളഞ്ചാറ് കൂട്ടി ആഹാരം കഴിച്ചിട്ടൊക്കെയാണ് അവിടുത്തെ പഴയ ആഹാര രീതികളാണ്. പഴയ പാട്ടുകളിൽ നമുക്കിത് ശരിക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റും.
2: അല്ല, ഈ മുളഞ്ചാർ എന്ത് കറിയായിരിക്കും?
1: മീൻചാർ പോലത്തെ കറിയായിട്ടായിരിക്കോ?
0: എന്തോ ഒരു ചാർ അല്ലേ, അത് കൂട്ടി കഴിച്ചിട്ടാണ് വയറുവേദന വന്നോക്കെയാണ് അവരെ ഒരു സംശയം. അമ്മത്തമ്മരടിക്ക് അത് ബോധ്യമായി. തന്നോട് തന്റെ വിശ്വസ്തനായ ചന്തു നുണ പറയില്ലെന്നാണ് അവരുടെ ധാരണ. യഥാർത്ഥത്തിൽ അത് നുണയായിരുന്നു. അങ്ങനെ പട്ടരെ വിളിച്ചു പറഞ്ഞു അമ്മത്തമ്മരടി, പട്ടരെ, നമ്മുടെ ചന്തുവിന് വയറിന് നല്ല സുഖമില്ലാത്തരെ, ഊട്ടുമടത്തിൽ മൂടി പൊതിച്ച് കിടക്കുന്നുണ്ട്. അമൃതത്ത് കഴിക്കാൻ എനിക്ക് തീരെ മനസ്സില്ല. അവനിങ്ങനെ വയറുവേദനയാകുമ്പോൾ കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്കായി കാച്ചു വെച്ച പാലിന്റെ പകുതി, അമൃതത്തിന്റെ പകുതിയും ഊട്ടുപുരയിൽ പോയിട്ട് ചന്തുവിന് കൊടുക്കണം എന്ന് അമ്മത്തമ്പുരാട്ടി ഉത്തരവിട്ടു. അങ്ങനെ കുട്ടിപ്പട്ടൻ അമ്മത്തമ്പുരാട്ടി വണങ്ങി അടുക്കളയിൽ പോയി കാച്ചി തണിഞ്ഞ പാലും ചൂട് പറക്കുന്ന അമൃതത്തും പകുതി പകുതി എടുത്തിട്ട് ചന്തുവിന് കൊടുത്തു. ചന്തു അത് വളരെ രുചിയോടുകൂടി കഴിച്ചു. കാരണം അമ്മത്തമ്പുരാട്ടിയുടെ അമൃതത്താണ് കിട്ടുന്നത്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ എമ്മനോട് പറഞ്ഞു, എനിക്ക് ഒന്ന് നാട്ടിലേക്ക് തന്നെ പോകണം. വയറുവേദന മാറിക്കഴിഞ്ഞാല് അമ്മത്തമ്പുരാട്ടി അന്വേഷിക്കല്ലോ. അപ്പൊ എന്താണ് ഇനി കുറച്ചു നാൾ കൂടി മാറി നിൽക്കാൻ എന്താണ് ഒരു ഉപായം? ഉപായങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് പാലോറ എമ്മൻ. അപ്പൊ എമ്മനും പറഞ്ഞു, ഞാൻ പറയും പോലെ ചെയ്താൽ മതി, എല്ലാ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. നാളെ പുലർച്ചെ 7:30 വെളുപ്പിന് എഴുന്നേറ്റ് പല്ല് തേച്ച് വെളുപ്പിച്ച് പുതപ്പ് ചുറ്റി പള്ളിയറയ്ക്ക് കുറച്ച് അകലെ നിൽക്കണം. അമ്മത്തമ്പുരാട്ടി നാലൂരി കുളിക്ക് പുറപ്പെടുമ്പോൾ നിന്നെ അന്വേഷിക്കും. എന്താണ് ഈ നാലൂരി കുളി എന്ന് ചോദിക്കണ്ട, ഒരുതരം കുളിയാണ്. വടക്കൻ പാട്ടിൽ അങ്ങനെ തന്നെയാണത് പറയുന്നത്. നാല് ഉരി, ഉരി എന്ന് പറഞ്ഞാൽ ഒരളവാണല്ലോ അല്ലേ. നാല് നേരമായിരിക്കും ചിലപ്പോ, നാല് നേരത്തെ കുളി. നാല് നേരം കുളിക്കും ഒരാള്?
2: ഒരാള് നാല് നേരം കുളിക്കുക?
1: ആ കാലഘട്ടത്തിൽ കുളിച്ചു.
0: എന്തോ ആവട്ടെ, നമുക്ക് അതിനെ കുറിച്ച് അറിയിക്കണ്ട. കഥയില് വലിയ സ്വാധീനമൊന്നും ഇല്ലാത്തൊരു പ്രയോഗമാണത്. അപ്പോ ആ സമയത്ത് മുഖത്ത് വിഷമം ഭാവിച്ചിങ്ങനെ ഇരിക്കണം. അങ്ങനെ അമ്മത്തമ്പുരട്ടി നാലൂരി കുളിക്കാനൊരുങ്ങി പള്ളിയറ വാതിൽ തുറന്നു. പല്ല് തേച്ച് മുഖമൊക്കെ വെടിപ്പാക്കി മൂടി പുതച്ച് അകന്നു നിൽക്കുന്ന ചന്തുവിനെയാണ് അവർ ആദ്യം കണ്ടത്. ചന്തുവോട് ചോദിച്ചു, ചന്തു നീ എന്താണ് ഇങ്ങനെ പതിവില്ലാത്ത നേരത്ത് ഒരുങ്ങി നിൽക്കുന്നത്? വേഗം എൻ്റെ കൂടെ കുളിക്കടവിലേക്ക് വരാൻ നോക്കൂന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അമ്മത്തമ്പുരട്ടി, ഞാൻ അവിടുത്തെ ധിക്കരിക്കുന്നതായിട്ട് കരുതരുത്. കഴിഞ്ഞ രാത്രി ഒരു വലിയ ദുരന്തം ഉണ്ടായി. എന്താണെന്നറിയോ? എന്റെ പെറ്റ തള്ള പെട്ടെന്ന് മരിച്ചുപോയി. അതുകൊണ്ട് ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഞാൻ അങ്ങയുടെ കൂടെ വരിക? അമ്മത്തമ്പുരട്ടി ആദ്യം വിശ്വസിച്ചില്ല. എന്താ കാര്യം എന്നറിയോ? നീ പറഞ്ഞത് എങ്ങനെയാണ് വിശ്വസിക്കുക? കാക്കയില്ലാത്ത വയനാട്ടില് മല കയറി നിന്നോട് ആരാണ് ഇക്കാര്യം പറഞ്ഞത്? അവിടെയൊക്കെ കാക്കയില്ലാത്ത വയനാട് എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ യുക്തി എന്ന് അറിയില്ല. അപ്പൊ പറഞ്ഞു, പെറ്റമ്മ കണ്ണടച്ച നിമിഷം തന്നെ ഞാലിക്കരയിലെ എന്റെ അമ്മാവൻ, പയ്യമ്പള്ളി ചന്തുവിന്റെ തറവാട്ടിന്റെ പേരാണ് ഞാലിക്കര, അവിടുത്തെ അമ്മാവൻ ഓലത്തരവെഴുതി എനിക്കയച്ചു. കയ്യാറ ജോനകർ ഓലയുമായിട്ട് വയനാടൻ മല ഓടിക്കയറി വന്നിട്ടാണ് എന്നോട് ഈ വിവരം പറഞ്ഞത്.
1: ഫോണൊന്നുമില്ലല്ലോ, പിന്നെന്താ ചെയ്യാ?
0: അതെ, അങ്ങനെ മല ഓടിക്കയറി ജോനഗിരി വന്നിട്ട് പയ്യമ്പള്ളി ചന്തുവോട് പറഞ്ഞു, ചന്തു നിന്റെ അമ്മ മരിച്ചുപോയി, പിന്നെങ്ങനെയാണ് നാലൂരിക്കുളിക്ക് അകമ്പടി സേവിക്കാൻ അടിയൻ വരിക എന്നൊക്കെ ചോദിച്ചു. അതും കരഞ്ഞുകൊണ്ടാ ചോദിക്കുന്നത്. അമ്മത്തമ്പുരാട്ടിക്ക് സങ്കടമായി, പറഞ്ഞു, വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. പെറ്റമ്മയുടെ ഇലപോലെ കർമ്മങ്ങൾക്ക് ഉടനെ തന്നെ പറഞ്ഞേക്കണം. അതായത് മരണാനന്തര ക്രിയകളുണ്ടല്ലോ, ബലികർമ്മങ്ങളൊക്കെ. നാട്ടിലേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ. കണക്കെഴുതുന്ന ഗോപാലക്കണ്ണനെ വിളിച്ചു. ഗോപാലക്കുറുപ്പല്ല, ഗോപാലക്കണ്ണൻ, രണ്ടു പേരാണ്. എഴുത്തോലയും നാരായവും കൊണ്ടുവരാൻ പറഞ്ഞു. ഗോപാലക്കണ്ണൻ ഓലയും നാരായിട്ട് വന്ന് തമ്പുരാട്ടിയുടെ മുന്നിൽ നിന്നു. എന്നിട്ട് തമ്പുരാട്ടി ഓലയിൽ ഇങ്ങനെ എഴുതി, എന്താ പറയുക? കോട്ടയം നഗരത്തിലെ മമ്മാലി ജോനകന്റെ വക, അഞ്ചാനക്ക് 500 അരി കണക്കെഴുതി കൊള്ളുക. അഞ്ചാനക്ക് 500 അരി, അപ്പൊ 5 × 500 അത്രയും അരി. 16 കുറ്റി വെളിച്ചെണ്ണ, അതിനൊത്ത ചെലവും. ചില മരണങ്ങൾ നടന്നാൽ വീടുകളിലേക്ക് അവരെ ബന്ധുക്കളുടെ സാധനങ്ങളൊക്കെ
1: കൊണ്ടുപോകും.
0: മരണാനന്തരം ആ വീടുകളിൽ വരുന്ന ഒരുപാട് ആളുകളുണ്ടാവല്ലോ, ബന്ധുക്കളും നാട്ടുകാരൊക്കെ ആയിട്ട്, അവർക്ക് ആഹാരം കൊടുക്കാനുള്ള ചെലവാണ്. അങ്ങനെ അമ്മത്തമ്പുരാട്ടിയാണ് രാജ റാണിയാണ്, രാജ കുടുംബത്തിലെ മഹാറാണിയാണ്. അങ്ങനെ വലിയ സമ്പത്തുമായിട്ടാണ് അവര് പോകുന്നത്,
1: ചന്തു
0: നാട്ടിലേക്ക് പോകുന്നത്. ചന്തു വയനാട്ടിൽ നിന്ന് പോകാൻ നേരം അമ്മത്തമ്പുരാട്ടി പറയുന്നുണ്ട്, ഈ വയനാട്ടിൽ എന്നെ തനിച്ചാക്കിയിട്ട് നീ മലയിറങ്ങുകയാണല്ലോ, എപ്പോഴാണ് തിരിച്ചു വരിക? അപ്പൊ അമ്മത്തമ്പുരട്ടി കരഞ്ഞുകൊണ്ട്, അമ്മത്തമ്പുരട്ടിയുടെ കരച്ചിൽ യഥാർത്ഥ കരച്ചിലാണ്. പറഞ്ഞു, വിഷമിക്കരുത്, പെറ്റമ്മക്ക് വേണ്ടി 7ഉം 14ഉം പുല കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ ഞാൻ തിരിച്ചു വന്നോളാം, വയനാടൻ മല കയറി വന്നോളാം. തമ്പുരട്ടിയുടെ പള്ളിയറക്കാവിൽ ഞാൻ പിന്നെ ഒരിക്കലും മുടക്കം വരുത്തേയില്ല എന്ന് പറഞ്ഞു. ചന്തു ഇങ്ങനെ പറഞ്ഞപ്പോൾ തെല്ല് ആശ്വാസമായി. അധികം വൈകാതെ ചന്തു തിരിച്ചെത്തുമെന്ന് കരുതി അവർ കാത്തിരിക്കാൻ തുടങ്ങി. പക്ഷേ
2: ചന്തു തിരിച്ചു വന്നോ മാഷേ?
0: തിരിച്ചു വരുമോ?
1: വരുമോ മാഷേ?
0: എവിടെ വരാൻ? കാരണം അമ്മ മരിച്ചിട്ടൊന്നുമില്ലല്ലോ. പള്ളിയറക്കാവലും അടുത്തിട്ടാണ് പോവാനൊരു ഉപായമാണ് പാലോറ എം എൻ പറഞ്ഞൊരു ഉപായത്തിലാണ് പോകുന്നത്.

0: അല്ലേ? അപ്പം തിരിച്ചു വരാൻ സാധ്യതയില്ല. നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം.
1: നീ നേരത്തെ പറഞ്ഞ പാട്ടിപ്പം കറക്റ്റ് ആട്ടാ.
2: ഏത്?
1: ചന്തു ചതി ചാദിയാണാർച്ചേ.
2: അപ്പൊ എല്ലാ ചന്തുമാരും ഇങ്ങനെ തന്നെ ആന്ന് അല്ലേ?
1: ഒരാൾ ഒഴികെ.
2: അതാരാ?
1: അങ്ങനെ ഒരു ചതിക്കാത്തൊരു ചന്തം ഉണ്ടോ?
2: അതെവിടെയാ? ഞാൻ കേട്ടില്ലല്ലോ.
1: പൊരു പുന്നാരേ, പൊരു പുന്നാരേ, അടുമേക്കൻ കാടിനുള്ളിൽ.
2: ഇത് നമ്മളെ ചുഴ രമണന്റെ കവിത.
1: ചതിക്കാത്ത ചന്തു സിനിമയിലെ പാട്ടാ ഞാൻ പാടിയ. അശ്വിനി, നീ അത് കണ്ടിട്ടില്ലേ? അതില് ചന്തു ചതിക്കുന്നില്ല.
0: അപ്പൊ എല്ലാ ചന്തുമാരുടെ പേരിലും ചതിയൻ ചന്തു എന്നുള്ളൊരു പ്രയോഗം ഉണ്ടല്ലേ? പക്ഷെ തൽക്കാലം നമ്മുടെ പയ്യമ്പള്ളി ചന്തുവിനും ആ പ്രയോഗം ചേരും. ഇങ്ങനെ അമ്മത്തമ്പരായിട്ട് ചതിച്ച് നാട്ടിലേക്ക് പോയത്. അങ്ങനെ ചന്തു നാട്ടിലെത്തുകയാണ്. ചന്തുവിന്റെ വീടിന്റെ പേരെന്താണ്? ഞാലിക്കര. ഞാലിക്കരയിൽ അമ്മാവനുണ്ട്. ചന്തുവിന്റെ നേരമ്മാമൻ അവിടെയുണ്ട്. അമ്മാവനെ കണ്ട ഉടനെ ചന്തുവോട് ചോദിച്ചു, എന്ത് അത്ഭുതമായിരിക്കുന്നു, ഇപ്പോഴെങ്കിലും നിനക്ക് ഇങ്ങോട്ട് വരാൻ സമയം കിട്ടിയല്ലോ, അവിടുത്തെ അമ്മത്തമ്പരട്ടിയുടെ കാവലൊക്കെ കഴിഞ്ഞോ, ഇങ്ങനെയൊക്കെ ചോദിച്ചു. മാത്രമല്ല, പൊന്നാരത്തപ്പന്റെ പൊന്മകള് നിനക്കായി പുടമുറി കുറച്ചിട്ട് അതിനുവേണ്ടിയെങ്കിലും നീ മലയിറങ്ങിയിട്ടില്ലല്ലോ. ചന്തുവിന് ഒരു കല്യാണമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കല്യാണമൊക്കെ പൊന്നാരത്തപ്പന്റെ പൊന്മകളെയൊക്കെ പറഞ്ഞു വെച്ചാണ്, അതൊക്കെ മറന്നിട്ടാണ് അമ്മത്തമ്പരട്ടിക്ക് പള്ളിയറ കാവല് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും പരിഭവം മാറ്റിക്കൊണ്ട് ചന്തു ഞാലിക്കര വീട്ടിൽ പാർപ്പുണ്ട്. അമ്മത്തമ്പരട്ടിയുടെ മരിച്ചുപോയി എന്ന് പറഞ്ഞ സ്വന്തം അമ്മയും അവിടെ കൂട്ടുണ്ട്. ഇനി അമ്മത്തമ്പരട്ടിയുടെ അവസ്ഥ എന്താണ്? ദിവസങ്ങൾ ഓരോന്ന് കഴിഞ്ഞു. വരാമെന്ന് പറഞ്ഞ ദിവസവും കഴിഞ്ഞു, ചന്തുവിന് മാത്രം കാണാനില്ല. 7-ഉം 14-ഉം ചാവ് പുലയുടെ നാളുകൾ എണ്ണി കണക്ക് കൂട്ടി അവരിങ്ങനെ സമയം കഴിക്കുകയാണ്. ചന്തുവില്ലാതെ അവിടെ കഴിയുക അസാധ്യമെന്ന് അവർക്ക് തോന്നി. എമ്മനെ വിളിച്ചു, എമ്മ ചന്തുവിനെ കാണുന്നില്ലല്ലോ, മലക്കിഞ്ഞു പോയിട്ട് നാളെയേറെ ആയല്ലോ എമ്മ. ദിനമെണ്ണി നോക്കിയാൽ 7-ഉം 14-ഉം ചാവ് പുല കഴിയേണ്ട നേരവുമായി. ഇനിയും അവൻ എന്താണ് ഇങ്ങോട്ട് വരാത്തത്? അപ്പൊ എമ്മൻ എന്തെങ്കിലും സൂത്രം പറയല്ലോ. ചന്തുവിന്റെ തള്ളയുടെ ചാവ് പുല ഇതിനകം കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ അവന് വിട്ടുവരാൻ പറ്റുമോ? ചാവ് പുല കഴിഞ്ഞാലും ഇല്ലത്ത് തന്നെ 1 മാസം കൂടണമെന്നാണ് പണ്ടത്തെ പ്രമാണം. അതുകൂടി പൂർത്തിയായിട്ട് ഒട്ടും വൈകാതെ വരും തമ്പുരട്ടി എന്ന് പറഞ്ഞു. തൽക്കാലം ആശ്വസിച്ചു. പിന്നെയും ഇല്ല ചന്തു. ഇലയും പുലയും ഇടമാസവും കഴിഞ്ഞിട്ടും ചന്തുവിനെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ എമ്മ എന്നായ ചോദ്യം. അപ്പോൾ പറഞ്ഞു, 7-ഉം 14-ഉം ചാവ് പുലയും ഇടമാസത്തിൽ ബലിയും കഴിഞ്ഞിട്ടുണ്ടെന്ന് ശരി തന്നെ. പക്ഷേ മരിച്ചത് പെറ്റമ്മയല്ലേ, ഇനിയും കാണും കർമ്മങ്ങൾ. അമ്മ മരിച്ച 1 കൊല്ലം കൂടാതെ വീട് വിട്ടിറങ്ങരുത് എന്നൊരു നിയമമുണ്ട് അവിടെ. അതുകൊണ്ടായിരിക്കും കർമ്മങ്ങൾ ചെയ്ത് അവിടെ തന്നെ കൂടുകയായിരിക്കും നമ്മുടെ പാവം ചന്തു എന്ന് ഒരു നുണ കൂടി തട്ടിവിട്ടുവാര് എമ്മൻ. പാവം അമ്മ അതും വിശ്വസിച്ചു. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞു, അവിടെയുമില്ല. പയ്യമ്പള്ളി ചന്തു തന്നെ മറന്നു എന്നാണ് അമ്മത്തമ്പുരട്ടിയുടെ ഊഹം. ഇതുവരെ ഒരു ഓലയെങ്കിലും അയച്ചിട്ടില്ല.
2: ഒന്ന് വിളിക്കുകയും ചെയ്യായിരുന്നു
1: ആ സമയത്ത്. അവിടെ എവിടെയാ ഫോണ്?
0: ഫോണിന് പകരം കമ്മ്യൂണിക്കേഷൻ ഒരുപാടുണ്ടല്ലോ, ഓലയും തരകും എഴുതൊക്കെ. അതൊന്നും നടന്നില്ല. അങ്ങനെ അമ്മത്തമ്പുരട്ടി ഒരു കാര്യം ചെയ്തു, കണക്കെഴുത്തുകാരനെ വിളിച്ച് ഒരു കത്ത് അങ്ങോട്ടേക്ക് അയച്ചു. ചന്തുവിനേക്ക് അങ്ങോട്ടേക്ക് അയച്ചു. അതെന്താണ്? ഞാലിക്കരയിലെ പയ്യമ്പള്ളി ചന്തു, നീ മലയിറങ്ങി പോയിട്ടിപ്പോ ആണ്ടൊന്ന് കഴിഞ്ഞില്ലേ? നിന്റെ പെറ്റമ്മയുടെ ചാവും 74 ഇലപുലയും ഇടമാസവും ആണ്ട് ബലിയും കഴിഞ്ഞിട്ട് പോലും വയനാട് മല കയറാൻ നിനക്ക് തോന്നിയില്ലല്ലോ ചന്തു. നീ എന്നെ കുറിച്ച് ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല. കാക്കയില്ലാത്ത വയനാട്ടിലെ ഈ വലിയ കോട്ടയിൽ പെണ്ണായ എന്നെ ഒറ്റക്കിട്ട് നീ പോയി കളഞ്ഞില്ലേ എന്റെ ചന്തു? എന്നോട് അല്പമെങ്കിലും ആദരമുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങോട്ട് വരുമായിരുന്നില്ലേ? ഇനിയെങ്കിലും എന്നെ വിഷമിപ്പിക്കാതെ നിനക്ക് മല കയറി വന്നൂടെ എന്നുള്ള ഒരു വളരെ ദയനീയമായ എഴുത്താണ് അമ്മത്തമ്പുരട്ടി അയക്കുന്നത്. അങ്ങനെ ചന്തുവിന് ആളെ കൊണ്ടു കൊടുത്തു. ചന്തു കത്ത് വായിച്ചിട്ടും ചന്തുവിന് വലിയ ഭാവ വ്യത്യാസമൊന്നുമില്ല. കാരണം ചന്തുവിനറിയാം ഇങ്ങനെ അമ്മത്തമ്പുരട്ടി എന്തെങ്കിലും കാരണം പറഞ്ഞു തന്നെ വിളിക്കും. അങ്ങനെ അമ്മത്തമ്പുരട്ടി വീണ്ടും കത്ത് എഴുതാൻ തുടങ്ങി. 1, 2, 8 കത്തുകളാണ് അയക്കുന്നത്. എല്ലാം 1-way ആണ്, തിരിച്ചൊരു മറുപടി പോലും ഇല്ല. 8-ാമത്തെ കത്തിൽ വിഷയം അല്പം ഒന്ന് മാറ്റി. പയ്യമ്പള്ളി ചന്തു, മല കയറി വരുന്നതോ വരാതിരിക്കുന്നതോ ഒക്കെ നിന്റെ ഇഷ്ടം, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഈ തരക് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ അയക്കുന്നത്. കുറുമ്പ്രനാട്ടെ ഉണിത്തിരി വാഴുന്ന താമരശ്ശേരി പുതിയ കോട്ട ആരും സ്വന്തമാക്കാൻ കൊതിച്ചു പോകും. നീ ഉടനെ ചെന്ന് താമരശ്ശേരി കോട്ട പിടിച്ച് കുടികുത്തുകയും ആ നാട് പിടിച്ച് ആചാര വെടി വെക്കുകയും ചെയ്യണം. അപ്പൊ താമരശ്ശേരി കോട്ട അപകടത്തിലാണ്, അതെന്ത് ചെയ്യണം? നീ സ്വന്തമാക്കണം. ഈ തരക് കിട്ടിയതോടുകൂടി ചന്തു
1: ഉണർന്നു.
0: ഏതായാലും അതിന് പോവാൻ ഒരുങ്ങി. അത് അമ്മത്തമ്പുരട്ടിയുടെ ആഗ്രഹമനുസരിച്ച് ഞാൻ ഉടനെ തന്നെ താമരശ്ശേരി പുതിയ കോട്ട പിടിക്കും എന്ന് മറുപടി തരക് അയച്ചു. പിന്നീട് ചന്തുവിന്റെ പടപ്പുറപ്പാടാണ് പാട്ട് പറയുന്നത്. ചന്തു തന്റെ അനുജൻ പയ്യമ്പള്ളി നമ്പർ, അനുജന്റെ പേര് നമ്പർ എന്നാണ്, അനുജനെ വിളിച്ചു. അമ്മത്തമ്പുരട്ടിയുടെ കൽപ്പന അനുസരിച്ച് ഞാൻ താമരശ്ശേരി കോട്ട പിടിക്കാൻ പോവുകയാണ്. അപകടമാണ്, കിഴക്കൻ പടക്കാണ് ഞാൻ പോകുന്നത്. നിന്നെയും പൊന്നുപെങ്ങളെയും നമ്മുടെ പെറ്റമ്മയും ഇവിടെ ഒറ്റക്കാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ തമ്പുരട്ടിയുടെ കൽപ്പന തള്ളാൻ പറ്റില്ല. പടയോട്ടത്തിനിടെ മാറ്റാന്മാരുടെ കൈകൊണ്ട് ഞാൻ മരിച്ചു പോയാൽ നിങ്ങളാരും വിഷമിക്കരുത്. കോട്ടയം ചിറയിൽ ഒരുമിച്ച് പോയി നിന്റെ പുറത്ത് എണ്ണ തേപ്പിച്ചും കുളിച്ചും കഴിഞ്ഞ നാളുകൾ, പണ്ടത്തെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഇങ്ങനെ തോന്നുകയാണ്. അത് അനുജന്റെ കൈകളിലെല്ലാം അമ്മയുടെ പെങ്ങളുടെയൊക്കെ സുരക്ഷിതത്വം ഏൽപ്പിച്ച് ആണ് പോകുന്നത്. ചന്തുവിന്റെ ചങ്ങാതിമാരായ കല്ലിയോടനും നെല്ലിയോടനും വണ്ണത്താനും, മൂന്നാളാണ്, കല്ലിയോടൻ നെല്ലിയോടൻ വണ്ണത്താൻ പടക്കുരുങ്ങി വന്നു. അവരും ഒരു കൂട്ടം യോദ്ധാക്കളുമായിട്ടാണ് താമരശ്ശേരി കോട്ട പിടിക്കാൻ വേണ്ടി പോകുന്നത്. പോകുന്ന യാത്രയെക്കുറിച്ചൊക്കെ ഒരുപാട് വർണ്ണനകൾ ആ പാട്ടിലുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് പനിച്ചിങ്കം കോവിലകത്തിന് അടുത്തെത്തി അവരെ യാത്ര. പടയിളക്കി പോകുന്ന ചന്തുവിനെയും കൂട്ടരെയും കണ്ട് കോയിത്താൻ പടിയിറങ്ങി വന്ന് എതിരേറ്റുകൊണ്ട് ചോദിച്ചു, എങ്ങോട്ടാണ് നിങ്ങളുടെ യാത്ര? അപ്പൊ താമരശ്ശേരി പുതിയ കോട്ട പിടിക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞു. പറഞ്ഞു, കോട്ടയിലെ ഉണിത്തിരി എന്റെ ഈ ശത്രുവാണ്, അയാൾ എന്നോട് ചെയ്ത ദുഷ്ടതകളൊന്നും ഞാൻ മറന്നിട്ടില്ല, പടി കയറി ക്ഷീണം തീർത്തിട്ടാവാം ഇനി യാത്ര. അങ്ങനെ കോയിത്താൻ പുഞ്ചിരിയോടെ അവർ ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എത്തിയപ്പോ ഈ കോയിത്താന്റെ അമ്മ ഒന്ന് വിളിച്ചു പറഞ്ഞുണ്ട്, ചന്തുക്കുറുപ്പെ, നിങ്ങൾ വെറുതെ താമരശ്ശേരി കോട്ടയിലേക്ക് പടനയിച്ചു പോകുന്നു വേണ്ട. കിഴക്കൻ പടയിലെ ജയം അത്ര എളുപ്പമൊന്നുമല്ല, ഉണിത്തിരിയുമായിട്ട് ഏറ്റുമുട്ടിയാൽ നിങ്ങൾ അവിടെ തന്നെ അവസാനിക്കും. ഇത് കേട്ടപ്പോൾ ചന്തുവിനാകെ ദേഷ്യം വന്നു. സൽക്കാരൊന്നും നിൽക്കാതെ അയാൾ ദേഷ്യം വിട്ട് തിരിച്ചു പോവുകയാണ്. പിന്നീട് അവർ യാത്ര തുടരുകയാണ്. നാരങ്ങോളി പാലത്തറയിൽ പെറ്റമ്മ തൻ്റെ സുന്ദരിയായ മകൾ കൊങ്കമ്മയുമൊത്ത് വീട്ടുപടിക്കൽ ഇങ്ങനെ നിൽക്കലാണ്. അപ്പോഴാണ് വയലിലൂടെ ഒരു കൂട്ടം യോദ്ധാക്കൾ പോകുന്നത്. അതിൽ മുന്നേ നടക്കുന്ന യോദ്ധാവിന്റെ പയ്യൻവിളി ചന്തുവിനെ കണ്ടപ്പോ ഉള്ളിലൊരു മോഹം. അമ്മയോട് ചോദിച്ചു, ആരാണമ്മേ അതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, അത് പയ്യൻവിളി ചന്തുവാണ്, എനിക്ക് അയാളെ വേണമെന്ന് പറഞ്ഞു. കണ്ട മാത്രമേ തന്നെ പറഞ്ഞു. പക്ഷെ അമ്മ തടസ്സം നിന്നു. എന്താ കാര്യം എന്നറിയോ? അത് വളരെ രസമാണ്, ഒരു ട്വിസ്റ്റാണ്. കുങ്കമ്മ, നീ അപരാധം പറയുകയും ചിന്തിക്കുകയൊന്നും അരുത്. ആ പോകുന്ന കുറുപ്പ് ആരാ നിനക്കറിയോ? ഞാലിക്കരയിലെ പയ്യൻവിളി ചന്തുവാണ്. മുമ്പൊരിക്കല് കിഴക്കൻ പട നയിച്ചു വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹം ഒരു രാത്രി നമ്മുടെ പടിഞ്ഞാറ്റിൽ കഴിഞ്ഞതുമാണ്. അങ്ങനെയാണ് മോളെ നീ ഉണ്ടായത്, അങ്ങനെയാണ് മകളെ നീ പിറന്നത്. അതുകൊണ്ട് നീ ഇപ്പൊ കൊതിച്ചത് സ്വന്തം പിതാവിനെ തന്നെയാണ്. ഇത്തരം പാപം നീ ചിന്തിക്കൊക്കെ പോകുമ്പോലും ചെയ്യരുത്. അപ്പോ കുങ്കമ്മക്ക് അച്ഛനോടുള്ള സ്നേഹമാണ് പിന്നീട് വന്നത്. നേ പോയി കാണുകയും വീട്ടിൽ വന്ന് ആഹാരമൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. അങ്ങനെ തൻ്റെ മകളെ പെട്ടെന്ന് കണ്ടപ്പോൾ ചന്തുവിന് വലിയ സന്തോഷമായി. തന്നോട് ചേർത്ത് നിർത്തി സ്നേഹത്തോട് തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. വീണ്ടും അവർ നാദാപുരത്ത് എത്തുന്നു. പടപ്പുറപ്പാട് കണ്ട് നാദാപുരത്തെ ജോനകന്മാരും ചെട്ടികളും അവനെ ചുറ്റും കൂടിയെന്ന് പറഞ്ഞു. കിഴക്കൻ പടക്ക് പോകുന്ന നായന്മാർ, നിങ്ങൾ പട ജയിക്കണമെങ്കിൽ നാദാപുരത്തെ മുട്ടനാടുമായിട്ട് ഏറ്റുമുട്ടണം. മുട്ടനാട് ഭയങ്കര വലിയൊരാടാണ്. കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഏറ്റുമുട്ടി പരാജയപ്പെട്ടു. ഒടുവിൽ ആര് മാത്രം ജയിക്കും?
2: ചന്തു.
0: ചന്തു മാത്രം ജയിക്കും. ജയിച്ചാൽ എന്താണെന്നോ പ്രതിഫലം? മുട്ടനാടിന്റെ തൂക്കത്തിന് സ്വർണം. അങ്ങനെ ചന്തു ആ സ്വർണം സ്വന്തമാക്കുകയും ആ സ്വർണം പെട്ടെന്ന് തനിക്കുണ്ടായ ഒരു മകളുണ്ടല്ലോ, തിരിച്ചറിഞ്ഞ മകൾ കുങ്കമ്മ. കുങ്കമ്മക്ക് ആ മുട്ടനാടിന്റെ തൂക്കം വരുന്ന സ്വർണം കൊടുത്തയച്ചു. ചന്തു യാത്ര തുടർന്നു. പിന്നീട് താമരശ്ശേരി കോട്ടയിൽ ചെന്ന്, ഇത്ര വലിയ യോദ്ധാവല്ലേ, ചന്തുവിന് യുദ്ധം വളരെ നിഷ്പ്രയാസം സാധിച്ചു. അവിടെ കോട്ട പിടിച്ചടക്കി, ആചാര വെടി പൊട്ടിച്ചു, കോട്ട സ്വന്തമാക്കി. അവിടത്തേക്ക് ആര് വന്നു? വയനാട് അമ്മത്തമ്പരട്ടി അവിടെ വരുന്നുണ്ട്. പക്ഷേ അമ്മത്തമ്പരട്ടി വലിയ തോതിൽ ഗൗനിച്ചില്ല ചന്തു. അപ്പോഴത്തേക്ക് ചന്തു വലിയ ആളായിന്, വലിയ അറിയപ്പെടുന്ന ആളായല്ലോ. കോട്ട പിടിച്ച് ക്ഷീണം കൊണ്ട് ചന്തു തളർന്ന് ദാഹിച്ച് തൊണ്ട പൊട്ടുന്നതായിട്ട് അവന് തോന്നി. മുറ്റത്തൊരു മണിക്കിണറുണ്ടായിരുന്നു. അങ്ങോട്ട് ചെന്ന് പാളക്കിണറ്റിലിട്ട് വെള്ളം വലിക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്നൊരു വെടി പൊട്ടിയത്. പിറകിൽ നിന്ന് താൻ പരാജയപ്പെടുത്തി ശത്രുക്കളിൽ ആരോ ഒരാള് വെടിവെച്ചു. നമ്മുടെ തച്ചുളിയോദയനെ വെടികൊണ്ടതുപോലെ പയ്യൻവിള്ളി ചന്തുവും വെടിയുണ്ട നെഞ്ചിനുള്ളിൽ തുളച്ചു കയറി നിലത്ത് വീണു. കോട്ട പിടിച്ചെങ്കിലും ചന്തു മരിച്ചു. അമ്മത്തമ്പരട്ടി ഓടി വന്നു. നിന്റെ വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്റെ വാക്കനുസരിച്ച് കൊണ്ടല്ലേ നിനക്ക് ഈ ഗതി വന്നത്. താമരശ്ശേരി കോട്ട പിടിക്കാൻ കൽപ്പിച്ച് ഞാൻ നിന്നെ കൊലക്ക് കൊടുക്കുകയായിരുന്നല്ലോ ചന്തു എന്നൊക്കെ പറഞ്ഞിട്ട് കരയിലാണ് അമ്മത്തമ്പരട്ടി. അമ്മത്തമ്പരട്ടി ഒരുപാട് അകറ്റി നിർത്തിയെങ്കിലും നുണ പറഞ്ഞെങ്കിലും അവസാനം ചന്തുവിനോട് വലിയ ഇഷ്ടമായി ആർക്ക്? അമ്മത്തമ്പരട്ടിക്ക്. ചന്തു നിറകണ്ണുകളോട് പറഞ്ഞു, തമ്പരട്ടി വിഷമിക്കരുത്, എന്റെ മരണം കൊണ്ട് ആർക്കും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. ജനിച്ചാൽ എന്തായാലും മരിക്കണല്ലോ. തമ്പുരാട്ടിയുടെ ആഗ്രഹം പോലെ കോട്ട അങ്ങയുടേതായി കഴിഞ്ഞു. ഈ പുതിയ കോട്ടയിൽ അരിയും നൂലും ഇട്ട് വാണ് കൊള്ളുവെന്ന് പറഞ്ഞു. അങ്ങനെ ചന്തു അമ്മത്തമ്പുരാട്ടിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട്
2: മരിക്കുന്നിടത്താണ്
0: നമ്മുടെ കഥ തീരുന്നത്.
2: സൂര്യശിക്ക് വല്ലാണ്ട് സങ്കടായില്ലേ?
1: അതെ, 32 വയസ്സിൽ മരിക്കുക എന്നൊക്കെ പറയുമ്പോ.
2: ചന്തുവിനെ പറഞ്ഞില്ലേ ജനിച്ച ഒരിക്കൽ മരിക്കൂന്ന്?
1: അതേപ്പ, നമുക്കും അങ്ങനെ തന്നെയല്ലേ, നമ്മള് ജനിച്ചാൽ ഒരിക്കൽ മരിക്കൂ, സ്വാഭാവികം.
2: എന്നാ പിന്നെ ഇന്നത്തെ ചാരുകസേര ഇവിടെ നിർത്തല്ലേ?
1: അല്ല, നിർത്തല്ല. ചന്തുവിന്റെ കാര്യം പറ, മറ്റൊരു ചന്തു ഉണ്ടല്ലോ.
2: വയനാടൻ ചന്തു,
1: തലക്കൽ ചന്തു.
2: അതെ, തലക്കൽ ചന്തുവിന്റെ കഥയായിട്ട്
1: അടുത്ത ആഴ്ച വരുന്നതായിരിക്കും.
2: അതുവരെ
1: നന്ദി,
2: നമസ്കാരം. ചാരുകസേല, പൂർവ്വകഥകളുടെ പുനരാഖ്യാനവുമായി
3: ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാറിൽ ഇനി ആർദ്ര ഗീതങ്ങൾ കേൾക്കാം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, അന്തരിച്ച ഹിന്ദി ചലച്ചിത്ര നടൻ നാനാ പടേക്കറിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി ഇപ്പോൾ കേൾക്കാം.
2: ഉൾക്കാമ്പുള്ള കഥാപാത്രങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയെയും നാടകവേദിയെയും ത്രസിപ്പിച്ച നടൻ നാനാ പടേക്കർ വിടവാങ്ങി.

0: അഞ്ചു പതിറ്റാണ്ടിലേറെ ഹിന്ദി മറാഠി സിനിമകളിലും നാടകവേദിയിലും നായകനായും പ്രതിനായകനായും സഹനടനായും അദ്ദേഹം തിളങ്ങി. സംവിധായകനും നിർമ്മാതാവും പിന്നണി ഗായകനുമായി.
1: अपनी माँ का दूध पिया है तो चला गोली. इस बदन को छूने के लिए शेर का कलेजा चाहिए. तेरे जैसा बुजदिल और नामद मुझ पे क्या गोली चलाएगा. चला

0: കാർഗിൽ യുദ്ധത്തിൽ ദ്രുതകർമ്മസേനയുടെ ഭാഗമായി 2013 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു.
1: क्यों बच्चों को सताती है?
2: बच्चा
1: काय साधु से बड़ा खाएगा.

പെയിന്ററായ ദിൻകർ പടേക്കറുടെയും സഞ്ജനാബായ് പടേക്കറുടെയും മകനായി 1951 ജനുവരി 1 മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിൽ മുരൂഡ് ജജിറായിലാണ് വിശ്വനാഥ് പടേക്കർ എന്ന നാനായുടെ ജനനം.

0: Do you like that stuff?
1: तुझ्या आईचा नवरा भाडव्या.

0: പ്രൊഫസർ JJ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് ആർട്ടിൽ നിന്നും ബിരുദം നേടി. പഠനകാലത്തു നടന്ന നാടകവേദികളിൽ സജീവം. ജയവന്ത് ദൽവിയുടെ പുരുഷ്, ഹമീദ ബായിച്ചി കോട്ടി, കുസുമാഗ്രിജിന്റെ നാട്യസമ്രാട്ട് എന്നിവയിലൂടെ അദ്ദേഹം മറാഠി നാടകവേദിയുടെ ഭാഗമായി.
1: I like mountains, rivers, sea, that kind of a person I am. I'm not that sophisticated. I can't speak English fluently. I don't have that vocabulary and fluency. So, I know my limitations. See, you know, success and failure, these are byproducts. I don't care for. Just be there, just be in it, do what you feel, whether he is going to successful.

0: 2016 മഹേഷ് മഞ്ജരേക്കർ നാട്യസമ്രാട്ട് സിനിമയാക്കിയപ്പോൾ ഗണപതി റാവു ബോൾവർക്കർ എന്ന മഹാനടനായതും നാന തന്നെ.
1: ഇൻ ലോകോ മേ ക്രാന്തി കി ജ്വാല സിർഫ് തും ജഗാ സക്തെ ഹോ.
2: അരേ ഛോഡ്നാ ജ്വാല കി ബാത്. യഹാ ബിഡി ജലാനെ കി ലിയെ മാചിസ് ദൂസരെ കെ പാസ് മാംഗ്നി പഡ്തി ഹൈ. ക്രാന്തി കി ബാത്. ഏ കോനെ പേ
3: തേരാ ബാപ് ഹൂം. ചലോ ചലോ ഭായ് അപ്നെ അപ്നെ ഘർ പേ ജാഓ ചലോ. അരേ ഏ കല്യാൺ ജി ഇസ്മായിൽ ഹാ യേ ഹൈ നാ സാലാ തുമ്ഹാരി വജഹ സേ ബിഗഡാ യേ.
2: ഭായ് തേരാ മുനി മൂ ലോഗ് ക്യാ കഹേംഗേ.
4: തു ക്യാ കർതാ ഹൈ വഹാ പേ?
2: ആ
4: സാലേ ഗുണ്ടെ മൊബൈലിയോ കെ സാത്ത് മേ തേരെ കോ ദോ വഖ ഖാനെ കി റോട്ടി നീ മിൽതി. ക്യാ കർ മഗ്മത് കർ രഹാ.
2: अरे इधर मारना नहीं, छोटा मगज होता है, आदमी मर सकता है.
4: अरे ये चल अंदर चल, तेरी वजह से खाना नहीं खाया मैंने, चल.
5: क्या असर है? क्या असर है?
2: तेरा कैरेक्टर मेरी खोपड़ी में नहीं बैठता.
4: अरे नहीं बैठे तो ना सही.
5: तू मेरे को एक बात बता पहले.
2: क्या?
5: मेरे पैसे से तुम लोग दोनों आंकड़ा खेलते हो?
2: ना, ना, ना,
5: मटका बटका तो नहीं खेलते हो ना? दारू बारू पीते हो?
4: बीड़ी की बात आती है, मुंह बंद कर.
5: बेटे रंडीबाजी तो नहीं करते हो ना?
2: अरे कलम अली भाई, एक बच्चे के साथ कैसी गंदी बात करता है?
5: ऐसी गंदी चीज नहीं करना बेटे. तो फिर मेरी लक्ष्मी को क्या तुमने फिल्म लाइन में डाला है?
2: कन्फर्म करोड़, 1 करोड़. चल खाना खा के गाना गाते.

0: तुम्हाला काय झालेलं मला नाही जाणार. तुमची साथ असली ना की कसलीही पर्वा नाही मला. बाकी माझी कूस वांज राहिली म्हणून समजीन मी.
1: ആയിരത്തി തൊള്ളായിരത്തി 1978 ഗമൻ എന്ന ഹിന്ദി ചിത്രത്തിലൂടെ സിനിമയിലെത്തി. മൊഹറേ 1987, സലാം ബോംബെ 1988 എന്നിവ അദ്ദേഹത്തിന് ബോളിവുഡിൽ ഇടം നേടിക്കൊടുത്തു.

വേറിട്ട അഭിനയശൈലിയും ഉറച്ച നിലപാടും കൊണ്ട് ശ്രദ്ധേയനായ പടേക്കർ നിരവധി സാമൂഹിക പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് പോരാടി. മഹാരാഷ്ട്രയിലെ വരൾച്ചാബാധിത മേഖലകളിൽ കടക്കെണിയിലായ കർഷകരെ ചേർത്ത് പിടിച്ചു. അവരെ സഹായിക്കാനും ആത്മഹത്യ ചെയ്തവരുടെ കുടുംബങ്ങൾ

പുനരധിവസിപ്പിക്കാനും നാം ഫൗണ്ടേഷൻ രൂപീകരിച്ചു. ടെറിട്ടോറിയൽ ആർമിയിലെ മറാഠ ലൈറ്റ് ഇൻഫൻട്രിയിലെ ഓണററി ലെഫ്റ്റനന്റ് കേണൽ എന്ന നിലയിൽ 1990 കാർഗിൽ യുദ്ധത്തിൽ പങ്കാളിയായി അതിർത്തിയിൽ സേവനമനുഷ്ഠിച്ചു.

മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ മുരുഡ് ജഞ്ചിറയിൽ 1951 ജനുവരി 1 ജനനം. യഥാർത്ഥ പേര് വിശ്വനാഥ് പടേക്കർ എന്നാണ്. കോളേജിലെ നാടകവേദികളിൽ സജീവമായ അദ്ദേഹം 1978 മുസഫർ അലിയുടെ ഗമനിലൂടെയാണ് സിനിമയിൽ അരങ്ങേറിയത്. ക്രാന്തിവീർ, തിരംഗ, പ്രഹാർ, അഗ്നിസാക്ഷി, ഖാമോഷി, അബ്ദക് ചപ്പൻ, വെൽക്കം തുടങ്ങിയവ പ്രധാന ചിത്രങ്ങളാണ്. തമിഴിൽ ഭാരതി രാജയുടെ ബോമലാട്ടം, രജനീകാന്ത് ചിത്രം കാല എന്നിവയിലും വേഷമിട്ടു. ഹിന്ദി ചിത്രം പ്രഹാറിന്റെ രജനിയും സംവിധാനവും നിർവഹിച്ചു. നടി നീലകാന്തിയാണ് ഭാര്യ. മകൻ മൽഹാർ.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചേക്കാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 25, ഹിജറ വർഷം 1448, റബിയുൽ ആഖിർ 29, ശകവർഷം 1948, ആശ്വിനം 19, 2026 ഒക്ടോബർ 11 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു.